ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ഭാദ്രം 23, കൊല്ലവർഷം 1202, ചിങ്ങം 29, 2026 സെപ്റ്റംബർ 14 തിങ്കളാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാരൻ പെരിയച്ചൂർ.
2: ഗോദാവരി നദീതീരത്തുള്ള ഗ്രാമമാണ് അബ്ഗോൺ. അവിടെയാണ് AD 1275 ജ്ഞാനേശ്വരൻ ജനിച്ചത്. 15 വയസ്സ് തികയുമ്പോൾ അദ്ദേഹം ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനമെഴുതി. ആ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേരാണ് ജ്ഞാനേശ്വരി. 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയെ OV വൃത്തത്തിലുള്ള 9000 ശ്ലോകങ്ങളിലായിട്ടാണ് ജ്ഞാനേശ്വരൻ വ്യാഖ്യാനിച്ചത്. OV വൃത്തത്തിന്റെ പ്രത്യേകത നാടൻ പാട്ടിന്റെ ഈണവും കാവ്യാത്മകതയുമാണ്. ജ്ഞാനേശ്വരിയിലെ 1 ശ്ലോകം ആരംഭിക്കുന്നത് ശ്രീ ഗണേശ സ്തുതിയോടുകൂടിയാണ്. ശ്രീ ഗണേശായ നമ ഓം നമോ ശ്രീ ആദ്യ വേദ പ്രതിപാദ്യ ജയ ജയ സ്വസംവേദ്യ ആത്മരൂപ. ഓം ആദ്യത്തെ പൊരുൾ, വേദങ്ങളുടെ പ്രതിപാദ്യം. ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. ആത്മരൂപനായ അങ്ങ് മാത്രം അങ്ങയെ അറിയുന്നു. ജ്ഞാനേശ്വരൻ ഗണപതിയെ അഭിസംബോധന ചെയ്യുന്നത് ശ്രദ്ധേയമാണ്. ദേവ, അങ്ങ് എല്ലാ വസ്തുക്കൾക്കും ഹൃദയങ്ങൾക്കും പ്രകാശം നൽകുന്ന ഗണാധിപനാണ്. ഞാൻ പറയുന്നത് വിനയപൂർവ്വം കേട്ടാലും. തുടർന്ന് ജ്ഞാനേശ്വരൻ ഗണപതിയുടെ രൂപത്തെ കാണുന്നത് അതുവരെ ഒരു ഋഷിശ്രേഷ്ഠനും കണ്ടെത്താത്ത മഹത്തായ വീക്ഷണ കോണിലൂടെയായിരുന്നു. വിഘ്നേശ്വരനായ അങ്ങയുടെ രൂപം വേദങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അങ്ങയുടെ അവയവങ്ങൾ സ്മൃതികളെ സൂചിപ്പിക്കുന്നു. ഗണപതിയുടെ രത്നഖചിതമായ ആഭരണങ്ങൾ 18 പുരാണങ്ങളാണ്. ഗണപതിയുടെ 6 കരങ്ങൾ ഷഡ്ദർശനങ്ങളാണ്. ഒരു കൈയിൽ കാണുന്ന വെൺമഴു തർക്കശാസ്ത്രമാണ്. മറ്റേ കൈയിൽ കാണുന്ന തോട്ടി ന്യായശാസ്ത്രമാണ്. 3-ാമത്തെ കൈയിലെ മോദകം വേദാന്ത തത്വങ്ങളാണ്. 4-ാമത്തെ കൈയിൽ കാണുന്ന ഒടിഞ്ഞ കൊമ്പ് ബൌദ്ധ തത്വങ്ങളാണ്. വരദഹസ്തം പരബ്രഹ്മത്തെയും അഭയഹസ്തം ധർമ്മവൈശിഷ്ട്യത്തെയും സൂചിപ്പിക്കുന്നു. തുമ്പിക്കൈ ധ്യാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗണപതിയുടെ വെളുത്തുനീണ്ട കൊമ്പ് എല്ലാവിധ അഭിപ്രായ ഭിന്നതകളെയും ദൂരീകരിക്കുന്ന ദാർശനിക സംവാദമാണ്. തിളങ്ങുന്ന ചെറിയ കണ്ണുകൾ വിജ്ഞാന നേത്രങ്ങളാണ്. 2 ചെവികൾ, അതായത് ആനച്ചെവികൾ, മീമാംസ, വേദാന്തം എന്നീ ദർശനങ്ങളാണ്. മസ്തകത്തിലെ 2 നെറ്റിത്തടങ്ങൾ ദ്വൈതവും അദ്വൈതവും എന്ന 2 സിദ്ധാന്തങ്ങളാണ്. ഗണപതിയുടെ മൂർധാവിൽ കാണുന്ന പുഷ്പങ്ങൾ വിജ്ഞാനം വിളമ്പുന്ന 10 ഉപനിഷത്തുക്കളാണ്. ഗണപതിയുടെ പാദങ്ങളാണ് ആദ്യാക്ഷരമായ ആ. ഗണപതിയുടെ ജഠരം അഥവാ വയറ് ഉ എന്ന അക്ഷരത്തെ പ്രതിനിധീകരിക്കുന്നു. മാ എന്ന അക്ഷരമാണ് ഗണപതിയുടെ ശിരസ് പ്രതിനിധാനം ചെയ്യുന്നത്. ആ എന്ന പാദവും ഉ എന്ന വയറും മാ എന്ന ശിരസും ചേരുമ്പോൾ ഓം ഉണ്ടാകുന്നു, ഓങ്കാരമുണ്ടാകുന്നു അഥവാ ഗണപതിയുണ്ടാകുന്നു. നമ്മുടെ അക്ഷരമാലയിൽ ഗ എന്ന അക്ഷരത്തിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ഗണപതി എന്നാണ്.

0: ഗണപതി ഏറെ പ്രഖ്യാതമാകുന്നത് ശിവൻ തന്റെ ഭൂതഗണങ്ങളുടെ നായകനായി നിശ്ചയിച്ചതോടെയാണ്. അതിൽ നിന്ന് ഗണം എന്ന വാക്കുണ്ടായി. ഗണം എന്നാൽ കൂട്ടം അഥവാ ജനങ്ങളുടെ കൂട്ടം. ഗണപതി എന്നാൽ ജനനായകൻ എന്നാണ് അർത്ഥം. മഹാഭാരതം കേട്ടെഴുതിയത് മഹാഗണപതിയാണ്. മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോൾ വ്യാസൻ തപസ്സിൽ മുഴുകി. അപ്പോൾ മഹാഭാരത കഥ മനോമുകുരത്തിൽ അങ്കുരിച്ചു. വ്യാസന്റെ സമീപം ബ്രഹ്മാവ് വന്നപ്പോൾ മഹാഭാരത കഥയെ ആസ്പദമാക്കി ഒരു മഹാകാവ്യം എഴുതാൻ ഉദ്ദേശിക്കുന്നുവെന്ന് വ്യാസൻ സൂചിപ്പിച്ചു. കഥ പറയുമ്പോൾ അത് എഴുതിയെടുക്കാൻ പറ്റിയ ഒരാളെ നിർദ്ദേശിക്കണമെന്ന വ്യാസനിർദ്ദേശം മാനിച്ച് ബ്രഹ്മാവ് ഗണപതിയുടെ പേര് നിർദ്ദേശിച്ചു. ബ്രഹ്മാവ് ഗണപതിയെ സ്മരിച്ചു. ഗണപതി പ്രത്യക്ഷനായി. കാര്യങ്ങൾ ബ്രഹ്മാവ് പറഞ്ഞു. വ്യാസന്റെ കേവലം ഒരു കേട്ടെഴുത്തുകാരനാവാൻ താൽപര്യമില്ല എന്ന് ഗണപതി തുറന്നടിച്ചു. ഇടയ്ക്ക് എഴുത്താണി നിർത്താതെ അനർഗളമായി കാവ്യം ചൊല്ലിക്കൊടുക്കുന്ന പക്ഷം എഴുതിത്തരാമെന്ന് ഗണപതി സമ്മതിച്ചു. അപ്പോൾ വ്യാസൻ മറുവ്യവസ്ഥ വെച്ചു. താൻ അനർഗളമായി പ്രസ്താവിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കാതെ എഴുതരുത്. രണ്ടുപേരും വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് മഹാഭാരതം വ്യാസൻ പറഞ്ഞുകൊടുത്തു. അർത്ഥം മനസ്സിലാക്കി അക്ഷരരൂപത്തിലാക്കി ഗണപതി. 3 വർഷം കൊണ്ട് മഹാഭാരതം എഴുതി. പൂർത്തിയായപ്പോൾ അത് മഹാഭാരതമായി മാറി. ഗണപതി മഹാഗണപതിയുമായി.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുകുമാരൻ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടിയിൽ അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം ഭാവി സഹകരണങ്ങൾക്ക് വ്യക്തമായ വഴി തെളിയിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാരുടെ ജീവിതത്തിന് നേരിട്ട് പ്രയോജനം ലഭിക്കുന്നതിന് കർമ്മ പദ്ധതികൾ നടപ്പാക്കണമെന്ന് ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. കോഴിക്കോട് മർക്കസിൽ പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ ഇന്ന് ആരംഭിക്കുന്ന രണ്ട് ദിവസത്തെ G20 ഊർജ മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ പങ്കെടുക്കും. ആഗോള ഊർജ സുരക്ഷ, അടിസ്ഥാന സൌകര്യ വികസനം, സുസ്ഥിര ഊർജ വിതരണ ശൃംഖലകൾ തുടങ്ങിയവ ചർച്ചയാകും. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഗവൺമെന്റ് എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. എല്ലാ സംസ്ഥാനങ്ങളിലും വൈദ്യുതി പ്രതിസന്ധിയുണ്ടെന്നും ഇത് പരിഹരിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ ഗവൺമെന്റ് തയ്യാറാണെന്നും അദ്ദേഹം കോഴിക്കോട് അറിയിച്ചു. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട്ട് തുടരുന്നു. AKG ഓഡിറ്റോറിയത്തിലെ യോഗത്തിൽ ഇന്ന് പൊതുചർച്ച നടത്തുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് പത്രിക പിൻവലിക്കാൻ അവസാന തീയതി ഇന്ന്. ഈ മാസം 28-നാണ് ഉപതെരഞ്ഞെടുപ്പ്. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് കിരീടം. ക്രിക്കറ്റിന്റെ 8th കിരീടം ഇന്ത്യയ്ക്ക്. ദുബായിൽ ശ്രീലങ്കയെ 72 റൺസിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം സ്വന്തമാക്കിയത്. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ഈ നിലയത്തിൽ 6:10 കാവ്യാഞ്ജലിയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ ദിവസമെന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം കേൾക്കാം. ആലാപനം ശ്രീയുക്ത വർമ്മ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. പ്രശസ്ത പിന്നണി ഗായിക ലതികയുമായുള്ള അഭിമുഖം ആദ്യഭാഗം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി, തുടർന്ന് കേൾക്കാം പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ. വായനയുടെ വാതായനങ്ങളിൽ അംബികാസുധൻ മാങ്ങാടിന്റെ അലോഹലൻ എന്ന നോവലിനെക്കുറിച്ച് ജയശ്രീ PP സംസാരിക്കുന്നു. ഗുഡ് ഇംഗ്ലീഷ്.

0: 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. 10:00 NHM സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി തത്സമയ പ്രക്ഷേപണം. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. 12:15 കന്നഡ ഗാനങ്ങൾ. 12:40 ആരോഗ്യദീപ്തി. ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളെക്കുറിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓങ്കോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ടി പി സജിത് ബാബുവുമായുള്ള അഭിമുഖം 1:00. 1:00 സ്വീറ്റ് 70s. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 ഗൃഹരശ്മി. ഇതിൽ തത്സമയ ഫോണിന് പരിപാടി കേൾക്കാം. വൈകുന്നേരം 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 ചരട് കുത്തിക്കളിപ്പാട്ട് ഡോക്ടർ എ കെ വേണുഗോപാലനും സംഘവും അവതരിപ്പിച്ചത്. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:40 വാർത്താ വീക്ഷണം. 6:50 ഹരിതവീഥി. സെപ്റ്റംബർ 1 ലോക പശുദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം സംഘടിപ്പിച്ച ധേനുക 2026 പരിപാടിയിൽ ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ക്ഷീരവികസന വകുപ്പ് കണ്ണൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ രശ്മി സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ. കൃഷിജാലകം. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ.
1: This is Akashvani, the news read by Shagun Chopra. The 18th BRICS summit concluded in New Delhi with Prime Minister Narendra Modi underscoring that the BRICS diversity should remain its identity, cooperation its inspiration, and its progress should contribute to the cause of humanity. In his closing remarks on the final day of the two-day summit, the Prime Minister said, BRICS is not merely a grouping of nations but an ecosystem of solutions. He said the discussions over the past 2 days had further strengthened this conviction. Mr. Modi expressed hope that the New Delhi Declaration adopted at the summit would provide clear direction for a shared vision and future cooperation. He stressed the need to translate all outcomes into time-bound actions that deliver last-mile impact.
2: We aasha karte hain is summit se usme adopt kiya gaya New Delhi Declaration hamare shared vision और फ्यूचर कोऑपरेशन को स्पष्ट दिशा देगा. हमें सभी आउटकम्स को समयबद्ध एक्शन और लास्ट माइल इम्पैक्ट से जोड़ना होगा. हमारे फ्रेमवर्क फाइल से आगे बढ़कर रियल लाइफ में इम्पैक्ट पैदा करे, इसके लिए हम सब मिलकर काम करेंगे.
1: Prime Minister Narendra Modi held a series of high-level bilateral engagements on the sidelines of the BRICS summit in New Delhi. Over the past 3 days, Mr. Modi held 15 meetings with heads of state and government, besides several pull-aside meetings with world leaders and heads of international institutions. The meetings provided an opportunity to strengthen bilateral ties, discuss issues of mutual interest, and exchange views on regional and global developments. Hindi Divas is being celebrated across the country today. It was on this day in 1949 that the Constituent Assembly adopted Hindi written in Devanagari script as the official language of the country. Today, Hindi is one of the widely spoken languages in the world and the first language of more than 52 crore people. Union Home Minister Amit Shah will attend Hindi Divas 2026 program and the 6th All India Raj Bhasha Sammelan official language conference in Navi Mumbai today. The two-day conference will bring together scholars, educationists, members of parliament, senior government officials and distinguished personalities from various fields to deliberate on the development of Hindi as the official language, people's language and link language, besides its coordination with other Indian languages. The festival of Ganesh Chaturthi is being celebrated today across the country with great devotion.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജി ശങ്കരക്കുറുപ്പിന്റെ ദിവസം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് ശ്രീയുക്ത വർമ്മ.
1: കാവ്യാഞ്ജലി.

ആകാശവാണി കണ്ണൂർ. അർച്ചന. അർച്ചനയിലെ ആദ്യഗാനം പി ലീല പാടിയത്. തിരുവഞ്ചിക്കുളത്തപ്പ എന്നാരംഭിക്കുന്നു.

ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. ഒരറിയിപ്പ്, ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ മൈഗ്രെയിൻ കാരണങ്ങളും ഹോമിയോ ചികിത്സയും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രി RMO ഡോക്ടർ ഷിബി പി വർഗീസ് തത്സമയം മറുപടി നൽകുന്നു. വിളിക്കാം 0497-295-6007 എന്ന നമ്പറിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ.

വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0497 295 6007. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് നികുതി പിരിവ് ക്യാമ്പ് ഇന്ന് പൂങ്കാവ് പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിലും ആടൂർ പാലം പാൽ സൊസൈറ്റിയിലും രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ നടക്കും. നാളെ കനാൽ ജംഗ്ഷനിലും പോണിയങ്കണ്ടി പീടികയിലും ക്യാമ്പുണ്ടാകും. പാപ്പനശ്ശേരി ഗ്രാമപഞ്ചായത്ത് നികുതി പിരിവ് ക്യാമ്പ് ഇന്ന് രാവിലെ 10:30 മുതൽ 12:30 വരെ പാപ്പനശ്ശേരി സഹകരണ ബാങ്ക് ഇല്ലിപ്പുറം ബ്രാഞ്ചിന് സമീപം നടക്കും. വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് നികുതി പിരിവ് ക്യാമ്പ് ഇന്ന് മുണ്ടമുട്ട AKG വായനശാലയിലും വെൺമണൽ സ്കൂളിലും രാവിലെ 11 മണി മുതൽ 3 മണി വരെ നടക്കും. പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നികുതി പിരിവ് ക്യാമ്പ് ഇന്ന് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പൊതുവാശ്ശേരി ചൂരിയോട് റേഷൻ കടയിൽ നടക്കും. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ 7:30 വരെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ആകാശ നിരീക്ഷണവും ജ്യോതിശാസ്ത്ര ക്ലാസും നടത്തും. വടക്കുംപാട് ശ്രീനാരായണ ബേസിക് UP സ്കൂളിൽ ലഹരിവിരുദ്ധ പരിപാടിയുടെ ഭാഗമായുള്ള ബോധവൽക്കരണ ക്ലാസ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 നടക്കും. കണ്ണൂർ ദസറയിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് നാളെ വൈകുന്നേരം 5 മണി വരെ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. VBG റാംജി പദ്ധതി പ്രകാരം കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനുമായി ചേർന്ന് കാർഷിക മേഖലയിലെ പ്രവൃത്തികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. 25 സെന്റിൽ കുറയാതെ ഭൂമിയുള്ള കർഷകർക്ക് അപേക്ഷിക്കാം. കൃഷിഭവൻ വഴി വിതരണം ചെയ്യുന്ന തെങ്ങ്, കവുങ്ങ്, വാഴ എന്നിവയ്ക്ക് അപേക്ഷ നൽകിയവർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ്. കടമ്പൂർ കൃഷിഭവനിലോ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലോ നാളെ വൈകുന്നേരത്തിന് മുൻപായി അപേക്ഷ നൽകേണ്ടതാണ്. കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ 6-7 തീയതികളിൽ നടക്കുന്ന തലശ്ശേരി നോർത്ത് ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിനായി കണ്ണൂർ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഈ മാസം 18 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ശാസ്ത്രമേല കതിരൂർ @gmail.com വഴി ലോഗോ അയക്കാവുന്നതാണ്. യൂണിവേഴ്സൽ ബ്രെയിൽ ആൻഡ് ടോക്കിംഗ് ബുക്ക് ലൈബ്രറി, ഇന്നർ വീൽ ക്ലബ് ഓഫ് കണ്ണൂർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 19 കാഴ്ചാപരിമിതർക്കായി അഖില കേരള ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ധർമ്മശാല മാതൃകാ അന്ധവിദ്യാലയത്തിൽ നടക്കുന്ന മത്സരത്തിൽ 2 അംഗങ്ങൾ വീതമുള്ള ടീമുകൾക്ക് പങ്കെടുക്കാം. 16 മുൻപ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 9446064446. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വനിതാ സംരക്ഷണ ഓഫീസിൽ ഈ മാസം 18 മാനസികാരോഗ്യ വിദഗ്ധന്റെ സൌജന്യ സേവനം ലഭ്യമാണ്. താൽപര്യമുള്ളവർ ഈ മാസം 17 പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 9847000302. പരമ്പരാഗത കരകൗശല വിദഗ്ധർക്ക് പണിയായുധങ്ങൾക്ക് ഗ്രാന്റ് നൽകുന്ന പദ്ധതിക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഈ മാസം 20 വരെ www.bwinkerala.gov.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0495-237-7786. SMAM പദ്ധതി വഴി സബ്സിഡി നിരക്കിൽ കാർഷിക യന്ത്രങ്ങൾ വാങ്ങാൻ ഈ മാസം 22 മുതൽ ഒക്ടോബർ 15 വരെ അപേക്ഷിക്കാം. മുൻപ് അവസരം ലഭിക്കാത്തവർക്കും പുതിയ അപേക്ഷകർക്കും agrimissionary.nic.in എന്ന പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായോ 89435681-23 എന്ന നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ തുടർഗഡു അംശാദായം സ്വീകരിക്കുന്നതിനും പുതിയ രജിസ്ട്രേഷൻ നടത്തുന്നതിനുമായി ക്ഷേമനിധി ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ 11 മണി മുതൽ 3 മണി വരെ കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ക്യാമ്പ് ചെയ്യുന്നു. കണ്ണാടിപ്പറമ്പ് ഗണപതി മണ്ഡപത്തിൽ വിനായക ചതുർത്ഥി ആഘോഷത്തോടനുബന്ധിച്ച് നാളെ വിവിധ പരിപാടികൾ നടക്കും. കണ്ണൂർ ഹനുമാൻ ദേവസ്ഥാന സന്മാർഗ ദർശന സഹോദരാശ്രമത്തിൽ നാളെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് വൈകുന്നേരം 6 മണിക്ക് ഗണേശ്വര പൂജയും വിഘ്നേശ്വര നാമാർച്ചനയും നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക. നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം.
4: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
3: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ തലാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
1: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൌജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
5: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
6: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
1: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999582.
7: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
9: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
10: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
11: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
11: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7:00 ജാലകം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
13: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
14: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
1: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു.

ഡയറി തുടർന്ന് കേൾക്കാം. പാട്ടില്ലി പാട്ടിൽ നിങ്ങൾക്കറിയാമോ വായനയുടെ വാതായനങ്ങളിൽ അംബികാസുധൻ മാങ്ങാടിന്റെ അലോഹലൻ എന്ന നോവലിനെ കുറിച്ച് ജയശ്രീ പി പി സംസാരിക്കുന്നു. ഗുഡ് ഇംഗ്ലീഷ് 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരി, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി, 10:00 NHM സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഹലോ ആകാശവാണി തത്സമയ പ്രക്ഷേപണം.

ഇന്ന് ഉച്ചയ്ക്ക് 12:40-നുള്ള ആരോഗ്യദീപ്തിയിൽ ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളെക്കുറിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓങ്കോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ടി പി സജിത് ബാബുവുമായുള്ള അഭിമുഖം 1-ാം ഭാഗം. ഇന്ന് ഉച്ചയ്ക്ക് 12:40-നുള്ള ആരോഗ്യദീപ്തിയിൽ.

ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് സ്വീറ്റ് 70s ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർ നാടകം. 2:30 ഗൃഹരശ്മിയിൽ തത്സമയ ഫോണിൻ പരിപാടി. മൈഗ്രെയിൻ കാരണങ്ങളും ഹോമിയോ ചികിത്സയും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രി RMO ഡോക്ടർ ഷിബി പി വർഗീസ് തത്സമയം മറുപടി പറയുന്നു. വിളിക്കാം 0497-295-6007 എന്ന നമ്പറിൽ ഇന്ന് 2:30 മുതൽ 3:30 വരെ. ഇന്ന് വൈകുന്നേരം 5:15 ചരട് കുത്തിക്കളിപ്പാട്ട് കേൾക്കാം. ഡോക്ടർ എ കെ വേണുഗോപാലനും സംഘവും അവതരിപ്പിച്ചത്. 6:50 ഹരിതവീഥിയിൽ സെപ്റ്റംബർ 1 ലോക പശുദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം സംഘടിപ്പിച്ച ധേനുക 2026 പരിപാടിയിൽ ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ക്ഷീരവികസന വകുപ്പ് കണ്ണൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ രശ്മി സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ കൃഷിജാലകം എന്നിവ കേൾക്കാം. ഇന്ന് രാത്രി 7:35 FM ഹെൽത്ത് പ്ലസിൽ ജീവിതശൈലി രോഗങ്ങൾക്കും മാനസികാരോഗ്യത്തിനും ആയുർവേദ പരിഹാരം ഡോക്ടർ എൻ രാജേഷ് സംസാരിക്കുന്നു. രാത്രി 8 മണിക്കുള്ള കിളിക്കൂട്ടത്തിൽ മച്ചൂർമല പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ 2 ഭാഗം.

0: ഇൻഡോർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട്. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: ലോകമെങ്ങിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: എവിടെയാണ് മോളുടെ പുതിയ അക്കൗണ്ട്? പിന്നെ എന്റെ KYC അപ്ഡേറ്റും?
2: ഇത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ.
1: എങ്ങനെ?
2: KYCയിൽ മാറ്റമൊന്നും ഇല്ലെങ്കിലോ, അഡ്രസ് മാത്രമേ മാറിയിട്ടുള്ളൂ എങ്കിലോ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ, മൊബൈൽ, ഓൺലൈൻ അല്ലെങ്കിൽ ലെറ്റർ വഴി സെൽഫ് ഡിക്ലറേഷൻ നൽകുക.
1: അപ്പോ മറ്റു മാറ്റങ്ങൾ?
2: വീട്ടിലിരുന്ന് വീഡിയോ KYC അല്ലെങ്കിൽ ആധാർ OTP അധിഷ്ഠിത eKYC വഴി ബാങ്ക് അംഗീകൃത ചാനലുകളിലൂടെ മാത്രം.
1: ഇത് നൂഡിൽസ് ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ.
2: RBI പറയുന്നു,
3: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തിന് സമഗ്രവും ആധുനികവുമായ വൈദ്യുത നയം അടുത്ത മാസത്തോടെയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. രാജ്യം ഇന്ന് ദേശീയ ഹിന്ദി ദിനം ആചരിക്കുന്നു. ഇന്ന് വിനായക ചതുർത്ഥി. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. പൊതുചർച്ച ഇന്നും തുടരും. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിന് സമഗ്രവും ആധുനികവുമായ വൈദ്യുത നയം അടുത്ത മാസത്തോടെ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. വിദഗ്ധമായ മാനേജ്മെന്റ് സംവിധാനത്തിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ഇതോടെ ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. 2025 സെപ്റ്റംബറിൽ 4445 മെഗാവാട്ടായിരുന്നു സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം. എന്നാൽ ഈ വർഷം സെപ്റ്റംബറിൽ അതിൽ 920 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായതും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആവശ്യമായ വെള്ളം ലഭിക്കാത്തതും എൽനിനോ പ്രതിഭാസം ഉണ്ടായതും പ്രതിസന്ധി മൂർച്ഛിക്കാൻ കാരണമായി. ഡിമാൻഡ് കൂടിയപ്പോൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ട അവസ്ഥയായെന്നും VD സതീശൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് 4 രൂപ 29 പൈസക്ക് വാങ്ങിയ വൈദ്യുതി 8 വർഷം വരെ നാം ഉപയോഗിച്ചെന്നും എന്നാൽ ആ കരാർ റദ്ദാക്കി പിണറായി ഗവൺമെന്റ് 8 മുതൽ 14 രൂപ വരെ നൽകി പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇപ്പോൾ 13,000 കോടി രൂപയുടെ വൈദ്യുതിയാണ് പുറത്തുനിന്ന് വാങ്ങുന്നതെന്നും അത് ഈ വർഷം 16,000 കോടി രൂപയായി വർദ്ധിക്കുമെന്നും അറിയിച്ച സതീശൻ സംസ്ഥാനം ഈ പ്രതിസന്ധി മറികടക്കുമെന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് കോഴിക്കോട്ട് പറഞ്ഞു. കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനത്തും വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്നും ഇത് പരിഹരിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വിലക്ക് വൈദ്യുതി വാങ്ങാൻ ഗവൺമെന്റ് തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. രാത്രിയിലെ ആഡംബര വൈദ്യുതി ഉപയോഗം നിർത്തണമെന്നും പവർകട്ട് സമയം കൃത്യമായി അറിയിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ 64 പുതിയ ഔദ്യോഗിക വാഹനങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വകുപ്പിലെ ഓഡിറ്റ്, ഇന്റലിജൻസ്, ടാക്സ് പേയർ സർവീസ് വിഭാഗങ്ങളുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങളും നിരീക്ഷണങ്ങളും കൂടുതൽ ഊർജിതമാക്കുകയാണ് ലക്ഷ്യം. ഇന്ന് ദേശീയ ഹിന്ദി ദിനം. 1949 സെപ്റ്റംബർ 14 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഹിന്ദി ദിനം ആചരിക്കുന്നത്. ഹിന്ദി പരമ്പരാഗത വിജ്ഞാനം മുതൽ കൃത്രിമ ബുദ്ധി വരെ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നവി മുംബൈയിൽ ഹിന്ദി ദിവസ് പരിപാടിയിലും 6th അഖിലേന്ത്യാ രാജ്ഭാഷാ സമ്മേളനത്തിലും പങ്കെടുക്കും. സമ്മേളനത്തിൽ 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അമിത്ഷാ സമ്മാനിക്കും. ഇന്ന് വിനായക ചതുർത്ഥി. ഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. 10 ദിവസം നീളുന്ന ഗണേശോത്സവത്തിന്റെ അവസാന ദിവസം ഗണപതി വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് വിനായക ചതുർത്ഥി ആശംസ നേർന്നു. ജ്ഞാനം, സമൃദ്ധി, ശുഭകര തുടക്കങ്ങൾ എന്നിവയുടെ പ്രതീകമാണ് ഗണപതിയെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പറഞ്ഞു. കോഴിക്കോട് മർക്കസിൽ പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ തീരവും മലേഷ്യയും തമ്മിൽ 100 ആണ്ടുകൾ പഴക്കമേറിയ ബന്ധമുണ്ടെന്നും ആ പൈതൃക ബന്ധം പുനരുജ്ജീവിപ്പിക്കണമെന്നും അൻവർ ഇബ്രാഹിം നിർദ്ദേശിച്ചു. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട്ട് തുടരുന്നു.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റ്

0: എ കെ ജി ഓഡിറ്റോറിയത്തിൽ ചേരുന്ന യോഗത്തിൽ ഇന്ന് പൊതുചർച്ച തുടരുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചു. എളമരം കരീം, കെ കെ ശൈലജ, പി കെ ബിജു, സേവ്യർ ചിറ്റിലപ്പള്ളി, എം ശിവപ്രസാദ് എന്നിവർ ഉൾപ്പെടുന്ന പ്രസീഡിയമാണ് യോഗം നിയന്ത്രിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, വർഗ്ഗബഹുജന സംഘടനാ ഭാരവാഹികൾ എന്നിവരുൾപ്പെടെ 307 പേരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ചാണ് പ്രധാന ചർച്ചയെന്നും എന്തൊക്കെ തിരുത്തലുകൾ വരുത്തണോ അതൊക്കെ വരുത്തുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് വിഷയം ചർച്ച ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേരും. ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. ജീവനക്കാരുടെയും കരാർ കമ്പനികളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ദുബായിൽ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസെടുത്തു. ശ്രീലങ്കയ്ക്ക് 19.4 ഓവറിൽ 111 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സര പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. പരമ്പരയിലെ ശേഷിക്കുന്ന 2 മത്സരങ്ങൾ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഇതേ വേദിയിലാണ്. ലോകകപ്പ് പുരുഷ അമ്പെയ്ത്തിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരയ്ക്ക് കിരീടം. മെക്സിക്കോയിലെ സാൾട്ടലയിൽ ജപ്പാന്റെ നകാനിഷി ജുനയെയാണ് ധീരജ് പരാജയപ്പെടുത്തിയത്. റിക്കർവ് വിഭാഗത്തിൽ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ധീരജ് ബൊമ്മദേവരെ. US ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനും. ന്യൂയോർക്കിലെ ആർദർ ആഷെ സ്റ്റേഡിയത്തിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 4 സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് സ്വരേവ് കീഴടക്കിയത്. കണ്ണൂരിൽ സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ ഗുസ്തിയിൽ കണ്ണൂരും തൈക്കോണ്ടോയിൽ മലപ്പുറവും മുന്നിലെത്തി. ജിംനാസ്റ്റിക്കിൽ തിരുവനന്തപുരം ജേതാക്കളായി. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന റെസ്ലിംഗ് മത്സരത്തിൽ ആകെയുള്ള 60 ഇനങ്ങളിൽ 40 എണ്ണം പൂർത്തിയായപ്പോൾ 88 പോയിന്റോടെയാണ് കണ്ണൂർ 1-ാം സ്ഥാനത്തെത്തിയത്. 75 പോയിന്റുമായി തിരുവനന്തപുരം 2-ാം സ്ഥാനത്തും 38 പോയിന്റുമായി പാലക്കാട് 3-ാം സ്ഥാനത്തുമുണ്ട്. തൈക്കോണ്ടോയിൽ 68-ൽ 21 എണ്ണം പൂർത്തിയായപ്പോൾ 50 പോയിന്റുമായി മലപ്പുറം ജില്ല 1-ാം സ്ഥാനത്തും 38 പോയിന്റുമായി കാസർഗോഡ് 2-ാം സ്ഥാനത്തും 21 പോയിന്റുമായി എറണാകുളം 3-ാം സ്ഥാനത്തുമാണ്. ഇന്നലെ തലശ്ശേരി സായി സെന്ററിൽ നടന്ന ജിംനാസ്റ്റിക്സിൽ 185 പോയിന്റുമായി തിരുവനന്തപുരം ജില്ല കിരീടം നേടി. 123 പോയിന്റോടെ കണ്ണൂർ 2-ാം സ്ഥാനവും 46 പോയിന്റോടെ കോഴിക്കോട് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇന്ന് റെസ്ലിംഗ്, ഫെൻസിംഗ്, തൈക്കോണ്ടോ, ചെസ് എന്നീ മത്സരങ്ങളാണ് നടക്കുക.
0: സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാൻ അവസാന തീയതി ഇന്ന്. ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ്, 29 ഫലപ്രഖ്യാപനം. ഇന്നലെ അന്തരിച്ച CPIM നേതാവ് ബേബി ജോണിന്റെ സംസ്കാരം വൈകിട്ട് തൃശൂർ ചാവക്കാട് പൊതുശ്മശാനത്തിൽ നടത്തും. രാവിലെ 10 മുതൽ 11 വരെ തൃശൂർ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉണ്ടാകും. 11 മുതൽ 2.5 വരെ പൂവത്തൂരിലെ വീട്ടിലും 3 മുതൽ ചാവക്കാട് ഹോച്ചിമിൻ സ്മാരകമന്ദിരത്തിലും മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ പ്രവർത്തിച്ച നേതാവായിരുന്നു ബേബി ജോൺ എന്നും വിയോഗം ജനാധിപത്യ മതേതര ചേരിക്ക് നഷ്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജന്മദിനത്തിൽ കൊല്ലം ബീച്ചിലെത്തിയ യുവാവ് തിരയിൽപ്പെട്ട് മരിച്ചു. കൊല്ലം പള്ളിത്തോട്ടം സ്വദേശി ജോസഫ് സ്റ്റാൻലിയാണ് മരിച്ചത്. വീട്ടിലെ ജന്മദിനാഘോഷ ചടങ്ങുകൾക്ക് ശേഷം ബന്ധുക്കളായ കുട്ടികൾക്കൊപ്പം ബീച്ചിൽ എത്തിയതായിരുന്നു ജോസഫ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സെന്റർ ഫോർ ന്യൂറോ സയൻസിന്റെ 25 വാർഷികത്തിന് തുടക്കമായി. ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ട്രാൻസ്ലേഷണൽ ന്യൂറോ സയൻസ് സെമിനാർ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി നഗരത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ പി രാമചന്ദ്രൻ എന്ന വേണുചേട്ടനെ സാംസ്കാരിക പ്രവർത്തകർ കൊച്ചിയിൽ ആദരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ ഇന്ന് കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ തലശ്ശേരി തലായി ഹാർബർ, ചാലിൽ ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ് എന്നിവ അദ്ദേഹം സന്ദർശിക്കും. രാവിലെ 11 തലശ്ശേരി സബ് കളക്ടർ ഓഫീസിൽ വകുപ്പുതല അവലോകന യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ഉച്ചയ്ക്ക് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ബാഫക്കിത്തങ്ങൾ സൌധത്തിൽ നൽകുന്ന സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന മന്ത്രി തുടർന്ന് കണ്ണൂർ മാപ്പിളബേ ഹാർബർ സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് നാറാത്ത് ഗ്രാമപഞ്ചായത്തിൽ സമൃദ്ധി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. യമൻ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന സൌദി

0: दशदिवसीयानाम् उत्सवकार्यक्रमाणां शुभारम्भं सूचयति, यस्मिन् भक्ताः स्वकीयगृहेषु मण्डपेषु च भगवतः गणेशस्य मृण्मयीं प्रतिमानं प्रतिष्ठाप्य विधिवत् पूजार्चनं कुर्वन्ति। भारत ऋतु विज्ञान विभागेन अद्य गुजरात राज्ये अतितीव्र वृष्ट्यै नारंगवर्णपरा संचेतना प्रकाशिता। ऋतु विज्ञान विभागानुसारम् अद्य राष्ट्रिय राजधान्यां नवदिल्ल्यां, हरियाणा राज्ये, चंडीगढ़े, पंजाबे, पूर्व राजस्थाने, असमे, अरुणाचल प्रदेशे च अतिवृष्टि संभाव्यते। गतरात्रौ दुबई नगरे अनुष्ठितायां महिलानां 20-प्रति-20 एशिया चषक प्रतिस्पर्धायाः अन्तिमस्पर्धायां भारतेन श्रीलंकादलं 270 धावनांकैः पराजितम् इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1 66 49 മംഗലാപുരം കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 14 മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂരിലൂടെ കടന്നുപോകുന്ന മറ്റെല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
5: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
6: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
5: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
6: 10 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സൂപ്പർ ഗ്രേഡ് ബാങ്ക് മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
5: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.

മലയാളിയുടെ സംഗീതാസ്വാദനത്തിന്റെ ഓർമ്മച്ചിപ്പിൽ മധുരസ്വരമായി ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് എൻ ലതിക. ലാളിത്യവും ഭാവസാന്ദ്രതയും ഒരുപോലെ ചേർന്ന ആ സ്വരം ഒരു കാലഘട്ടത്തിന്റെ സംഗീത സ്മരണകളെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും പശ്ചാത്തല സംഗീതത്തിലൂടെയും മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയ ആ ഗായികയുടെ സംഗീതയാത്രയിൽ പാട്ടുകൾക്കപ്പുറത്തും പറയാനുള്ളത് ഏറെയുണ്ട്. ഓർമ്മകൾ, അനുഭവങ്ങൾ, സംഗീത ലോകത്തെ മറക്കാനാവാത്ത നിമിഷങ്ങൾ, ആ സ്വരമാധുര്യത്തിന്റെ വഴികളിലൂടെയാണ് ഇന്നും നാളെയും ജാലകം സഞ്ചരിക്കുന്നത്.

0: ആകാശവാണിയുടെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: ലതിക ടീച്ചറുടെ ആദ്യകാല സംഗീത പഠനവും സംഗീതത്തോടുള്ള ആ ഒരു താല്പര്യം ഒക്കെ എങ്ങനെയായിരുന്നു ആ ഒരു സാഹചര്യത്തെ കുറിച്ച്?
1: എന്റെ അച്ഛൻ ഭാഗവതരായിരുന്നു, അമ്മയും പാടും.
0: പേര്?
1: അച്ഛൻ സദാശിവൻ ഭാഗവതർ, അമ്മ നളിനി. രണ്ടുപേരും ഗായകരായിരുന്നു. അച്ഛൻ സാധ്യ അത്രയും നല്ല കമ്പോസ് ചെയ്യുക എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടാലന്റ്, ഇത് നമുക്ക് ജന്മസിദ്ധമായിട്ടൊരു കഴിവ് കിട്ടിയത് കൊണ്ടാണ് ശരിക്കും. കാരണം കുഞ്ഞിലേ പാടുന്നുണ്ട്, ഞാൻ 2 വയസ്സിലേ അങ്ങനെ പാടി തുടങ്ങിയപ്പോഴാണ് എനിക്ക് സംഗീതത്തിൽ ഇതുണ്ട് എന്നുള്ള മനസ്സിലായത്. വീട്ടിലെ അണ്ണനായാൽ ചേച്ചി പാടും, ഇനിയൊരു ബ്രദർ തബലിസ്റ്റാണ്. അണ്ണൻ ഓൾ ഇൻ ഓൾ ആയിരുന്നു, എസ് രാജേന്ദ്ര ബാബു. അണ്ണൻ പാട്ട്, കഥാപ്രസംഗം, ഹാർമോണിയം വായന, കമ്പോസിങ് എല്ലാം ഉണ്ടായിരുന്നു അണ്ണന്. അപ്പോൾ അങ്ങനെ പാടുമ്പോൾ ഒരു പ്രാവശ്യം അണ്ണൻ കോളേജിൽ അന്ന് പ്രീ ഡിഗ്രിയാണ്, അന്ന് എനിക്ക് 6 വയസ്സ്. ഒരു അവിടുത്തെ ആനുവൽ ഡേ കോളേജ്, അണ്ണൻ്റെ ഫ്രണ്ട്സും ഒക്കെ ചേർന്ന്, അപ്പം ഞാൻ പാടും എന്നുള്ളതറിയാം, എന്നെ അവിടെ കൊണ്ടുപോയി ആനുവൽ ഡേക്ക് പാടാനായിട്ട്. കൊല്ലം എസ് എൻ കോളേജിലാണ്.
0: കൊല്ലത്ത് തന്നെയാണ് വീട്?
1: വീട് കൊല്ലമാണ്. അച്ഛനും അമ്മയും കൊല്ലംകാരാണ്. അപ്പോഴും ആ കോളേജിലെ ആനുവൽ ഡേക്കാണ് ഞാൻ ഒരു വലിയ വേദി എന്ന് പറയുന്നത്. അതിനു മുമ്പ് പാടുകയൊക്കെ ചെയ്യുമെങ്കിലും ഒരു വേദി നിറഞ്ഞ സദസ്സിലൊരു സ്റ്റുഡൻസും പേരൻസും എല്ലാവരും അധ്യാപകരും ഒക്കെ ഉണ്ട്. സ്റ്റേജ് പാടിയിട്ടുണ്ടെങ്കിൽ

0: ഒരു വലിയ വേദി ഒരുപാടുന്ന ഒന്നാണ്. അന്ന് പാടിയ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ജാനകിയമ്മയുടെ സൂര്യകാന്തി, സുശീലാമ്മയുടെ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, അല്ലെ താജിയുടെ അജി രൂട്ട് കാർ, ഇങ്ങനെയുള്ള പാട്ടുകളാണെന്ന് സ്റ്റേജിൽ പാടുന്നത്. അന്നത്തെ മൈക്ക് അറിയാമല്ലോ, ഇപ്പോഴത്തെ പോലെയുള്ള വലിയ സ്റ്റാൻഡ് വെച്ചിട്ട് വലിയ മൈക്ക് താഴെ വെച്ചാൽ ഞാൻ കുഞ്ഞല്ലേ, അപ്പോൾ എല്ലാവരും കൂടെ എന്നെ ആ ഒരു മേശപ്പുറത്ത് ഇരുത്തിയിട്ട് ആ മൈക്കിൽ അങ്ങനെയാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സൂര്യകാന്തി പാടിക്കൊണ്ടിരിക്കുമ്പോൾ എസ് എൻ കോളേജിൻ്റെ മെയിൻ റോഡിൻ്റെ ആ സൈഡിൽ നിന്ന് ട്രെയിൻ പോകും, റെയിൽവേ സ്റ്റേഷൻ അവിടെ അടുത്താണ്. പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ അതിലെ ട്രെയിൻ പോയി, അപ്പം അത് കാണാം. കണ്ടപ്പോൾ ഞാൻ വേഗം എണീറ്റു, ആയി ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് പാടുന്നതിനിടയ്ക്ക് എണീറ്റു നിന്ന് ട്രെയിൻ പോകുന്നത് നോക്കി നിന്ന്, പാട്ട് നിർത്തിയിട്ട് അത് നോക്കി നിന്നിട്ട് ആളുകളൊക്കെ ചിരി, എന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ തിരിച്ചിരുന്ന് ബാക്കി പാട്ട് പാടി. അങ്ങനെ എല്ലാവരും കൈയടിയും ചിരിയൊക്കെ ആയിരുന്നു അന്ന്.
1: മൊബൈൽ നല്ല വയറില്,
0: അതെ അതെ അതെ, ഫോണേ ഇല്ല അന്നൊന്നും, റേഡിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അത് കഴിഞ്ഞ് ഈ അജി റൂട്ട്, കണ്ണു തുറക്കാത്ത ദൈവങ്ങൾ, ഇതൊക്കെ പാടി. ഇങ്ങനെയാണ് ആദ്യത്തെ ഒരു വേദി. അത് കഴിഞ്ഞിട്ട് ആ വർഷം തന്നെയാണ് എൻ്റെ ഒരു വശിഷ്ഠൻ്റെ മകൻ അവിടെ തന്നെ വേറൊരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ ആനുവൽ ഡേക്ക് അപ്പം എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് നിന്നു. അത് കുറച്ചുകൂടെ വലിയ ഒരു വേദിയായിരുന്നു, കാരണം അന്ന് നമ്മുടെ ബ്രഹ്മാനന്ദൻ സിംഗർ ആ അണ്ണൻ അന്ന് നല്ല ഫേമസ് ആയിട്ടിരിക്കുന്ന സമയമാണ്. മാനത്തെ കായലിൽ എന്നുള്ള പാട്ടൊക്കെ പാടിയിട്ട് അപ്പം അദ്ദേഹമാണ് അന്നത്തെ അവിടുത്തെ ഗസ്റ്റ്, ഗാനമേളയ്ക്ക് മെയിനായിട്ട് അദ്ദേഹമാണ് പാടുന്നത്. ആ കൂട്ടത്തിൽ പാടണം ഞാൻ, അങ്ങനെ എന്നെ കൊണ്ടുപോയി അവിടെ പാടി. അപ്പം അവിടുത്തെ ഒരു പ്രൊഫസർ പാട്ട് എഴുതും, അദ്ദേഹം അന്നൊരു ഒരു സിനിമയിൽ അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട് ഒരു പാട്ട്, ജാനകിയമ്മ പാടിയതാണ്, പടം റിലീസായിട്ടില്ല. അദ്ദേഹം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാ പാടും പാട്ട്, ഞാൻ 3 പ്രാവശ്യം അങ്ങനെ ഒരു പാട്ട് അങ്ങനെ സ്റ്റേജിൽ പാടി, അദ്ദേഹത്തിന്റെ ആ പാട്ടും അവിടെ സ്റ്റേജിൽ പാടി. അപ്പോഴും അച്ഛൻ വേറെ പിള്ളേരെ പഠിപ്പിക്കുന്നൊക്കെ കേട്ടൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ, പക്ഷെ കേട്ടൊക്കെ അറിയാം അങ്ങനെ, അല്ലാതെ പഠിച്ചിട്ടില്ല അപ്പോഴും, അല്ലാതെ തന്നെ പാടുന്നത് കൊണ്ടുള്ള ഒരു ഇതായിരിക്കും. അങ്ങനെ സ്റ്റേജിൽ അത് ഈ പാട്ടൊക്കെ പാടുമ്പോൾ മറക്കാനാവാത്ത ഒരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ അമ്മയും അച്ഛനും അണ്ണനും ഒക്കെ സദസ്സിലിരിപ്പുണ്ട് ഞാൻ അവിടെ പാടുമ്പോൾ. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, അവരൊക്കെ ഇങ്ങനെ ഞാൻ പാടുന്നുണ്ട്, അയ്യോ അസലായിട്ടാണ് പാടുന്നത്, അയ്യോ അവരൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവരാ ഇങ്ങനെ ഒരു മോളെ കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അമ്മയ്ക്കൊക്കെ സന്തോഷം ഇങ്ങനെ കണ്ണ് നിറഞ്ഞു. അപ്പൊ അടുത്തിരുന്ന അവര് എന്ത് പറ്റി എന്ത് കരയുന്നു എന്റെ മോളാ എന്ന് പറഞ്ഞു, അയ്യോ അമ്മയെ ഭാഗ്യം ചെയ്ത് അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അങ്ങനെയൊക്കെ ഒരു അമ്മ പറയും, ആ ഒരു സന്തോഷം പറയാറുണ്ട്.
1: പിന്നീട് ഈ സംഗീതാഭ്യസിച്ചു തുടങ്ങി,
0: പിന്നെ അച്ഛൻ കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു, എനിക്കറിയത്തില്ല. പക്ഷെ അന്നും ഞാൻ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴും പാട്ട് ഞാൻ വെറുതെ നൊട്ടേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറ് സ്വരങ്ങളൊക്കെ പാട്ടിന്റെ, അതെങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല, അത് ചെയ്യുമായിരുന്നു. പിന്നെ കുറച്ചൊക്കെ അച്ഛൻ ഇങ്ങനെ പഠിപ്പിച്ചു തരും. പിന്നെ ശരിക്കും ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞ് പോയത് മങ്ങാട് നടേശൻ സാറിൻ്റെ അടുത്താണ്, അദ്ദേഹം നമ്മുടെ ഒരു റിലേറ്റീവ് കൂടെയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ സ്കൂളിന്ന് ശനി ഞായർ അവധി ഉണ്ടല്ലോ, വെള്ളിയാഴ്ച വൈകുന്നേരം എന്നെ അണ്ണൻ കൊണ്ടുപോയി അവിടെ വിടും, അവിടെ വീട്ടിൽ അവിടെ വീട്ടിൽ 2 ദിവസം താമസിച്ച് പാട്ട് പഠിക്കും. നല്ലൊരു അന്തരീക്ഷമായിരുന്നു അത്. മാവൻ്റെ അടുത്ത് കുറേ നാൾ പഠിച്ച് ഇതുപോലെ വീക്കെൻഡ് മാത്രം, ആ സമയത്ത് തന്നെ വീട്ടിൽ തന്നെ ഒരു ഗാനമേള ട്രൂപ്പ് തുടങ്ങി, കാരണം ഞാൻ പാടും ചേച്ചിയും പാടുന്നുണ്ട്, അന്നെ ഹാർമോണിയം വായിക്കും. വീട്ടിൽ തന്നെ പ്രവീണ മ്യൂസിക് ക്ലബ് എന്ന് പറഞ്ഞിട്ട് അണ്ണൻ തന്നെ അങ്ങ് അതൊന്ന് തുടങ്ങി, കാരണം ഒരുപാട് ഇങ്ങനെ എല്ലാവരും വന്ന് വിളിച്ചുകൊണ്ട് പോയി പാടിക്കുന്നു ഇങ്ങനെ വേറെ വേറെ ഓരോ പ്രോഗ്രാംസിന്. ഇപ്പം ഇവിടെ തന്നെ ഒരെണ്ണം തുടങ്ങിയാൽ എന്താന്ന് വെച്ചിട്ടങ്ങനെ അങ്ങനെ ഒരു ട്രൂപ്പ് തുടങ്ങി, കുറേ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് ചേച്ചിയും ഞാനും സിംഗേഴ്സ്. അന്നത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഫീമെയിൽ ഡ്യുവറ്റ്സ് ഉണ്ട് ആ സമയത്തൊക്കെ ഒരുപാടുണ്ട്, ആ പാട്ടുകളൊക്കെ ഞങ്ങൾ രണ്ടും കൂടെ പാടും. കുറേ അധികം പ്രോഗ്രാംസ് അങ്ങനെ പോയി. പിന്നെ അവിടെ തന്നെ ഒരുപാട് ഗാനമേള ട്രൂപ്പ്, അവിടുത്തെ അന്ന ഫേമസ് ഗാനമേള ട്രൂപ്പിലൊക്കെ പാടും. ഇടവാ ബഷീർ എന്ന് പറഞ്ഞിട്ടൊരു ഗായകനുണ്ടായിരുന്നു, അദ്ദേഹത്തിനും ട്രൂപ്പിലൊക്കെ പാടും. അതായത് 6 വയസ്സ് മുതലേ ഞാൻ തിരക്കിലാണ്, പ്രോഗ്രാം പോകും. സ്കൂളിലൊക്കെ പോയി പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് 4 മണിക്ക് 5 മണിക്കൊക്കെ വെളുപ്പിൽ അമ്പലം പ്രോഗ്രാം എന്നൊക്കെ രാത്രി, ചിലപ്പോൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വേറെ പ്രോഗ്രാം, അപ്പം അടുത്ത പാതിരാത്രിക്കായിരിക്കും അടുത്ത പ്രോഗ്രാം. അത്യാവശ്യം ഇപ്പം വയലിൻ അല്ലെങ്കിൽ തബല ഉണ്ട്, തബലിസ്റ്റ് ഒരാളിനെ കൂടെ വിളിക്കും, ഒരു ഗിറ്റാറിസ്റ്റ്, അങ്ങനെ 2-3 പേരെ വിളിച്ചാൽ മതി. അന്നൊക്കെ വലിയ ഓർക്കസ്ട്ര ഒന്നും ഇല്ല,
1: പക്ഷെ അന്ന് ഗാനമേളകൾക്ക് വലിയ
0: പ്രചാരം ഉണ്ടായിരുന്നു, നല്ല ഡിമാൻഡായിരുന്നു. അന്ന് ഓർക്കാനുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇതുപോലെ പ്രോഗ്രാമിന് പോയി, ഞങ്ങൾക്ക് അന്നൊരു ടേപ്പ് റെക്കോർഡർ, പ്രോഗ്രാം റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബാക്കിലിങ്ങനെ വെച്ചിരുന്നു പാടുമ്പോൾ. അപ്പം ഓഡിയൻസിനപ്പോൾ അത് കണ്ടപ്പോൾ സംശയം, അത് വേറെ ഒറിജിനൽ പ്ലേ ചെയ്തിട്ട് ഞങ്ങൾ ചുണ്ടനൊക്കെ വന്നു, ഇന്ന് ചെയ്യുന്ന പരിപാടി അന്ന് ചെയ്തെന്ന് അവർ വിചാരിച്ചു, ഓരോരുത്തർ ചെയ്യുന്നുണ്ടല്ലോ അന്ന്. അങ്ങനെ അവർക്ക് സംശയമായി പാടുന്നത്, റെക്കോർഡ് പ്ലേ ചെയ്തിട്ട് ഞങ്ങൾ വെറുതെ അഭിനയിക്കുന്നു. അവർ പറഞ്ഞു പറ്റത്തില്ല, അത് അത് മാറ്റുമെന്ന് പറഞ്ഞു, അവർ ടേപ്പർ കടവാങ്ങി എടുത്തിട്ട് പോയി അങ്ങ് വെച്ചിട്ട്, അത് തന്നെ വീണ്ടും പാടാൻ പറഞ്ഞു. പാടി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് തിരിച്ചുകൊണ്ട് തന്നു. അങ്ങനെ ഒരു സംഭവം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് ഇങ്ങനെ ഓരോ പാട്ട് കഴിയുമ്പോഴേ ആൾക്കാർ ബലൂൺ, നാരങ്ങ, ഓറഞ്ച്, ബിസ്ക്കറ്റ്, നോട്ടുമാല, അങ്ങനെ അതൊക്കെ വരുമ്പോ ഇതെല്ലാം ഉണ്ടാവും.

0: ഞാൻ കൊച്ചായതുകൊണ്ട് ബലൂൺ, ഓറഞ്ച്, മിഠായി, അങ്ങനെ ഒരുപാട് അങ്ങനെയുള്ള ഐറ്റംസാണ് നോട്ടുമാലി.
1: പിന്നീട് നാടക ഗാനങ്ങളിൽ പാടാൻ പോയി,
0: പാടി. അത് കുറച്ചൊക്കെ പാടുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് കണ്ണൂർരാജൻ സാറ് അവിടെ ആ സൈഡിലേക്ക് നാടകത്തിനൊക്കെ മ്യൂസിക് ചെയ്യാൻ വന്നു. അണ്ണൻ അദ്ദേഹത്തിന്റെ കൂടെ ഹാർമോണിയം വായിക്കും. അപ്പൊ അങ്ങനെ പോയി അങ്ങനെ അസിസ്റ്റന്റായിട്ട് കൂടെ നിൽക്കുകയാണ്. കുറെ നാടകങ്ങൾ ആ സമയത്ത് ഒരു ഗായിക വന്ന് പാടിയപ്പം നാടകത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പം ശരിയാവുന്നില്ല. അപ്പോഴ് അതിലുള്ള വേറൊരു പാട്ട് എഴുതി അദ്ദേഹം തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു ബാബുവിന്റെ സിസ്റ്റർ പാടും, നന്നായിട്ട് പാടും. നമ്മളങ്ങനെ അങ്ങോട്ട് പറയില്ലല്ലോ, ഒന്നും അങ്ങനൊന്നും ആരോടും അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നാളെ വരുമ്പം മോളെ കൂടെ കൊണ്ടുപോവാ എന്ന് അമ്മനോട് പറഞ്ഞ് ദിവസം എന്നെ കൊണ്ടുപോകാം. ഞാനന്ന് ഏഴിലോ എട്ടിലോ അങ്ങനെന്തോ പഠിക്കുന്ന സമയത്ത്.
1: ഈ നാടക ഗാനങ്ങൾ പാടുക എന്ന് പറയുമ്പോ അത് ലൈവായിട്ട്?
0: ലൈവ് തന്നെയായിരുന്നു അന്നൊക്കെ, ലൈവ്.
1: പക്ഷേ ഗാനമേള പാടുന്ന ഒരു,
0: അതും ലൈവ് തന്നെയല്ലേ?
1: അല്ല, ഗാനമേള പാടുന്ന ഒരു പതിവ് ആ സമയത്ത്
0: ഉണ്ടായിരുന്നതുകൊണ്ട് അത് പ്രശ്നമല്ല,
1: എളുപ്പമാണ്.
0: സൈഡിൽ ഇരുന്ന് പാടുന്നതേ ഉള്ളൂ നാടകത്തിന്.
1: എന്നാലും കാര്യമായിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടില്ല
0: ഒന്നും. ഇപ്പൊ ഗാനമേളയ്ക്ക് പാടുമ്പോ നമ്മള് ഓഡിയൻസിനെ നേരിട്ട് കണ്ട് അവര് കൈയടിക്കുന്നതൊക്കെ അതൊക്കെ കണ്ടിട്ട്, നാടകത്തിന് എന്ന് പറയുമ്പോൾ നമ്മള് സൈഡിൽ ഇരുന്നിട്ട് നമ്മൾ പാട്ട് മാത്രമേ കേൾക്കൂ, ആളിനെ കാണില്ല. നമ്മൾക്കും ഓഡിയൻസിനെ അങ്ങനെ കാണാൻ പറ്റില്ല. അവിടുത്തെ കുറെ ട്രൂപ്പിലൊക്കെ അങ്ങനെ പാടിയിട്ടുണ്ട്. അങ്ങനെ ഈ രാജൻ സാറിന്റെ പാട്ട് പാടി എനിക്ക് നല്ല ഓർമ്മ. റെക്കോർഡ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു അന്നൊന്നും, അതൊന്നും ഇല്ല. അന്ന് സത്യം പറഞ്ഞ ടേപ്പ് റെക്കോർഡ് റേഡിയോ പോലും ഇല്ല എന്നൊന്നും ഇല്ല. ഇപ്പോഴത്തെ സൗകര്യങ്ങളൊന്നും ഒന്നും ഞങ്ങൾക്കൊന്നും ഇല്ല, ഒട്ടും കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഞാൻ ഈ പാടുമ്പോഴൊക്കെ റേഡിയോ ഒന്നും ഇല്ല, നമ്മൾ അടുത്ത വീട്ടില് പാട്ട് കേൾക്കും. റേഡിയോ വയ്ക്കുമ്പോൾ വേലിയുടെ അടുത്ത് പോയി നിന്ന് കേട്ട് പഠിക്കാൻ,
1: പാട്ട് കേട്ട് പഠിക്കാൻ
0: സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നിൽ പാട്ട് ഉണ്ട് എന്ന് അറിയുന്നത് ഒരു 2 വയസ്സ് ഉള്ള സമയത്താണ്. നമ്മളെ വീട്ടിന്റെ അടുത്തൊരു പാർക്ക്, അവിടെ കൊളംബിയ ഒക്കെ വെച്ചിട്ട് അവിടെ നിന്നും റേഡിയോയിൽ ആ പാട്ടുകളൊക്കെ കേൾക്കും. ഗ്രൗണ്ടാണ്, അവിടെ പോയിട്ട് കളിക്കും എല്ലാവരും കൂടെ. അച്ഛന്റെ ഫ്രണ്ട്സോട് സംസാരിക്കും, നമ്മൾ കുട്ടികളെല്ലാം അവിടെ കളിക്കും. അപ്പൊ ഇതിൽ പാട്ട് കേൾക്കും. അങ്ങനെ തിരിച്ചു വരുമ്പോ ഞാൻ ആ അവിടെ കേട്ട പാട്ട് തമിഴ് പാട്ടാണ്.

0: അങ്ങനെ ഒരു പാട്ട്. അപ്പൊ ഞാൻ അത് കേട്ടിട്ട് ഇങ്ങനെ അത് പാടിക്കൊണ്ട് വന്നു. അപ്പോഴാണ് അമ്മ അയ്യോ ഇതമ്മ. അതുപോലെ തന്നെ അവിടെ അടുത്ത് നമ്മുടെ അയൽ താമസിക്കുന്ന ഒരു ഒരു മാമനുണ്ട്. ആ മാമൻ മൃദംഗം മാഷാണ്, പാട്ട് മാഷൊക്കെയാണ്. അപ്പം മാഷ് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ അതുപോലെ ഇരുന്ന് പാടി മഴ. അപ്പോഴ അങ്ങനെയൊക്കെയാണ് എന്നിൽ പാട്ട് ഉണ്ട് എന്ന് അറിയുന്നത്. അഭിരുചി ഉണ്ട് എന്ന് അച്ഛനൊക്കെ മനസ്സിലാവുന്നത് അങ്ങനെയാണ് ഉദ്ദേശിച്ചറിഞ്ഞത്.
1: പിന്നീട് ആദ്യമായി സിനിമയിലേക്കുള്ള ഒരു പ്രവേശം എങ്ങനെയായിരുന്നു?
0: അത് ഈ കണ്ണൂർ സാറിന്റെ പാട്ട്, എറണാകുളത്ത് കൊച്ചിൻ സംഘമിത്ര എന്ന് പറഞ്ഞിട്ടൊരു നാടക ട്രൂപ്പ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ ആദ്യത്തെ നാടകമാണ്. അതിന് മ്യൂസിക് ഡയറക്ടർ കണ്ണൂർ സാറാണ്. അപ്പൊ ആ പാട്ട് പാടാൻ അന്ന് ബിച്ചു തിരുമല അദ്ദേഹമാണ് പാട്ട് എഴുതിയതും നാടകം എഴുതിയതും അദ്ദേഹമായിരുന്നു. ദണ്ഡകാരണ്യം, അതിൽ പാട്ട് പാടാനായിട്ട് ഞങ്ങളെല്ലാം കൂടെ എറണാകുളത്താണ് പോയത്. പോയി അതിൽ രണ്ട് പാട്ട്, ഒരു ഡ്യുവറ്റും ഒരു സോളോയും. അതിന് സോളോ എന്ന് പറഞ്ഞ തുഷാര ബിന്ദുക്കളെ എന്നുള്ള പാട്ടില്ലേ, അതായിരുന്നു ആ പാട്ട്. അത് ഞാനാണ് ആദ്യം നാടകത്തിന് വേണ്ടി പാടിയത്, തുഷാര ബിന്ദുക്കളെ. പിന്നെ അടുത്ത പാട്ടെന്ന് പറഞ്ഞാൽ പിന്നീട് ഞാൻ പാടിയ ഫസ്റ്റ് സോങ് അടുത്ത പാട്ടാണ്. പക്ഷെ അത് ലിറിക്സ് തമ്പി സാറാണ് എഴുതിയത്. അന്ന് ബിച്ചു തിരുമല അദ്ദേഹം എഴുതിയ ലിറിക്സ് വേറെയാണ് നാടകത്തിന് പാടുമ്പോൾ. അതായത് സാന്ദ്രമായ ചന്ദ്രികയ സാരസാക്ഷി നിമ്മടിയ, ഇങ്ങനെ പോകും. അതാണ് നാടകത്തിന് പാടിയത്.
1: ആ ഒരു സിനിമയിലെ അരങ്ങേറ്റം 1976
0: 76 ആ നാടകത്തിലെ പാട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. പക്ഷെ ആ പാട്ട് തമ്പി സാറാണ്, കാരണം ഒരു വർഷം കഴിഞ്ഞാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പോഴേക്കും ആ ലിറിക്സ് വേറെ പാട്ടായിട്ട് മാറി.
1: സിനിമയുടെ പേര്
0: അഭിനന്ദനം, പുഷ്പതൽപ്പത്തിൽ നീവി എന്ന് പറഞ്ഞ പാട്ട് പിന്നെ തമ്പി സാർ എഴുതിയത്. ആദ്യത്തെ ഗാനം തമ്പി സാർ എഴുതി, കണ്ണൂർ രാജൻ സാറ് മ്യൂസിക് ചെയ്ത് ദാസേട്ടന്റെ ഒപ്പം ആണ് പാടിയത്. 76
1: ആദ്യമായിട്ട്
0: ദാസേട്ടനെ കാണുന്ന അന്നാണ് സ്റ്റുഡിയോയിൽ റെക്കോർഡിങ് സ്റ്റുഡിയോ അപ്പോഴാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇങ്ങനെ കേട്ട് ഇങ്ങനെ നമുക്കെല്ലാം ഒരു ദൈവം പോലെയാണല്ലോ, അതുപോലുള്ള മനസ്സിലിങ്ങനെ വെച്ചിട്ട് പോയി കാണുകയാണ്. ഇങ്ങനെ നല്ല വ്രന്ഥം വിട്ടതെന്ന് പറഞ്ഞില്ലേ, അമ്മയുണ്ട് അണ്ണനുണ്ട് കൂടെ ഞങ്ങളെല്ലാവരും. അന്നനെ പക്ഷെ നേരത്തെ അറിയാം അവിടെ രാജസാറിന്റെ കൂടെ വേറെ ഇതിനു മുമ്പും ഒക്കെ വർക്ക് ചെയ്ത് അണ്ണൻ ദാസേട്ടന് പാട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നൊക്കെ അണ്ണനെ ഞാനും അമ്മയും കാണുന്നതെന്നാണ്. ദാസേട്ടൻ ആദ്യം ഇങ്ങനെ പുതിയ ആളല്ലേ, ഞാൻ പാട്ടൊക്കെ കുറച്ച് പാടിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പം പിന്നെ വളരെ സന്തോഷമായിട്ടില്ലൊക്കെ പറഞ്ഞു തന്നു. ഇങ്ങനെ കാര്യമായിട്ടായിരുന്നു. അതിലും പാട്ട് പല്ലവി ഞാൻ പാടുന്നുണ്ട്, പിന്നെ ഹമ്മിങ് ഉണ്ട്, ബാക്കിയൊക്കെ ദാസേട്ടനാണ് പാടുന്നു. റെക്കോർഡ് വന്നപ്പോൾ എൻ്റെ ആ പല്ലവി ഒന്നുമില്ല, ഹമ്മിങ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്.

0: അങ്ങനെയായിരുന്നു പാട്ട്. ഐ വി ശശി എന്റെ പടം.
1: സിനിമ കാണാൻ പോയോ?
0: ഇല്ല,
1: പോയിട്ടില്ല.
0: ആ സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വന്നറിയാം. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ ഇതില് പാട്ടിന്റെ സീൻ മാത്രം കണ്ടിട്ടുണ്ട്. അടുത്തിടയ്ക്കാണ് ഞാനിങ്ങനെ ആ സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പല സിനിമയും കണ്ടിട്ടില്ല ഞാൻ പാടിയത്. കാരണം ആ സമയത്തൊക്കെ ഞാൻ ചെന്നൈയില, അന്നനും അമ്മയും ഞങ്ങൾ മൂന്നുപേരും അവിടെ ആയിരുന്നു. ചെന്നൈയില് റെക്കോർഡിങ് കഴിയും, പിന്നെന്തായ എന്താന്ന് നമുക്കറിയില്ല.
1: ആദ്യ ഗാനം പാടിക്കഴിഞ്ഞ ശേഷം ചെന്നൈയിലേക്ക് പോയതാ?
0: അന്ന് അത് പാടിയിട്ട് തിരിച്ചു വന്നു. പിന്നെ കണ്ണൂർ രാജൻ സാറിന്റെ തമിഴ് നാടകം ഒക്കെ ചെയ്യുമായിരുന്നു അവിടെ. അപ്പൊ അതിനൊക്കെ പാടാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അന്ന് ഡാൻസ് ആൻഡ് അസിസ്റ്റന്റ് ആയിട്ട് അവിടെ ഉണ്ട്. പിന്നെ അമ്മയും ഞാനും ഇവിടെയാണ് അവിടെ എത്തുന്നത്. അങ്ങനെ പോയി വന്ന് നിന്നു. പിന്നെ 79 മുതലാണ് സ്ഥിരമായിട്ട് അവിടെ നിന്നത്. ഈ 76 ഈ പാട്ട് പാടി കഴിയുമ്പോഴാണ് ജയേട്ടൻ, നമ്മുടെ ഭാവഗായകൻ ജയേട്ടൻ, അന്ന് ഗാനമേളയൊക്കെ പാടുന്നുണ്ട്, റെക്കോർഡിങ് ഒരുപാട് പാടുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ഗൾഫിലേക്ക് പ്രോഗ്രാംസ്, ഗൾഫ് കൺട്രീസ് എല്ലായിടത്തും കൂടി ചേർത്ത് പ്രോഗ്രാംസിന് ആലോചനയിലിരിക്കുകയാണ്. അപ്പോൾ ഇനി അറിഞ്ഞു ഇങ്ങനെ ഞാൻ പാടും. അന്ന് അക്കോഡിയെന്നൊക്കെ ഇറങ്ങിയ സമയം വായിക്കാം. അണ്ണൻ അത് വായിക്കും. അങ്ങനെ ജയേട്ടനോട് ഒരു ബാലേട്ടൻ തബലിസ്റ്റുണ്ട്, അദ്ദേഹം പറഞ്ഞു നമ്മുടെ കാര്യമൊക്കെ. നോക്കിയപ്പം അണ്ണൻ അക്കോഡിയനും വായിക്കും, ഞാൻ എൻ്റെ കൂടെ എസ്കോട്ടുമായി. അത് അങ്ങനെ വരാമോന്ന് ചോദിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ആ 16 വയസ്സിലാണ് ആദ്യമായിട്ട് സിനിമയിൽ പാടുന്നതും ആദ്യമായി വിദേശത്ത് പോകുന്നതും പ്രോഗ്രാമിനായിട്ട്. ഏകദേശം ഒരു 2
1: ആരൊക്കെയായിരുന്നു ട്രൂപ്പില്?
0: ജേട്ടനും ഞാനും ഗായകര്. പിന്നെ അവിടുത്തെ തൃശ്ശൂരുള്ള ഒരു ആറ്റ്ലി എന്ന് പറഞ്ഞ ഗിറ്റാറിസ്റ്റ്, അവിടെ തന്നെ ഒരു റെക്കോർഡിംഗ് നമ്പർ 1 വായിച്ചുകൊണ്ടിരുന്ന ധ്രുവൻ എന്ന് പറഞ്ഞ അദ്ദേഹം തബല. പിന്നെ ഈ ബാലൻ അദ്ദേഹം തബലിസ്റ്റും മറ്റ് അതെല്ലാം വായിക്കും. അങ്ങനെ ഒരു 4-5 ഉള്ളൂ. നമുക്ക് അത്രേ ഉള്ളൂ. അങ്ങനെ പ്രശ്നമായി അങ്ങനെയൊന്നുമില്ല. പോയിച്ചാണ് ആദ്യമായി ഞാൻ പോയ ഒരു വിദേശം.

ലതിക ടീച്ചറുമായുള്ള അഭിമുഖം നാളെ ഇതേ സമയം ജാലകത്തിൽ തുടർന്ന് കേൾക്കാം. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ സി സീമ.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
0: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
0: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
2: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ പറശ്ശിനിക്കടവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ ഒരു വർഷത്തെ HDCM കോഴ്സിലേക്ക് 45 വയസ്സ് കവിയാത്ത ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ നാളെ വൈകുന്നേരത്തിന് മുൻപായി ബിരുദം, SSLC എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. അർഹരായവർക്ക് എഗ്രാൻസ് സ്കോളർഷിപ്പ് ലഭിക്കും. ഫോൺ നമ്പർ 0497-278-4044. സംസ്ഥാനത്ത് പ്ലസ് വൺ മുതൽ ഉയർന്ന ക്ലാസുകളിൽ പഠനം നടത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ഇഗ്രാൻസ് സൈറ്റ് മുഖേന അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ലെപ്സം ഗ്രാന്റ്, സ്റ്റൈപ്പൻഡും മറ്റ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 0471-230-4594. കാസർഗോഡ് മുഗരാൽ പുത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിനോട് അനുബന്ധിച്ചുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസ് സ്കിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 17 രാവിലെ 11 നടക്കും. ഇംഗ്ലീഷ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും സെറ്റുമാണ് യോഗ്യത. സർവീസിൽ നിന്നും വിരമിച്ചവരെയും പരിഗണിക്കും. ഫോൺ നമ്പർ 9400-006-96. ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ LID ആൻഡ് EW വിഭാഗത്തിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 2 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499-274-0034. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം ബ്ലോക്കിൽ നടപ്പിലാക്കി വരുന്ന വീട്ടുപടിക്കൽ രാത്രികാല മൃഗചികിത്സാ സേവനത്തിനായി വെറ്ററിനറി സർജൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 കാസർഗോഡ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499-994-55-483. പരവനടുക്കം പെൺകുട്ടികൾക്കായുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ചിത്രകലയിൽ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിന് അധ്യാപകരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 10.

0: ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂളിൽ നടക്കും. മാസ്റ്റർ ഇൻ ഫൈൻ ആർട്സ്, ബാച്ചലർ ഇൻ ഫൈൻ ആർട്സ്, ഡിപ്ലോമ ഇൻ ഫൈൻ ആർട്സ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഫോൺ നമ്പർ 0499-4239-969. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.

0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ സമാപനം. ആഗോള വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങൾ ഗ്ലോബൽ സൌത്തിനും ലഭ്യമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കും. രാജ്ഭാഷാ പുരസ്കാരങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൂനെയിൽ സമ്മാനിക്കും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികൾ. രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ തകർത്തത് 72 റൺസിന്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ സമാപനം. ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാവി നയങ്ങളും നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ മുന്നോട്ടുവച്ചു. വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങളുടെ പ്രയോജനങ്ങൾ ബ്രിക്സ് കൂട്ടായ്മയിൽ മാത്രം ഒതുങ്ങരുതെന്നും ഗ്ലോബൽ സൌത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവയെ ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
2: ബ്രിക്സ് മേ ഗ്ലോബൽ സൌത്ത് കെ ദേശോ കാ വിശ്വാസ് ബഢാ ഹൈ ക്യോകി ബ്രിക്സ് മേ ഉൻകി ആവാസ് സുനി ജാതി ഹൈ ഉൻകെ അനുഭവ കാ സമ്മാൻ ഹോതാ ഹൈ ഔർ സൊല്യൂഷൻ ഉൻകെ ലിയേ ഹി നഹീ ഉൻകെ സാത്ത് മിൽകർ ബനായേ ജാതേ ഹൈ. We may be rooted in different realities, but together we rise through cooperation and blossom for humanity.
1: ബ്രിക്സിന്റെ അടുത്ത അധ്യക്ഷപദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15 ഉന്നതതല ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തി. ലോക നേതാക്കളും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ മേധാവികളും ഇതിൽ ഉൾപ്പെടുന്നു. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പ്രാദേശിക ആഗോള സംഭവ വികാസങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ കൈമാറുന്നതിനും കൂടിക്കാഴ്ചകൾ അവസരമൊരുക്കി. കസാഖിസ്ഥാൻ, ഈജിപ്ത്, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി, നൈജീരിയ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. 18th ബ്രിക്സ് ഉച്ചകോടി നിരവധി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. വിവിധ മേഖലകളിലായി 50-ലധികം നേട്ടങ്ങൾ കൈവരിക്കാനായെന്നും ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ സുപ്രധാന നേട്ടമാണ് ഇതെന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക കാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ബ്രിക്സ് ബിസിനസ് കൌൺസിൽ, വനിതാ ബിസിനസ് അലയൻസ് തുടങ്ങിയവയുടെ റിപ്പോർട്ടുകളും ഉച്ചകോടിയിൽ അവതരിപ്പിച്ചതായി അദ്ദേഹം അറിയിച്ചു. ഇതിലൂടെ വനിതാ സംരംഭകരുടെ കാഴ്ചപ്പാടുകൾ നേരിട്ട് ലോക നേതാക്കൾക്ക് മുന്നിലെത്തിക്കാൻ സാധിച്ചതായും ശ്രീ സുധാകർ ദലേല പറഞ്ഞു. ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിന് ലഭിച്ച അംഗീകാരം ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ബ്രിക്സ് ആരോഗ്യ വിഭാഗത്തിന് കീഴിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിനായി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വിദഗ്ധ കർമ്മസമിതി അംഗരാജ്യങ്ങൾക്ക് അറിവ് പങ്കുവയ്ക്കാനും ഗവേഷണം ശക്തിപ്പെടുത്താനും വേദിയൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. കോഴിക്കോട് മർക്കസിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ തീരവും മലേഷ്യയും തമ്മിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൈതൃക ബന്ധം പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ടെന്ന് ശ്രീ അൻവർ ഇബ്രാഹിം അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷമാണ് അദ്ദേഹം കോഴിക്കോടെത്തിയത്. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
3: ഹിന്ദി ദിവസ് ആഘോഷങ്ങളുടെയും 6th അഖിലേന്ത്യാ

0: ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ നിർവഹിക്കും. ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിനായി മികച്ച സംഭാവന നൽകിയ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി 2025-26 വർഷത്തെ രാജ്ഭാഷ ഗൌരവ് രാജ്ഭാഷ കീർത്തി പുരസ്കാരങ്ങൾ അദ്ദേഹം സമ്മാനിക്കും. 1949 സെപ്റ്റംബർ 14 ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദി രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ 343 അനുച്ഛേദത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവുമധികം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷകളിലൊന്നായ ഹിന്ദി 52 കോടിയിലധികം ജനങ്ങളുടെ മാതൃഭാഷയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഒമാൻ തീരത്ത് വാണിജ്യക്കപ്പലായ MTEL ഗായയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും ഇതുവരെ 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായും ഒമാനിലെ ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഒമാൻ അധികൃതരുമായി ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും എംബസി അറിയിച്ചു. ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തുന്നതിൽ ഒമാൻ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് എംബസി നന്ദി അറിയിക്കുകയും ചെയ്തു. രാജ്യവ്യാപകമായി സേവാ സങ്കൽപ് അഭിയാൻ പ്രചാരണ പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവന സ്മരണയിലും 2047 ജനപങ്കാളിത്തത്തിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനുമായാണ് ഒക്ടോബർ 17 നീളുന്ന പ്രചാരണ പരിപാടിക്ക് തുടക്കമിട്ടത്. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിലും ബൂത്ത് തലങ്ങളിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗത ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച മാറ്റിവച്ചു. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഏകാഭിപ്രായം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ചില പ്രാദേശിക രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് യോഗം മാറ്റിയത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ തകർത്തത് 72 റൺസിന്. ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് 8ാം തവണയും ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണർമാരായ ഷഫാലി വർമ്മയും സ്മൃതി മന്ദാനയും ചേർന്ന് 129 റൺസ് നേടി. ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഹോക്കിയിൽ ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ വനിതാ കിരീടങ്ങൾ ഇന്ത്യയ്ക്ക്. ആതിഥേയരായ ചൈനയെ തോൽപ്പിച്ചാണ് വനിതാ ടീം തുടർച്ചയായ 3ാം തവണയും കിരീടം സ്വന്തമാക്കിയത്. ഫൈനലിൽ ദക്ഷിണകൊറിയയെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ടീം കിരീടം നിലനിർത്തിയത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറ്റ് കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ വിജയികളെ അഭിനന്ദിച്ചു. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ദിവസങ്ങൾ നീളുന്ന ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കും. ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ ഘോഷയാത്രകളും പ്രത്യേക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു. അപകടരഹിത സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് കണ്ണൂർ ജില്ലയിൽ രൂപീകരിച്ച ഹൈവേ സേഫ്റ്റി ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ ദേശീയപാത പരിശോധിച്ചു. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
3: ദേശീയപാതയിലെ അനധികൃത പാർക്കിംഗ്, അപകട സാധ്യത മേഖലകൾ, സൂചനാ ബോർഡുകൾ, റിഫ്ലക്ടറുകൾ, സ്പീഡ് ബ്രേക്കറുകൾ തുടങ്ങിയവയുടെ അപര്യാപ്തത എന്നിവയാണ് സംഘം പരിശോധിച്ചത്. വളപട്ടണം മേഖലയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി ബസ് ബേ സ്ഥാപിക്കാനുള്ള സാധ്യതയും ജില്ലാ കലക്ടർ പരിശോധിച്ചു. ഇവ പരിഹരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ജില്ലാ കലക്ടർ ബന്ധപ്പെട്ടവർക്ക് നൽകി.
1: പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യം വച്ചുള്ള ഏക് പേട് മാ കേ നാം രാജ്യവ്യാപക ക്യാമ്പയിനിന്റെ ഭാഗമായി തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ വൃക്ഷത്തൈ നടീൽ പരിപാടി സംഘടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ഫലവൃക്ഷത്തൈകൾ നട്ട് ക്യാമ്പയിനിൽ സജീവമായി പങ്കെടുത്തു. ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുക, ഭാവി തലമുറകൾക്ക് പ്രയോജനപ്പെടുന്ന സുസ്ഥിര അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം. മെക്സിക്കോയിൽ നടന്ന ലോകകപ്പ് അമ്പെയ്ത്തിൽ ചരിത്രം കുറിച്ച് ധീരജ് ബൊമ്മദേവര. ഫൈനലിൽ ജപ്പാന്റെ നകാനിഷി ജുനെയെ 6-5 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഇതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ റിക്കർവ് ആർച്ചറായി ധീരജ് ബൊമ്മദേവര മാറി. T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ടോസ് നേടിയ

0: ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ സമാപനം. ആഗോള വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങൾ ഗ്ലോബൽ സൌത്തിനും ലഭ്യമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കും. രാജ്ഭാഷാ പുരസ്കാരങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൂനെയിൽ സമ്മാനിക്കും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച ഇന്ത്യ 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികൾ. രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ തകർത്തത് 72 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനെ. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനെ വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
0: FM ഡയറി തുടർന്ന് കേൾക്കാം. പാട്ടിൽ ഈ പാട്ടിൽ
3: ഒരു ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും ഒരു മണിക്കൂറിനുള്ളിൽ ചിട്ടപ്പെടുത്തി എന്ന റെക്കോർഡ് ഒരുപക്ഷെ ഇളയരാജ എന്ന സംഗീത സംവിധായകന് മാത്രം അവകാശപ്പെട്ടതാകാനാണ് സാധ്യത. 1992 പുറത്തിറങ്ങിയ ചെമ്പരത്തി എന്ന ചിത്രത്തിലെ 8 ഗാനങ്ങൾ റെക്കോർഡ് സമയത്തിനുള്ളിലാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയത്. ചിത്രത്തിൽ KS ചിത്രയും മനോയും പാടിയ ഒരു ഗാനം

ഈ ഗാനത്തിന്റെ ആലാപനത്തിൽ ആദ്യകാല നടിയും ഗായികയുമായ ഭാനുമതിയും ഭാഗഭാക്കാവുന്നുണ്ട് എന്നത് മറ്റൊരു സവിശേഷത. ഗാനരചന വാലി.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഉത്തരമഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ആയിരക്കണക്കിന് വർഷങ്ങളായി നടത്തുന്ന എക്കൽമണ്ണിന്റെ നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെട്ടതാണ് ഉത്തരമഹാസമതലം. പശ്ചിമബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, പഞ്ചാബ്, അസം, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന ഈ ഭൂവിഭാഗം ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ സമതലങ്ങളിൽ ഒന്നാണ്.
1: വായനയുടെ വാതായനങ്ങൾ.
0: അംബികാസുധൻ മാങ്ങാടിന്റെ അല്ലോഹലൻ എന്ന നോവലിന്റെ വായനാനുഭവം പങ്കുവയ്ക്കുന്നു ജയശ്രീ പി പി.
2: ചരിത്രത്തിന്റെ വീണ്ടെടുപ്പ് ഒരുപക്ഷെ പുതിയ ചരിത്രത്തിന്റെ നിർമ്മിതിക്ക് കാരണമായി മാറിയേക്കാം. കാരണം ചരിത്രം കേവലം കെട്ടുകഥകളല്ല, ശരിതെറ്റുകളെ രേഖപ്പെടുത്തി കാലം സൂക്ഷിച്ചു വച്ച പുസ്തകങ്ങളാണ് അവ. വീണ്ടും വീണ്ടും വായിക്കപ്പെടുമ്പോൾ അവയിലെ തെറ്റുകൾ തിരുത്തപ്പെടേണ്ടവയാണ് എന്നും ശരികൾ തുടരേണ്ടവയാണ് എന്നും നമുക്ക് ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടലിൽ നിന്നാണ് പുതിയ ചരിത്രം പിറക്കുന്നത്. ചരിത്രത്തെ ഇങ്ങനെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന നോവലാണ് അംബികാസുധൻ മാങ്ങാടിന്റെ അല്ലോഹലൻ. തോറ്റ പാട്ടുകളിൽ നിന്നും മിത്തിൽ നിന്നും ഉയരെടുത്ത ചരിത്ര ആഖ്യായിക, അള്ളടം ദേശത്തിന്റെ പൂർവകാല സ്മൃതികളിലേക്കുള്ള ചരിത്ര യാത്ര. സമൃദ്ധിയുടെയും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സുന്ദരമായ വാക്കാണ് അള്ളടം. ഒരു അത്ഭുത ദേശം, ഇഴുന്തോരെ മനുഷ്യരായി സ്നേഹിക്കുന്ന, പുലയപ്പെണ്ണിനെ കളരി പഠിപ്പിക്കുന്ന, തീയരെ സംസ്കൃതം പഠിപ്പിക്കുന്ന, തീയപ്പണിക്കർ സംസ്കൃത ഗ്രന്ഥം അപഗ്രഥിക്കുന്ന, രാവണനെ പൂജിക്കുന്ന, ബാലിയെ ആരാധിക്കുന്ന, അക്ഷരത്തിന് ജാതി കൽപ്പിക്കാത്ത, കോലാന്മാർ അമ്പലപൂജ ചെയ്യുന്ന, ബുദ്ധമതക്കാർക്ക് അഭയം നൽകുന്ന അത്ഭുത കാഴ്ചകളുടെ ദേശം. ഇവിടെ ഒരു സർവാധിപനുണ്ട്, അല്ലോഹലൻ, കോലത്തിരി രാജാവിന്റെ സാമന്തൻ. മനുഷ്യനീതിയാണ് രാജനീതി എന്ന് വിശ്വസിച്ച നല്ല മനുഷ്യൻ, അള്ളടം ദേശത്തിന്റെ സൂര്യൻ. വായിക്കുംതോറും കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് അള്ളടം പതിയുന്നു. രാജസ്ഥാനത്തിരിക്കുമ്പോഴും മണ്ണിലേക്കും മനുഷ്യനിലേക്കും ഇറങ്ങിച്ചെന്ന പച്ചയായ മനുഷ്യനാണ് അല്ലോഹലൻ. അധികാരത്തെ വിധിക്കുന്നവനായല്ല, വിശ്വസിക്കുന്നവനായാണ് അദ്ദേഹം ജീവിച്ചത്. നാം ഒക്കെ ആഗ്രഹിക്കുന്ന ഉദാത്തതയുടെ ആൾ രൂപം. എന്നാൽ ജാതീയതയുടെ കടുത്ത മുദ്രകൾ അള്ളടം ദേശത്തിന്റെ സമൃദ്ധിക്ക് മീതെ തീയൊഴിക്കുന്നു. അള്ളടത്തെയും

ലോഹലനെയും ആ തീ ദഹിപ്പിച്ചു കളയുന്നു. അങ്ങനെയാണ് അവർ ചാരമായും ചരിത്രമായും പരിണമിച്ചത്. എന്നാൽ ചരിത്രം പുനർജനിക്കുന്ന കാഴ്ചയാണ് പിന്നീടുള്ള കാലത്ത് നാം കാണുന്നത്. ഇവിടെയാണ് നോവൽ കാലത്തോട് സംവദിക്കുന്നത്. ഇതുപോലെ ചതിയിൽ ഒടുങ്ങിപ്പോയ ഒത്തിരി പേർ, അതിൽ ആണും പെണ്ണുമുണ്ട്. അവർ തുളുനാട്ടിലെ ചരിത്രത്തിലുണ്ട്. നോവൽ ആ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നു. ജാതീയമായ മേലാളിത്തം പ്രകടമായ രീതിയിൽ ഇന്നില്ല എങ്കിലും രൂപത്തിലും ഭാവത്തിലും മാറ്റം വന്ന മുതലാളിത്തവും മേലാളിത്തവും ഇന്നും ഉണ്ട്. അത്തരം മേലാളന്മാരുടെ ദുർനീതികളെ ചോദ്യം ചെയ്യാനുള്ള ആർജവം പുതിയ കാലത്തിന് ലഭിക്കുന്നത് ഒരുപക്ഷെ ചരിത്ര സംഭവങ്ങളിൽ നിന്നാവാം. അരക്ഷിതമായ ജീവിതാവസ്ഥയെ മറികടക്കാൻ പൊന്നി എന്ന പെൺകുട്ടി ജീവിച്ചിരിക്കെ തന്നെ പൊന്നിയമ്മ എന്ന തെയ്യമായി മാറിയതും, ചാത്തൻ എന്ന കീഴ്ജാതിക്കാരൻ ചതിയിലൂടെ കൊല ചെയ്യപ്പെട്ട് ചാത്തൻ തെയ്യമായി മാറിയതും, നങ്ങളെ കൊത്തിയാലും നീങ്ങളെ കൊത്തിയാലും ഒന്നല്ലേ ചൊവ്വറേ ചോര എന്ന് മേലാളനോട് ചോദിച്ച അലങ്കാരനെ ജീവനോടെ കത്തിച്ചപ്പോൾ ഉരുവം കൊണ്ട് പൊട്ടൻ തെയ്യമായി മാറിയതും, പത്ത് പെൺമക്കളെ പെറ്റ് ഒന്നിനെപ്പോലും പോറ്റാൻ ഭാഗ്യമില്ലാതെ പോയ ചെറുളി എന്ന തീയപ്പെണ്ണ് നെഞ്ചിലെ തീയാൽ ആളിക്കത്തി ഉഗ്രരൂപിണിയായ ചെറപ്പോതി തെയ്യമായി മാറിയതും, ചതിയിൽ കൊല്ലപ്പെട്ട കാലിയാഞ്ചക്കൻ കാലിച്ചേകോൻ തെയ്യമായി മാറിയതും, ശ്രീരാമന്റെ ഒളിയമ്പിനാൽ ചതിമരണം ഏറ്റുവാങ്ങേണ്ടി വന്ന വാനരശ്രേഷ്ഠനായ ബലി പിന്നീട് നെടുബാലിയൻ തെയ്യമായി മാറിയതും കേവലം വിശ്വാസമായിട്ടല്ല, ക്രൂരമായും അന്യായമായും കൊല്ലപ്പെട്ടവരുടെ നിലവിളികളായാണ് നാം കേൾക്കേണ്ടത്. അള്ളടത്തിൽ തെയ്യങ്ങളായി പുനർജനിച്ചതത്രയും അത്തരക്കാരുടെ നിലവിളികളായിരുന്നു. അല്ലോഹലന്റെ ഭരണത്തിന് കീഴിൽ അള്ളടദേശത്തിൽ ഇത്തരം നിലവിളികൾ ജന്മമെടുത്തില്ല എന്നത് മഹത്തരമായ കാര്യമായി നോവൽ ചൂണ്ടിക്കാട്ടുന്നു. പുതിയ കാലത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഉയർന്ന പാരിസ്ഥിതിക ബോധം തുടക്കം മുതൽ നോവൽ ഉണ്ടാക്കി തരുന്നുണ്ട്. കാട്ടിക്കുന്ന് ചൂണ്ടിക്കാണിച്ച് നാരിയമ്പാടി ചാത്തനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കണ്ടില്ലേ ഒരു മലങ്കാട് ഇളകിയാടുന്നത്, അതിൽ നിറച്ചും അവരുടെ മക്കളുണ്ട്. ഒരേ കാട്ടും തന്നെ എപ്പോഴും നായാടിയാല് ആ പെറ്റമ്മയ്ക്ക് അത് താങ്ങൂല എന്നും, കറന്നു കുടിക്കണം അരിഞ്ഞു കുടിക്കരുത്, പശുവിനെ കറന്നാല് പാല് കിട്ടും, അരിഞ്ഞാലോ ചാലുപോലെ ചോര പൊട്ടി ഒഴുകി പയ്യ് ചത്തുപോകും എന്നും, എത്ര അർത്ഥവത്തായ ഓർമ്മപ്പെടുത്തലാണ് ഇവ. പ്രകൃതി സംരക്ഷണത്തിന്റെ ബോധ്യത്തിലേക്ക് വളരെ സമർത്ഥമായാണ് നോവൽ നമ്മളെ കൊണ്ടുപോകുന്നത്. ആചാര അനുഷ്ഠാനങ്ങളുടെ പെരുമയും രസകരമായ മറ്റ് പറച്ചിലിലൂടെ ഈ നോവൽ അവതരിപ്പിക്കുന്നുണ്ട്. പൂരവും ശാലിയപ്പൊറാട്ടും പൊലിയന്ത്രവും മർത്തുകളിയും പാട്ടുത്സവവും ആ വർണ്ണനയിൽ നിറഞ്ഞു കവിയുന്നുണ്ട്. സാഹസികത ചരിത്ര നോവലുകളുടെ ഒരു പ്രത്യേകതയാണ്. സാഹസിക കൃത്യങ്ങളുടെ ചെറിയൊരു പരമ്പര അല്ലോഹലനിലും കാണാം. പത്തി വിടർത്തിയാടുന്ന നാഗത്താന്മാരെ ശരീരത്തിൽ കെട്ടി നടക്കുന്ന പൊന്നിയും, ആനകേറാ മലയിൽ പാർക്കുന്ന കടുവ കുട്ടികളുമായുള്ള അല്ലോഹലന്റെ കൂട്ടുകൂടലുമെല്ലാം സാഹസിക കൃത്യങ്ങളെ അടയാളപ്പെടുത്തലാണ്. പ്രണയം സങ്കല്പമായിട്ടല്ല, വിങ്ങലും വ്രണവും ഉണ്ടാക്കുന്ന വേദനയായും ചിലപ്പോൾ അതിമനോഹരമായ അനുഭൂതിയായും നോവൽ അനുഭവപ്പെടുത്തി തരുന്നുണ്ട്. വാണിയ ജാതിയിൽ പിറന്ന പാമ്പുപിടുത്തക്കാരനായ രാമറും മാലോങ്കൂലോത്തെ പടത്തലവന്റെ മകളായ കല്യാണിയും പ്രണയിക്കുന്നത് രാജനാഗത്തെ സാക്ഷിയാക്കിയാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് പിറന്ന മകൾ പൊന്നി നാഗങ്ങളുടെ കൂട്ടുകാരിയായതും നാഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നവളായതും. കോലത്തിരി രാജാവിന്റെ അനന്തരവൻ വീരകേരളവർമ്മയും സാമൂതിരിയുടെ മരുമകളായ പങ്കിപ്പിള്ള യാതിരിയും തമ്മിലുള്ള പ്രണയമാണ് പിന്നീട് അങ്ങോട്ടുള്ള അള്ളടം ദേശത്തിന്റെ തകർച്ചയ്ക്ക് ഒരു കാരണമായി മാറുന്നത്. കീഴ്ജാതിക്കാരനായ ചാത്തനിഷ്ടം തന്റെ തന്നെ ജാതിയിൽ പിറന്ന തനുവിനോട് ആണ്, കരക്കാട്ടില്ലത്തെ തമ്പുരാൻ പിഴപ്പിച്ച പെണ്ണിനോട്. ജാതിക്കോയ്മ ഉറപ്പിച്ച വ്യവസ്ഥയോട് പ്രണയം കൊണ്ട് പോരാടാൻ അവൻ തീരുമാനിക്കുന്നു. പക്ഷേ ചളിച്ചമ്മീൻ തുള്ളിയാല് ചട്ടീല് എന്ന് പരിഹസിച്ച് തമ്പുരാന്റെ പടയാളികൾ അവന്റെ ഉടലും തലയും രണ്ടാക്കുന്നു. അല്ലോഹലന് ചീമ്പുളു എന്ന പുലേപ്പെണ്ണിനോട് തോന്നുന്ന ഇഷ്ടം പ്രണയമെന്ന പരിധിക്കും അപ്പുറത്തുള്ളതാണ്. ഇങ്ങനെ പ്രണയം കൊണ്ട് ഒന്നിച്ചവരും പ്രണയം കൊണ്ട് രണ്ടാക്കപ്പെട്ടവരും നമ്മുടെ മനസ്സിൽ പറ്റിച്ചേരുന്നുണ്ട്. പെൺശക്തിയുടെ ഉജ്ജ്വലമായ ചിത്രം ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗമാണ്. അല്ലോഹലൻ പെൺശക്തിയുടെ കാട്ടിക്കൊടുപ്പുകൂടി നടത്തുന്നുണ്ട്. കാട്ടിൽ ജീവിക്കുന്ന പുലൈപ്പെണ്ണായ ചീമ്പുളുവിനെ നമ്മൾ ആദ്യം കാണുന്നത് ആയുധങ്ങളേന്തിയ നായർ പടയാളികളോട് ഏറ്റുമുട്ടുന്നവളായിട്ടാണ്. അള്ളടമുക്കാദത്തിലെ ധീരവനിത, പുലയക്കിടാങ്ങളുടെ മാനമെടുക്കാൻ വരുന്ന നായർ പടയാളികളോട് ഏറ്റുമുട്ടുന്ന അവളിലാണ് അല്ലോഹലൻ പിന്നീട് തന്റെ സംരക്ഷണം പോലും ഏൽപ്പിക്കുന്നത്. നാടിന്റെ രക്ഷക്കായി പിന്നീട് അവളെ കളരിയും പഠിപ്പിക്കുന്നു.
ചങ്കുറപ്പിന്റെ മറ്റൊരു

0: പേരാണ് പൊന്നി. അച്ഛൻ രാമറില്ലാത്ത നേരത്ത് തന്റെ മാനമെടുക്കാൻ വന്നവനെ കണ്ടുപിടിച്ച് കൊല്ലാനും സ്വയം സംരക്ഷിക്കാനും വേണ്ടി നാഗങ്ങളെ ശരീരത്തിൽ ചുറ്റി നടക്കുന്നവൾ. ജീവിച്ചിരിക്കെ തന്നെ അവൾ ചിലങ്ക കെട്ടിയ തെയ്യമായി മാറുന്നു. അള്ളടം ദേശത്തിലെ ധീരതയുടെ പെണ്ണടയാളങ്ങളാണ് ഇവർ. അതോടൊപ്പം മാനവികതയുടെ മുദ്രകളായി കടന്നുവരുന്ന മറ്റനേകം കഥാപാത്രങ്ങളുമുണ്ട് നോവലിൽ വ്യത്യസ്തമായി അടയാളപ്പെട്ടവരായിട്ട്. സുശമ്പരനും ചിരുകണ്ഠനും അവരിൽ ചിലർ മാത്രം. അതിൽ വലിയൊരു മനുഷ്യനുമുണ്ട്, ജാതിക്കപ്പുറം മനുഷ്യനെ ഒന്നായി കാണാൻ പഠിപ്പിച്ച അല്ലോഹല. തുല്യതയുടെ സമത്വത്തിന്റെ മണ്ണാക്കിയാണ് അള്ളടത്തെ മണ്ണിനെ അദ്ദേഹം വളർത്തിയത്. എന്നാൽ വൈദിക ബ്രാഹ്മണ്യത്തിന്റെ കടുത്ത ജാതി ചിന്ത അള്ളടത്തെ സമാധാന ജീവിതം തകർക്കുന്നതും ആ നാടിനെ അഭിവൃദ്ധിയിലേക്ക് നയിച്ച അല്ലോഹലനെ ചതിച്ചു കൊല്ലുന്നതും അല്പം പേടിയോടെ നമുക്ക് കാണേണ്ടി വരുന്നു. ജാതി വൈകൃതങ്ങൾക്കെതിരെ അധികാരം നടത്തിയ രാജാവ് ജാതി തീയാൽ കൊല്ലപ്പെടുന്ന ദുഃഖകരമായ കാഴ്ചയുടെ സാക്ഷികളാകുന്നു നാം. ജാതി മേൽക്കോയ്മയും ചതിയും വഞ്ചനയും ചരിത്രത്തിൽ മാത്രം നാം വായിച്ചു തീർത്ത അധ്യായങ്ങളല്ല. പുതിയ കാലത്തിൽ പുതിയ രൂപത്തിൽ അവ ഇപ്പോഴും കനലുപോലെ പൊള്ളുന്നുണ്ട്. ജാതീയതയുടെയും വംശീയതയുടെയും ചതിയുടെയും വഞ്ചനയുടെയും മതിൽക്കെട്ട് നമുക്ക് ചുറ്റും ഇപ്പോഴും ഉയരുന്നുണ്ട്. നിങ്ങൾ ഒത്ത ബുദ്ധിയായി ഒത്ത മനസ്സായി കഴിഞ്ഞോ എന്ന തെയ്യത്തിന്റെ ഉരിയാട്ട് അനുസരിക്കേണ്ട കാലം വന്നിരിക്കുന്നു. ആ ഉരിയാട്ടിലുണ്ട് നമ്മുടെ രക്ഷ. ചരിത്രം ആ രക്ഷയിലേക്കുള്ള വഴിയാണ്, അല്ലോഹലൻ അതിലേക്ക് തുറന്നു വച്ച വാതിലും. കോലോത്തും മുറ്റത്ത് സൂര്യനുണ്ട്, ചാളേന്റെ മുറ്റത്തും സൂര്യനുണ്ട്. വേറിട്ട വകവേദം സൂര്യനുണ്ടോ, വേറിട്ട വകവേദം നമ്മക്കല്ലേ എന്ന അറിവിന്റെ പാട്ട് നാമെല്ലാം ഏറ്റുപാടേണ്ട കാലം പിറന്നിരിക്കുന്നു എന്ന് ഈ നോവലിലൂടെ അംബികാസുധൻ മാങ്ങാട് വിളിച്ചു പറയുന്നു.
1: അംബികാസുധൻ മാങ്ങാടിന്റെ അല്ലോഹലൻ എന്ന നോവലിന്റെ വായനാനുഭവം പങ്കുവച്ചത് ജയശ്രീ പി പി. വായനയുടെ വാതായനങ്ങൾ.

0: Hello friends, welcome to Good English.
1: REMIND, remind, എന്നാൽ ഓർമ്മിപ്പിക്കുക. Reminder എന്നാലോ ഓർമ്മപ്പെടുത്തൽ, ഓർമ്മിപ്പിക്കൽ. REMINDER, reminder. Even after constant reminders, he failed to turn up for the event. നിരന്തരം ഓർമ്മപ്പെടുത്തലുകൾക്ക് ശേഷവും അയാൾ ചടങ്ങിനെത്തിയില്ല. Even after constant reminders, he failed to turn up for the event. The bank sends reminders before every loan installment repayment date. ഓരോ ലോൺ തവണ തിരിച്ചടവ് തീയതിക്ക് മുൻപും ബാങ്ക് ഓർമ്മപ്പെടുത്തൽ അയക്കും. The bank sends reminders before every loan installment repayment date. A gentle reminder about tomorrow's meeting. നാളെയുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ഒരു സൗമ്യമായ ഓർമ്മപ്പെടുത്തൽ. A gentle reminder about tomorrow's meeting. Thanks for the reminder. Otherwise, I would have forgotten. ഓർമ്മപ്പെടുത്തലിന് നന്ദി. അല്ലായിരുന്നെങ്കിൽ ഞാൻ മറന്നുപോയേനെ. Thanks for the reminder. Otherwise, I would have forgotten. This aroma is a pleasant reminder of my childhood. ഈ സുഗന്ധം എന്റെ ബാല്യകാലത്തിന്റെ സുഖകരമായ ഓർമ്മപ്പെടുത്തലാണ്. This aroma is a pleasant reminder of my childhood. അടുത്ത വാക്കാണ് റിമൈൻഡർ. REMAINDER, റിമൈൻഡർ, ബാക്കി, ശിഷ്ടം, അവശിഷ്ടം, അവശേഷിക്കുന്നത്. റെസ്റ്റ്, ബാലൻസ് ഓർ റെസിഡ്യൂ. വെൻ വി ഡിവൈഡ് 7/2, ദ റിമൈൻഡർ ഇസ് 1. ഏഴിനെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1. വെൻ വി ഡിവൈഡ് 7/2, ദ റിമൈൻഡർ ഇസ് 1. After payment of all dues and purchase of essentials, the remainder was donated for charity. Ella kudishigagalum adakkugeyum avashya vastukkal vaangikkugeyum

0: ഇതതിനു ശേഷം അവശേഷിച്ചത് ജീവകാരുണ്യ പ്രവർത്തനത്തിനായി സംഭാവന ചെയ്തു. After payment of all dues and purchase of essentials, the remainder was donated for charity. She ate her fill and kept the remainder in the refrigerator. റെസ്റ്റ് എന്ന വാക്കാണ് ഈ സെന്റൻസിൽ സാധാരണയായി റിമൈൻഡറിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാറ്. ഷി ഏറ്റ് ഹർ ഫിൽ ആൻഡ് കെപ്റ്റ് ദ റെസ്റ്റ് ഇൻ ദ റെഫ്രിജറേറ്റർ. വയർ നിറയുന്നത്ര കഴിച്ച് ബാക്കി വന്നത് അവൾ ഫ്രിഡ്ജിൽ വച്ചു. ഷി ഏറ്റ് ഹർ ഫിൽ ആൻഡ് കെപ്റ്റ് ദ റിമൈൻഡർ ഇൻ ദ റെഫ്രിജറേറ്റർ. ദിസ് ഇസ് ഓൾ ഐ ഹാവ് നൗ. ഐ വിൽ പേ ദ റിമൈൻഡർ നെക്സ്റ്റ് മന്ത്. എന്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി തുക ഞാൻ അടുത്ത മാസം നൽകാം. This is all I have now. I'll pay the remainder next month. Once the kids leave for school, the remainder of the day is very quiet. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ബാക്കി ദിവസം വളരെ നിശബ്ദമാണ്. Once the kids leave for school, the remainder of the day is very quiet. I could watch only a part of the movie. I'll watch the remainder later. എനിക്ക് സിനിമയുടെ ഒരു ഭാഗം മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ബാക്കി ഭാഗം ഞാൻ പിന്നീട് കണ്ടോളാം. I could watch only a part of the movie. I'll watch the remainder later. Before I leave, let me remind. R-E-M-I-N-D-E-R. Reminder. ഓർമ്മപ്പെടുത്തൽ. R-E-M-A-I-N-D-E-R. Reminder. അവശേഷിക്കുന്നത്. Catch you later. This is Smita Manikot.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1 66 10 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് 6 മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂരിലൂടെ കടന്നുപോകുന്ന മറ്റെല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
5: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
7: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
8: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൌജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
9: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൌജന്യം. വിളിക്കൂ 8111999582.
10: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
11: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൌകര്യങ്ങളുമായി
10: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
12: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൌജന്യം. വിളിക്കൂ 8111999581.

എന്നിട്ട് 30-ന് സംഗീതമാധുരി, 9 മണിക്ക് ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 10 മണിക്ക് അന്വേഷണം സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് കാലാവകാശവാണി.

0: Kavatra to win gold medal at World Cup final in Mexico. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. സംഗീതമാതിരിയിൽ ഇപ്പോൾ ശ്രീവത്സൻ ജെ മേനോൻ ആലപിച്ച സ്വാതി തിരുനാൾ പദങ്ങൾ കേൾക്കാം. ആദ്യം ഭാസുരാംഗി ബാലെ എന്നാരംഭിക്കുന്നു.

0: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മർ ഷെഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
1: ഒരു സംശയം വേണ്ട, LIC ജീവൻ ഉത്സവം തന്നെ.
0: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
1: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിക്കും.

0: ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്ത.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1/30 കോടി രൂപ, 2/1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2,500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
6: കാന്തനോട് ചെന്നുമെല്ലേ എന്നാരംഭിക്കുന്നു അടുത്ത പദം.

ശ്രീവത്സൻ ജയമേനോൻ ആലപിച്ച സ്വാതി തിരുനാൾ പദങ്ങളാണ് സംഗീതമാത്രയിൽ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഗണേഷ് ചതുർത്ഥി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഈ പുണ്യോത്സവം എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ ഊർജവും ഉന്മേഷവും പകരട്ടെയെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നവി മുംബൈയിൽ ഹിന്ദി ദിവസ് പരിപാടിയിലും 6th അഖിലേന്ത്യാ രാജ്ഭാഷാ സമ്മേളനത്തിലും പങ്കെടുക്കും. സമ്മേളനത്തിൽ 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അമിത്ഷാ സമ്മാനിക്കും. ആവശ്യമായ വെള്ളം ലഭിക്കാത്തതും എൽനിനോ പ്രതിഭാസം ഉണ്ടായതുമാണ് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി മൂർച്ഛിക്കാൻ കാരണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനം പ്രതിസന്ധി മറികടക്കുമെന്ന് അദ്ദേഹം കൊച്ചിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്നലെ അന്തരിച്ച CPIM നേതാവ് ബേബി ജോണിന്റെ സംസ്കാരം വൈകിട്ട് തൃശൂർ ചാവക്കാട് പൊതുശ്മശാനത്തിൽ, രാവിലെ 10 മുതൽ 11 വരെ തൃശൂർ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും, 11 മുതൽ 2.5 വരെ പൂവത്തൂരിലെ വീട്ടിലും, 3 മുതൽ ചാവക്കാട് ഹോച്ച്മിൻ സ്മാരക മന്ദിരത്തിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ബേബി ജോണിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ പ്രവർത്തിച്ച നേതാവായിരുന്നു ബേബി ജോൺ എന്നും വിയോഗം ജനാധിപത്യ മതേതര ചേരിക്ക് നഷ്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് IT മന്ത്രാലയത്തിന് കീഴിലെ

0: യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പത്തനംതിട്ട ജില്ലയിൽ ആരംഭിക്കുന്ന ആധാർ സേവാകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് ജില്ലാ കളക്ടർ എൻ നിസാമുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. യുഎസ് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ന്യൂയോർക്കിലെ ആർദർ ആഷേ സ്റ്റേഡിയത്തിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 4 സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് സ്വരേവ് കീഴടക്കിയത്.
1: FM പ്രധാന വാർത്തകൾ ഇനി 9:58 കേൾക്കാം.

ആകാശവാണി കണ്ണൂർ. ഗാനാമൃതം. പ്രിയ ശ്രോതാക്കളെ, മലയാള ചലച്ചിത്ര സംഗീത ലോകത്തെ പ്രശസ്തനായ സംഗീത സംവിധായകനും ഗായകനുമാണ് ഔസേപ്പച്ചൻ. തനതായ വയലിൻ ഓർക്കസ്ട്രേഷൻ കൊണ്ടും ഹൃദയസ്പർശിയായ മെലഡികൾ കൊണ്ടും ദശകങ്ങളായി അദ്ദേഹം മലയാളികളുടെ മനസ്സ് കവർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഗാനാമൃതം പരിപാടിയിൽ ഔസേപ്പച്ചൻ ഈണം നൽകിയ യുഗ്മഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം അന്ന എന്ന പടത്തിനുവേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം, ഷിബു ചക്രവർത്തിയുടെ വരികൾ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
2: പറയൂ.
1: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
2: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
1: എങ്ങനെ ചെയ്യേണ്ടത്?
2: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
1: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിലോ?
2: മാറ്റങ്ങളുണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
1: ഇത്രയുള്ളൂ? ഇപ്പോൾ മനസ്സിലായി.
2: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497295600.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
7: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
8: ഗാനാമൃതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഔസേപ്പച്ചൻ ഈണം നൽകിയ യുഗ്മഗാനങ്ങൾ. ഇനി യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം ചിത്രം മീനത്തിൽ താലികെട്ട്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ഔസേപ്പച്ചനീണം നൽകിയ അടുത്ത ഗാനം സസ്നേഹം സുമിത്ര എന്ന പടത്തിൽ നിന്നും ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: ഔസേപ്പച്ചൻ ഈണം നൽകിയ യുഗ്മഗാനങ്ങളിൽ അടുത്തതായി വേണുഗോപാലും ഗായത്രിയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം മുല്ലവള്ളിയും തേന്മാവും. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

ഔസേപ്പച്ചനീണം നൽകിയ അടുത്ത ഗാനം ആയുഷ്കാലം എന്ന പടത്തിൽ നിന്നും യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത് ഗാനരചന കൈതപ്രം.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പടത്തിൽ നിന്നും യേശുദാസും സുജാതയും ചേർന്ന് പാടിയത്, ഗാനരചന കൈതപ്രം.

ഔസേപ്പച്ചൻ്റെ ഈണം നൽകിയ യുഗ്മഗാനങ്ങളാണ് ഗാനാമൃതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം കസ്തൂരിമ. ഈ ഗാനം പാടിയത് ജയചന്ദ്രനും സുജാതയും ചേർന്ന്. കൈതപ്രത്തിൻ്റെ വരികൾ.

0: ഗാനാമൃതത്തിൽ ഇതുവരെ കേട്ടത് ഔസേപ്പച്ചൻ ഈണം നൽകിയ യുഗ്മഗാനങ്ങൾ. ഗാനാമൃതം സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സേവാസങ്കൽപ് അഭിയാൻ രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുംബൈയിൽ തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുജീവന ജീവിതം ആഘോഷിക്കാനും 2047-ഓടെ വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്താനുമാണ് സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 17 വരെ പ്രചാരണ പരിപാടി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി നിരവധി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. വിവിധ മേഖലകളിലായി 50-ലധികം നേട്ടങ്ങൾ കൈവരിക്കാനായെന്നും ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷസ്ഥാനത്തിന്റെ സുപ്രധാന നേട്ടമാണ് ഇതെന്നും വിദേശകാര്യ മന്ത്രാലയ സാമ്പത്തികകാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് വഴി കപ്പൽ ഗതാഗത ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ച ചർച്ച മാറ്റി. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കുന്ന അവസാന തീയതി ഇന്ന്. ഈ മാസം 28-നാണ് ഉപതെരഞ്ഞെടുപ്പ്. ആദർശത്തിൽ അടിയുറച്ചു നിന്ന് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു PP മുകുന്ദനെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. കണ്ണൂർ പേരാവൂരിൽ PP മുകുന്ദൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യം വെച്ച ഏക് പേഡ് മാ കേ നാം രാജ്യവ്യാപക ക്യാമ്പയിന്റെ ഭാഗമായി തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ വൃക്ഷത്തൈ നടീൽ പരിപാടി സംഘടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ഫലവൃക്ഷത്തൈകൾ നട്ട് ക്യാമ്പയിനിൽ പങ്കാളികളായി. കോട്ടയം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടലും നടത്തും. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 120-ലധികം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളവുമുണ്ടാകും. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ദന്താരോഗ്യം നിലനിർത്തുന്നതിൽ നാം കഴിക്കുന്ന ഭക്ഷണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? തീർച്ചയായും നാം കഴിക്കുന്ന പോഷക സമൃദ്ധമായ ആഹാരം നമ്മുടെ പല്ലുകളുടെയും മോണയുടെയും ആരോഗ്യത്തെ നേരിട്ട് സ്വാധീനിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ദന്താരോഗ്യം നിലനിർത്താൻ നമ്മുടെ ഭക്ഷണത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മണ്ണന്തല ഗവൺമെന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്തൽ ക്ലിനിക്കിലെ ഡെന്റൽ സർജൻ ഡോക്ടർ ജി ആർ മണികണ്ഠൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. ദന്താരോഗ്യത്തിൽ പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: തീർച്ചയായിട്ടും. നമ്മളിപ്പോ നമ്മുടെ സ്കൂൾ കാലഘട്ടം തൊട്ടേ നമ്മള് പഠിക്കുന്ന ഒന്നാണ്, ഏതൊരു മനുഷ്യനും ദന്താരോഗ്യം നന്നൽക്കവിഞ്ഞ് പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന് അനുവർത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സമീകൃത ആഹാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഡെന്റൽ ഹെൽത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ വിട്ടുപോകുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ന്യൂട്രീഷൻ, അല്ലെങ്കിൽ ഈ ഡയറ്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ള ഒരു ആരോഗ്യത്തിന് നമുക്ക് വ്യായാമം വേണം, ഉറക്കം വേണം, അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണം വേണം. പലപ്പോഴും പറയാറുണ്ട് ഫുഡ് ഈസ് ദൈ മെഡിസിൻ എന്ന് പറയും. അതായത് നിങ്ങൾ ഭക്ഷണം തന്നെ ഒരു മരുന്നായിട്ട് നിങ്ങൾക്ക് കരുതാം. അപ്പം ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ മരുന്ന് ഭക്ഷണം പോലെ പിന്നീട് ഭാവിയിൽ കഴിക്കേണ്ടി വരുമെന്ന് പറയാറുണ്ട്. അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആഹാരം, അത് കഴിക്കുന്ന രീതി നമ്മുടെ പല്ലുകളുടെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന് വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെ ആയിരിക്കണം. അപ്പം പലപ്പോഴും ഇപ്പോൾ പേരൻസ് പറയുന്ന കേൾക്കാറുണ്ട്, അതായത് അവർ കമ്പയർ ചെയ്യാറുണ്ട് എപ്പോഴും, എൻ്റെ മകൻ നന്നായിട്ട് പല്ല് തേക്കും ബ്രഷ് ചെയ്യും, അവനാണെങ്കിൽ വല്ലപ്പോഴുവേ രണ്ട് ചോക്ലേറ്റ് കഴിക്കാറുള്ളൂ, പക്ഷെ ഇവന്റെ വായിൽ നോക്കുമ്പോൾ എപ്പോഴും കേടാണ്. പക്ഷെ അവൻ്റെ കൂടെയുള്ള തൊട്ടടുത്ത വീട്ടിലെ പേരാണെങ്കിൽ 24 മണിക്കൂറും മിഠായി കഴിച്ചുകൊണ്ടിരിക്കും, അവൻ അധികം പല്ലേക്കുന്നതും കാണാറില്ല, പക്ഷെ അവന്റെ വായിൽ കേടധികം വരുന്നില്ല എന്ന് പറയുമ്പോൾ രണ്ട് ആൾക്കാരുടെ വായിൽ വിഭിന്നമായിട്ടാണ് ഒരേ അസുഖം തന്നെ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഓൾമോസ്റ്റ് എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ ഒരു പുതിയ ഒരു വിപ്ലവാത്മകമായിട്ട് മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻ, അല്ലെങ്കിൽ പ്രിസിഷൻ മെഡിസിൻ എന്ന് പറയും. അതായത് നമ്മളൊരു ഒരു പണ്ടൊക്കെ ചിന്തിച്ചിരുന്ന പറഞ്ഞാൽ ഒരു പേഴ്സണെ ഒരു സിംറ്റംസ് മാത്രമായിട്ട് കാണുക, അപ്പൊ അങ്ങനെ കാണുമ്പോൾ എല്ലാവരെയും ഒരേപോലെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇന്ന ഇന്ന ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ ഇപ്പൊ മൂന്നാൾക്കാരെ എടുക്കുന്നു, എ എന്നും ബി എന്നും സി എന്നും പറഞ്ഞ മൂന്നാൾക്കാരെ എടുക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള രോഗമാണെന്ന് നമ്മൾ ആദ്യമേ ഒരു എന്താ പറയുക ഒരു പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ഒരു പ്രിജുഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഒരേ മരുന്ന് തന്നെ എല്ലാവർക്കും എഴുതി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇയാൾക്ക് മോണരോഗമാണ്, ഇയാൾക്ക് ഇതേ മരുന്നാണ്, ഇയാൾക്ക് ദന്തക്ഷയമാണ്, ഇയാൾക്ക് ഇതേ മരുന്നാണ്. പക്ഷേ എന്തുകൊണ്ട് മൂന്നാൾക്കാരിൽ മൂന്ന് രീതിയിൽ ഒരേ അസുഖം തന്നെ പ്രത്യക്ഷപ്പെടുന്നു? ഒന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ പല കാര്യങ്ങളുടെ ഒരു ഒരു ഓവർ ഇന്റർപ്ലേ അവിടെ നടക്കുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തിയുടെ പല്ലിന്റെ ഘടന, അതോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് കിട്ടുന്ന ന്യൂട്രീഷന്റെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പൊ ദന്തക്ഷയം കൂടുതലായിട്ട് വരുന്ന ഒരാളെന്ന് പറയുമ്പോൾ അയാളുടെ ഒരു ജനിതകമായിട്ടുള്ള ഒരു ഘടന അതിനകത്ത് പങ്കുവഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല്ലിന്റെ ഒരു സർഫസ്, അല്ലെങ്കിൽ പ്രതലത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും അവിടെ പങ്കുവഹിക്കുന്നു. അതോടൊപ്പം തന്നെ അയാളുടെ ഈ പറഞ്ഞ ന്യൂട്രീഷന്റെ സ്റ്റാറ്റസ്. പലപ്പോഴും പല്ലുകൾ, പല പേഷ്യൻസ് വന്ന് പറയാറുണ്ട് പല്ലുകൾ തേക്കുമ്പോൾ പല്ലുകൾ പൊടിഞ്ഞു പോകുന്നു. പല്ലുകൾ പൊടിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ഉദ്ദേശിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല്ലില് മോണരോഗത്തിന് കാരണമാകുന്ന നമ്മുടെ അഴുക്ക് അവിടെ കട്ടിപിടിച്ചിട്ട് അത് ഡെന്റൽ പ്ലാക്ക് ആണ്. ഡെന്റൽ പ്ലാക്ക് കാലാനുസൃതമായിട്ട് അവിടെ ഘനീഭവിച്ചിട്ട് അതൊരു കക്ക, അല്ലെങ്കിൽ ഇത്ര എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡെന്റൽ കാൽക്കുലസ് ആയിട്ട് മാറുകയാണ്. അപ്പൊ അവിടെ പല്ലുകൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ പല്ലിൽ പറ്റിപ്പിടിക്കുന്ന അഴുക്ക് കൃത്യമായിട്ട് അവിടെ ഇളകി ഇളകി പോകുന്നു. ചില കേസുകളിൽ ചില പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള എന്തെങ്കിലും ഇപ്പോൾ ഒരു മുറുക്കോ അല്ലെങ്കിൽ ഒരു എള്ളുണ്ടൊക്കെ കഴിക്കുമ്പോൾ പല്ല് തന്നെ ശരിക്കും പൊടിഞ്ഞു പോകുന്നു. അപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അവരിൽ നമ്മൾ മറ്റ് ലക്ഷണങ്ങൾ കൂടി ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴത്തേക്കും മുടി കൊഴിയുന്നുണ്ടോ, അത്തരത്തിലുള്ള പുറം വേദനയുണ്ടോ, അല്ലെങ്കിൽ ഉറക്കക്കുറവുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും പലപ്പോഴേക്കും അവർക്ക് ഈ പറഞ്ഞതുപോലെ മറ്റ് വൈറ്റമിൻ, പ്രധാനമായിട്ട് വൈറ്റമിൻ ഡിയുടെയോ അല്ലെങ്കിൽ കാൽഷ്യത്തിന്റെയോ മെഗ്നീഷ്യത്തിന്റെയോ ഒക്കെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ വളരെ മനോഹരമായിട്ട് ഡെന്റൽ ഡയറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അപ്പൊ ഡെന്റൽ ഡയറ്റിൽ ഇതിനെപ്പറ്റി പ്രതിപാദിപ്പിക്കുന്നുണ്ട്. അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പലപ്പോഴും ഫെർമെന്റഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പഴങ്കഞ്ഞി പണ്ട് എല്ലാവരും കഴിക്കുമായിരുന്നു. അപ്പോൾ പണ്ടുള്ള ആൾക്കാർ പറയും നന്നായിട്ട് ആരോഗ്യമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു, വർക്കൗട്ടൊന്നുമില്ല, അന്ന് പറമ്പിൽ കളച്ചിട്ട് നല്ലൊരു പഴങ്കഞ്ഞി കുടിക്കുമ്പോഴത്തേക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള രീതി, അന്നുള്ള ആൾക്കാർക്ക് വലിയ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പോൾ ഈ പഴങ്കഞ്ഞിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫെർമെന്റഡ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഈ പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ പുറം രാജ്യങ്ങളിൽ ഇപ്പൊ കഫീർ പോലുള്ള ഡ്രിങ്കുകളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ കൊമ്പൂച്ച പോലുള്ള ഡ്രിങ്കുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ തന്നെ കാണുന്നെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ ശരീരഭാഗത്തിലും ഒരു

0: ഒരു ആവാസ വ്യൂഹം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് പല രീതിയിലുള്ള പല വിഭാഗത്തിൽപ്പെട്ട അണുക്കൾ അവിടെ കൃത്യമായിട്ട് അധിവസിക്കുന്നുണ്ട്. അവരുടെ ഒരു കോളനിയാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മളതിനെ പറയുന്ന ഒരു ബയോ മൈക്രോ ബയോം എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ചെവിയിലാണെങ്കിൽ ഒരു പ്രത്യേക മൈക്രോ ബയോം ഉണ്ട്, നമ്മുടെ ഇപ്പോ ജെനിറ്റൽ പാർട്ടുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വജൈനൽ മൈക്രോ ബയോം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓറൽ ക്യാവിറ്റിയിൽ മൈക്രോ ബയോം ഉണ്ട്. ഏറ്റവും വലിയ മൈക്രോ ബയോം ഉള്ളത് നമ്മുടെ കുടലിനകത്താണ് അല്ലെങ്കിൽ വയറിനകത്താണ്, ഗട്ട് മൈക്രോ ബയോം ഉണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ബാക്ടീരിയ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ജീവിക്കുന്നുണ്ട്. ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ബൈ പ്രൊഡക്റ്റ് മറ്റൊരു ബാക്ടീരിയക്ക് ഒരു ഭക്ഷണമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തോ ചില ന്യൂട്രിയൻസിന്റെ കുറവ് വരുമ്പോഴാണ് ചില ആൾക്കാരിൽ കൂടുതലായിട്ട് മോണരോഗങ്ങൾ അല്ലെങ്കിൽ ദന്തക്ഷയം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാർ എപ്പോഴും പറയും എന്റെ നാക്കിൽ നിന്ന് ഒരുപാട് തൊലി ഇളകി പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ണ് വരുന്നുണ്ട്. ഇത് കൃത്യമായിട്ടൊക്കെ മരുന്ന് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവരുടെ മനസ്സിൽ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടെന്നൊരു ധാരണയായിരിക്കാം, പക്ഷെ കൃത്യമായിട്ടുള്ള എന്താ ന്യൂട്രിയൻസ് അവിടെ എത്തുന്നില്ല. അപ്പൊ പല്ലുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യം നമ്മുടെ നോർമലി ഇപ്പൊ നമ്മൾ പറയും ഫുഡ് പ്ലേറ്റിനകത്ത് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പല്ലിനകത്തുള്ള എല്ലാ കോശങ്ങളുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പല്ലിനകത്ത് നമുക്കറിയാം പ്രധാനമായിട്ട് ഇനാമലും ഡെന്റീനും പൾപ്പുമാണ് ഉള്ളത്. ഇപ്പൊ മോണരോഗത്തിനാണെന്നുണ്ട് മോണെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അവിടെ കാണുന്നത് കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഈ കൊളാജൻ ഉണ്ടാവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് വൈറ്റമിൻ സി വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റമിൻ സിയും സിങ്കും അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫാക്ടറായിട്ട് വർത്തിക്കുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് നമ്മൾ ഈ വൈറ്റമിൻ എ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി പോലെയുള്ള കാര്യങ്ങൾ, വൈറ്റമിൻ കെ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണ വസ്തുക്കൾ നമ്മുടെ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ഡയറ്റ് ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള നമ്മളിപ്പോൾ എല്ലാം കൃത്യമായിട്ട് കഴിക്കുന്ന ഉറപ്പുവരുത്തുക. നമുക്ക് എപ്പോഴും മൈക്രോ ന്യൂട്രിയൻസിന്റെ ഒരു അഭാവം ധാരാളമായിട്ട് കാണാറുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ പറയും ഞാൻ രണ്ട് സ്ഥലത്ത് പോയിട്ട് പല്ലെടുത്തു, അപ്പൊ ചിലപ്പോൾ പല്ലെടുത്തു, അപ്പൊ ആ സമയത്ത് ഒന്ന് 10 വർഷം മുന്നേ ആയിരിക്കും, ഒന്ന് 20 വയസ്സിലായിരിക്കും, ഒന്ന് 30 വയസ്സിലായിരിക്കും. അപ്പൊ അന്ന് ഒരു പല്ലെടുത്തപ്പോൾ എന്റെ മുറിവ് വേഗം ഉണങ്ങി. അപ്പൊ ഞാൻ എനിക്ക് 32 വയസ്സുണ്ട്, അപ്പൊ ഞാൻ അവസാനത്തെ അണപ്പല്ല് പോയി എടുത്തു, 2-3 ആഴ്ചയായിട്ട് ആ മുറിവ് ഉണങ്ങിയില്ല. അപ്പൊ കൃത്യമായിട്ടാണ് ചിലപ്പോൾ ഡോക്ടർ എടുത്തത്, പക്ഷെ ചിലപ്പോൾ ചിലർ ഡോക്ടറിനെ കുറ്റം പറയുമായിരിക്കും ചിലപ്പോൾ, അതായത് ഈ ആദ്യം ചെയ്ത സമയത്ത് പ്രശ്നം ഉണ്ടായില്ല, ഇപ്പൊ പക്ഷെ മുറിവ് ഉണങ്ങാനായിട്ട് സമയം എടുക്കുന്നുണ്ട്. അപ്പൊ ഒരു ഓരോ സമയത്തും നമുക്ക് ഈ വൂണ്ട് ഹീലിങ്ങിന് കൃത്യമായിട്ടുള്ള ആ ഒരു ഇപ്പൊ സിങ്ക് അല്ലെങ്കിൽ കൊബാൾട്ട്, ക്രോമിയം പോലെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് വളരെ നമ്മളെ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇപ്പൊ നാവിന് സ്ഥിരമായിട്ട് ഒരു ഈ പറഞ്ഞ പോലെ തൊലി ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് അൾസർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിങ്കിന്റെ അഭാവം ഉണ്ടാകും. അപ്പൊ ഏതാണോ നിങ്ങളുടെ ഒരു നോർമൽ ആയിട്ടുള്ള മിനറലിന്റെ ഡെഫിഷ്യൻസി എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് ആ മിനറൽസ് ധാരാളമുള്ള വസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പല്ലിന്റെയും വായുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിൽ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യാതെ ഒരു ഫാൻസി എന്നോണം പല ആൾക്കാരും ഒരു സപ്ലിമെന്റ് കഴിക്കുന്നത് ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശം ഇല്ലാതെ സ്ഥിരമായിട്ട് നമ്മൾ സപ്ലിമെന്റ് വർഷങ്ങളോളം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ ലിവറിന്റെയും കിഡ്നിയുടെയും ആരോഗ്യം കൂടി അവതാളത്തിലാവുന്ന കൂടി മനസ്സിലാക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സപ്ലിമെന്റ് ഈ ഒരു വസ്തുവിന്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം കഴിക്കാൻ. ഇപ്പൊ വൈറ്റമിൻ ഡി തന്നെ ഇഷ്ടം പോലെ നമ്മൾ 5 മാസമൊക്കെ വാരി കഴിച്ചാൽ ഇത് 100 മോഡലായി കഴിഞ്ഞാൽ ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. അപ്പൊ അത് ഗുണത്തിനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും. അപ്പൊ അത് കൃത്യമായിട്ട് ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
1: സർ, ഈ വൈറ്റമിൻ ഡിക്ക് ദന്താരോഗ്യത്തിൽ എത്രത്തോളം പങ്ക് വഹിക്കുവാൻ കഴിയും?
0: തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ന്യൂട്രിയന്റിന്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. നമ്മുടെ ദന്താരോഗ്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന്, നമ്മുടെ ഡെയിലി ആയിട്ടുള്ള എല്ലാ ചയാപചയ പ്രവർത്തനങ്ങൾക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇപ്പൊ സ്കിന്നിന്റെ ആരോഗ്യത്തിനാണെങ്കിലും ലിവറിന്റെ ആരോഗ്യത്തിനാണെങ്കിലും കണ്ണിന്റെ ആരോഗ്യത്തിനാണെങ്കിലും ഒക്കെ തന്നെ മൊത്തത്തിൽ നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മുടെ എല്ലുകളിലും പല്ലുകളിലും കൃത്യമായിട്ട് പ്രതിഫലിക്കാറുണ്ട്. അപ്പൊ മോണരോഗത്തിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വായിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ ഡെന്റൽ പ്ലാക്ക് എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു എപ്പിജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മുടെ തനതായിട്ടുള്ള ന്യൂട്രിയൻസിന്റെ അഭാവം, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം പല്ലുകൾ അകാല വാർദ്ധക്യം സംഭവിച്ചിട്ട് നേരത്തെ കൂട്ടി പൊഴിഞ്ഞു പോകാൻ കാരണമാകാറുണ്ട്. അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് ദന്തക്ഷയത്തിന്റെ സാധ്യത ത്വരിതപ്പെടുത്താനും കാരണമാകാറുണ്ട്. അതോടൊപ്പം തന്നെ വായിൽ കൂടുതലായിട്ട് നാവിലൊക്കെ നാവിലോ അല്ലെങ്കിൽ വായിലുള്ള ജനറൽ ആയിട്ട് കാണുന്ന ഒരു എരിച്ചിലിനും പുകച്ചിലിനും ഒക്കെ ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസി കാരണമാകാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കിട്ടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിന് നമ്മൾ പലപ്പോഴും ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് കുറവാണെന്ന് കാണുമ്പോഴത്തേക്കും ഒരു സപ്ലിമെന്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. പക്ഷെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് കൃത്യമായിട്ട് സപ്ലിമെന്റ് എടുക്കാൻ പാടുള്ളൂ. നമ്മുടെ നോർമലി നമുക്ക് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന സൺഷൈൻ വൈറ്റമിൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇളം വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ, രാവിലെയുള്ള ഒരു ഇളം വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ നാച്ചുറൽ ആയിട്ട് വൈറ്റമിൻ

0: ഡി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ അതാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇപ്പൊ തൈര് അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള, ക്യാരറ്റ്, പൊട്ടറ്റോ, ബനാനോ, ഇതിനകത്തൊക്കെ തന്നെ ഇഷ്ടംപോലെ വൈറ്റമിൻ ഡി ഉണ്ട്. അപ്പൊ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പൊ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും അഭികാമ്യം. ചില കേസുകൾ നമുക്കിപ്പോൾ ഒരു സർജറി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇപ്പോൾ പല്ലിന്റെ തന്നെ ഒരു സർജറി, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ എന്തെങ്കിലും ഒരു ഒരു അസ്ഥിക്ക് ഒരു സർജറി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ എമർജൻസി ആയിട്ട് ഇപ്പൊ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വൈറ്റമിൻ ഡി ഒരു മാസത്തിനകത്ത് തീരെ കുറവാണ്, ഒന്ന് ഒന്ന് ഇൻക്രീസ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം. നമ്മൾ കൂടുതലും കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരെണ്ണം വെച്ചിട്ട് കഴിക്കുന്ന രീതിയിലുള്ള വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ് ആണ് യൂഷ്വലി അഡ്വൈസ് ചെയ്യാറ്. അപ്പൊ അതൊരു 2 മാസം വരെ ഒരു സേഫ് ആയിട്ട് കഴിക്കാം. ഒരു ഒരു പരിധിയിൽ കൂടുതൽ വൈറ്റമിൻ ഡി കൂടിക്കഴിഞ്ഞാലും ഇത് ഗുണത്തിനേക്കാൾ കൂടുതൽ ദോഷവും ചെയ്യും. അപ്പൊ വൈറ്റമിൻ ഡി മാത്രം കൊടുത്തതുകൊണ്ടും കാര്യമില്ല. വൈറ്റമിൻ ഡി കൃത്യമായിട്ട് വന്നിട്ട് അവിടെ കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും അളവ് കുറവാണെങ്കിൽ അതും നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് തരണമെന്നില്ല. അപ്പൊ മെഗ്നീഷ്യത്തിന്റെ അളവ് പലപ്പോഴും വൈറ്റമിൻ ഡിയുടെ ഒപ്പം തന്നെ കാൽഷ്യം എപ്പോഴും പറയാറുണ്ട്, പക്ഷെ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ മെഗ്നീഷ്യം എന്ന് പറയുന്നത്. മെഗ്നീഷ്യവും മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിനറൽ ആണ്. അപ്പൊ മെഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി നമുക്ക് ഈ പറഞ്ഞതുപോലെ മെഗ്നീഷ്യം കൂടി കൃത്യമായിട്ട് സപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് വൈറ്റമിൻ ഡിയുടെ ഒരു ആക്ഷൻ കുറച്ചുകൂടി നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത്. അപ്പൊ ഇത് മൂന്നും, വൈറ്റമിൻ ഡി, കാൽഷ്യം, മെഗ്നീഷ്യവും മൂന്നും നമ്മൾ എപ്പോഴും നോർമൽ ആണെന്ന് ഉറപ്പുവരുത്തുക. ഇത് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ധാരാളം വ്യായാമം ചെയ്യുക. സ്ട്രെസ് കുറയ്ക്കാനും മെഗ്നീഷ്യം കിട്ടുമ്പോൾ നമുക്ക് സ്ട്രെസ് കുറയാനും സഹായമാവും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ ദൈനംദിന ഒരു പ്രാക്ടീസിൽ നമ്മൾ എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക.
1: ദന്താരോഗ്യത്തിൽ പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജി ആർ മണികണ്ഠന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
1: പല്ലുകളുടെയും മോണയുടെയും ആരോഗ്യ സംരക്ഷണത്തിനായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ചില പ്രധാനപ്പെട്ട പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാല്, തൈര്, ചീസ് തുടങ്ങിയ പാലുൽപ്പന്നങ്ങളിൽ കാൽസ്യവും ഫോസ്ഫറസും ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇത് നമ്മുടെ പല്ലിന്റെ ഇനാമൽ ബലപ്പെടുത്തുവാൻ സഹായകരമാണ്. ചീര, മുരിങ്ങയില തുടങ്ങിയ ഇലക്കറികളിൽ കാൽസ്യവും ഫോളിക് ആസിഡും വൈറ്റമിൻ ബിയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് മോണയുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമാണ്. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇത് മോണകളിൽ രക്തസ്രാവം ഉണ്ടാകുന്നത് തടയുവാനും മോണകളുടെ ടിഷ്യൂസിനെ ശക്തിപ്പെടുത്തുവാനും സഹായകരമാണ്. ബദാം, വാൾനട്ട്, ചിയാ സീഡ്സ് എന്നിവയിൽ ആരോഗ്യകരമായ കൊഴുപ്പുകളും മിനറൽസും ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇവ ചവച്ചരച്ച് കഴിക്കുന്നതിലൂടെ ഉമിനീരിന്റെ ഉൽപ്പാദനം കൂട്ടുവാനും പല്ലിലെ ബാക്ടീരിയകളെ തുരത്തുവാനും സഹായിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങളായ മുട്ടയും മത്തി പോലുള്ള മത്സ്യങ്ങളും ശരീരത്തിലേക്ക് കാൽസ്യം ആഗിരണം ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നു. ഇതിലൂടെ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യും.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. യമൻ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന സൌദി അറേബ്യയിലേക്ക് ഹൂതികൾ ആക്രമണം നടത്തിയതിനെ തുടർന്ന് യമനിൽ സംഘർഷം രൂക്ഷമായി. ഹോർമസ് കടലിടുക്കിന് പകരം സുപ്രധാന കപ്പൽപാതയായ ബാബൽ മാൻഡബ് കടലിടുക്കിലെ ഒരു ദ്വീപും മോഖ തുറമുഖ നഗരവും ഹൂതികൾ പിടിച്ചടക്കിയതിനെ തുടർന്ന് ചെങ്കടൽ തീരത്തേക്ക് കൂടുതൽ സേനയെ അയക്കുമെന്ന് യമൻ പ്രഖ്യാപിച്ചു. യമൻ അതിർത്തിക്ക് തൊട്ടടുത്ത സൈനിക താവളം ഉൾപ്പെടെ സൌദി അറേബ്യയെ ലക്ഷ്യമിട്ട് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചതായി ഹൂതികളും അവകാശപ്പെട്ടു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ അപലപിച്ചു. കപ്പലിലെ 13 ഇന്ത്യൻ ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതായും കാണാതായ ഒരു ഇന്ത്യക്കാരനെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയാണെന്നും ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. സ്ഥിതിഗതി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒമാൻ അധികൃതരെ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും എംബസി വ്യക്തമാക്കി. ജീവനക്കാരെ രക്ഷപ്പെടുത്തുന്നതിൽ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് ഇന്ത്യ നന്ദി അറിയിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നു.

ത്തിന് സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനും ചർച്ചയ്ക്കും നയതന്ത്ര ഇടപെടലിനും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ഹോർമുസ് കടലിടുക്ക് വഴി കപ്പൽ ഗതാഗത ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ച കൂടിക്കാഴ്ച മാറ്റി. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ അഹമ്മദ് അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഏകാഭിപ്രായം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സലാലയിൽ നടക്കേണ്ടിയിരുന്ന യോഗം മാറ്റിവച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചില പ്രാദേശിക രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് യോഗം മാറ്റിവച്ചതെന്നും ഇറാനും ഒമാനും സംയുക്തമായാണ് തീരുമാനമെടുത്തതെന്നും ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ ഒരു കരാറിലെത്താൻ അതീവ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്നും യുഎസിലെ ഇടക്കാല തിരഞ്ഞെടുപ്പിന് മുൻപോ ശേഷമോ യുദ്ധം അവസാനിച്ചേക്കാമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ ഇരു രാജ്യങ്ങൾ ഇറാനുമായി ചർച്ചകൾ നടത്തുന്നതിൽ യാതൊരു എതിർപ്പുമില്ലെന്നും തീരുമാനം അവരുടേതാണെന്നും ട്രംപ് അറിയിച്ചു. ബ്രിക്സ് ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകമാക്കിയതിന് അംഗരാജ്യങ്ങളിലെ നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ബ്രിക്സ് ഉച്ചകോടിയിൽ ഗ്രൂപ്പിന് 11 അംഗരാജ്യങ്ങളിലെയും 10 പങ്കാളിത്ത രാജ്യങ്ങളിലെയും നേതാക്കൾക്ക് പുറമെ ചില അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുത്തു. ഇന്ന് വിനായക ചതുർത്ഥി. ഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. 10 ദിവസം നീളുന്ന ഗണേശോത്സവത്തിന്റെ അവസാന ദിവസം ഗണപതി വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് വിനായക ചതുർത്ഥി ആശംസ നേർന്നു. ജ്ഞാനം, സമൃദ്ധി, ശുഭകര തുടക്കങ്ങൾ എന്നിവയ്ക്ക് പ്രതീകമാണ് ഗണപതി ഭഗവാനെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ഗണേശ ചതുർത്ഥി ഉത്സവം ജീവിതത്തിലേക്ക് ഊർജ്ജവും അറിവും ഗുണകരമായ ചിന്താഗതിയും കൊണ്ടുവരുന്നു. ജീവിതത്തിൽ പുതിയ ദൃഢനിശ്ചയങ്ങളുടെ പുരോഗതിയുടെ പാതയിൽ മുന്നേറാൻ പുണ്യോത്സവം എല്ലാവർക്കും പ്രചോദനം നൽകുന്നുവെന്നും രാഷ്ട്രപതി അറിയിച്ചു. ഇന്ന് ദേശീയ ഹിന്ദി ദിനം. 1949 സെപ്റ്റംബർ 14 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഹിന്ദി ദിനം ആചരിക്കുന്നത്. ഹിന്ദി പരമ്പരാഗത വിജ്ഞാനം മുതൽ കൃത്രിമ ബുദ്ധി വരെ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നവി മുംബൈയിൽ ഹിന്ദി ദിവസ് പരിപാടിയിലും 6ാമത് അഖിലേന്ത്യാ രാജ്ഭാഷാ സമ്മേളനത്തിലും പങ്കെടുക്കും. സമ്മേളനത്തിൽ 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അമിത്ഷാ സമ്മാനിക്കും. ഹിന്ദി വികസനത്തെക്കുറിച്ചും മറ്റ് ഇന്ത്യൻ ഭാഷകളുമായി അതിന്റെ ഏകോപനത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിന് പണ്ഡിതന്മാർ, സാഹിത്യകാരന്മാർ, വിദ്യാഭ്യാസ വിദഗ്ധർ, പാർലമെന്റ് അംഗങ്ങൾ, മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ പ്രമുഖർ എന്നിവർ ദ്വിദിന സമ്മേളനത്തിൽ പങ്കെടുക്കും. ഹിന്ദി ദിനത്തിൽ ജനങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസ നേർന്നു. പൊതു ആശയവിനിമയം, സൽഭരണം, ദേശീയോദ്ഗ്രഥനം എന്നിവ ശക്തിപ്പെടുത്തുന്നതിന് ഹിന്ദി ഭാഷ നിർണായക പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. എല്ലാ ഇന്ത്യൻ ഭാഷകളെയും ശാക്തീകരിക്കണമെന്നും അമിത്ഷാ ആഹ്വാനം ചെയ്തു. ദേശീയ ഹിന്ദി ദിവസിന്റെ ഭാഗമായി രാഷ്ട്രഭാഷാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നു മുതൽ വിപുലമായ ഹിന്ദി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തും. വൈകിട്ട് 4 കോഴിക്കോട് തിരുത്തിയാട് ദേവി സഹായം ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭ ഭരണസമിതി മെമ്പർ ഗോപി ചെറുവണ്ണൂർ ഉദ്ഘാടനം ചെയ്യും. തുടർ ദിവസങ്ങളിൽ യുപി ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മത്സര പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സ്ഥാപനമായ തെർമൽ പവർ കോർപ്പറേഷനിൽ നിന്നടക്കം കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. സാമ്പത്തിക ബാധ്യത വരുന്നതിനാൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്നും ഇപ്പോൾ പണമല്ല, ആവശ്യത്തിന് വൈദ്യുതി ഇല്ലാത്തതാണ് കേരളത്തിന്റെ പ്രശ്നമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റ് റദ്ദാക്കിയ കരാർ കാരണം സാമ്പത്തിക നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെന്നും അതിനാൽ അന്നത്തെ ചെയർമാനായ ഉദ്യോഗസ്ഥനെതിരെ നടപടിയുടെ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ 64 പുതിയ ഔദ്യോഗിക വാഹനങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വകുപ്പിലെ ഓഡിറ്റ്, ഇന്റലിജൻസ്, ടാക്സ് പേയർ സർവീസസ് വിഭാഗങ്ങളുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങളും നിരീക്ഷണങ്ങളും കൂടുതൽ ഊർജിതമാക്കുകയാണ് ലക്ഷ്യം. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് വിഷയം ചർച്ച ചെയ്യാൻ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേരും. ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. ജീവനക്കാരുടെയും കരാർ കമ്പനിയുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. കോഴിക്കോട്ട് സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ 2 ദിവസവും പൊതുചർച്ച പുരോഗമിക്കുന്നു. ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് പുറമെ പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയൻ, എ വിജയരാഘവൻ, വി വി രാഘവുലു, അശോക് ദാവളെ, യു വാസുകി, ബിജു കൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കമ്മിറ്റി ചേരുന്നത്. ഇന്നലെ തുടങ്ങിയ പൊതുചർച്ചയാണ് ഇന്നും തുടരുന്നത്. പാർട്ടിയുടെ മുന്നേറ്റത്തിന് നിർണായക തീരുമാനങ്ങളുമായി നാളെ യോഗം സമാപിക്കും. കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ റാലിയോടെയാണ് യോഗത്തിന് സമാപനമാവുക.

0: ഏഷ്യാകപ്പ് കിരീടം നേടിയ ഇന്ത്യയുടെ പുരുഷ വനിതാ ജൂനിയർ ഹോക്കി ടീമുകളെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഈ മികച്ച വിജയങ്ങൾ യുവതാരങ്ങളുടെ അസാധാരണമായ കഴിവിനെയും അച്ചടക്കത്തെയും നിശ്ചയദാർഢ്യത്തെയും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇരു ടീമുകൾക്കും തുടർ വിജയങ്ങൾ ഉണ്ടാകട്ടെയെന്നും രാജ്യത്തിന് ഇനിയും ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെയെന്നും ഉപരാഷ്ട്രപതി ആശംസിച്ചു. ഏഷ്യാകപ്പ് കിരീടം നേടിയ പുരുഷ വനിതാ ജൂനിയർ ഹോക്കി ടീമുകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. വിജയം കളിക്കാരുടെ കഴിവിനെയും നിശ്ചയദാർഢ്യത്തെയും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് സമൂഹമാധ്യമത്തിൽ കുറിച്ച് അദ്ദേഹം ടീം അംഗങ്ങൾക്ക് ആശംസ നേർന്നു. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് എട്ടാം കിരീടം ഇന്ത്യയ്ക്ക്. ദുബായിൽ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് എടുത്തു. ശ്രീലങ്കയ്ക്ക് 19.4 ഓവറിൽ 111 റൺസ് എടുക്കാനേ സാധിച്ചിട്ടുള്ളൂ. ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സര പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. 38 പന്തുകൾ ബാക്കി നിൽക്കെ 13.4 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസ് നേടിയാണ് ഇന്ത്യ വിജയം സ്വന്തമാക്കിയത്. US ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ന്യൂയോർക്കിലെ ആർദർ ആഷസ് സ്റ്റേഡിയത്തിൽ അമേരിക്കയുടെ ബിൽ ചെൽട്ടണ് 4 സെറ്റുകൾക്ക് നീണ്ട പോരാട്ടത്തിലാണ് സ്വരേവ് കീഴടക്കിയത്. കണ്ണൂരിൽ സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ ഗുസ്തിയിൽ കണ്ണൂരും തൈക്കോണ്ടയിൽ മലപ്പുറവും മുന്നിലെത്തി. ജിംനാസ്റ്റിക്കിൽ തിരുവനന്തപുരം ജേതാക്കളായി. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ റസ്ലിംഗ് മത്സരത്തിൽ ആകെ 60 ഇനങ്ങളിൽ 40 പൂർത്തിയായപ്പോൾ 88 പോയിന്റുമായി കണ്ണൂർ ഒന്നാം സ്ഥാനത്തെത്തി. 75 പോയിന്റുമായി തിരുവനന്തപുരം ജില്ല രണ്ടാം സ്ഥാനത്തും 38 പോയിന്റുമായി പാലക്കാട് ജില്ല മൂന്നാം സ്ഥാനത്തുമുണ്ട്. തൈക്കോണ്ടയിൽ 68 21 പൂർത്തിയായപ്പോൾ 50 പോയിന്റുമായി മലപ്പുറം ജില്ല ഒന്നാം സ്ഥാനത്തും 38 പോയിന്റുമായി കാസർകോട് രണ്ടാം സ്ഥാനത്തും 21 പോയിന്റുമായി എറണാകുളം മൂന്നാം സ്ഥാനത്തുമുണ്ട്. ഇന്നലെ തലശ്ശേരി സായി സെന്റർ ജിംനാസ്റ്റിക്കിൽ 185 പോയിന്റുമായി തിരുവനന്തപുരം ജില്ല കിരീടം നേടി. ഇന്ന് ഗുസ്തി, ഫെൻസിംഗ്, തായ്കോണ്ടോ, ചെസ് എന്നീ മത്സരങ്ങളാണ്. കൊല്ലത്ത് സംസ്ഥാന ജൂനിയർ ഫാസ്റ്റ് 5 നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളം ജേതാക്കളായി. ജൂനിയർ മിക്സഡ് നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിലും എറണാകുളം കിരീടം നേടി. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാൻ അവസാന തീയതി ഇന്ന്. ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ്, 29 ഫലപ്രഖ്യാപനം. ഇന്നലെ അന്തരിച്ച CPIM നേതാവ് ബേബി ജോണിന്റെ സംസ്കാരം വൈകിട്ട് തൃശൂർ ചാവക്കാട് പൊതുശ്മശാനത്തിൽ നടത്തും. രാവിലെ 11 വരെ തൃശൂർ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനമുണ്ടാകും. 11 മുതൽ 2.5 വരെ പൂവത്തൂരിലെ വീട്ടിലും 3 മുതൽ ചാവക്കാട് ഹോസ്മിൻ സ്മാരക മന്ദിരത്തിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ പ്രവർത്തിച്ച നേതാവായിരുന്നു ബേബി ജോണെന്നും വിയോഗം ജനാധിപത്യ മതേതര ചേരിക്ക് നഷ്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആദർശത്തിൽ അടിയുറച്ചു നിന്ന് സംഘടനയ്ക്കു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു PP മുകുന്ദനെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ പറഞ്ഞു. കണ്ണൂർ പേരാവൂരിൽ PP മുകുന്ദൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കുമാർ സാനുവും ലതാ മങ്കേഷ്കറും ചേർന്ന് പാടിയത്, ചിത്രം ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗേ.

0: കുമാർ സാനുവും അൽകായാഗ്നിക്കും ചേർന്ന് പാടിയത് ചിത്രം ദിൽവാലെ.
1: വന്ദിനി പിയാനോ കൊണ്ട് ബജാറ ബന്ദ് കരോ ഇസേ മേ കഹതി ഹൂ ബന്ദ് കരോ ഇസേ മേ പ്യാർ നഹി കർതി തുംസേ ഹമാരെ ബീച്ച് അബ് കുച്ച് നഹി രഹാ
2: ഹമാരെ ബീച്ച് കുച്ച് നഹി രഹാ
1: ക്യാ ഹക് ഹൈ തുമേ മേരേ ഘർ മേ ഘുസ് കേ മുജെ സതാനേ കാ
2: തഭി തോ തും തക് മേരാ ജുനൂൻ മേരേ പ്യാർ കാ പാഗൽപൻ പഹുഞ്ചേഗാ.

ഒരറിയിപ്പ്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗ്രഹരശ്മിയിൽ മൈഗ്രെയിൻ കാരണങ്ങളും ഹോമിയോ ചികിത്സയും, ഈ വിഷയത്തിൽ ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രി RMO ഡോക്ടർ ഷിബി പി വർഗീസ് തത്സമയം മറുപടി പറയുന്നു. വിളിക്കാം 0497-295-6007 എന്ന നമ്പറിൽ ഇന്ന് 2:30 മുതൽ 3:30 വരെ. വിഷയം മൈഗ്രെയിൻ കാരണങ്ങളും ഹോമിയോ ചികിത്സയും. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അനുരാധ പൊത്വാളും ഉദിത് നാരായണും ചേർന്ന് പാടിയത് ചിത്രം ആഷിക്കി.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ചിത്രം ദിൽഹി കെ മാങ്താനഹി, അനുരാധ പൊതുവാളും കുമാർ സാനുവും ചേർന്ന് പാടിയത്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ,
2: നമുക്ക് ആസ്വദിക്കാം.

0: വയ്ക്കാം, കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. അഭിജിത്തും അൽക്കയാഗ്നിക്കും ചേർന്ന് പാടിയത് ചിത്രം ധഡ്കൻ.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഹിന്ദി ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസ നേർന്നു. പൊതു ആശയവിനിമയം, സൽഭരണം, ദേശീയോദ്ഗ്രഥനം എന്നിവ ശക്തിപ്പെടുത്തുന്നതിൽ ഹിന്ദി ഭാഷ നിർണായക പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. കേന്ദ്രസ്ഥാപനമായ തെർമൽ പവർ കോർപ്പറേഷനിൽ നിന്നും അടക്കം കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ആവശ്യത്തിന് വൈദ്യുതി ഇല്ലാത്തതാണ് കേരളത്തിന്റെ പ്രശ്നമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട്ട് CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ രണ്ടാം ദിവസവും പൊതുചർച്ച പുരോഗമിക്കുന്നു. ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പുറമെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയൻ, A.V.ജയരാഘവൻ, V.V. രാഘവുലു, അശോക് താവളെ, യു വാസുകി, വിജു കൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാൻ അവസാന തീയതി ഇന്ന്. ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ്, 29 ഫലപ്രഖ്യാപനം. തമിഴ്നാട്ടിലെ ധാരാപുരം, മധുരാന്തകം നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ CPIMഉം CPIയും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. ധാരാപുരത്ത് CPIയും മധുരാന്തകത്ത് CPIMഉമാണ് മത്സരിക്കുക. തമിഴ്നാട്ടിലെ നീലഗിരി, കോയമ്പത്തൂർ, മലയോര ജില്ലകളിൽ അടുത്ത 3 കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം. പശ്ചിമഘട്ട മേഖലയിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 7 പരാജയപ്പെടുത്തി ഇന്ത്യ. ടോസ് നേടിയ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

ഒരറിയിപ്പ്. ഇന്നുച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ മൈഗ്രെയിൻ കാരണങ്ങളും ഹോമിയോ ചികിത്സയും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രി RMO ഡോക്ടർ ഷിബി പി വർഗീസ് തത്സമയം മറുപടി പറയുന്നു. വിളിക്കാം 0497-295-6007 എന്ന നമ്പറിൽ ഇന്ന് 2:30 മുതൽ 3:30 വരെ. വിഷയം മൈഗ്രെയിൻ കാരണങ്ങളും ഹോമിയോ ചികിത്സയും. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രി RMO ഡോക്ടർ ഷിബി പി വർഗീസ്. ഇന്ന് 2:30 മുതൽ 3:30 വരെ.

0: ആകാശവാണി ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്നീ പരിപാടിയിൽ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തെരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഈ വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496556321, 9496596321. സ്റ്റുഡിയോയിൽ രശ്മി രാജനോട് സംസാരിക്കുന്നത് റൂബി ബാബു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. നാം ദിനവും കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം സുരക്ഷിതമാണ്? വിപണിയിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങളിലെ മായം എങ്ങനെ തിരിച്ചറിയാം? അതുപോലെ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ എന്തൊക്കെ നാം ശ്രദ്ധിക്കണം? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടികളുമായി തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം മാം.
2: താങ്ക് യു
1: മാം. നമുക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് സംസ്ഥാനത്തും പുറത്തും ഭക്ഷ്യസുരക്ഷയുടെ ഒരുപാട് പരിശോധനകളും ഒക്കെ നടന്നു, പ്രത്യേകിച്ച് ഓണക്കാലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. പക്ഷേ ഈ ഒരു ടേം എന്ന് പറയുന്നത് വളരെ ബ്രോഡർ ടേമാണ്, ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. ജനറലി ഈ ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
2: തീർച്ചയായും ഫുഡ് സേഫ്റ്റി എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ സാധാരണ ധരിക്കുന്നത് ഭക്ഷണത്തിലെ മായം അല്ലെങ്കിൽ അഡൾട്രേഷൻ എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതൊരു വളരെ നേരത്തെ റൂബി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ബ്രോഡായിട്ടുള്ള ഒരു ടേമാണ് ഫുഡ് സേഫ്റ്റി. അതായത് നമ്മൾ പറയുന്നത് ഫ്രം ദ ഫാം ടു ദ ഫോക്ക് അല്ലെങ്കിൽ ഫ്രം ഫാം ടു പ്ലേറ്റ് എന്ന് വെച്ചാൽ കൃഷിസ്ഥലം മുതൽ തീൻമേശ വരെയും നടക്കുന്ന എല്ലാ പ്രോസസ്സും ഫുഡ് സേഫ്റ്റിയിൽ ഉൾപ്പെടുന്നതാണ്. ഉൽപ്പാദനം, അതിൻ്റെ വിതരണം, അത് സ്റ്റോർ ചെയ്യുന്ന വിധം, അത് കൈകാര്യം ചെയ്യുന്ന വിധം, പിന്നെ ഉപഭോക്താവിൻ്റെ കയ്യിൽ വന്നതിന് ശേഷം അതെങ്ങനെ സൂക്ഷിക്കുന്നു, പാകം ചെയ്ത് അത് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് വരെയുള്ള എല്ലാ ഘടകങ്ങളും അതിൽ ഉൾക്കൊള്ളും. അതുകൊണ്ട് ഫുഡ് സേഫ്റ്റി ഒരു വളരെ വ്യാപ്തിയുള്ള ഒരു ടേമാണ്. എല്ലാവരുടെയും റോളും അതിൽ വളരെ പ്രധാനമാണ്.
1: ഇന്ന ആൾക്കെന്ന് പറയാൻ പറ്റില്ല,
2: നമുക്ക് ഒരു വകുപ്പിന് മാത്രം ഒതുക്കാനുള്ള ഒരു
1: ഇതല്ല. അപ്പോ ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ ഹലോ
3: ഹലോ ഗുഡ് മോർണിംഗ്,
1: നമസ്കാരം. ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഞാൻ ചോർക്കൊല്ലം കരുതാപ്പുള്ളിയാണേ.
1: ആ സംസാരിച്ചോളൂ മാഡത്തോട് കേട്ടോ, വിഷയം അറിയാമല്ലോ.
2: നമസ്കാരം സർ, പറഞ്ഞോളൂ.
3: ഗുഡ് മോർണിംഗ് മാഡം. മാഡം, ബുദ്ധിപൂർവമായ ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഞാൻ അത് അറിയിപ്പ് കേട്ടായിരുന്നു.
2: അതെ സർ.
3: ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മാഡം ഒന്ന് പറഞ്ഞുതരുമോ?
2: തീർച്ചയായും. നമ്മളൊരു ഉപഭോക്താവ് എന്ന നിലയിൽ ഒരു ഭക്ഷ്യവസ്തു വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പം പാക്കേജ്ഡ് ഫുഡാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് FSSI ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കുക. പിന്നെ പാക്കറ്റിലുള്ള ലേബിൾ വായിക്കുന്നതൊരു നമ്മൾ ശീലമാക്കുന്നത് നന്നായിരിക്കും. കാരണം ആ ലേബിളാണ് ആ ഭക്ഷണ സാധനത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ പട്ടികയായിട്ട് നൽകിയിട്ടുണ്ടാവുക. അതിൽ എന്തൊക്കെ
3: ഇത് മേടിക്കുമ്പോഴേ ഇതിന്റെ വില്ലൊന്നും ആരും തരത്തില്ല ഭക്ഷണം മേടിച്ചാലും.
2: നമ്മള് സാർ അത് ഉദ്ദേശിക്കുന്നത് ഈ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങുന്നതാണോ അതോ പലചരക്ക് സ്ഥാപനങ്ങളാണോ?
3: ഇത് വാങ്ങിച്ചിട്ടുണ്ട് പുറത്തുനിന്ന്, പൊറോട്ട അത് ഫുഡ് അല്ലാത്ത ഫുഡൊക്കെ വാങ്ങിക്കുമ്പോ ഇവര് വില്ല് വരത്തില്ല.
2: വില്ല് വാങ്ങാൻ നമ്മള് ഉപഭോക്താവ് നമ്മളത് ഇൻസിസ്റ്റ് ചെയ്യുക വില്ല് വേണം എന്നുള്ള കാര്യം. കാരണം നമ്മൾ ഈ പ്രിപ്പയർഡ് ഫുഡ്, പ്രത്യേകിച്ചും ഉണ്ടാക്കി വിൽക്കുന്ന ഫുഡ്, നമ്മൾ വീട്ടിൽ കൊണ്ട് കഴിക്കുന്ന പാക്കേജ്

0: അല്ലെങ്കിൽ പാർസൽ വാങ്ങുന്ന ഫുഡിൽ നിർബന്ധമായും ഒരു ലേബിൾ ഒട്ടിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഒരു മാനദണ്ഡം ഇറക്കിയിട്ടുണ്ട്. അതായത് പ്രിപ്പയർഡ് ഫുഡാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറിനകം അത് ഭക്ഷിക്കേണ്ടതാണ്. ഈ ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഭക്ഷണങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ പറോട്ടയും മത്സ്യം, മാംസം അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങളുള്ള ഭക്ഷണങ്ങള്, ഇതുപോലത്തെ സാധനങ്ങൾ. അപ്പം അത് നമ്മൾ എപ്പോ അവർ പ്രിപ്പയർ ചെയ്തു, ടൈം ഓഫ് പ്രിപ്പറേഷനും പിന്നെ യൂസ് വിത്തിൻ 2 hours അല്ലെങ്കിൽ അത് അത് ഭക്ഷിച്ച് കൈ തീർക്കേണ്ട സമയവും കൂടി അവര് ഒന്നെങ്കിൽ ബില്ലിലോ അല്ലെങ്കിൽ ആ പാക്കേജ് ചെയ്ത പാർസലിലോ ഒട്ടിച്ച് നൽകണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പം അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ.
1: ഈ ഇറച്ചി കടയിലൊക്കെ വാങ്ങിക്കുമ്പോ, ഇറച്ചിക്കറി വാങ്ങിക്കുമ്പോ ഇതിനെതിരെ പുളി ചേർക്കുന്നോ? പുളി വരുന്നുണ്ടല്ലോ ഇറച്ചിക്കറിക്ക്.
0: ഉണ്ടാക്കി വിൽക്കുന്ന ഇറച്ചിക്കറിക്കാണോ
1: ഉദ്ദേശിക്കുന്നത്? ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്നതാ.
0: അതിപ്പം ഓരോരോ പ്രിപ്പറേഷൻ മെത്തേഡ് അനുസരിച്ച് മാറാവുന്നതാണ്. അത് നമുക്ക് പരിശോധന അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാര്യത്തിൽ
2: ഓരോ ഹോട്ടലും ഓരോ രീതിയിലായിരിക്കും
0: അതെ ചെയ്യുന്നത്. ചിലപ്പോൾ വിനാഗിരി ഉപയോഗിക്കുന്നതാവാം, അല്ലെങ്കിൽ അത് അതിന്റെ രുചിക്ക് വേണ്ടിയിട്ട് അവർ ഓരോരോ ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നതാവാം സർ. പക്ഷെ നേരത്തെ പറഞ്ഞ ആ ഭക്ഷിക്കേണ്ട സമയം, യൂസ് ബൈ എന്നല്ലെങ്കിൽ വിത്തിൻ ടൈം ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് യൂസ് ബൈ എന്നുള്ള ഒരു ടൈം അതിൽ കൊടുക്കണമെന്ന്. ഷവർമ പോലത്തെ ഫുഡുകളുണ്ടല്ലോ, അതിലെല്ലാം ഈ റിസ്ക് കൂടുതലാണ്.
2: പിന്നെ ഉപഭോക്താവ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഈ പരിപാടിയിൽ ഉടനീളം നമ്മൾ പറയുന്നത് ഉപഭോക്താവ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ സാർ ഈ പരിപാടി മുഴുവൻ കേട്ടാൽ സാറിന് മൊത്തത്തിലൊരു ഐഡിയ കിട്ടും അല്ലേ?
0: അതെ.
2: അപ്പോൾ മാം, ഇപ്പൊ നമ്മൾ ഉപഭോക്താവിന്റെ പറഞ്ഞു, നമ്മൾ വീടുകളിലേക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ഇതേ പറഞ്ഞ പോലെ മായം എങ്ങനെ തിരിച്ചറിയാം? ലളിതമായിട്ട് വീടുകളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഫുഡിൽ നമുക്ക് എങ്ങനെ നമുക്കൊരു എന്താ പറയുക, ഒരു ഫിൽട്ടറിങ് എങ്ങനെ കൊണ്ടുവരാം?
0: ആ തീർച്ചയായും ലളിതമായ ക്വിക്ക് അഡൾട്രേഷൻ ടെസ്റ്റ് കിറ്റ്സ് നമ്മൾ FSSI തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഡാർട്ട് ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വിക്ക് ഹോം ടെസ്റ്റ്സ് നമുക്ക് ഗൂഗിൾ ചെയ്താലും അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലുമൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ പല വീഡിയോസും വരുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് അത് FSSI അല്ലെങ്കിൽ ഓത്തറൈസ്ഡ് ഏജൻസി നൽകുന്നതാണോ എന്ന്. കുറേ ആൾക്കാർ ഈ ഒരു ഭീതി ഉണ്ടാക്കുന്ന രീതിയിൽ, ഭയം ഉണ്ടാക്കുന്ന
2: രീതിയിൽ,
0: അതെ അതെ, അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഒഫീഷ്യൽ ചാനൽസ് നിന്നാണോ വരുന്നതെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. പക്ഷെ അത് അതുവഴി നമുക്ക് കുറെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റ്, വീട്ടിൽ നിന്ന് പാലോ വെളിച്ചെണ്ണ അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ നമുക്ക് കണ്ടെത്താം. പക്ഷെ അതൊരു ഫൈനൽ ടെസ്റ്റായി നമുക്ക് യുനോ ഇത് ചെയ്യാൻ പറ്റില്ല. അത് പിന്നെയും ലാബ് ടെസ്റ്റിലേക്ക് നമുക്ക് വിധേയമാക്കണം. എന്നാൽ മാത്രമേ ലീഗലി നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. സോ ഒരു ഒരു വാർണിംഗ് സിമ്പിൾ വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്നും കിട്ടാൻ സാധിക്കും.
2: നമുക്ക് അതിലേക്ക് വരാം മാം. ഒരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: ഹലോ, എന്റെ പേര് ഷാജഹാൻ, കൊല്ലം ജില്ലയിൽ നിലമേൽ നിന്നാണ് വിളിക്കുന്നത്.
2: ആ, സംസാരിച്ചോളൂ, വിഷയം അറിയാലോ അല്ലേ?
3: ഹലോ മാഡം. ഹലോ,
0: നമസ്കാരം സർ, പറഞ്ഞോളൂ.
3: നമസ്കാരം. എനിക്ക് സംശയം പറഞ്ഞാൽ, രാത്രി നമ്മൾ കഴിച്ചതിന്റെ ബാക്കി ഭക്ഷണം വന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ചൂടായി കഴിക്കാൻ കുഴപ്പമുണ്ടോ?
0: ഷാജഹാൻ സർ ചോദിച്ചത് വളരെ നല്ലൊരു ചോദ്യമാണ്. അതിൽ കുഴപ്പം ഉണ്ട് സർ. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ചൂടാക്കുന്ന ഭക്ഷണം പിന്നെ നമ്മൾ തിരിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് പിന്നെ അതിന്റെ ബാക്കി വരുത്തി അങ്ങനെ ചെയ്യുന്ന ശീലം ഒട്ടും നല്ലതല്ല. കാരണം അത് നമ്മൾ ടെമ്പറേച്ചർ അബ്യൂസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇപ്പം കുറെ ഭക്ഷണം ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, അത് നമുക്കറിയാം വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നമ്മളത് കൺസ്യൂം ചെയ്യുമെന്നുള്ളൊരു ധാരണ നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാവും. അപ്പോൾ ആവശ്യമുള്ള ഭക്ഷണം മാത്രം എടുത്ത് അത് ചൂടാക്കി കഴിക്കുക. മൊത്തം ഭക്ഷണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഫുള്ളായി ചൂടാക്കി പിന്നെ അതിന് പകുതി കഴിച്ച് വീണ്ടും അത് തിരിച്ച് എടുത്തു വെച്ച് ഈ ഹീറ്റിംഗ് റീഹീറ്റിംഗ് സൈക്കിൾ എന്ന് പറയും, അങ്ങനെ നടക്കുമ്പോൾ ഈ തണുത്തിരിക്കുന്ന ഇരിക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന മൈക്രോ ഓർഗാനിസംസ് എല്ലാം തന്നെ ഈ ചൂടാകുമ്പോൾ പിന്നെ ആക്ടിവേറ്റ് ആവും, പിന്നെ അത് റൂം ടെമ്പറേച്ചറിൽ വരുമ്പോൾ അങ്ങനെ ഒരു സൈക്കിൾ വരും. അപ്പോൾ അത് അതോടുകൂടെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ സൂട്ടബിൾ അല്ലാതെ ആയി മാറും. സോ ആ ശീലം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു പ്രാവശ്യം അതെ.
3: അപ്പൊ ഭക്ഷണം
0: ചെയ്യാം. അതായത് ഇപ്പം ഒരു ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടി ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ
3: ഉണ്ടാക്കിയ ഭക്ഷണം, ഇന്നലെ ഉണ്ടാക്കിയ ഭക്ഷണം ചൂടാക്കി അത് അതിന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാമോ?

0: കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വരുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മളുടെ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ അതിനെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്ന് ഇരിക്കട്ടെ, അതിനെ പ്രത്യേകം പാക്കുകളാക്കി, ചെറിയ ചെറിയ ബാച്ചുകളാക്കി ആ പാത്രങ്ങൾ മാറ്റി വെക്കുക. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ബാച്ച് മാത്രം എടുക്കുക. അപ്പൊ മീൻ പൊരിക്കാൻ എടുക്കുകയാണോ, അല്ലെങ്കിൽ കറി ആയിട്ട് എടുക്കുകയാണ്, ആ അത് മാത്രം എടുത്ത് നമ്മൾ ഉപയോഗിക്കുക.
1: മുഴുവനും കൂടെ
0: എടുത്ത് ചൂടാക്കാതിരിക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക.
1: മാം, അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നമ്മൾ വെക്കുമ്പോൾ ഈ വേവിച്ച ഭക്ഷണം, വേവിക്കാത്ത ഭക്ഷണം, പ്രത്യേകിച്ച് ഈ മീറ്റ് ഒക്കെ ഉള്ളത്, അപ്പൊ ഈ ക്രോസ് കണ്ടാമിനേഷൻ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും?
0: വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ, ക്രോസ് കണ്ടാമിനേഷൻ ഒരു ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ ഫുഡ് പ്രശ്നങ്ങൾ വരാനുള്ള, ഫുഡ് സേഫ്റ്റിനെ ബാധിക്കുന്ന ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സോ ഫ്രിഡ്ജിൽ നമ്മൾ, ഫ്രിഡ്ജ് ഹൈജീൻ എന്ന് പറയും, ഫ്രിഡ്ജിൽ നമ്മൾ എങ്ങനെയാണ് ഭക്ഷണങ്ങൾ സൂക്ഷിക്കുന്നത്, അപ്പം ഈ റോ ആൻഡ് കുക്ഡ് ഫുഡ് തമ്മിലുള്ള വ്യത്യാസം നിർബന്ധമായും വേണം. ഒരിക്കലും റോ ഫുഡ് കുക്ഡ് ഫുഡിന്റെ കൂടെ ഒരേ ഷെൽഫിൽ നമ്മൾ സൂക്ഷിക്കാൻ പാടില്ല. കാരണം ഈ ചിക്കൻ അല്ലെങ്കിൽ മീൻ പോലത്തെ ഭക്ഷണങ്ങളിൽ റോ ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ലിക്വിഡ് തീർച്ചയായിട്ടും അത് കുക്ഡ് ഫുഡിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്നും കുക്ഡ് ഫുഡ് കണ്ടാമിനേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകം ഷെൽഫുകളിലാക്കി നമ്മൾ മാറ്റിവെക്കുക. കുക്ഡ് ഫുഡ് കഴിവതും മുകളിലായിട്ടും ആൻഡ് റോ ഫുഡ് താഴോട്ടായിട്ടും വെക്കുക. അതല്ല ഫ്രീസറിൽ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇതേ കോൺസെപ്റ്റ് തന്നെ, ഫ്രീസ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഒന്നെങ്കിൽ സിപ്പ് ലോക്ക് കവറുകളിലോ അല്ലെങ്കിൽ പ്രത്യേകം പാത്രങ്ങളിലോ ആക്കുക. നമ്മൾ കറിക്ക് വെക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം
1: വേറെ എടുക്കുക. ഒരു ശ്രോതാവ് കൂടെ ചേരുന്നുണ്ട്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? പറഞ്ഞോളൂ സർ, സംസാരിച്ചോളൂ മാഡത്തിനോട്.
0: നമസ്കാരം സർ, പറഞ്ഞോളൂ.
2: സാറേ, ഞാൻ ഈ വെളിയിൽ നിന്നുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ല. വീട്ടില് ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളു. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും കഴിക്കാറില്ല. പക്ഷെ യാദൃശ്യമായിട്ട് മീൻ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞെടുത്ത് അവർ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് വലിയ ദോഷമുണ്ട്? ഒരു മൂന്നാല് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ മീൻ വെച്ചിരുന്നിട്ട് ഉപയോഗിക്കുമ്പോൾ
0: ഇല്ല സർ, കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെക്കുന്നത് കൊണ്ട് ഭക്ഷണം കേടാവുന്നില്ല. ഫ്രിഡ്ജ് നല്ലൊരു ഉപകരണം തന്നെയാണ്, അത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അതിനെ ആ താപനിലയിൽ സൂക്ഷിക്കണം എന്നുള്ളത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പം അങ്ങനെ മീൻ വാങ്ങിച്ച് നമ്മൾ വെക്കുമ്പോൾ, ഇപ്പൊ ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള എത്ര മീനാണോ അതിനെ പ്രത്യേകം കവറിലോ പാക്കറ്റിലോ അല്ലെങ്കിൽ പാത്രങ്ങളിലോ ആക്കിയിട്ട് വെക്കുക. അപ്പം ആ ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ളതിനെ നമ്മൾ മാറ്റി പാകം ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ള മീൻ അങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മൾ ഒറ്റയടിക്ക് ഇപ്പം ഒരു കിലോ മീൻ വാങ്ങിച്ച് അതിനെ ഒറ്റയടിക്ക് ഫ്രീസ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ കട്ടി പിടിച്ചിരിക്കും. അപ്പം അതിനെ തോ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഊഷ്മാവ് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ എല്ലാം കൂടെ എടുക്കേണ്ടി വരും. അതിന്റെ ആവശ്യം അത് ഒഴിവാക്കുക എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, അല്ലാതെ കുഴപ്പമില്ല സർ. അത് നമ്മുടെ കാലയളവ് അനുസരിച്ചിരിക്കും. ക്വാളിറ്റി എന്ന് പറയുന്നത് ഓരോരോ സ്ഥലത്തു നിന്ന് പിടിച്ചു വരുന്നത് ഓരോ സമയത്ത് കിട്ടുന്ന മീനാണല്ലോ. അപ്പം നമ്മൾ കൂടുതൽ നമ്മൾ ഭക്ഷ്യ സുരക്ഷയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ സേഫായിട്ട് അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷെ ഫ്രിഡ്ജ് വെക്കുന്നത് നല്ല ശീലം തന്നെയാണ്. വെക്കുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് സൂക്ഷിക്കുക. നേരത്തെ മാഡം പറഞ്ഞ പോലെ ആ ക്രോസ് കണ്ടാമിനേഷൻ വരാതെ ഇരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക.
2: പറഞ്ഞോളൂ.
0: പാല് കഴിവതും പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള പാല്, അതായത് പാക്കറ്റിൽ കിട്ടുന്ന നമുക്ക് വിപണിയിലുള്ള പാല് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ
2: പാക്കറ്റ് പാലല്ല നമ്മളല്ലാതെ ഉപയോഗിക്കുന്ന പാല് മേടിച്ചോന്നാലേ
0: മനസ്സിലായി.
2: രണ്ടു ദിവസം എടുക്കേണ്ട വരുമ്പോ കാച്ചി വെക്കുന്നാണോ അതോ പച്ചക്ക് വെക്കുന്നാണോ നല്ലത്?
0: തീർച്ചയായും കാച്ചി തണുപ്പിച്ച് വെക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറയൂ. കാരണം അത് വേറെ പാസ്ചറൈസേഷൻ പോലെ ഒരു സയന്റിഫിക് പ്രക്രിയ ഒന്നും ചെയ്യാതെ നമ്മൾ നേരിട്ട് കറന്ന് കിട്ടുന്നതാണ്. അപ്പം അത് കഴിവതും ഒരു പ്രാവശ്യം കാച്ചി അത് തണുപ്പിച്ച് പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കഴിവതും ഒരു ദിവസത്തിനകം അത് ഉപയോഗിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക.

0: സാധ്യത അത് അതനുസരിച്ചിരിക്കും സർ. പച്ചപ്പാലാവുമ്പോഴത്തേക്കും നമ്മൾ ഒരു ദിവസത്തിനകം തന്നെ ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ പിന്നെ തൈരായിട്ട് മാറ്റാൻ ഉറയ ഒഴിച്ച് ഉപയോഗിക്കുകയോ അങ്ങനെ വലുതും നമുക്ക് ചെയ്യാം. പാക്കറ്റിൽ കിട്ടുന്ന പാലിനും ഇതിനും വ്യത്യാസമുണ്ട്. കാരണം അവിടെ അവര് പാസ്ചറൈസേഷൻ പോലെ പ്രക്രിയ നടത്തിയിട്ടാണ് നമുക്ക് അത് തരുന്നത്. അതുകൊണ്ട്
1: മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി. ഇപ്പൊ ഈ പാക്കറ്റ് പാലാണെങ്കിൽ അത് അങ്ങനെ വെക്കാൻ പറ്റുമോ?
0: പാക്കറ്റ് പാല് നമ്മൾ ഡയറക്ട്ലി കൺസ്യൂം ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളൊരു നമ്മളുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായി നമ്മൾ കാച്ചി ഉപയോഗിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. വിവിധ തരങ്ങളിലുള്ള പാക്കറ്റ് മിൽക്ക് ഉണ്ട്. ഇപ്പൊ അൾട്രാ ഹൈ ടെമ്പറേച്ചർ പ്രോസസ് എന്ന് പറഞ്ഞ ഇപ്പൊ ഈ ടെട്രാ പാക്കിൽ കിട്ടുന്ന പാല് അതെല്ലാം ടു ബി ഡയറക്ട്ലി കൺസ്യൂംഡ് എന്നാണ് പറയുന്നത്. പക്ഷെ വൺസ് ഓപ്പൺഡ് പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി അത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതിനെ ചൂടാക്കാൻ മീൻ കാച്ചി വെച്ച് ഉപയോഗിക്കാനേ പറ്റത്തുള്ളൂ. ഓപ്പൺ ചെയ്യുന്ന വരെയും അത് സേഫ് ആണ്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് പിന്നെ ഉറപ്പാക്കാൻ പറ്റില്ല.
1: അതുപോലെ മാം, ഈ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നതുണ്ട്, അതുപോലെ തന്നെ ബെസ്റ്റ് ബിഫോർ സോ ആൻഡ് സോ എന്ന് പറഞ്ഞിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസസ്.
0: ഓക്കെ, സോ എക്സ്പയറി ഡേറ്റ് ഉണ്ട്, ബെസ്റ്റ് ബിഫോർ ഉണ്ട്, പിന്നെ യൂസ് ബൈ എന്ന് പറഞ്ഞ ഡേറ്റും കൂടെ ഉണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ പാല് പാൽ ഉൽപ്പന്നങ്ങൾ, അതായത് എനി പ്രൊഡക്റ്റ് അതിന് വിച്ച് ഹാസ് എ ഷെൽഫ് ലൈഫ് ബിലോ 7 days, 7 days താഴെ അതിന്റെ ഷെൽഫ് ലൈഫ് ഉള്ള സാധനങ്ങൾക്കെല്ലാം യൂസ് ബൈ ഡേറ്റ് മാത്രമേ നൽകാറുള്ളൂ. പക്ഷേ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടെ കാലാവധി ഉള്ള സാധനങ്ങൾക്കാണ് ഈ എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ബിഫോർ ഡേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാറുള്ളത്. അങ്ങനത്തെ പാക്കറ്റ്സിൽ നമ്മൾ വായിച്ചാൽ മതി, നമുക്ക് അറിയാൻ പറ്റും മാനുഫാക്ചർഡ് ഓൺ, ഡേറ്റ് ഓഫ് മാനുഫാക്ചർ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് പാക്കേജിംഗ് നൽകിയിട്ടുണ്ടാവും. പിന്നെ തൊട്ട് താഴെ തന്നെ ബെസ്റ്റ് ബിഫോർ എന്ന് പറയുന്നു. ബെസ്റ്റ് ബിഫോർ ആക്ച്വലി ക്വാളിറ്റീനെയാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്പയറി എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്പെഷ്യലി ഇപ്പം കുട്ടികൾക്ക് കൊടുക്കുന്ന സീരിയൽ ബേസ്ഡ് വീനിങ് ഫുഡ്സ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ മിൽക്ക് പൗഡർ ബേസ്ഡ് ഫുഡ്സ്, അതിലെല്ലാം അവർ കൃത്യമായി എക്സ്പയറി കൊടുത്തിട്ടുണ്ടാവണം, അത് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഉപഭോക്താവ് എന്ന നിലയിൽ ഇത് ഈ വ്യത്യാസം അറിഞ്ഞിരിക്കുന്നത്. ബ്രെഡ് പാല് അങ്ങനെ പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യതയുള്ള ഭക്ഷണങ്ങളെല്ലാം യൂസ് ബൈ ഡേറ്റും അല്ലാത്ത ഭക്ഷണങ്ങൾക്ക് ഒരു 3 മുതൽ 6 months വരെ കാലയളവുള്ളതിനെല്ലാം ബെസ്റ്റ് ബിഫോർ ഡേറ്റും ഉണ്ടാവും.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ഹലോ
2: ഹലോ
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഞാൻ മണ്ണന്തല മുക്കോലയിൽ നിന്ന് സതീശനാണ്.
1: സംസാരിച്ചോളൂ, വിഷയം അറിയാലോ അല്ലെ മാഡത്തിനോട്? സംസാരിച്ചോളൂ.
2: അറിയാം.
0: നമസ്കാരം സർ, പറഞ്ഞു.
2: മാഡം, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
2: ഞാന് ഒരു സംശയം ചോദിക്കാൻ വേണ്ടി, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്.
0: ഓക്കെ.
2: അപ്പോ ഞാൻ മീന് ഇറച്ചി എല്ലാം പാചകം ഞാൻ ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ അപ്പൊ ഞാൻ വെച്ച് നല്ലവണ്ണം തണുത്തുടനെ എനിക്ക് ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ളത് ഞാൻ കൊച്ചു കൊച്ചു പാത്രങ്ങളിലായി കോരി വെച്ചു.
0: ഓക്കെ.
2: തണുത്തിട്ടാണ് കോരി വെക്കുന്നത്. അപ്പൊ ഓരോ ദിവസം എടുക്കുന്നു മരിച്ചിനി അവിയത് അങ്ങനെ തോരൻ അങ്ങനെയുള്ളതൊന്നും ഞാൻ ചൂടാക്കത്തില്ല. 1 hour മുമ്പ് എടുത്ത് പുറത്തു വെച്ചിട്ട് തണുപ്പ് മാറുമ്പം കഴിക്കും.
0: പക്ഷെ
2: വെള്ളം ഉള്ളത് മീന് ഇറച്ചി അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ ചൂടാക്കും, 1 hour കഴിഞ്ഞ് ചൂടാക്കും.
0: ഓക്കെ.
2: അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ.
0: ഇല്ല, താങ്കൾ ചെയ്യുന്ന നല്ലൊരു ശീലമാണ്, അത് അതാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് തന്നെയാണ് സർ.
2: ഞാൻ തണുപ്പുടനെയാണ് കോരി വെക്കുന്നത്. ഇന്ന് വരെ എന്റെ ഒരു സാധനങ്ങളും ചീത്തയായതായിട്ടോ പുളിപ്പുള്ളതായിട്ടോ എനിക്ക് തോന്നിയിട്ടേയില്ല.
0: താങ്കളുടെ ഉദാഹരണം എല്ലാരും പാലിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
2: ഞാൻ സാമ്പാർ വരെ വെച്ചാൽ എനിക്കൊരു 10 days കാണും.
0: അത്രയും വേണ്ടി അത് ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല.
2: അങ്ങനെയല്ല മാഡം, ഞാൻ 10 days എന്ന് പറഞ്ഞത് സാമ്പാറിന്റെ കൂടെ വേറൊരു കറിയും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മാറി മാറി എടുക്കാൻ പറ്റുള്ളൂ.
0: മനസ്സിലായി, താങ്കൾ പറഞ്ഞു വരുന്ന അർത്ഥം മനസ്സിലായി. അത് പക്ഷെ പ്രാക്ടീസ് നല്ലതാണ്. കഴിവതും ഒരു 3-4 days സാമ്പാർ പോലെ ഉള്ള ഭക്ഷണങ്ങൾ തീർക്കാൻ
2: ശ്രമിക്കും. അതൊന്നും ഒന്നും ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. എന്റെ ഫ്രണ്ടിൽ പാത്രങ്ങളില് ആ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് വെച്ചിട്ടില്ലല്ലോ. എനിക്ക് ആവശ്യമുള്ള പാത്രമാണ് ഞാൻ എടുക്കുന്നത്.
0: ഓക്കെ, മനസ്സിലായി.
1: പക്ഷെ ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് സൂക്ഷിക്കുന്നതിന് ഒരു
0: പരിധിയുണ്ട്. കാരണം അതിനപ്പുറവും, കാരണം ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു 4 degrees മുതൽ 10 degrees റേഞ്ചിലുള്ള ഒരു ടെമ്പറേച്ചറിലാണുള്ളത്. അപ്പം അതിനപ്പുറവും

0: ഷെൽഫ് ലൈഫ് കൂടുതൽ നിൽക്കത്തില്ല. എസ്പെഷ്യലി സാമ്പാർ പോലെ കൊഴുപ്പും ഈ പച്ചക്കറിയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഭയങ്കര ഡീപ് ഫ്രൈഡ് ആയിട്ടൊക്കെ സാധനങ്ങൾ കുറച്ചും കൂടെ നിൽക്കും. പക്ഷെ അല്ലാത്ത കാര്യങ്ങൾ ഒരു 3 to 4 days നമ്മളുടെ, കാരണം നമ്മളുടെ യുനോ ഭയങ്കര റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതലാണ് നമ്മുടെ നാട്ടിൽ അല്ലേ. പെട്ടെന്ന് ഉഷ്ണിക്കുകയും താപനില ഭയങ്കര പെട്ടെന്ന് കൂടുന്നത്, തണുത്ത സ്ഥലങ്ങളാണെങ്കിൽ ഈ കുറച്ചും കൂടെ കാലം നിൽക്കും. നമ്മൾ നമ്മുടെ രാജ്യത്തിൽ അങ്ങനെ അല്ല. അതുകൊണ്ട് തന്നെ സേഫായി ഇരിക്കുന്നത് 5 ദിവസത്തിനകം കഴിക്കുക എന്നുള്ളത് തന്നെയാണ്.
1: ഈ ഒരു കാര്യം ഒഴിച്ചാൽ സദാശിവ സതീശൻ സർ അല്ലേ പറഞ്ഞത് വളരെ നല്ലൊരു പ്രാക്ടീസ് ആണ്. ഓക്കെ മാം, പിന്നെ നമ്മള് ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ചൂട് എടുക്കുന്നത്, ഇപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഓൺലൈൻ ഓർഡേഴ്സ് ഒക്കെ പ്ലാസ്റ്റിക്കിൽ വരുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പറയാമോ?
0: ഓക്കെ, പ്ലാസ്റ്റിക്കിനെ കുറിച്ച് നമുക്ക് കുറെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ തന്നെയാണ്. പക്ഷെ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എല്ലാ പ്ലാസ്റ്റിക്കും ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് നമുക്ക് മോശമാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ എവറി ഡേ ലൈഫിൽ ഒരു ഭാഗം തന്നെയാണ് പ്ലാസ്റ്റിക്. പക്ഷേ ആ പ്ലാസ്റ്റിക്കിൽ പലതര കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഭക്ഷണവുമായി നേരിട്ട് കോൺടാക്ട് വരുന്ന സാധനങ്ങൾ, പ്ലാസ്റ്റിക് മെറ്റീരിയൽ നിർബന്ധമായി ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആയിരിക്കണം എന്നുണ്ട്. അപ്പോൾ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ സ്റ്റോർ ചെയ്യാം, ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് കവറുകളിൽ അതിനെ ട്രാൻസ്പോർട്ടും ചെയ്യാം.
1: ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം മാം. ഒരു ശ്രോതാവ് ഒപ്പം ചേരുന്നു. ഹലോ, ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
2: ഞാൻ കോട്ടയം ജില്ല തമ്പലക്കാട് നിന്ന് VP ഗോപാലകൃഷ്ണൻ
1: സംസാരിച്ചോളൂ മാഡത്തോടെ.
0: നമസ്കാരം സർ, പറഞ്ഞോളൂ.
2: നമസ്കാരം. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ വെളിച്ചെണ്ണ നമ്മൾ സ്ഥിരം എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, പക്ഷെ ഈ വെളിച്ചെണ്ണ സത്യത്തില് ഇപ്പൊ നമ്മള് യഥാർത്ഥത്തിൽ ഒരു തേങ്ങ എടുത്ത് ആട്ടിയാൽ നമുക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ, ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നവർക്ക് അതെല്ലാം നിവൃത്തിയില്ല. ഈ വെളിച്ചെണ്ണ മായമുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട് പലപ്പോഴും. കാരണം ഇതിന്റെ ഈ ഒരു തേങ്ങയുടെ ചെലവും അത് വെളിച്ചെണ്ണ കൃത്യമായിട്ട് ആക്കുകയാണെങ്കിൽ ഉള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിനകത്ത് വെളിച്ചെണ്ണയിൽ മായമുണ്ട്. അതുപോലെ നല്ലെണ്ണയിലാണേലും അല്ലെങ്കിൽ തവിടെണ്ണയിലാണേലും ഈ എണ്ണകളിലെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഈ അളവിൽ ഇത് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണത്. പക്ഷേ അത് ആരും അത് പരാതിപ്പെടുവോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ മായമുണ്ട്, ചിലർ വെളിച്ചെണ്ണ ഞങ്ങളുടെ വെളിച്ചെണ്ണ മായമില്ലെന്നുള്ള പരസ്യമൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ വെളിച്ചെണ്ണ മായം തെളിയിച്ചാൽ ഇത്ര രൂപ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ വെളിച്ചെണ്ണ മായം ഉണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഈ തേങ്ങ ഉപയോഗിച്ച് കൃത്യമായിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കിയാല് ഇതില് ഈ തുകയ്ക്ക് വിൽക്കാൻ പറ്റത്തില്ല.
0: സർ പറഞ്ഞ കാര്യം അതോട് അംഗീകരിക്കുന്നു പാർഷ്യലി. അതായത് ഒരു തേങ്ങയുടെ വില തന്നെ ഇപ്പൊ 50 or 60 rupees. അപ്പം 4 or 5 തേങ്ങ കഴിഞ്ഞാലേ നമുക്ക് അത് എക്സ്ട്രാക്ട് ചെയ്ത് ആ പ്രോസസ്സിൽ കൂടി വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ ഒരു ഓൾമോസ്റ്റ് 500 rupees വരെയും 400 rupees അത്രയും വില വരെയും പോയായിരുന്നു. അതെ. അപ്പം പക്ഷെ നമ്മുടെ സ്ഥിരം പരിശോധനകൾ നടത്തി വരികയും മൊത്തം കേരളം ഒട്ടാകെ എസ്പെഷ്യലി ഇപ്പം ഓണം സീസൺ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടും തന്നെ നമ്മൾ പരിശോധനകൾ നടത്തുന്നുണ്ട്, ഇനിയും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കേരളത്തിൽ കണ്ടെത്തിയിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺസേഫ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അങ്ങനെ വെളിച്ചെണ്ണയിൽ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ സബ്സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി നോട്ട് ഓഫ് ദ ക്വാളിറ്റി ഡിമാൻഡ് അല്ലെങ്കിൽ നോട്ട് ഓഫ് ദ ക്വാളിറ്റി ഡിസൈഡ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്താ പറയുക സാമ്പിളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിച്ച് ആ കേസുകളെല്ലാം ഇപ്പൊ നടന്നു വരുന്നുണ്ട്. ഇനിയും നമ്മൾ അതിൽ
2: ജാഗരൂകരായിട്ടുണ്ട്. തവിടെണ്ണ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സത്യത്തിൽ ആ ഒരു തവിടെണ്ണ ഉണ്ടാക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പൊ മേടിക്കുന്ന വിലയും വെച്ച് നോക്കുമ്പോൾ അതൊരിക്കലും സാധ്യമുള്ള കാര്യമല്ല. നമ്മൾ കൃത്യമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം.
0: പിന്നെ ഒരു കാര്യം, നമുക്ക് ഇതര സംസ്ഥാനത്ത് നിന്നാണ് ഇതിന്റെ റോ മെറ്റീരിയൽ വരുന്നത്, കേരളത്തിൽ നിന്നും അല്ല. എന്നാൽ നമ്മൾ അത് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കോക്കനട്ട് ടെസ്റ്റ് ഓയിൽ
2: പരിശോധിക്കാൻ കൃത്യമായിട്ടുള്ള പരിശോധന സംവിധാനം നമ്മുടെ നാട്ടിൽ ഇല്ല, കേരളത്തിൽ ഉണ്ടാവുമല്ലോ.
0: സർ ഉണ്ട്. നമ്മൾ FSSI പറയുന്ന പോലെ ഈ എണ്ണയുടെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ടോട്ടൽ പോളാർ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ഇത് ഒരു എക്യുപ്മെന്റ് വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്. TPC മോണിറ്റർ എന്ന് പറയും. അതില് എണ്ണ ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി കുറയും, അത് മോയ്സ്ചറും കാര്യങ്ങളൊക്കെ കയറുമ്പോൾ. അപ്പൊ പിന്നെ അത് ഉപയോഗശൂന്യമായി മാറുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പം നമ്മൾ സഞ്ചരിക്കുന്ന മൊബൈൽ ലാബുകളിൽ കൂടെ തന്നെ അത് ഉപയോഗിച്ച് പരിശോധിക്കുന്നുണ്ട്. ഇതേ പറഞ്ഞ പോലെ വില കുറഞ്ഞ് വിൽക്കുമ്പോൾ വില

0: വിവരം ഞങ്ങളുടെ വിഭാഗത്തിൽ പെട്ടതല്ല. എന്നാൽ പോലും ഞങ്ങൾ നിരന്തരം വെളിച്ചെണ്ണയും, വെളിച്ചെണ്ണ മാത്രമല്ല അല്ലാത്ത ഭക്ഷ്യെണ്ണകളും, നല്ലെണ്ണയാവട്ടെ, റൈസ് ബ്രാൻ, അങ്ങനത്തെ മറ്റ് വിപണിയിലുള്ള ഭക്ഷ്യെണ്ണകളും നിരന്തരം ടെസ്റ്റ് ചെയ്ത് അത് എന്താ പറയുക, അൺസേഫോ സബ്സ്റ്റാൻഡേർഡോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന നിയമ നടപടി സ്വീകരിച്ച് വരുന്നുണ്ട്. കൂടുതലും കേരളത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒന്നും അൺസേഫ്, അൺസേഫ് എന്ന് പറഞ്ഞാൽ അൺഫിറ്റ് ഫോർ നോട്ട് സേഫ് ഫോർ കൺസംപ്ഷൻ എന്നാണ്. അത് ക്രിമിനൽ ഒരു കുറ്റമായിട്ടാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാത്തത് സബ്സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അതായത് ഒരു വേറെ എഡിബിൾ ഓയിലുമായിട്ട് ഇതിനെ മിക്സ് ചെയ്യുക, അതായത് ഇൻഎഡിബിൾ അല്ല, അതായത് ഭക്ഷിക്കാം, പക്ഷേ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ലേബിളിലും ഒരു 100% പ്യുവർ, 100% നാച്ചുറൽ, ഇങ്ങനത്തെ ക്ലെയിംസ് ഒക്കെ കൊടുക്കുന്നത് ഇപ്പം FSSAI കർശനമായിട്ട് അതിനെ നിരോധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ക്ലെയിം റെഗുലേഷൻസ് എല്ലാം വന്നിട്ടുണ്ട്.
1: പക്ഷെ ജനറലി നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് എണ്ണ ഉപയോഗിക്കാൻ, റിപ്പീറ്റഡ്ലി നമ്മൾ എണ്ണ കുക്ക് ചെയ്യാൻ പാടില്ലല്ലോ.
0: പാടില്ല ആക്ച്വലി. വീടുകളിൽ ഇപ്പം നമ്മൾ ഒരു പ്രഥമ ദൃഷ്ടിയാ നമ്മൾ നോക്കുകയാണെങ്കിൽ നുരഞ്ഞ് പതയുന്നു, ഒരു പുക വരുന്നു, എണ്ണയുടെ കളറ് മാറുന്നു. അപ്പം ഈവൻ നമ്മൾ പുറത്തു പോകുമ്പോൾ വേണമെങ്കിൽ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എണ്ണയുടെ കളറ് മാറി ഒരു കറുത്ത നിറം പോലെ വരുന്നു എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് പല തവണ ഉപയോഗിച്ച എണ്ണയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് ബിജു എന്നാണ്, പത്തനംതിട്ട നിന്നാണ് വിളിക്കുന്നത്.
1: സംസാരിച്ചോളൂ സാർ മാഡത്തിനോട്.
0: നമസ്കാരം സാർ.
2: മാഡം, ഞാൻ ഈ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുന്നത്, അപ്പൊ നമ്മളെ സുരക്ഷിത ഭക്ഷണത്തിന്റെ തെരഞ്ഞെടുപ്പിനെ പറ്റിയാണെങ്കിലും ആൾക്കാർ പലരും ചോദിച്ചത് ഇതുമായിട്ട് വിഷയമായിട്ട് ബന്ധപ്പെട്ടില്ലാത്ത ഫ്രിഡ്ജ് ഒക്കെ സൂക്ഷിച്ച് ഞങ്ങളറിയാം. എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങള് എല്ലാം വീട്ടിൽ തന്നെ പാചകം ചെയ്ത് കഴിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം ഫൈബറും പിന്നെ പ്രോട്ടീനും ഫാറ്റും ഒക്കെ ബാലൻസ് ചെയ്യുള്ള ഭക്ഷണം നമ്മൾ പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്റെ ചോദ്യം, നമ്മൾ രാവിലെ ഉണ്ടാക്കുമ്പോൾ കുടിക്കുന്ന ചായം അത് കവർ പാലായിരിക്കും. നമ്മളെല്ലാവരും ഇപ്പോൾ ഭക്ഷണം വളർത്തുന്നില്ല, അതില് പാലിന്റെ അകത്ത് പ്രിസർവേറ്റീവ് ഉണ്ട്, തേയിലയ്ക്കകത്ത് കീടനാശിനി ഉണ്ട്, പിന്നെ പ്രഭാത ഭക്ഷണം ഇഡലി ദോശ പുട്ട് ചപ്പാത്തിയോ കഴിക്കുമ്പോൾ ഇതെല്ലാം പ്രിസർവേറ്റീവ് അടങ്ങിയ സാധനങ്ങളാണ്. പച്ചക്കറി മുഴുവൻ കീടനാശിനികളാണ്. ഉച്ചയ്ക്ക് ഇപ്പൊ ചോറാണെങ്കിൽ ഞങ്ങൾ തവണുള്ള ചോറ് മില്ലിയും പ്രത്യേകം കുത്തി മേടിക്കുകയാണ്. പക്ഷെ നമുക്കൊരു പെർഫെക്ഷൻ, അതായത് സുരക്ഷിത ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സാഹചര്യത്തിൽ നടക്കത്തില്ല. നമ്മൾ അത് ചർച്ച ചെയ്ത് എങ്ങനെ പറഞ്ഞാൽ അതിന്റെ ഒരു പാർട്ടി യശോധന നടക്കുന്നില്ല, പിന്നെ അതിന്റെ ശിക്ഷാവധികളില്ല, ഇതൊക്കെ നമുക്ക് പരിമിതി ഉണ്ടല്ലോ. അപ്പൊ ഈ ചർച്ചയ്ക്ക് തന്നെ ഒരു പ്രസക്തി ഉണ്ടോന്ന് എന്റെ സംശയം അതാണ്.
0: സാർ ചോദിച്ചിരിക്കുന്ന ഒരു വളരെ വലിയ ഒരു ഒരു ശൃംഖലയിൽപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞത് ശരിയാണ്. ഫുഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം തേയില കഴിക്കുക, ഐ മീൻ ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ കോഫി മുതൽ നമ്മളുടെ പ്രഭാത ഭക്ഷണം, എല്ലാ കാര്യങ്ങളും നമ്മളുടെ തീന്മേശയിലേക്ക് എത്തുന്നതിന് മുമ്പ് വരെ ഉള്ള കുറേ പ്രോസസ്സ് കൂടി കടന്നിട്ടാണ് നമ്മുടെ കയ്യിൽ എത്തുന്നത് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട്. നമ്മളിപ്പോൾ ഒരു കർഷകനല്ലല്ലോ. അപ്പം നമ്മൾ എന്തായാലും വിപണിയിലുള്ള സാധനങ്ങൾ വാങ്ങാൻ നിർബന്ധിതരാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത് എല്ലാം മോശം എന്നല്ല, അല്ല എല്ലാം പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് അത് അതിന്റെ ക്വാളിറ്റി സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അതിന്റെ തോതും അത് അനുവദനീയമായ ലെവലിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നും പിന്നെ അത് അനുവദനീയമായ പ്രൊഡക്ട്സിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നും എന്നുമുള്ളതാണ് ചോദ്യം. നേരത്തെ പാലിന്റെ കാര്യം പറഞ്ഞ പോലെ പാസ്ചറൈസേഷൻ ഒരു സയന്റിഫിക് പ്രക്രിയയാണ്. അത് പാലിന്റെ കാലാവധി നീട്ടാനും അതിന്റെ കേടുകൂടാതെ സൂക്ഷിക്കാനും ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ്. അല്ലാതെ പാലിൽ വേറെ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്നില്ല. പക്ഷെ മറ്റ് ഇപ്പൊ പാൽ ഉൽപ്പന്നങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഫോർ എക്സാമ്പിൾ പനീറോ അങ്ങനത്തെ വേസ്റ്റ് ഫുഡ് പ്രൊഡക്ട്സ് വരുമ്പോൾ, വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് വരുമ്പോൾ അതിനെ സൂക്ഷിക്കാനായിട്ട് നിർബന്ധമായും പ്രിസർവേറ്റീവിന്റെ ആവശ്യമുണ്ട്. പക്ഷെ അതിൽ ഉപയോഗിക്കുന്ന അളവ് ആണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. അത് ഒരിക്കലും നമുക്കൊരു ഉപഭോക്താവ് എന്ന നിലയിൽ നമുക്കിത് കാണുമ്പോൾ എത്രത്തോളം ഉണ്ട്, അത് കൂടുതലാണോ കുറവാണോ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല. നമ്മളത് ലാബ് വഴി പരിശോധനയിൽ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒട്ടനവധി ഭക്ഷണ പദാർത്ഥങ്ങളിൽ, കേക്കായാലും ബിസ്ക്കറ്റ്സ് ആയാലും അങ്ങനത്തെ കാര്യങ്ങൾ, ചെറിയ ഷെൽഫ് ലൈഫ് മുതൽ നീണ്ട ഷെൽഫ് ലൈഫ് ഉള്ള എല്ലാ പ്രൊഡക്ട്സും ഞങ്ങൾ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓണക്കാലത്ത് തന്നെ 10,000 മുകളിലായിട്ടുള്ള സാമ്പിൾസ് ഇൻസ്പെക്ട് ചെയ്യുകയും ലിഫ്റ്റ് ചെയ്യുകയും അതിന് വേണ്ടുന്ന ടെസ്റ്റ് നടത്തി ഫെയിൽ ചെയ്യുന്ന സാമ്പിൾസ് നിർബന്ധമായും ഞങ്ങൾ ലാബിൽ, ഐ മീൻ ഞങ്ങളുടെ കേസിന്റെ എണ്ണം നോക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും കൂടുതലുള്ള ഇത്.
1: പിന്നെ ചർച്ച ചെയ്താൽ മാത്രമല്ലേ നമുക്ക് ഇതിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം വി ആർ ഓൾസോ പാർട്ട് ഓഫ് ദിസ്.
0: അതാണ് ഞാൻ നേരത്തെ
1: കിട്ടുന്നത് മായമുള്ളതാണെങ്കിലും നമുക്കത് നമ്മുടെ ഒരു പ്രോസസ്സിൽ കൂടെ

0: കുറെയൊക്കെ
1: കറക്റ്റ്
0: ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും കഴിക്കാതിരിക്കണം അല്ലേ.
1: എക്സാക്ട്ലി, കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്, നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഈവൻ ഔട്ട്സൈഡ് ഇന്ത്യയിലും ഐ മീൻ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സും നമ്മൾ കുറെ ഉപയോഗിക്കുന്നുണ്ട്.
0: അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇപ്പൊ പച്ചക്കറികളാണെങ്കിലും അതിനൊക്കെ നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും?
1: അത് നല്ല ചോദ്യമാണ്. നമ്മൾ കിട്ടുന്ന പച്ചക്കറികൾ വീട്ടിൽ എന്താ പറയുക, ഒരു കവറിൽ കിട്ടുന്നത് നേരെ കൊണ്ടുപോയ കിറ്റോടുകൂടി ഫ്രിഡ്ജിൽ വെക്കാതെ അതിനെ കുറച്ചു നേരം ഒരു അരമണിക്കൂർ ഒന്നെങ്കിൽ ഉപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ വിനാഗിരിയിലോ അല്ലെങ്കിൽ പുളിവെള്ളം അല്ലെങ്കിൽ പിന്നെ കൃഷി വകുപ്പ് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വെജി വാഷ് പോലത്തെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ലായനികളിലോ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിനെ കുതിർത്തി വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം ആ വെള്ളം ആദ്യം നല്ലപോലെ റണ്ണിങ് വാട്ടറിൽ ആദ്യം കഴുകുക, എന്നിട്ട് ഇതിൽ കുതിർത്തി വെച്ചിട്ട് പിന്നെ നമ്മൾ അതിനെ ഉണക്കിയ ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നതായിരിക്കും നല്ലൊരു ശീലം.
0: അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മളിപ്പോ നമ്മുടെ ഒരു മലയാളിയുടെ ഒരു ഭാഗമാണ് ഈ ഹോട്ടൽ സംസ്കാരം. പുറത്തു നിന്ന് നമ്മൾ ഭക്ഷണം അത് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മിക്കവർക്കും അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോ അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ടും എന്തൊക്കെ ശ്രദ്ധിക്കണം കഴിക്കുമ്പോൾ?
1: തീർച്ചയായും അത് നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായി തന്നെ മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതേപോലെ ഇപ്പം സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാലും യങ്ങർ ജനറേഷൻ എല്ലാം ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടിട്ടാണ് ഓരോരോ സ്ഥലങ്ങളിൽ പോയി കഴിക്കുന്നത്,
0: വെറൈറ്റീസ് തപ്പി പോകുന്നത്.
1: അതെ അതെ, തീർച്ചയായും. അപ്പോ ബേസിക് ആയിട്ട് ആസ് എ കൺസ്യൂമർ നമുക്ക് നോക്കാൻ പറ്റുന്ന ഇപ്പൊ ഓപ്പൺ കിച്ചൺ ഉള്ള സ്ഥലങ്ങൾ ഇപ്പൊ കുറെ സ്ഥലങ്ങൾ വരുന്നുണ്ട്. അവിടെ നമുക്ക് കാണാൻ പറ്റും അവരെന്താണ് ചെയ്യുന്നത്. സോ ഇൻ ജനറൽ ആസ് എ കൺസ്യൂമർ നമുക്ക് എന്ത് ശ്രദ്ധിക്കാം, അവിടെ എഫ് എസ് എസ് ഐയുടെ ലൈസൻസ് പ്രദർശിപ്പിച്ചിട്ടുണ്ടോ, പിന്നെ ഒരു ഓവറോൾ ശുചിത്വം അവർ പാലിക്കുന്നുണ്ടോ, ഹാൻഡ് വാഷിംഗ് ഏരിയ ക്ലീൻ ആണോ, സെർവ് ചെയ്യുന്ന ആൾക്കാർ വ്യക്തി ശുചിത്വം പാലിക്കുന്നുണ്ടോ, നമ്മൾ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ അവർ ക്ലീനിങ്ങും അങ്ങനത്തെ പ്രക്രിയകൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അത് ചെയ്യാതിരിക്കുന്നതാണ് തീർച്ചയായും നല്ലത്. വെള്ളത്തിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, പാക്കേജ് ഡ്രിങ്കിങ് വാട്ടറാണോ അല്ലെങ്കിൽ അവർ തരുന്ന വെള്ളമാണെങ്കിൽ എങ്ങനെയുണ്ട്, ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം. ഒരു ശുചിത്വം ഇല്ലാത്ത ഒരു അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആസ് എ മലയാളി നമുക്ക് ജനറലി ഒരു സെൻസ് ഓഫ് അവയർനെസ് കൂടുതലാണല്ലോ. അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിവതും അവിടെ നിന്ന് ഭക്ഷണം ഒഴിവാക്കാതിരിക്കുക. അതെ, തീർച്ചയായും
0: തീർച്ചയായും. അതുപോലെ തന്നെ ഈ ഓൺലൈൻ വഴിയുള്ള ഫുഡ് കൺസ്യൂമിങ്, അപ്പോൾ വരുന്ന എന്തെങ്കിലും ഈ പറയുന്ന പോലെ നമുക്ക് അൺഹൈജീനിക് ആയിട്ട് അല്ലെങ്കിൽ അൺഅക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയാൽ നമുക്ക് പരാതിപ്പെടാൻ പറ്റുമോ, അതെങ്ങനെയാണ്?
1: തീർച്ചയായും പരാതിപ്പെടാവുന്നതാണ്. ഇപ്പം ഓൺലൈൻ ഫുഡ് പ്ലാറ്റ്ഫോംസ് വഴി ഡെയിലി ബിസിനസ് നടന്നു വരുന്നുണ്ട്. സോ ഫുഡ് പാക്കറ്റ് റിസീവ് ചെയ്യുമ്പോൾ തന്നെ അത് ടാമ്പേർഡ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ ചൂടുള്ള ഭക്ഷണമാണ് നമ്മൾ ഓർഡർ ചെയ്ത്, ഇപ്പം കറികളോ അങ്ങനത്തെ സാധനങ്ങൾ, അപ്പോൾ അത് ഒത്തിരി ദൂരെ നിന്നുള്ള സ്ഥലത്തു നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ താപനില, അതായത് ഒത്തിരി തണുത്ത് മീൻസ് അതിന്റെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ പാക്കറ്റ് ടാമ്പേർഡ് ആണോ നോക്കുക. പിന്നെ ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ ആണോ ഈ പാക്കിംഗ് നൽകിയിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാർണിംഗ് അലർജൻ ഡിക്ലറേഷൻ എന്തെങ്കിലും അത് ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഫുഡ് ഉണ്ടെങ്കിൽ ആ ഡിക്ലറേഷൻ അതിനകത്ത് തന്നിട്ടുണ്ടോ. കുറെ കമ്പനീസ് ഇപ്പം അങ്ങനെ തരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കും.
0: നമുക്കിതിലേക്ക് വരാം. ഹലോ, ഒരു ശ്രോതാവ് ചേർന്നു. ഹലോ
2: ഹലോ
0: ഹലോ
2: ഹലോ,
0: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ദേവരാജൻ.
0: എവിടുന്നാണ് സർ?
2: ഇത് കോട്ടയം ജില്ലയിലെ കുറിച്ചി.
0: ഓ, സംസാരിച്ചോളൂ മാഡത്തോടെ.
1: സർ നമസ്കാരം, പറഞ്ഞു.
2: എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ കവലയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നൈറ്റ് കടകളുണ്ട്. അവിടെ ഈ പിന്നെ പരിപ്പ് വട, ഉഴുന്ന് വട, ബജ്ജി അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അവർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അത് ഈ എണ്ണ എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ചട്ടിയിലിരിക്കുന്ന എണ്ണ നമ്മളെന്ന് കാണുക, അതുകൊണ്ടാണ് ഈ വിളിക്കുന്നത്. ആ എണ്ണയൊക്കെ അതെ കറുത്ത് കറുതറായിരിക്കുന്ന എണ്ണയായിരിക്കുന്നത്. ഇതിന് ഈ ഒരു സംവിധാനം ഗവൺമെന്റ് ഒരു പരിശോധന രൂപത്തിൽ നടത്താൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്.
1: സർ, ഈ എണ്ണ തിരികെ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ എണ്ണയുടെ കളറ് മാറിയ ഒരു കറുത്ത നിറത്തിലാവുന്നത്, അതിന്റെ ടെക്സ്ചർ എല്ലാം മാറുന്നത്. അത് ഉപയോഗിക്കാൻ പാടില്ലാത്തതല്ല. നമ്മൾ നിരന്തരം സ്ക്വാഡുകൾ വഴി ഇത് നോക്കുന്നുണ്ട്. ഇതിനെ FSSI തന്നെ ഒരു പ്രത്യേക ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്, റൂക്കോ എന്ന് പറയും, റീപർപ്പസ് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ. ഈ യൂസ്ഡ് കുക്കിംഗ് ഓയിൽ

0: അവര് ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന്റെ അടുത്ത് നിന്ന് വാങ്ങി അതിനെ ബയോഡീസലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാണ് ഇത്. അപ്പോൾ ആ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പൊ തട്ടുകടകളായാലും ഹോട്ടൽസ് ആയാലും 50 ലിറ്ററിന് മുകളിൽ ഒരു ദിവസം എണ്ണ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളിൽ ആ എണ്ണ പ്രത്യേകം ഒരു കണ്ടെയ്നറിലോ ടിന്നിലോ മാറ്റിവെച്ച് അത് അവരുടെ സ്ഥാപനത്തിൽ പോയി അവർക്ക് കാശ് കൊടുത്ത് ഇത് വാങ്ങി പിന്നെ അതിനെ പ്രോസസ്സ് ചെയ്ത് ബയോഡീസലായിട്ട് മാറ്റുന്ന സംവിധാനമാണ് ഈ റൂക്കോ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ റൂക്കോ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കളക്ഷൻ ഏജൻസി വഴി ഇത് സോഴ്സ് ചെയ്ത് അത് കൈമാറുന്നുണ്ട്. ഇപ്പം നേരത്തെ നമ്മുടെ ഇവിടെ മാനുഫാക്ചറിങ് ഏജൻസീസ് കുറവായിരുന്നു, മാനുഫാക്ചറിങ് ബയോഡീസൽ മാനുഫാക്ചറേഴ്സ് കുറവായിരുന്നു, പക്ഷെ ഇപ്പം അതിനുവേണ്ടിയും ബിസിനസ്സസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ കൂടാതെ നമ്മുടെ സഞ്ചരിക്കുന്ന മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബുകളുണ്ട്, അതിലും ഈ TPC മോണിറ്റർ വഴി നമുക്ക് എണ്ണയുടെ
1: ക്വാളിറ്റി
0: തിരിച്ചറിയാൻ പറ്റും പെട്ടെന്ന് ഒരു പ്രാഥമിക ടെസ്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ
2: ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ഈ ഒരു 3, 3.5, 4 ഒരു 7 മണി വരെ, ഉദാഹരണം പറഞ്ഞാൽ കോട്ടയം മുതൽ ചങ്ങനാശ്ശേരി വരെയുള്ള എംസ് റോഡുകളിൽ ഒരുപാട് കടകളുണ്ട്. ഈ കടകളിലെല്ലാം ഇങ്ങനെ വിൽക്കുന്നവരാണ് ഞാൻ എന്നും കാണുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇത് വിളിക്കാൻ കാര്യം. ഇത് നമ്മളായിട്ട് കയറി അവരോട് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കി വഴക്കുണ്ടാക്കി അത് വലിയ വിഷയത്തിലേക്ക് പോകുന്നതിനെക്കാട്ടിൽ നല്ലത് ഗവൺമെന്റിന്റെ തലത്തിൽ അതിന്റെ ഓഫീസിൽ നിന്നിറങ്ങി ഇങ്ങനെ കഴിഞ്ഞാൽ കുറെ കടകളെ നിർത്താൻ പറ്റും, അല്ലെങ്കിൽ അത് നല്ലതാക്കാൻ പറ്റും. എന്റെ സംശയം
0: തീർച്ചയായും സർ, അത് പൊതുജനത്തിന് പരാതിപ്പെടാമെന്നുള്ള ചാനൽസ് ഉണ്ട്. ഞാൻ നമ്മുടെ ഫുഡ് സേഫ്റ്റിയുടെ ടോൾ ഫ്രീ നമ്പർ പറയാം, ശ്രോതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. 1800 1800, പിന്നെ 425 425, പിന്നെ 1125 1125, 1800 425 1125, ഇതാണ് ഫുഡ് സേഫ്റ്റിയുടെ ടോൾ ഫ്രീ നമ്പർ. ഇത് 24 hours പ്രവർത്തിക്കുന്ന നമ്പറാണ്, ഗവൺമെന്റ് ചാനലിൽ കൂടി പ്രവർത്തിക്കുന്നതാണ്. സോ നിർബന്ധമായും അല്ല തീർച്ചയായും നമ്മൾ എല്ലാ കംപ്ലയിൻസും അറ്റൻഡ് ചെയ്യുന്നതാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഇമെയിൽ മുഖേന, ഫോൺ മുഖേന, ഓഫീസ് ഫോൺ നമ്പേഴ്സ് മുഖേന, പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ വാട്സാപ്പ് വഴി എല്ലാ ചാനൽസിലും നമ്മൾ കംപ്ലയിൻസ് സ്വീകരിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ ഗ്രീവൻസ് പോർട്ടലുകളുണ്ട്, ഇതെല്ലാം വഴി ആൾക്കാർക്ക് പരാതി നൽകാവുന്നതാണ്. അതനുസരിച്ച് നമ്മൾ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് നമ്മൾ രാത്രികാല പരിശോധന ഒന്നും കൂടെ ശക്തമാക്കിയിട്ടുമുണ്ട്. എല്ലാ ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ, ഒരു മാസത്തിൽ 1-2 തവണ സ്പെഷ്യൽ സ്ക്വാഡ്സ് ഇതുപോലെ രൂപീകരിച്ചിട്ട് ചില ചില പോക്കറ്റ്സ്, കാരണം ഈ സ്ട്രീറ്റ് ഫുഡ് വെൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ FSSAI പറയുന്ന ഒരു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അവർ നിഷ്കർഷിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഒരു പ്രത്യേക വെൻഡിങ് സോൺ ഉണ്ടാവണം എന്നാണ്. പക്ഷെ ആ വെൻഡിങ് സോണിൽ ഈ ആൾക്കാർക്ക് ശുചിത്വമായ രീതിയിൽ, ഹൈജീനിക് ആയിട്ടുള്ള രീതിയിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം. പക്ഷെ ആ വെൻഡിങ് സോൺ നൽകേണ്ടത് ഭക്ഷ്യസുരക്ഷാ വകുപ്പല്ല, അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ വരും.
1: അപ്പോൾ ഒരു ശ്രോതാവ് കൂടി നമ്മളൊപ്പം ചേരുന്നു. മാം ഹലോ.
3: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: താങ്ക് യു.
1: പേരും സ്ഥലവും പറയാമോ?
3: ആ പറയാം പറയാം. ആലപ്പുഴ ജില്ലയിലെ മാന്നാർ കുട്ടമ്പേരൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. പേര് ഇന്ദിരാദേവി.
1: സംസാരിച്ചോളൂ മാഡം.
0: മാഡം നമസ്കാരം, പറഞ്ഞോളൂ.
3: നമസ്കാരം നമസ്കാരം. അപ്പൊ നല്ലൊരു പരിപാടിയാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സംശയങ്ങളുണ്ട്. ഞാൻ പിന്നെ ചെയ്യുന്ന കാര്യങ്ങളും കുറച്ച് പറയാം. ഞാനൊരു സൂപ്പർ സീനിയർ ആയ ചിത്രനാണ്. എന്നാലും ഞാൻ വീട്ടിലെ എല്ലാ ഒരുവിധം എല്ലാം ഞാൻ തന്നെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സാമ്പാർ പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള എല്ലാം വീട്ടിൽ തന്നെ ഉണക്കി പൊടിക്കുകയാണ്. അരിപ്പൊടി എല്ലാം ഞാനൊന്നും പാക്കറ്റ് വാങ്ങിക്കാറില്ല. പക്ഷെ നമ്മൾ എത്രയൊക്കെ പുറത്തുനിന്ന് മേടിച്ചാലും എല്ലാം പറ്റത്തില്ലല്ലോ. അരിയായി, പച്ചക്കറിയായി, പച്ചക്കറി എനിക്ക് അത്യാവശ്യമൊക്കെ ഞാൻ തന്നെ ഇവിടെ വിളവെടുക്കുന്നുണ്ട് അത്യാവശ്യമൊക്കെ പ്രധാനപ്പെട്ടവർക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നാലും നമുക്ക് കുറച്ച് പുറത്തൊന്നും മേടിക്കാതിരിക്കാൻ പറ്റുന്നില്ല.
0: അപ്പൊ
3: അങ്ങനെ വരുമ്പോ എന്തോ
0: മനസ്സിലാവുന്നു മാം, പറഞ്ഞോളൂ.
3: അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഈ മേടിക്കുന്നതിന്റെ എന്തായാലും അതിനകത്ത് കുറച്ച് മയമൊക്കെ ഇല്ലാതിരിക്കത്തില്ലല്ലോ.
1: അപ്പൊ മാഡത്തിന്റെ ചോദ്യം എന്താണെന്ന് പറയാമോ?
3: എന്റെ ചോദ്യം ഈ നമ്മൾ ഇങ്ങനെ എന്തൊക്കെ വേണ്ടി ചെയ്താലും നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നതിൽ നിന്ന് വരുന്ന ഒരളവ് കുറവായിരിക്കുമല്ലോ. അപ്പൊ കുറച്ച്

0: മാഡത്തിന് ചോദ്യം മനസ്സിലായാലും
1: വാങ്ങുന്നതിനകത്ത് മായ ഉണ്ടാവില്ലേ?
0: അങ്ങനെ അങ്ങനെ ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റില്ല മാഡം.

0: കൺക്ലൂസീവായിട്ട് പറയണമെങ്കിൽ ലാബ് പരിശോധന വഴി മാത്രമേ നമുക്ക് അത് ഫൈനലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നും പറഞ്ഞ് എല്ലാം കിട്ടുന്ന സാധനങ്ങളിൽ മായമാണെന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. ശരിയാണ്, നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്, നമ്മൾ ഡിപ്പെൻഡന്റ് ആണ് മറ്റ് വിപണിയിൽ കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ. നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് കഴിക്കുന്നത് അല്ലേ. അപ്പം ഈ കഴിവതും മാഡം വീട്ടിൽ ചെയ്യുന്ന ശീലം ഉണ്ടെങ്കിൽ വളരെ നല്ലത്, അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് മിനിമം ആയിട്ട് നമുക്ക് അതെങ്ങനെ പ്രോസസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ശ്രദ്ധിക്കാം.
1: പ്രിക്കോഷണറി മെഷേഴ്സ് എടുത്തുകൊണ്ട് ഉപയോഗിക്കാം.
0: അതെ,
1: അതുപോലെ തന്നെ ഈ പാക്കറ്റിൽ ഒക്കെ വരുമ്പം ഇപ്പൊ നോ ആഡഡ് ഷുഗർ, ഷുഗർ ഫ്രീ അല്ലെങ്കിൽ ഓർഗാനിക് നാച്ചുറൽ, അപ്പൊ ഇതൊക്കെ കറക്റ്റ് അങ്ങനെ തന്നെയാണോ?
0: ഈ ക്ലെയിംസ് ഇങ്ങനെ കൊടുക്കുന്നതിലും ഇപ്പം എഫ് എസ് എസ് ഐ അഡ്വർടൈസ്മെന്റ് ആൻഡ് റെഗുലേഷൻ ക്ലെയിംസ് എന്ന് പറഞ്ഞൊരു റെഗുലേഷൻസ് ഇറക്കിയിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ക്ലെയിംസ് 100% നാച്ചുറൽ പ്യുവർ എന്നുള്ള ടേംസ് ഉപയോഗിക്കുന്നതിൽ ഇപ്പം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നും പറയുന്നത്. അപ്പൊ അതെല്ലാം നമ്മുടെ മിസ് ലേബിളിംഗ് അല്ലെങ്കിൽ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയും. കാരണം ഒരു ആളെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവ എന്നുള്ള രീതിയിൽ. അപ്പം നമ്മളൊരു ഫ്രണ്ട് ഓഫ് പാക്ക് വായിക്കുന്നതോടൊപ്പം തന്നെ പാക്കിന്റെ ബാക്കും കൂടെ വായിക്കാൻ, ലേബിൾ ബേസിക്കലി വായിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞു ഈ നോ ആഡഡ് ഷുഗർ എന്ന് പറയുന്നു. പക്ഷെ നോ ആഡഡ് ഷുഗർ ആണെങ്കിൽ പോലും നമ്മൾ അതിന്റെ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ വായിക്കുമ്പോഴായിരിക്കും എത്ര കാലറീസ് അല്ലെങ്കിൽ എത്ര എനർജി നമുക്ക് ഷുഗറിൽ നിന്നും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും പിന്നെ പ്രോട്ടീനിൽ നിന്നും പിന്നെ ഫാറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നിട്ടുണ്ടാവണം, നിർബന്ധമാണ്. സോ അതിൽ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർ ഷുഗറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേറെ എന്തെങ്കിലും യുനോ ഇൻഗ്രീഡിയൻ്റ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നോ ആഡഡ് ഷുഗർ ആണെന്നുണ്ടെങ്കിൽ അത് ആ ലേബിളിൽ ക്ലെയിം ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ എന്നാലും നമ്മൾ സാമ്പിൾസ് ലിഫ്റ്റ് ചെയ്യും, ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഇറ്റ് വിൽ ഗോ ഇൻ ടു പീനൽ ആക്ഷൻ, അതല്ല എന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഇസ് ഫൈൻ.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ,
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
2: മാഹിരാണ്.
1: എന്തോ
2: മാഹിരാണ് സംസാരിക്കുന്നത്.
1: സംസാരിച്ചോളൂ, മാഡത്തിനോട് സംസാരിച്ചോളൂ.
0: നമസ്കാരം സാർ, പറഞ്ഞോളൂ.
2: നമുക്ക് ഈ ചാക്കറിയിൽ ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ? എന്തെങ്കിലും
0: സാക്കറിൻ? സാർ, സാക്കറിൻ ഒരു മനസ്സിലായി സർ. സാക്കറിൻ എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇപ്പം സാക്കറിൻ കൂടാതെ തന്നെ വേറെ അസ്പാർട്ടെയും അങ്ങനത്തെ ഇപ്പൊ മങ്ക് ഫ്രൂട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പം കുറച്ചും കൂടെ, പണ്ട് സാക്കറിൻ മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ, ഇപ്പം കുറെ കൂടെ കാര്യങ്ങൾ വരുന്നുണ്ട്. സാക്കറിൻ ഉപയോഗിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇത് കുട്ടികൾ, പ്രഗ്നന്റ് വുമൺ അങ്ങനത്തെ കാറ്റഗറിയുള്ള ഉള്ള പോപ്പുലേഷൻ കൺസ്യൂം ചെയ്യാതിരിക്കണം എന്നുള്ളൊരു റെഗുലേഷൻ ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പം ചില ഈ കാർബണേറ്റഡ് ബിവറേജസിൽ സാക്കറിൻ ആയിരിക്കും അത്, അല്ലെങ്കിൽ ഷുഗർ ബേസ്ഡ് ആൽക്കഹോൾസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, കാരണം അതിന്റെ കാലറി സീറോ കാലറി ആയതുകൊണ്ട്. പക്ഷേ ചില സ്വീറ്റ്നേഴ്സ് ഉപയോഗിക്കുമ്പോൾ അത് കിഡ്നി പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസ് എടുക്കുന്ന പേഷ്യൻസിനെല്ലാം അത് സ്വീകരണീയമല്ല. അപ്പം നിങ്ങളുടെ ഡോക്ടറിനോട് നിർബന്ധമായും ചോദിക്കുക. കാരണം സാക്കറിൻ പോലത്തെ സാധനങ്ങൾ നമ്മൾ ഒരു പക്ഷേ ഡെയിലി ചെറിയ അളവിലായിരിക്കും ഉപയോഗിക്കുന്നത്, പക്ഷേ ഡെയിലി ഉപയോഗിക്കുമായിരിക്കും ചായയിലോ കാപ്പിയിലോ എന്നൊക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഡോക്ടറോട് ഒരു അഡ്വൈസ് ചോദിച്ചിട്ട് കൺസ്യൂം ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതുപോലത്തെ സീറോ കാലറി സ്വീറ്റ്നസ് ഉപയോഗിച്ച് വരുന്ന കാർബണേറ്റഡ് ബിവറേജസ് ഉണ്ടല്ലോ, അതെല്ലാം തന്നെ അതിനകത്തൊരു ഡിക്ലറേഷൻ നൽകണമെന്ന് നിർബന്ധമുണ്ട്. അതായത് ഇറ്റ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ കിഡ്സ് ബിലോ ദ ഏജ് ഓഫ് 5 years. അതുപോലെ തന്നെ ഫിനൈൽ കീറ്റോ ന്യൂറട്ടിക്സ്, അതായത് കിഡ്നി അല്ലെങ്കിൽ ഡയാലിസിസ് പ്രോബ്ലം ഒക്കെ ഉള്ള പേഷ്യൻസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതല്ലാതെയും വേറെ കുറച്ച് സ്വീറ്റ്നേഴ്സും ഇപ്പം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, സീറോ കാലറി സ്വീറ്റ്നേഴ്സ് ഉണ്ട്. കുറച്ച് ആൾക്കാർ ഇപ്പം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ഓൾട്ടർനേറ്റീവ് സ്വീറ്റ്നർ മെത്തേഡായിട്ട് വേറെ സ്വീറ്റ്നേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിച്ച് വരുന്നുണ്ട്. ഒരു എക്സാമ്പിളാണ് മങ്ക് ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് സ്വീറ്റ്നർ. ഓക്കെ സർ.
1: മാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ടോൾ ഫ്രീ നമ്പറുണ്ട്, വിവിധ പോർട്ടലുകൾ വഴി പരാതികൾ നൽകാം. പരാതികൾ നൽകിയാൽ അത് എങ്ങനെയാണ് അതിന്റെ നിയമ നടപടിക്രമങ്ങൾ?
0: ഓക്കെ, ഞങ്ങൾക്ക് പരാതി നേരത്തെ പറഞ്ഞ പോലെ വിവിധ മാർഗേണ നമുക്ക് പരാതികൾ നൽകാം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു QRT എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, ക്വിക്ക് റെസ്പോൺസ് ടീം. അപ്പം

0: പരാധിയുടെ ഗ്രാവിറ്റി അനുസരിച്ച് എത്രയും പെട്ടെന്ന് നോക്കേണ്ട ഒരു പരാതിയാണെന്നുണ്ടെങ്കിൽ അത് വിത്തിൻ ഒരു ഏറ്റവും ഷോർട്ടസ്റ്റ് സ്പാൻ ആസ് സൂൺ ആസ് പോസിബിൾ ആ ടീം അവിടെ പോയി പരാതി പരിശോധിക്കുകയും വേണ്ടുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്തു വരുന്നുണ്ട്. അല്ലാത്തിപ്പം ഗ്രാവിറ്റി കുറഞ്ഞ പരാതികൾ വരുമല്ലോ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഫുഡ് പോയ്സണിങ് പോലത്തെ പരാതികളാണെങ്കിൽ അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകും. അപ്പം അങ്ങനത്തെ പരാതികളെ ആ രീതിയിലും, അല്ലാത്ത പരാതികൾ ഇപ്പോൾ സി കംപ്ലയിൻസ് അല്ലെങ്കിൽ ജനറൽ കംപ്ലയിൻസ്, അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മളൊരു ഓവറോൾ ടൈം എടുത്ത് അതിന് വേണ്ടുന്ന ഒരു ഒരു അന്വേഷണം നടത്തി നമ്മൾ മറുപടി നൽകാറുണ്ട്. പിന്നെ സ്പെസിഫിക് ഏരിയയിൽ വരുന്ന പരാതികൾ, ഇപ്പം ചില നേരത്തെ പറഞ്ഞ പോലെ രാത്രികാല സ്ക്വാഡുകൾ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ബേസ്ഡ് സ്ക്വാഡുകൾ, ഇനി ഇപ്പൊ വരാൻ
1: പോകുന്ന
0: തീർച്ചയായും തീർച്ചയായും അതിന് പീരിയോഡിക് ആയിട്ടുള്ള നമ്മൾ സ്ക്വാഡ്സ് നടത്തുന്നുണ്ട്. പിന്നെ ഇപ്പം ഇനി വരാൻ പോകുന്നത് മണ്ഡലകാലമാണ്, അപ്പം അവിടെ തീർത്ഥാടകർക്ക് വേണ്ടി നമ്മൾ നല്ല സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്, അത് ശബരിമലയ്ക്ക് പ്രസാദം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന റോ മെറ്റീരിയൽസ് ഉൾപ്പെടെ ആ സ്റ്റെപ്പ് മുതൽക്ക് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് അതിൽ
1: ഇൻവോൾവ്ഡ്
0: ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ആണ്.
1: ഒരു ശ്രോതാവ് കൂടി. ഹലോ, ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഞാൻ ശ്രീദാസ് കെ, ആലപ്പുഴ.
1: സംസാരിച്ചോളൂ മാഡത്തോടെ.
0: നമസ്കാരം സർ, പറഞ്ഞോളൂ.
2: മാഡം
0: നമസ്കാരം. സർ പറഞ്ഞോളൂ.
2: ഗുഡ് മോർണിംഗ് മാഡം.
0: ഗുഡ് മോർണിംഗ്
2: മാഡം. നമ്മൾ ഈ കടകളിന്നൊക്കെ വാങ്ങിക്കുന്ന ബ്രെഡ് ഒക്കെ നമ്മൾ 10 ദിവസം കഴിയുമ്പോ തന്നെ അത് സൂപ്പറായി പോകുന്നുണ്ട്. അത് കടകളിൽ വെച്ച് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മിക്സറൊക്കെ നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന മിക്സർ അതൊക്കെ ഭയങ്കര ഉപ്പാണ്. നമ്മളത് കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് അവരെ എടുക്കത്തുമില്ല. അപ്പൊ അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
0: സർ, ബ്രെഡിന്റെ കാര്യം പറയുമ്പോൾ ബ്രെഡ് എപ്പോഴും ആ ഡേറ്റ് നോക്കി തന്നെ വാങ്ങുക. ഇപ്പം കവറിലുണ്ടെങ്കിൽ തന്നെ കവറിനകത്ത് ചിലപ്പോൾ ഒരു മൈക്രോ പങ്ക്ചേഴ്സ് ഉണ്ടാവും, നമ്മുടെ കണ്ണിന് കാണുന്നില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ അതുവഴി ഈ ഫംഗസ് ബാധ കയറാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളുടെ ഈർപ്പമുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മളത് പൂപ്പൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാതിരിക്കുക, അതിനെ പരാതിപ്പെടുക, തിരിച്ചു നൽകുക. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഇപ്പം നമ്മൾ ഒരു സ്ലൈസ് കഴിച്ചിട്ട് അതിനെ തുറന്ന് വെക്കുകയാണെങ്കിൽ അവിടെയും ആ പൂപ്പൽ ബാധ കയറാൻ സാധ്യതയുണ്ട്. സോ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഫ്രിഡ്ജിലേക്ക് ആക്കി വെക്കുക. പക്ഷേ എന്തായാലും നമ്മൾ മാക്സിമം ഒരു 3-4 ഡേയ്സ് അപ്പുറം അത് ഉപയോഗിക്കാതിരിക്കുക. കഴിവതും എന്താ ബ്രെഡിന്റെ ഒരു ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു അപ് ടു 7 ഡേയ്സ് ആണ് പറയുന്നത്. അപ്പം അതിനുള്ളിൽ അപ്പം 6th ഡേ നമ്മൾ പോയി വാങ്ങിച്ചിട്ട് പിന്നെ 7th ഡേ നമ്മൾ ഉപയോഗിച്ചിട്ട് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴത്തേക്ക് അത് ഓൾമോസ്റ്റ് തീരാറായി അതിന്റെ കാലാവധി. അതുപോലെ തന്നെ ഈ റെഡി ടു ഈറ്റ് ചപ്പാത്തി, പൂരി അങ്ങനത്തെ സാധനങ്ങളും കിട്ടുന്നുണ്ട്. ഇതിലെല്ലാം ആ ഡേറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ചെറിയ തോതിൽ ചെറിയ ബാച്ചസ് വാങ്ങിക്കുക, അപ്പൊ തന്നെ ഉപയോഗിച്ച് തീർക്കാൻ മാക്സിമം ശ്രമിക്കുക. കൂടുതൽ നമ്മൾ അതിനെ പാക്ക് വൺസ് പാക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അറ്റ് വൺ ഗോ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബ്രെഡിന്റെ കേസ് ഇപ്പം നമ്മൾ വാങ്ങുമ്പോൾ തന്നെ അത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ ചെയ്യാൻ പറ്റും, പരാതിപ്പെടാനും പറ്റും. ഞങ്ങൾ വേണ്ടുന്ന നടപടി സ്വീകരിക്കുന്നതാണ്. അത് എനിക്ക് പറഞ്ഞ ഓരോരോ മനസ്സിലായി സാർ. ഇങ്ങനത്തെ കാര്യങ്ങൾ തീർച്ചയായിട്ടും പരാതിപ്പെടാവുന്നതാണ്. ഞാൻ നേരത്തെ ഒരു ടോൾ ഫ്രീ നമ്പർ പറഞ്ഞിരുന്നു. അപ്പം അതില് പറ്റുമെങ്കിൽ ഇതിന്റെ ഫോട്ടോ അല്ലെങ്കിൽ എടുത്താലും കുറച്ചും കൂടെ നമുക്ക് ഉപയോഗപ്രദമായിരിക്കും. അപ്പൊ ഏത് കമ്പനിയാണ്, അവരുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് എവിടെയാണ്. ചിലപ്പം ഒരു പക്ഷെ കൊല്ലത്ത് വാങ്ങുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ആലപ്പുഴയിലോ അല്ലെങ്കിൽ എറണാകുളത്തോ വലുതോ ആയിരിക്കും. അപ്പോൾ മാനുഫാക്ചറിനെ നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് സാമ്പിൾ ലിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് അതിനെ ചാനലൈസ് ചെയ്ത് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. സോ ഉപഭോക്താക്കൾ അങ്ങനെ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും. നിർബന്ധം എന്നില്ല, പക്ഷെ ഒരു ബെറ്റർ പ്രാക്ടീസ് ആയിരിക്കും സർ.
1: അപ്പോൾ മാം, ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ റെയ്ഡുകളും ഇതല്ലാതെ ഇപ്പോൾ ഈറ്റ് റൈറ്റ് കേരള പോലുള്ള പദ്ധതികൾ, അപ്പോൾ ഇതിന്റെ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള നടപടിക്രമങ്ങൾ, പ്രവർത്തന രീതികൾ ഒന്ന് പറയാമോ?
0: ഓക്കെ, അഗൈൻ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ പോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഒരു ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒതുങ്ങുന്ന ഒരു ഒരു കോൺസെപ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെയാണ് WHO-യും ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എല്ലാം ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നേരത്തെ വേൾഡ് ഫുഡ് ഡേ എന്ന് മാത്രം ഉണ്ടായിരുന്ന ഒരു ഡേനെ മാറ്റി വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ. അത് കാരണം

0: ഇഫ് ഇറ്റ് ഇസ് നോട്ട് സേഫ് ഇറ്റ് ഇസ് നോട്ട് ഫുഡ് എന്ന് പറഞ്ഞൊരു ടാഗ് ലൈനോടുകൂടി ജൂൺ 7th എന്ന് പറഞ്ഞ് 2018-19 മുതൽ ഒരു വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫുഡ് സേഫ്റ്റിക്ക് എത്രത്തോളം നമ്മുടെ ഡെയിലി ലൈഫിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. സോ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ഷൻസും റെയ്ഡിലും മാത്രം ഒതുങ്ങുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല. ആൻഡ് ഉപഭോക്താക്കൾ, ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ്, ഈ ശൃംഖലയിലുള്ള എല്ലാവരും, റൈറ്റ് ഫ്രം ദ പ്രൊഡ്യൂസർ, കൺസ്യൂമർ, പിന്നെ ഹോൾസെയിലർ, ഡിസ്ട്രിബ്യൂട്ടർ, ട്രാൻസ്പോർട്ടർ, പാക്കർ, അങ്ങനെ പല ആൾക്കാരുടെയും ഒരു ഇൻവോൾവ്മെന്റ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ബോധവൽക്കരിപ്പിക്കൽ ഞങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഞങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നത്. സോ ആസ് പാർട്ട് ഓഫ് FSSAI's ട്രേഡിംഗ് മോഡ്യൂൾ, പിന്നെ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് പല വിഭാഗങ്ങളുണ്ട്, മാനുഫാക്ചറേഴ്സ് ഉണ്ട്, അംഗൻവാടി വർക്കേഴ്സ് ഉണ്ട്, നമ്മുടെ ഗവൺമെന്റ് റൺ സിസ്റ്റത്തിലെ ബെനിഫിഷ്യറീസ് ഉണ്ട്, ഇവർക്കെല്ലാം തന്നെ പല തരത്തിലുള്ള ട്രെയിനിങ്സ് ഞങ്ങൾ നൽകാറുണ്ട്. തേർഡ് പാർട്ടി ട്രെയിനിങ്സും ഞങ്ങളുടെ സ്വന്തം ട്രെയിനിങ്സും. അപ്പോൾ അതിനെ ഫോസ്റ്റാക്ക് എന്ന് പറയുന്നു, ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. അപ്പോൾ ഒരു കാലയളവിൽ ഒരു ട്രെയിനർ വന്ന് ഇവരെ അംഗൻവാടി സെന്ററിൽ പാലിക്കേണ്ട ഫുഡ് സേഫ്റ്റി പ്രാക്ടീസസ് എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്കൂളിൽ മിഡ് ഡേ മീൽ നൽകുന്നു ഉച്ചയാണ്, അപ്പൊ അവിടുത്തെ കിച്ചണിൽ എന്തൊക്കെയാണ് പ്രാക്ടീസസ് പാലിക്കേണ്ടത്, സ്റ്റോർ ഹൗസ് വെയർ ഹൗസ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ എന്തൊക്കെ പ്രാക്ടീസസ് ആണ്. സോ അങ്ങനെ ഒരു ട്രെയിനിങ് ഡിവിഷൻ നമുക്കുണ്ട്. ഇത് കൂടാതെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഈറ്റ് റൈറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു പ്രൊജക്ട് FSSAI അത് വിഭാവനം ചെയ്ത് എല്ലാ സംസ്ഥാനങ്ങളിലും അത് ആക്റ്റീവായിട്ട് നടന്നു വരുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, കേരളം ഹാസ് ബീൻ വൺ ഓഫ് ദ ടോപ്പ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ്. അപ്പോൾ നമുക്ക് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ സ്റ്റേറ്റ്സിനെ റാങ്ക് ചെയ്യുന്ന ഒരു എക്സസൈസ് അവരെല്ലാ വർഷവും ചെയ്യാറുണ്ട്. അതിൽ എല്ലാ തവണയും ഓൾമോസ്റ്റ് കേരളം തന്നെയാണ് പട്ടികയിൽ ഒന്നാം നമ്പറായിട്ട് സ്ഥാനം നേടിയിട്ടുള്ള ഒരു സംസ്ഥാനം. അപ്പോൾ ഈറ്റ് റൈറ്റ് ക്യാമ്പസസ്, ഇതിന്റെ ഭാഗമായിട്ട് ഈറ്റ് റൈറ്റ് ക്യാമ്പസ്, ഈറ്റ് റൈറ്റ് സ്കൂൾ, ഈറ്റ് റൈറ്റ് സ്റ്റേഷൻസ്, റെയിൽവേ സ്റ്റേഷൻസ്, അങ്ങനെ പല ഇനീഷ്യേറ്റീവ്സ് നമുക്കുണ്ട്. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്കൂളാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ക്യാൻറ്റീനോ അല്ലെങ്കിൽ കിച്ചൻ മിഡ് ഡേ മീൽ നൽകുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡ് ഹാൻഡ്ലേഴ്സിന് നമ്മൾ ആദ്യം ഒരു ട്രെയിനിങ് നൽകും. പിന്നെ അവിടുത്തെ ഒരു സംവിധാനം ആദ്യം ഒരു പ്രീ ഓഡിറ്റ് ഇൻസ്പെക്ഷൻ നടത്തും. അതിനുശേഷം ഈ കംപ്ലയൻസിൽ അവർക്ക് എത്രയാണ് സ്കോറ് കിട്ടുന്നത് നോക്കിയിട്ട് എവിടെയൊക്കെയാണോ അവർ പാഴ്ച വരുന്നത് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ഞങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്ത് ഒരു ഹാൻഡ് ഹോൾഡിംഗ് മെത്തഡോളജി പോലെ അത് ചെയ്ത് പിന്നെ ഒരു പോസ്റ്റ് ഓഡിറ്റ്, ഈ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞൊരു പോസ്റ്റ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് അവർക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു 2 years ആയിട്ട് വരും. ഇത് കൂടാണ്ട് ഹോട്ടൽ അല്ലെങ്കിൽ ഈറ്ററീസ് അങ്ങനത്തെ സ്ഥാപനങ്ങൾക്ക് ഹൈജീൻ റേറ്റിംഗ് ഓഫ് ഫുഡ് ബിസിനസ് എന്ന് പറഞ്ഞ് അങ്ങനെ വേറൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. പിന്നെ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ മോഡേണൈസ്ഡ് ഫുഡ് സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, ട്രിവാൻഡ്രം, അങ്ങനത്തെ ശംഖുമുഖത്ത് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിൽ മോഡേണൈസ്ഡ് ഫുഡ് സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരിക്കണം ഒരു ഐഡിയൽ ആയിട്ട് സ്ട്രീറ്റ് ഫുഡ് വെൻഡിങ് എങ്ങനെ നടത്തണം എന്ന് പറഞ്ഞു അത് തദ്ദേശ സ്വയംഭരണ വകുപ്പും കൂടി ചേർന്നാണ് ചെയ്യുന്നത്, FSSAI സഹായത്തോടു കൂടി.
1: ഇനി ശ്രോതാക്കളായ ഇപ്പം കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള അവരാണല്ലോ ഇതിനകത്ത് ഏറ്റവും മേജർ പാർട്ട് അല്ലെങ്കിൽ ഏറ്റവും ലാർജർ പാർട്ട്. അവർക്കായിട്ട് മാമിനുള്ള ഒരു മെസ്സേജും കൂടെ നൽകിക്കൊണ്ട് എനിക്ക് തോന്നുന്നു സമയം ഏകദേശം.
0: തീർച്ചയായും. അപ്പോൾ നമ്മളും ഉപഭോക്താക്കൾ തന്നെയാണല്ലോ അല്ലേ, അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആസ് എ ഫുഡ് കൺസ്യൂമർ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ നിർബന്ധമായി ലേബിൾ വായിക്കുന്നത് ഒരു ശീലമാക്കുക. ട്രൈ ടു മേക്ക് റീഡിംഗ് ലേബിൾസ് എ ഹാബിറ്റ്. അത് കുട്ടികളിൽ തന്നെ നമ്മൾ പഠിപ്പിക്കുക. ബ്രെഡ് ആണെങ്കിലും പാലാണെങ്കിലും എന്താണ് ഇപ്പം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ വെറുതെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അങ്ങ് ബ്ലൈൻഡായിട്ട് കാര്യങ്ങൾ എടുത്തിടാതെ മേക്ക് റീഡിംഗ് ലേബിൾസ് എ ഹാബിറ്റ്. പിന്നെ എന്തെങ്കിലും ഒരു അസാധാരണത്വം തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഭക്ഷണം കഴിക്കാതിരിക്കുക. ആൻഡ് ഒരു ഹൈജീൻ കൾച്ചർ നമ്മളിൽ ഉണ്ടാവുക. നമ്മൾ പുറത്തു പോയി കഴിക്കുന്ന ഒരു എന്താ പറയുക ഒരു പോപ്പുലേഷനാണ്. അപ്പം ആ സ്ഥലം അല്ലെങ്കിൽ അന്തരീക്ഷം പൊതുവായി ഒരു ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. അവിടെ വേസ്റ്റ് കറക്റ്റായിട്ട് നീക്കം ചെയ്യുന്നുണ്ടോ, ഒരു കവേർഡ് ആണോ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോ ഇഫ് ഇറ്റ് ഇസ് ഇപ്പം അവിടെ ഈച്ചശല്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തുറന്നിരിക്കുന്ന തുറസായ സ്ഥലങ്ങളിൽ വേറെ മാലിന്യങ്ങളുണ്ടോ, അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊന്ന് അവെയറായിരിക്കുക. ലേൺ വോട്ട് ടു യുനോ ചൂസ് അത് ചെയ്യുക. ഫുഡ് സ്റ്റോർ ചെയ്യുന്ന വിധം നമ്മൾ പഠിക്കുക.

0: റെസ്പോൺസിബിൾ ആയിട്ട് ആവശ്യത്തിന് മാത്രം അത് ഉപയോഗിക്കുക, വേസ്റ്റേജ് ഒഴിവാക്കുക, മേക്ക് റീഡിംഗ് ഫുഡ് ലേബിൾസ് ഒരു ശീലമാക്കുക. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
1: അപ്പോൾ ഇതെല്ലാം കേട്ട ശ്രോതാക്കൾക്ക് അവരാ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ഈ പരിപാടിയിലൂടെ സമ്പൂർണ്ണമായി ലഭിച്ചെന്ന് കരുതുന്നു. നമുക്കറിയാം സുരക്ഷിതമായ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഏതൊരു പൗരന്റെയും അവകാശമാണ്. എന്നാൽ അതിനായിട്ട് മാം ഇപ്പോൾ പറഞ്ഞതുപോലെ ബോധവൽക്കരണവും അതുപോലെ തന്നെ ജാഗ്രതയുമാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ആയുധം എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷണത്തിന്റെ മായത്തെക്കുറിച്ചും നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും വളരെ വ്യക്തവും ലളിതവുമായിട്ട് മറുപടി നൽകിയ തിരുവനന്തപുരം ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ ശ്രീമതി രശ്മി രാജന് ഞങ്ങളുടെ ആകാശവാണിയുടെ പ്രത്യേക നന്ദി. ഒപ്പം നമ്മളോടൊപ്പം സംബന്ധിച്ച എല്ലാ ശ്രോതാക്കളോടും ഭക്ഷണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളോ ശുചിത്വമില്ലായ്മയോ ശ്രദ്ധിക്കപ്പെട്ടാൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ടോൾ ഫ്രീ നമ്പറിൽ മാം പറഞ്ഞതുപോലെ നിങ്ങൾ വിവരം അറിയിക്കാൻ മടിക്കരുത്. അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബുദ്ധിപൂർവമായി തെരഞ്ഞെടുക്കാം, ആരോഗ്യത്തോടെ ജീവിക്കാം. ഹലോ ആകാശവാണി സമാപിക്കുന്നു.
2: സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തെരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുകയായിരുന്നു ഇതുവരെ. രശ്മി രാജനോട് സംസാരിച്ചത് റൂബി ബാബു. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ, അനിൽ മാത്യു. സ്റ്റുഡിയോയിൽ ഒപ്പം അനില ബിൻ ജമാൽ, ടി എസ് പ്രീത. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.
3: ആകാശവാണി കണ്ണൂർ.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1,30,00,000 രൂപ, 2,00,000 രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
7: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
9: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1,30,00,000 രൂപ, 2,00,000 രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

അഭിമന്യു ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലേക്ക്.

0: expressed gratitude to the leaders of all the BRICS member countries for making the Delhi summit of the grouping productive and outcome-oriented. A video reflecting key moments of the two-day summit was posted on the social media handles of the Prime Minister. In the video, a part of the Prime Minister's summit speech was shown, where he said, through BRICS, India has advanced friendship, partnership and cooperation all across. India hosted the BRICS summit on September 12th and 13th, and it was attended by the leaders of the 11 member countries and 10 partner countries of the grouping, besides some international organizations. Mr. Modi also held 15 sit-down bilateral meetings with heads of state or heads of government in the last 3 days on the sidelines of the summit. Defence Minister Rajnath Singh has congratulated Prime Minister Narendra Modi for the success of the BRICS Summit 2026 in New Delhi, saying its success left an indelible mark on the global stage. He said the signing of the landmark New Delhi Declaration is not just a document but a statement of India's growing global influence under the leadership of Prime Minister Modi. The historic BRICS Summit concluded successfully in New Delhi yesterday. State Minister for Foreign Affairs Humayun Kabir said Bangladesh wants to move towards a new relationship with India through bilateral discussions rather than multilateral forums. Speaking to reporters at the Ministry of Foreign Affairs in Dhaka, Mr. Kabir said Bangladesh needs to move beyond what he described as an excessive preoccupation with India and deal with New Delhi on the basis of mutual interests. The festival of Ganesh Chaturthi is being celebrated today across the country with great devotion. The day marks the birth of Lord Ganesh, a symbol of wisdom, prosperity and good fortune. President Draupadi Murmu, Prime Minister Narendra Modi have extended their greetings to the people on the occasion of Ganesh Chaturthi. Germany's Alexander Zverev has won the men's singles title of US Open tennis, beating American Ben Shelton 6-3, 7-6, 5-7, 6-2 in New York last night. This marks Alexander Zverev's second major title of 2026 following his French Open victory in June. Ben Shelton's loss keeps the 23-year Grand Slam title drought alive for American men, though he became the first black American man to make it to a US Open final since Arthur Ashe in 1972. The India Meteorological Department has issued an orange color warning for very heavy rainfall over Gujarat today. And with that, we end this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണൂർ പറശ്ശിനിക്കടവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ ഒരു വർഷത്തെ HDCM കോഴ്സിലേക്ക് 45 വയസ്സ് കവിയാത്ത ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ നാളെ വൈകുന്നേരത്തിന് മുമ്പായി ബിരുദം, SSLC എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. അർഹരായവർക്ക് ഇ ഗ്രാൻഡ്സ് സ്കോളർഷിപ്പ് ലഭിക്കും. ഫോൺ നമ്പർ 0497724044. സംസ്ഥാനത്ത് പ്ലസ് വൺ മുതൽ ഉയർന്ന ക്ലാസുകളിൽ പഠനം നടത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ഇ ഗ്രാൻഡ്സ് സൈറ്റ് മുഖേന അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ലംസം ഗ്രാന്റ്, സ്റ്റൈപ്പൻഡ്, മറ്റ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 ആണ്. ഫോൺ നമ്പർ 0471234549. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിനോടനുബന്ധിച്ചുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസ് സ്കിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 17-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കും. ഇംഗ്ലീഷ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും സെറ്റുമാണ് യോഗ്യത. സർവീസിൽ നിന്ന് വിരമിച്ചവരെയും പരിഗണിക്കും. ഫോൺ നമ്പർ 9400046. ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ LID ആൻഡ് EW വിഭാഗത്തിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499942704.

03 4 04 9 4 2 7 0 0 3 4. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം ബ്ലോക്കിൽ നടപ്പിലാക്കി വരുന്ന വീട്ടുപടിക്കൽ രാത്രികാല മൃഗചികിത്സാ സേവനത്തിനായി വെറ്ററിനറി സർജൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് കാസർഗോഡ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499425543. സേവന വാർത്തകളാണ് കേട്ടത്.

ശ്രോതാക്കളെ, ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളെക്കുറിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓൺകോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ടി പി സജിത് ബാബുവുമായുള്ള അഭിമുഖം ഒന്നാം ഭാഗം. ഒരു മണിക്ക് സ്വീറ്റ് 70s 1970s മധുരഗാനങ്ങൾ, 2:15 തുടർ നാടകം, 2:30 ഗൃഹരശ്മി തത്സമയ ഫോണിൻ പരിപാടി, വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 5:15 ചരടുകുത്തി കളിപ്പാട്ട് ഡോക്ടർ എ കെ വേണുഗോപാലനും സംഘവും അവതരിപ്പിച്ചത്, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവേദിയിൽ സെപ്റ്റംബർ 1 ലോക പശുദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം സംഘടിപ്പിച്ച ധേനുക 2026 പരിപാടിയിൽ ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ക്ഷീരവികസന വകുപ്പ് കണ്ണൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ രശ്മി സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ. തുടർന്ന് കൃഷിജാലകം.

ശ്രോതാക്കളെ, ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ മൈഗ്രെയിൻ കാരണങ്ങളും ഹോമിയോ ചികിത്സയും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രി RMO ഡോക്ടർ ഷിബി പി വർഗീസ് തത്സമയം മറുപടി നൽകുന്നു. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്ന് 2:30 മുതൽ 3:30 വരെ കന്നഡ ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യശ്വന്ത് ഹട്ടിബന്ധി പാടിയത്.

കന്നഡ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇന്നൊരു മണിക്ക് സ്വീറ്റ് സെവന്റീസ്, 1970s മധുര ഗാനങ്ങൾ.

ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ: ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിച്ചതിന്റെ പ്രഖ്യാപനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം സംസ്ഥാന ഗവർണർമാരും മുഖ്യമന്ത്രിയുമായും ചേലേമ്പ്രയിൽ വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര സ്ഥാപനമായ തെർമൽ പവർ കോർപ്പറേഷനിൽ നിന്ന് വൈദ്യുതി വാങ്ങി പ്രതിസന്ധി പരിഹരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മകരവിളക്ക് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ശബരിമല സന്ദർശിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. ബ്രിക്സ് ഉച്ചകോടിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ചരിത്രപ്രധാനമായ ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചത് കേവലം രേഖയിൽ ഒപ്പിടൽ മാത്രമല്ല, ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിച്ചുവരുന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്ക് മുൻഗണന നൽകിയതായും മന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യകേന്ദ്രീകൃതവുമായ സമീപനമാണ് ഉച്ചകോടിയുടെ മുഖമുദ്രയായത്. വസുദൈവ കുടുംബകം എന്ന രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ അടിയുറച്ച് ഉച്ചത്തിലെ ശബ്ദമല്ല, മറിച്ച് ശക്തമായ സമവായമാണ് നേതൃത്വത്തിന്റെ യഥാർത്ഥ അടയാളമെന്നും ഇന്ത്യ വീണ്ടും തെളിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖലയിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് പ്രാഥമിക സംരക്ഷണം, നിരീക്ഷണം, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, ഉൽപാദനം എന്നിവ ശക്തിപ്പെടുത്തണമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെട്രോസ് അഥാനോം ഗബ്രിയോസിസ് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിലെ ബ്രിക്സ് ഉച്ചകോടിയിലെ 4 സന്ദേശങ്ങളും ആഗോള ആരോഗ്യകാര്യത്തിന് പ്രസക്തി നൽകുന്നതിനായി അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യരംഗത്തെ നവീകരണത്തിന് ശാസ്ത്രം, ഡിജിറ്റൽ കൃത്രിമബുദ്ധി എന്നിവയുടെ വ്യാപന ഉപയോഗത്തിന് ടെട്രോസ് അദോനം ആഹ്വാനം ചെയ്തു. ഹോർമുസ് കടലിടുക്ക് വഴി കപ്പൽ ഗതാഗത ക്രമീകരണങ്ങൾ

0: ചർച്ച ചെയ്യുന്നതിന് ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ച കൂടിക്കാഴ്ച മാറ്റി. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമ്മദ് അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഏകാഭിപ്രായം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സലാലയിൽ നടക്കേണ്ടിയിരുന്ന യോഗം മാറ്റിവച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചില പ്രാദേശിക രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് യോഗം മാറ്റിയതെന്നും ഇറാനും ഒമാനും സംയുക്തമായാണ് തീരുമാനമെടുത്തതെന്നും ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. യമൻ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന സൌദി അറേബ്യയിലേക്ക് ഹൂതികൾ ആക്രമണം നടത്തിയതിനെ തുടർന്ന് യമനിൽ സംഘർഷം രൂക്ഷമായി. ഹോർമുസ് കടലിടുക്കിന് പകരം സുപ്രധാന കപ്പൽപാതയായ ബാബ് എൽ മഡേബ് കടലിടുക്കിലെ ഒരു ദ്വീപും മോഖ തുറമുഖ നഗരവും ഹൂതികൾ പിടിച്ചടക്കിയതിനെ തുടർന്ന് ചെങ്കടൽ തീരത്തേക്ക് കൂടുതൽ സേനയെ അയക്കുമെന്ന് യമൻ പ്രഖ്യാപിച്ചു. യമൻ അതിർത്തിക്ക് തൊട്ടടുത്ത സൈനിക താവളം ഉൾപ്പെടെ സൌദി അറേബ്യയെ ലക്ഷ്യമിട്ട് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചതായി ഹൂതികളും അവകാശപ്പെട്ടു. സൌദിയുടെ എണ്ണ അടിസ്ഥാന സൌകര്യങ്ങൾക്കും ചെങ്കടലിനെ കപ്പൽ ഗതാഗതത്തിനുമെതിരായ ഹൂതികളുടെ ആക്രമണം ആഗോള എണ്ണ വിതരണത്തിലും വിലയിലും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ അപലപിച്ചു. കപ്പലിലെ 13 ഇന്ത്യൻ ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതായും കാണാതായ ഒരു ഇന്ത്യക്കാരനെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയാണെന്നും ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. സ്ഥിതിഗതി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒമാൻ അധികൃതരെ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും എംബസി വ്യക്തമാക്കി. ജീവനക്കാരെ രക്ഷപ്പെടുത്തുന്നതിൽ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് ഇന്ത്യ നന്ദി അറിയിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനും ചർച്ചയ്ക്കും നയതന്ത്ര ഇടപെടലിനും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ഇന്ന് ദേശീയ ഹിന്ദി ദിനം. 1949 സെപ്റ്റംബർ 14 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഹിന്ദി ദിനം ആചരിക്കുന്നത്. ഹിന്ദി പരമ്പരാഗത വിജ്ഞാനം മുതൽ കൃത്രിമ ബുദ്ധി വരെ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ദേശീയ ഹിന്ദി ദിവസിന്റെ ഭാഗമായി രാഷ്ട്രഭാഷാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നു മുതൽ വിപുലമായ ഹിന്ദി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തും. വൈകിട്ട് 4 കോഴിക്കോട് തുരുത്തിയാട് ദേവി സഹായം ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ദക്ഷിണഭാരത ഹിന്ദി പ്രചാരസഭ ഭരണസമിതി മെമ്പർ ഗോപി ചെറുവണ്ണൂർ ഉദ്ഘാടനം ചെയ്യും. തുടർ ദിവസങ്ങളിൽ യുപി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മത്സര പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വിനായക ചതുർത്ഥി. ഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. 10 ദിവസം നീളുന്ന ഗണേശോത്സവത്തിന്റെ അവസാന ദിവസം ഗണപതി വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേർക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി അദ്ദേഹം മലപ്പുറം ചേലേമ്പ്രയിൽ വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇവർ ചർച്ച ചെയ്യും. കേന്ദ്ര സ്ഥാപനമായ തെർമൽ പവർ കോർപ്പറേഷനിൽ നിന്നടക്കം കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. സാമ്പത്തിക ബാധ്യത വരുന്നതിനാൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്നും ഇപ്പോൾ പണമല്ല, ആവശ്യത്തിന് വൈദ്യുതി ഇല്ലാത്തതാണ് കേരളത്തിന്റെ പ്രശ്നമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റ് റദ്ദാക്കിയ കരാർ കാരണം സാമ്പത്തിക നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെന്നും അതിനാൽ അന്നത്തെ ചെയർമാനായ ഉദ്യോഗസ്ഥനെതിരെ നടപടിയുടെ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണം പാലക്കാട് കാഞ്ചിക്കോട് വ്യവസായ മേഖലയെയും പ്രതിസന്ധിയിലാക്കി. ഏതാനും ദിവസങ്ങളിലായി വലിയ ഉൽപാദന നഷ്ടമാണ് മേഖലയിൽ ഉണ്ടായത്. പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്.
1: സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ വ്യവസായ മേഖലയാണ് കാഞ്ചിക്കോട്. മുൻകൂട്ടി അറിയിപ്പില്ലാതെ തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നത് പ്രദേശത്തെ വൻകിട ചെറുകിട കമ്പനികളെ ബാധിച്ചു തുടങ്ങിയതായാണ് സംരംഭകർ പരാതിപ്പെടുന്നത്. പ്രൊഡക്ഷൻ ലൈനുകൾ പെട്ടെന്ന് നിലയ്ക്കുന്നതും അസംസ്കൃത വസ്തുക്കൾ പാഴാകുന്നതുമാണ് കമ്പനികൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നത്. കൃത്യസമയത്ത് ഉൽപാദനം പൂർത്തിയാക്കാൻ കഴിയാത്തത് ആഭ്യന്തര കയറ്റുമതി ഓർഡറുകളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായ വൈദ്യുതി ലഭ്യത ഉറപ്പാക്കിയില്ലെങ്കിൽ പല യൂണിറ്റുകളും പൂട്ടേണ്ടി വരുമെന്നാണ് കാഞ്ചിക്കോട് ഇൻഡസ്ട്രി ഫോറം മുന്നറിയിപ്പ് നൽകുന്നത്.
0: മകരവിളക്ക് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ശബരിമല സന്ദർശിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മാലിന്യ സംസ്കരണം അടക്കം കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സൌകര്യങ്ങൾ വിലയിരുത്തുന്നതിന് വീണ്ടും അവലോകന യോഗം ചേരുമെന്നും ഏതെങ്കിലും വകുപ്പുകൾക്ക് വീഴ്ചയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനോട് യുഡിഎഫ് യോജിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ അധ്യാപക സംഘടനകളുടെ അഭിപ്രായം അറിയാനാണ് യോഗം വിളിച്ചതെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ.

0: പറഞ്ഞു. അന്തിമതീരുമാനം എടുക്കുന്നതിനു മുൻപ് എല്ലാവരുടെയും അഭിപ്രായം അറിയാൻ മാത്രമാണ് യോഗം വിളിച്ചതെന്നും അദ്ദേഹം പാലക്കാട്ട് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ഗ്രന്ഥശാലാ ദിനം. പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ 1945 സെപ്റ്റംബർ 14 അമ്പലപ്പുഴയിലാണ് തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘത്തിന് തുടക്കമിട്ടത്. കേരളപ്പിറവിയോടെ അത് ഗ്രന്ഥശാലാ സംഘമായി മാറി. 33 വർഷം പി എൻ പണിക്കറായിരുന്നു സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി. കോഴിക്കോട് സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ രണ്ടാം ദിവസവും പൊതുചർച്ച പുരോഗമിക്കുന്നു. ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് പുറമെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയൻ, എ വിജയരാഘവൻ, വി വി രാഘവുലു, അശോക് ധവളെ, യു വാസുകി, വിജു കൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കമ്മിറ്റി ചേരുന്നത്. ഇന്നലെ തുടങ്ങിയ പൊതുചർച്ചയാണ് ഇന്നും തുടരുന്നത്. പാർട്ടിയുടെ മുന്നേറ്റത്തിന് നിർണായക തീരുമാനങ്ങളുമായി നാളെ യോഗം സമാപിക്കും. കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ റാലിയോടെയാണ് യോഗത്തിന് സമാപനമാകുക. സിപിഐഎം തെറ്റ് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് പയ്യന്നൂർ എംഎൽഎ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. യഥാർത്ഥ തെറ്റിന്റെ കാരണം കണ്ടെത്തിയാലേ തിരുത്താനാകൂവെന്നും എന്നാൽ സിപിഐഎം ഇതുവരെ അതിന് ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തമിഴ്നാട്ടിലെ ധാരാപുരം, മധുരാന്തകം നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ സിപിഐഎമ്മും സിപിഐയും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. ധാരാപുരത്ത് സിപിഐയും മധുരാന്തകത്ത് സിപിഐഎമ്മുമാണ് മത്സരിക്കുക. നാളെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി എം വീരപാണ്ഡ്യൻ അറിയിച്ചു. ഇരുകക്ഷികളും വിജയ് നേതൃത്വം നൽകുന്ന ടി വി കെ ഗവൺമെന്റിന് പുറമെ നിന്നാണ് പിന്തുണ നൽകുന്നത്. സാമ്പത്തിക തട്ടിപ്പുകേസിൽ മുംബൈ ബോറിവലി മജിസ്ട്രേറ്റ് കോടതി തടവുശിക്ഷയ്ക്ക് വിധിച്ച പാലാ എംഎൽഎ മാണി സി കാപ്പനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട ഹർജിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മാണി സി കാപ്പനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. പ്രവാസി വ്യവസായിയായ ദിനേശ് മേനോനാണ് ഹർജി നൽകിയത്. മാണി സി കാപ്പനെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം അയോഗ്യനാക്കണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിച്ചതിന്റെ പ്രഖ്യാപനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം സംസ്ഥാന ഗവർണറുമായും മുഖ്യമന്ത്രിയുമായും ചേലേമ്പ്രയിൽ വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര സ്ഥാപനമായ തെർമൽ പവർ കോർപ്പറേഷനിൽ നിന്ന് വൈദ്യുതി വാങ്ങി പ്രതിസന്ധി പരിഹരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മകരവിളക്ക് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ശബരിമല സന്ദർശിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ.

0: നമ്മുടെ ശരീരത്തിലെ ഹെഡ് ആൻഡ് നെക്കുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ പലപ്പോഴും സംസാരം, ശ്വസനം, കേൾവി തുടങ്ങിയവയെ തടസ്സപ്പെടുത്തുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് വഴിവച്ചേക്കും. ഇത്തരം രോഗങ്ങളെ എങ്ങനെ നേരത്തെ തിരിച്ചറിയാം, ഏതൊക്കെ ലക്ഷണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴാണ് ഒരു ഹെഡ് ആൻഡ് നെക് സർജനെ സമീപിക്കേണ്ടത്, ഈ വിഷയത്തിൽ തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓങ്കോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ടി പി സജിത് ബാബുവുമായുള്ള അഭിമുഖമാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ. കൂടെ ശ്രീകല ബിജു.
1: നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം ശ്രീകല.
1: ഈ ഹെഡ് ആൻഡ് നെക് സർജറി എന്ന വിഭാഗം പ്രധാനമായും എന്തെല്ലാം രോഗങ്ങൾക്കൊക്കെയാണ് ചികിത്സിക്കുന്നത്?
2: ആക്ച്വലി ഹെഡ് ആൻഡ് നെക് എന്ന് പറയുന്നത് ആ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള ഒരു പേരായതുകൊണ്ട് ആ ഭാഗത്ത് വരുന്ന എല്ലാ തരം അസുഖങ്ങളും, പ്രത്യേകിച്ചും മുഴകളും ക്യാൻസറുകളും അതിനൊക്കെ വേണ്ട സർജറി ചെയ്യുന്ന ഗ്രൂപ്പാണ് ഹെഡ് ആൻഡ് നെക് സർജറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് ബ്രെയിനിന് താഴെയും നമ്മുടെ ശ്വാസകോശത്തിന് മുകളിലും ഉള്ള ആ ഭാഗത്തിൽ വരുന്ന എല്ലാത്തരം മുഴകളും ക്യാൻസറും മറ്റ് വളരെ പ്രധാനപ്പെട്ട ഇൻഫെക്ഷൻസും അതൊക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ് ഹെഡ് ആൻഡ് നെക് സർജൻസ് എന്ന് പറയുന്നത്.
1: ഡോക്ടർ പറഞ്ഞു ഈ ഹെഡ് ആൻഡ് നെക് സർജറിയിൽ ക്യാൻസറുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോ ഹെഡ് ആൻഡ് നെക് ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ് ഡോക്ടറെ? സാധാരണയായിട്ട് ഏതൊക്കെ ക്യാൻസറുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്?
2: ഇതിൽ കുറെ ക്യാൻസർ ഉണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് പറയുന്നത്, അതായത് ഏറ്റവും സാധാരണയായി കാണുന്നത് തൈറോയിഡിൽ വരുന്ന ക്യാൻസറാണ്. തൈറോയിഡിൽ വരുന്ന എല്ലാ മുഴകളുമല്ല, തൈറോയിഡിൽ വരുന്ന ക്യാൻസർ എന്ന് പറയുന്നതും ഈ വിഭാഗത്തിൽപ്പെടും. പിന്നെ അതുപോലെ നമ്മുടെ മുഖത്തും ഒക്കെ ചുറ്റിപ്പെട്ട്

ഉമിനീർ ഗ്രന്ഥികളുണ്ട്, അവയിൽ വരുന്ന മുഴകളും ക്യാൻസറൊക്കെ രണ്ടാമതായിട്ട് വരും. കൂടാതെ മൂക്കിൻ്റെ ഉള്ളിലും സൈനസുകളിലും തലച്ചോറിന് കീഴെയായിട്ട് വരുന്ന ട്യൂമേഴ്സും അവിടെയൊക്കെ വരുന്ന ക്യാൻസേഴ്സും ഒക്കെ ഞങ്ങൾ ഡീൽ ചെയ്യാറുണ്ട്. പിന്നെ ഇന്ത്യയിൽ വളരെ

0: തൊണ്ടയുടെ ഭാഗം എന്ന് പറയുന്നത് മൂക്കിന്റെ പുറകിൽ മുതല് തൊണ്ടയുടെ ഭാഗം തുടങ്ങുകയായി. അപ്പൊ അവിടെയൊക്കെ ഓരോ മൊഴിയും ക്യാൻസർ ഒക്കെ കാണാറുണ്ട്. അത്ര കോമൺ അല്ലെങ്കിലും അവിടെയും ഒക്കെ ക്യാൻസർ വരാറുണ്ട്, തൊണ്ടയുടെ ഭാഗം. പിന്നെ സംസാരിക്കുന്ന ഭാഗത്ത് സൗണ്ട് ബോക്സിനുള്ളിൽ വരുന്നത്, വോക്കൽ കോഡ് എന്ന് നമ്മൾ പറയാ, സൗണ്ട് ബോക്സ്, സ്വനതന്തു എന്ന് പറയാം മലയാളത്തില്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കല്ല അത്, അതുകൊണ്ട്. പക്ഷെ കൂടുതലായിട്ടും സൗണ്ട് ബോക്സ് എന്ന് പറയാം, സംസാരിക്കുന്നതിൽ വ്യത്യാസം വരുന്ന ഭാഗത്ത് വരുന്ന ക്യാൻസർ. അതൊക്കെയാണ് നമ്മൾ സാധാരണ ഡീൽ
1: ചെയ്യുന്നത്.
0: അതെ അതെ, വായില എന്ന് പറയുമ്പോ അതിനകത്ത് പെടുന്നതാണ് വായില, ചുണ്ടലൊക്കെ. അതിൽ പ്രത്യേകിച്ചും വരുന്നതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും കാണുന്നതാണ് നാവിൽ വരുന്ന ക്യാൻസറുകൾ.
1: ഇപ്പൊ ഈ ഹെഡ് ആൻഡ് നെക് സർജൻ എന്ന നിലയ്ക്ക് ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഇപ്പോ ഇത് ഈ രോഗം കൂടി വരികയാണോ മുൻകാലങ്ങളെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ നിരക്ക് കുറവാണോ, എങ്ങനെയാണ്?
0: ഞങ്ങള് പ്രത്യേകിച്ചും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് ഈ പേഷ്യൻസിനെ തന്നെയാണല്ലോ.
1: അതെ.
0: പക്ഷേ സ്വതവേ പറയുകയാണെങ്കിൽ നിരക്ക് കൂടുകയാണ് എന്ന് തന്നെ വേണ്ടി വരും പറയാൻ. പ്രത്യേകിച്ചും നമ്മുടെ കണക്കുകളൊക്കെ കാണിക്കുന്നത്, ഒരു കണക്കിന് പറയുകയാണെങ്കിൽ കുറച്ച് നാള് മുമ്പ് വരെ നമുക്ക് കേരളത്തിൽ ഒന്നോ രണ്ടോ സെന്റർ മാത്രമേ കേരളത്തിൽ ഈ വക ക്യാൻസറൊക്കെ ഡീൽ ചെയ്യാൻ ഉള്ള ആൾക്കാരുണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് എല്ലാ മേൽത്തരം സിറ്റികളിലും, എല്ലാ ചെറിയ ചെറിയ സിറ്റികളിൽ പോലും എല്ലാ ആശുപത്രികളിലും ഹെഡ് ആൻഡ് നെക് സർജൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ ചെയ്യാനുള്ള അത്രയും ക്യാൻസറുകളും ക്യാൻസർ അല്ലാത്ത രോഗികളൊക്കെ വരുന്നുണ്ട്. അതിന്റെ അർത്ഥം നാച്ചുറലി അത് കൂടുന്നുണ്ട് എന്ന് തന്നെയാണ്. കണക്കുകളും ഒക്കെ കാണിക്കുന്നത് അങ്ങനെയാണ്. അത് നമ്മുടെ നാട്ടിലെ മാത്രം പ്രത്യേകതയല്ല, ഇന്ത്യയിലൊട്ടുക്കും അത് തന്നെ, വേൾഡ് ഓവർ, അതായത് ലോകത്ത് മുഴുവനായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ ഈ ക്യാൻസേഴ്സ് ഒക്കെ കൂടുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്.
1: എന്തായിരിക്കും ഡോക്ടർ ഇങ്ങനെ ഒരു ഹെഡ് ആൻഡ് നെക് ക്യാൻസറിന്റെ അപകട സാധ്യത കൂടാനുള്ള കാരണം, എന്തൊക്കെയായിരിക്കും അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്?
0: ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഓരോ മാറ്റങ്ങൾ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ്. അതിലൊന്ന് മോഡേൺ യൂസേജുകൾ പ്രത്യേകിച്ചും പറയാം നമുക്ക്. പക്ഷേ എടുത്തു പറയാവുന്ന കാരണം എന്ന് പറയുന്നത് പുകയിലയുടെ ഉപയോഗവും. പുകയില എന്ന് പറയുന്നത് പുക വലിയാവാം, പുക അല്ലാതെ ചവക്കുന്ന രീതിയിലും പുകയില ഉപയോഗിക്കുന്നതാവാം. അത് പക്ഷേ പണ്ടുകാലം മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പറയുകയാണെങ്കിൽ ചിലപ്പം അത് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പണ്ടുള്ളതിനേക്കാളും കൂടുതൽ ഉണ്ട് എന്ന് പറയാനുള്ള കണക്കുകളൊന്നുമില്ല. പക്ഷേ അത് വേറെ രീതിയിൽ, പുകവലി എന്നുള്ളത് കുറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റു ഉൽപ്പന്നങ്ങൾ കൂടിയതുകൊണ്ട് അതിന്റെ ഉപയോഗം പുകവലി കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ അത് ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ചും ഞാനതുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തിൽ കുറവാണെങ്കിലും നോർത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ടുള്ള ഒന്നാണ് ഈ പുകയിൽ ഉപയോഗിച്ച് വായിൽ ചവയ്ക്കുന്ന ഒരു സ്വഭാവം. പല രീതിയിൽ അത് അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ട് ക്യാൻസർ എന്തായാലും വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ കൂടെ മദ്യപാനം കൂടി വരുമ്പോഴാണ് തൊണ്ടയിലെ ക്യാൻസറും മറ്റും കൂടുതലായിട്ട് വരാറുള്ളത്. പക്ഷേ ഇതൊന്നും അല്ലാതെ തന്നെ ഉണ്ടാവുന്ന ക്യാൻസറുകൾ കൂടുതലായിട്ട് വരുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ഈ ദുശീലങ്ങളൊന്നും ഇല്ലാത്തവർക്ക് പോലും ക്യാൻസർ വരുന്നത് അതൊരു വേദനാജനകമായ ഒരു കാര്യമാണ്. കാരണം ഒരു അവരുടേതായ കുറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവർക്കൊക്കെ ക്യാൻസർ വരുന്നു, അല്ലെങ്കിൽ ഇതുപോലുള്ള അസുഖങ്ങൾ വരുന്നു എന്നുള്ളത് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ആ വക ക്യാൻസറുകൾ കൂടുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അത് ആണ് നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ടും വരുന്ന ഒരു ക്യാൻസർ. പ്രത്യേകിച്ചും വായിലും നാവിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാവിൽ വരുന്ന ക്യാൻസേഴ്സ് പലപ്പോഴും ഈ ദുശീലങ്ങൾ ഇല്ലാത്തവർക്കും കാണാറുണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരു പല്ല് തട്ടിയിട്ടുള്ള മുറിവുണ്ടായതായിട്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് തന്നെ ആവണം കാരണം എന്നല്ല, പക്ഷെ ഒരു ഒരു അതെ അങ്ങനെ ആവാം. പക്ഷെ അത് മാത്രമല്ല, അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്. പക്ഷെ അവർക്ക് അല്ലാത്ത തരം അസുഖങ്ങളും വരാറുണ്ട്.
1: ഇങ്ങനെ ഒരു പാരമ്പര്യമോ ഇതിനൊരു ഘടകമാണോ?
0: വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. പാരമ്പര്യം വഴി ക്യാൻസർ വരുന്നത് മറ്റു പല ഭാഗങ്ങളിലും, ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ വയറിൽ വരുന്ന ചില ക്യാൻസറുകളൊക്കെ പാരമ്പര്യമായി വരുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഏരിയയിൽ, ഈ ഹെഡ് ആൻഡ് നെക് എന്ന് പറയുന്ന ഏരിയയിൽ വളരെ ചുരുക്കം പാരമ്പര്യമായിട്ട് ക്യാൻസർ വരാറുള്ളൂ. ഒന്ന് തൈറോയിഡിൽ, ചില തൈറോയിഡ് ക്യാൻസേഴ്സിൽ പാരമ്പര്യം കൊണ്ടുണ്ടാകാറുണ്ട്. പക്ഷേ എല്ലാത്തരം ക്യാൻസറിനും പറയാൻ പറ്റില്ല.
1: ഇങ്ങനെ ഒരു പാരമ്പര്യ രോഗമുള്ള ഒരു ഫാമിലിയിൽ ചിലപ്പോ അതിനുള്ള ഒരു സാധ്യത നമുക്ക് മുൻകൂട്ടി അറിയാനാവും അല്ലെ, ഒരു വ്യക്തിക്ക് എനിക്ക് ഈ രോഗം വരാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളത്.
0: ചില ക്യാൻസേഴ്സ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് വന്നു അപ്പൊ മറ്റുള്ളവർക്ക് റിസ്ക് ഉണ്ട് എന്നുള്ളതല്ല. കൂടുതലായിട്ടും കുറെ ആൾക്കാർക്ക് നമ്മുടെ ഫാമിലി, അല്ലെങ്കിൽ അടുത്ത ഫാമിലി, നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി കസിൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയും, നമ്മുടെ

0: തൊട്ടടുത്ത റിലേറ്റീവ്സിന് അവർക്ക് കൂടുതലായിട്ടും പലതരം ക്യാൻസറുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മ്യൂട്ടേഷൻ പോലുള്ള ഒരു ജനിതക കാരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് എൻവയർമെന്റ് കൊണ്ടുള്ള ബാഹ്യ കാരണം മാത്രമല്ല, അതിന് ചിലപ്പോൾ ഒരു ജനിതക കാരണങ്ങളും കൂടി ഉണ്ടാകാം. അപ്പോൾ അത് നമുക്ക് നോക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പം ഇപ്പൊ വരുന്ന ഈ ഒരു മോഡേൺ മെഡിസിനിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു വളരെയധികമുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം നമുക്ക് ഇപ്പൊ കൂടുതൽ കൂടുതൽ ക്യാൻസറിനെ എല്ലാം ഒറ്റത്തരം ക്യാൻസർ അല്ലെങ്കിൽ ഒരു തരം ക്യാൻസർ എന്ന് കാണുന്നതിന് പകരം ഓരോ ഇൻഡിവിജ്വൽ ഓരോ ആൾക്കാർക്ക് വരുന്ന ക്യാൻസറും എന്ത് രീതിയിലാണെന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ വന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്.
1: ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓങ്കോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ടി പി സജിത് ബാബുവുമായുള്ള അഭിമുഖം തുടർന്നു കേൾക്കാം നാളെ ആരോഗ്യദീപ്തിയിൽ.

0: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
1: ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം ബ്രില്ലിയന്റ്.

0: കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി ഇന്ത്യ. ഉച്ചകോടിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് അംഗരാജ്യങ്ങൾ. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുന്നു. ബഹുഭാഷാ സാന്നിധ്യം രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരള സന്ദർശനത്തിനെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. കേരളത്തിലും ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. യുഎസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി നിരവധി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ സുപ്രധാന നേട്ടമാണെന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തികകാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉച്ചകോടിയുടെ വിജയം അന്താരാഷ്ട്ര തലത്തിൽ മായ്ക്കാനാവാത്ത മുദ്ര പതിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഒപ്പുവച്ച ചരിത്രപ്രസിദ്ധമായ ന്യൂഡൽഹി പ്രഖ്യാപനം കേവലമൊരു രേഖ മാത്രമല്ലെന്നും ഇന്ത്യയ്ക്ക് ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉച്ചകോടിയുടെ വിജയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുന്നു. 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ് രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അദ്ദേഹം ചടങ്ങിൽ സമ്മാനിക്കും. 1949 സെപ്റ്റംബർ 14 ഔദ്യോഗിക ഭാഷയായി ഭരണഘടനാ നിർമ്മാണ സഭ ഹിന്ദി അംഗീകരിച്ചത്. ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷകളിൽ ഒന്നായ ഹിന്ദി 52 കോടിയിലധികം ജനങ്ങളുടെ മാതൃഭാഷ കൂടിയാണ്. ബഹുഭാഷാ സാന്നിധ്യം രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദി ദിനാചരണത്തോടനുബന്ധിച്ച് പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹിന്ദി ഭാഷ മറ്റ് പ്രാദേശിക ഭാഷകൾക്ക് ഒരു എതിരാളിയല്ലെന്നും

0: ദേശീയ ഐക്യത്തിന്റെ സുപ്രധാനമായ കണ്ണിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊളോണിയൽ മനോഭാവത്തിൽ നിന്ന് മുക്തി നേടുന്നതിൽ ഭാഷയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: भाषा केवल संवाद का साधन नहीं होती, वह किसी भी समाज की स्मृति होती है, उसका आत्मबोध होती है. हिंदी ने इस विविधता के बीच संवाद, संपर्क और समन्वय की भाषा के रूप में देश के विभिन्न वर्गों और समुदायों को जोड़ने में महत्वपूर्ण भूमिका निभाई है. हिंदी का विकास भी तभी सार्थक है जब वह सभी भारतीय भाषाओं के सम्मान, संरक्षण और संवर्धन के साथ आगे बढ़े.
0: ബഹുരാഷ്ട്ര വേദികളിലൂടെയല്ലാതെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഇന്ത്യയുമായി പുതിയൊരു ബന്ധം കെട്ടിപ്പടുക്കാനാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി ഹുമയൂൺ കബീർ. ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി പ്രശ്നങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങൾ, ഉഭയകക്ഷി കരാറുകൾ എന്നിവ പാലിച്ചുകൊണ്ട് നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം ധാക്കയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കോഴിക്കോടെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്ക്, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണം പാലക്കാട്, കഞ്ചിക്കോട് വ്യവസായ മേഖലയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ ഉൽപാദന നഷ്ടമാണ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ വ്യവസായ മേഖലയാണ് കഞ്ചിക്കോട്. മുൻകൂട്ടി അറിയിപ്പില്ലാതെ തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നത് പ്രദേശത്തെ വൻകിട ചെറുകിട കമ്പനികളെ ബാധിച്ചു തുടങ്ങിയതായാണ് സംരംഭകർ പരാതിപ്പെടുന്നത്. പ്രൊഡക്ഷൻ ലൈനുകൾ പെട്ടെന്ന് നിലയ്ക്കുന്നതും അസംസ്കൃത വസ്തുക്കൾ പാഴാകുന്നതുമാണ് കമ്പനികൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നത്. കൃത്യസമയത്ത് ഉൽപാദനം പൂർത്തിയാക്കാൻ കഴിയാത്തത് ആഭ്യന്തര കയറ്റുമതി ഓർഡറുകളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായ വൈദ്യുതി ലഭ്യത ഉറപ്പാക്കിയില്ലെങ്കിൽ പല യൂണിറ്റുകളും പൂട്ടേണ്ടി വരുമെന്നാണ് കഞ്ചിക്കോട് ഇൻഡസ്ട്രി ഫോറം മുന്നറിയിപ്പ് നൽകുന്നത്.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ NTPCയുമായി ചർച്ച നടത്തുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ആര്യാടൻ മുഹമ്മദിന്റെ റദ്ദാക്കപ്പെട്ട വൈദ്യുതി കരാർ പുനഃസ്ഥാപിക്കാനുള്ള നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായും ചർച്ച നടത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. ഈ മാസം 28-നാണ് വോട്ടെടുപ്പ്. 29-ന് ഫലപ്രഖ്യാപനം നടക്കും. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കും. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു. വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായി കോട്ടയം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തുന്നത്. ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
4: വിനായക ചതുർത്ഥി ദിനമായ ഇന്ന് പുലർച്ചെ 5:30 മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 10,008 നാളികേരം ഹോമിച്ചുകൊണ്ടുള്ള മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ആഘോഷങ്ങളുടെ ഭാഗമായി ഗജപൂജയും ആനയൂട്ടും ക്ഷേത്രസന്നിധിയിൽ ഒരുക്കിയിട്ടുണ്ട്. നാളെ നടക്കുന്ന ആറാട്ടോടെയാണ് ഈ വർഷത്തെ വിനായക ചതുർത്ഥി ഉത്സവത്തിന് സമാപനമാകുന്നത്. അതേസമയം കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ സൂര്യകാലടിമനയിലും വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ നടന്നു.
0: ശക്തമായ ആരോഗ്യ സഹകരണം, നവീകരണം, പ്രതിരോധശേഷി, സുസ്ഥിര ധനസഹായം എന്നിവയ്ക്ക് ആഹ്വാനം ചെയ്ത് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസിസ്. ബ്രിക്സ് ഉച്ചകോടിയുടെ 4 പ്രധാന പ്രമേയങ്ങൾ ആഗോള ആരോഗ്യമേഖലയുമായി നേരിട്ട് ബന്ധമുള്ളതാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രാഥമിക ആരോഗ്യ സംരക്ഷണം, രോഗനിരീക്ഷണം, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലായ NDEL ഗായിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും ഇതുവരെ 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായും ഒമാനിലെ ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഒമാൻ അധികൃതരുമായി ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങളിൽ പുരോഗമിക്കുന്നതായും എംബസി അറിയിച്ചു. ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തുന്നതിൽ ഒമാൻ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് എംബസി നന്ദി അറിയിക്കുകയും ചെയ്തു. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത.

0: എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗുജറാത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ഇന്ന് മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ന്യൂയോർക്കിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 6-3, 7-6, 5-7, 6-2 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് ജേതാക്കളായ ഇന്ത്യൻ ടീമിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. വനിതകളുടെ നേട്ടം രാജ്യത്തിന് മുഴുവൻ അഭിമാനമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ബംഗ്ലാദേശിൽ അഞ്ചാം പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1022 ഉയർന്നു. ഡെങ്കിപ്പനി ബാധിച്ച് ഈ വർഷം ഇതുവരെ 149 പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സയൻസസിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അഞ്ചാം പനി ലക്ഷണങ്ങളോടെ 7 കുട്ടികൾ മരിച്ചു. ഹോക്കിയിൽ ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ വനിതാ കിരീടങ്ങൾ ഇന്ത്യയ്ക്ക്. ആതിഥേയരായ ചൈനയെ തോൽപ്പിച്ചാണ് വനിതാ ടീം തുടർച്ചയായ 3-ാം തവണയും കിരീടം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി ഇന്ത്യ. ഉച്ചകോടിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് അംഗരാജ്യങ്ങൾ. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുന്നു. ബഹുഭാഷാ സാന്നിധ്യം രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരള സന്ദർശനത്തിനെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. കേരളത്തിലും ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സ്വീറ്റ് 70s. 1970കളിലെ മധുര ഗാനങ്ങൾ. ആദ്യം നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന ബയലാർ, സംഗീതം ദേവരാജൻ.

അടുത്ത ഗാനം ജയചന്ദ്രൻ പാടിയത്, ചിത്രം നഗരം സാഗരം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ്.

0: പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: സ്വീറ്റ് 70s തുടരുന്നു. അടുത്ത ഗാനം രഹസ്യരാത്രി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, വയലാറിന്റെ വരികളും എം കെ അർജുനന്റെ സംഗീതവും.

റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: സ്വീറ്റ് സെവന്റീസിലിനി അങ്കത്തട്ട് എന്ന ചിത്രത്തിൽ മാധുരി പാടിയ ഗാനം, രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: സ്വീറ്റ് സെവൻറ്റീസിലേനെ, കന്യാകുമാരി എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, രചന ബൈലാർ, സംഗീതം എം ബി ശ്രീനിവാസൻ.

ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

അടുത്ത ഗാനം പഞ്ചതന്ത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ.

0: സംഗീതം ദേവരാജൻ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
0: സ്വീറ്റ് സെവന്റീസ് തുടരുന്നു. സുപ്രഭാതം എന്ന ചിത്രത്തിൽ മാധുരിയും ലതാരാജുവും പാടിയ ഗാനം, രചന ബയലാർ, സംഗീതം ദേവരാജൻ.

ഭൂഗോളം തിരിയുന്നു എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനമാണിനി. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ മൈഗ്രെയിൻ കാരണങ്ങളും ഹോമിയോ ചികിത്സയും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രി RMO ഡോക്ടർ ഷിബി പി വർഗീസ് തത്സമയം മറുപടി നൽകുന്നു. വിളിക്കാം 0497259607. ഇന്ന് 2:30 മുതൽ 3:30 വരെ ഗൃഹരശ്മി. സ്വീറ്റ് സെവൻ ഡേയ്സ് തുടരുന്നു. ഇനി പാതിരാവും പകൽ വെളിച്ചവും എന്ന ചിത്രത്തിൽ ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം, രചന യൂസഫിലേക്ക് ചേരി, സംഗീത സംവിധാനം K. രാഘവൻ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: സ്വീറ്റ് സെവന്റീസിലേണി സ്വർണ വിഗ്രഹം എന്ന ചിത്രത്തിലെ ഗാനം ഗായകൻ യേശുദാസ്, രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം MB ശ്രീനിവാസൻ.

ഐലത്തെ സുന്ദരി എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും ശ്രീവിദ്യയും, രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ശങ്കർ ഗണേഷ്.

ചക്രവാകം എന്ന ചിത്രത്തിൽ എസ് ജാനകി, രചന വയലാർ, സംഗീതം ശങ്കർ ഗണേശ്.

സ്വീറ്റ് സെവന്റീസ് 1970കളിലെ മധുരഗാനങ്ങൾ സമാപിച്ചു. എഫ്എം പ്രധാന വാർത്തകൾ. ഗണേശ ചതുർത്ഥി ആഘോഷവുമായി ബന്ധപ്പെട്ട ഭക്തിയും ഊഷ്മളതയും ഒത്തൊരുമയുടെ ഭാവവും തികച്ചും സവിശേഷമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ജ്ഞാനം, സന്തോഷം, സമൃദ്ധി, ആരോഗ്യം എന്നിവ നൽകി ഗണപതി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ഉച്ചകോടിയുടെ വിജയം അന്താരാഷ്ട്ര തലത്തിൽ മായ്ക്കാനാവാത്ത മുദ്ര പതിപ്പിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ പ്രതിരോധശേഷി, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്ക് മുൻഗണന നൽകിയതായും മന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബഹുരാഷ്ട്ര വേദികളിലൂടെയല്ലാതെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഇന്ത്യയുമായി പുതിയൊരു ബന്ധം കെട്ടിപ്പടുക്കാനാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി

0: പ്രധാനമന്ത്രി ഹുമയൂൺ കബീർ. ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി പ്രശ്നങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങൾ, ഉഭയകക്ഷി കരാറുകൾ എന്നിവ പാലിച്ച് നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ധാക്കയിൽ പറഞ്ഞു. ഇന്ന് ഗ്രന്ഥാലയ ദിനം. പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ 1945 സെപ്റ്റംബർ 14 അമ്പലപ്പുഴയിലാണ് തിരുവിതാംകൂർ ഗ്രന്ഥാലയ സംഘം എന്ന പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. കേരളം, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. സ്വർണവില കുറഞ്ഞു. പവന് 240 രൂപ താഴ്ന്ന് 113,000 രൂപയും ഗ്രാമിന് 14,125 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്തെ മൂന്നാമത്തെ ആധാർ സേവാ കേന്ദ്രം പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ചു. ജില്ലയ്ക്ക് ലഭിച്ച അംഗീകാരമാണിതെന്ന് ജില്ലാ കലക്ടർ എ നിസാമുദ്ദീൻ പറഞ്ഞു. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീംകോടതിയുടെ പ്രായോഗിക പരിഹാരങ്ങൾ നടപ്പാക്കുന്നതിൽ ഗവൺമെന്റും തദ്ദേശ സ്ഥാപനങ്ങളും പരാജയപ്പെട്ടെന്ന് മൃഗസ്നേഹികളുടെ സംഘടന വോയ്സ് ഓഫ് കേരള ഫോർ ആനിമൽ ലെജിറ്റ്. തെരുവ് നായ്ക്കളുടെ നിയന്ത്രണം എ ബി സി ചട്ടങ്ങൾ അനുസരിച്ച് മാത്രമേ നടത്താവൂ എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ കോഴിക്കോട്ട് പറഞ്ഞു. എഫ്എം പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി മീഡിയ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. BRICS leaders stress energy security is crucial foundation for economic development and national security, caution against weaponization of technology and critical minerals. China significantly cuts down troop deployment in 2025, says Defense Ministry report, terms security situation in Jammu and Kashmir stable. Union Home Minister Amit Shah says India's linguistic diversity strengthens unity amidst diversity, congratulates people on the occasion of Hindi Divas. IMD predicts heavy rain and thunderstorm for several districts across Gujarat today. Ganesh Chaturthi being celebrated across the country today with great devotion, pomp and gaiety. And in US Open tennis, Germany's Alexander Zverev wins men's singles title, beating American Ben Shelton. BRICS leaders have stressed that energy security is a crucial foundation for social and economic development, national security, and the welfare of all nations. During the two-day BRICS summit held in New Delhi, the member nations highlighted the need to enhance energy security by ensuring energy market stability and maintaining undisrupted flows of energy from diverse sources and protection of critical energy infrastructure. During the summit, Prime Minister Narendra Modi cautioned that the weaponization of technology and critical minerals could become a hurdle to progress. We have more from our correspondent.
2: India hosted this summit under the theme Building for Resilience, Innovation, Cooperation and Sustainability, placing people-centered development and the interest of the Global South at the heart of its presidency. The most significant outcome of the BRICS summit was the adoption of the New Delhi Declaration, which outlined the shared position on major geopolitical and economic issues. On the situation in West Asia, BRICS leaders called for maximum restraint, dialogue and diplomacy and stressed the need to protect civilians and civilian infrastructure. The leaders strongly condemned terrorism in all its forms and manifestations and reiterated their commitment to a policy of zero tolerance toward terrorism. A consensus was reached on a BRICS integrated early warning system for the prevention and response to infectious diseases. This summit was highly significant from the perspective of global politics, the economy and multilateral cooperation. With Deependra Kumar, Aman Yadav, Akashvani News, Delhi.
1: The government has said the security situation in Jammu and Kashmir remains firmly under control due to the relentless efforts of the army. In its latest annual report 2025-26, the Defence Ministry said these efforts have led to a significant decline in violence, a reduction in protests, and zero incidents of stone pelting. According to the report, the situation within Jammu and Kashmir and along the line of control had significantly altered during Operation Sindoor. However, after the Director General of Military Operations level talks last year, the situation has stabilized to a large extent, though the unpredictability continues.

0: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 17-ാം ഭാഗം.
1: സർ, ഞാൻ കള്ളം പറയുന്നു എന്നുള്ള ഈ ആരോപണത്തെക്കാൾ എന്നെ വേദനിപ്പിക്കുന്നത്, എനിക്കൊരു രീതിയിലും അടുപ്പമോ ബന്ധമോ ഇല്ലാത്ത ഒരാളുടെ മരണവുമായി എന്നെ ബന്ധപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ ചോദ്യം ചെയ്യലാണ്. ഈ നാട്ടുകാരൻ പോലും അല്ലാതിരുന്ന അയാളുടെ ആത്മഹത്യയുമായി എനിക്കെന്താ ബന്ധം?
2: അതിനും മാഷും ഈ നാട്ടുകാരനല്ലോ. അതുപോട്ടെ, അയാൾ ആത്മഹത്യ ചെയ്തതല്ല എന്ന് ഞാൻ പറഞ്ഞാൽ മാഷിന്റെ ചോദ്യത്തിന് ഉത്തരമാവുമോ?
3: ചീട്ടുകൊട്ടാരം പോലെ എല്ലാം തകർന്നടിക്കുകയാണല്ലോ.
4: ആത്മഹത്യ അല്ലെന്നോ? പിന്നെ
2: കൊന്നതാണ് അയാളെ, തലക്കടിച്ച് പുറകിൽ നിന്ന്, എന്നിട്ട് ശവം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. ഇനി പറയൂ, മാഷിന്റെ നിലപാടിൽ മാറ്റമുണ്ടോ?
1: നിലപാടിൽ മാറ്റമോ എന്ന് വെച്ചാ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
4: അയാളെ കൊന്നതാണെങ്കിൽ തന്നെ അതിന് എന്നെ എന്തിനു ചോദ്യം ചെയ്യുന്നു?
2: അപ്പോ മാഷിനൊന്നും അറിയില്ല. ആയിക്കോട്ടെ, ശരി, എല്ലാം ഞാൻ തന്നെ പറയാം. എന്നിട്ട് മാഷ് പണ്ട് സ്കൂളിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചിരുന്നത് പോലെ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം പറഞ്ഞാ മതി, അതിന് ബുദ്ധിമുട്ടുണ്ടാകില്ലല്ലോ.
5: ഇന്നലെ രാത്രി അമ്പലത്തിൽ കമ്പക്കെട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോ 11:40 മോളെയും കൂട്ടി വീട്ടിലെത്തിയെന്ന് നിങ്ങൾ പറയുന്ന അതേ സമയത്ത് നിങ്ങൾ പുഴക്കരയിൽ നിൽക്കുകയായിരുന്നു. പൂജ അവിടെ മണലിൽ അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു. നിങ്ങളുടെ സമീപത്തൊരു മനുഷ്യ ശരീരം ആ സമയം കത്തുകയായിരുന്നു. അതാരാണെന്ന് നിങ്ങൾക്കറിയുമായിരുന്നില്ലേ? തീ അണയ്ക്കാനോ അയാളെ രക്ഷിക്കാനോ നിങ്ങൾ ശ്രമിച്ചില്ല. അതെന്താ, അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നതുകൊണ്ടോ? അതോ ആ തീ നിങ്ങൾ തന്നെ ആയിരുന്നോ? ഇല്ല, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ആ, ബാക്കി കഥ കൂടി പറയട്ടെ. ആ കാഴ്ച കുറച്ചു നേരം നോക്കി നിന്നിട്ട് നിങ്ങൾ പൂജയെ ഉണർത്താൻ ശ്രമിച്ചു. ഉലുക്കി

0: വിളിച്ചിട്ടും അവൾ ഉണരാത്തപ്പോ നിങ്ങൾ പുഴയിൽ നിന്നും വെള്ളം കൈക്കുമ്പിളിൽ കോരിയെടുത്തുകൊണ്ടുവന്ന് അവളുടെ മുഖത്ത് തളിച്ചു. അപ്പോൾ ഉണർന്ന അവൾ കുറച്ചകലെ കത്തുന്ന ആ തീ കണ്ട് ഭയപ്പെട്ടതുപോലെ കരയാൻ തുടങ്ങി. അവളെ എന്തോ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിങ്ങൾ അവളെയും കൂട്ടി അവിടെ നിന്ന് പോയി. എന്നിട്ട് ഇതുവരെ ഇതേക്കുറിച്ച് ആരോടും ഒന്നും മിണ്ടിയില്ല നിങ്ങൾ രണ്ടുപേരും. അപ്പോ ഈ സംഭവത്തെക്കുറിച്ച് മാഷിന് ഒന്നും അറിയില്ല എന്ന് ആവർത്തിച്ച് മാഷ് ഇതുവരെ പറഞ്ഞത് കള്ളമല്ലേ? അല്ലേ, ഒരിക്കലും നുണ പറയില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അവകാശപ്പെടാനാകും? കണ്ണടയുടെ കാര്യം നിങ്ങൾ പറഞ്ഞത് പക്ഷെ സത്യമാണെന്ന് എനിക്കറിയാം. അതെങ്ങനെ പുഴക്കരയിലെത്തിയെന്നും, അല്ലാതെ ഞാൻ പറഞ്ഞ മറ്റു കാര്യങ്ങൾ സത്യമല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മാഷേ?
1: അല്ല, ഞാൻ
0: ഒന്നും പറയാതിരുന്നാൽ സത്യം കള്ളമോ മറിച്ചോ ആകില്ല മാഷേ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞേ മതിയാവൂ, എന്തെങ്കിലും അല്ല, മുഴുവൻ സത്യവും.
1: ഇതൊക്കെ ആരാണ്?
0: നിങ്ങളുടെ കണ്ണട അവിടെ കളഞ്ഞവൻ തന്നെ, പ്രകാശൻ. നിങ്ങൾ അവനെ ഏൽപ്പിച്ച് അവൻ അവിടെ കളഞ്ഞ നിങ്ങളുടെ കണ്ണടയിലൂടെയാ മാഷേ ഞാനിപ്പോ എല്ലാം കാണുന്നത്. ഇവനാണ് എല്ലാറ്റിനും ദൃക്സാക്ഷി.

0: ഓ, എല്ലാം ആ നശിച്ചവൻ കണ്ടെന്നോ? എല്ലാം പിഴയ്ക്കുകയാണോ ഭഗവാനെ? ഇനി ഇനി നീ തന്നെ രക്ഷ.
1: ദൃക്സാക്ഷിയോ? എന്തിന്റെ ദൃക്സാക്ഷി?
2: ശരി, എല്ലാം ഞാൻ തന്നെ വിശദമാക്കി തരാം. ഇന്നലെ വെടിക്കെട്ട് തുടങ്ങി അല്പം കഴിഞ്ഞ് മാഷ് അമ്പലപ്പറമ്പിലൂടെ പടിഞ്ഞാട്ടേക്ക് നടക്കുന്നത് പ്രകാശം കണ്ടിരുന്നു. ആ സമയം എല്ലാവരും വടക്കേ മൈതാനത്ത് വെടിക്കെട്ട് കാണാൻ കൂടി നിൽക്കുകയായിരുന്നു. അന്നേരം മാഷ് ഒറ്റയ്ക്കായിരുന്നു. നിങ്ങൾ നേരെ പോയത് സ്വാമിയുടെ മുറിയിലേക്കായിരുന്നു. അതിനുള്ളിൽ കയറി ലൈറ്റ് ഇട്ട് നോക്കി, എന്നിട്ട് പരിഭ്രാന്തനായി വെളിയിലിറങ്ങി നാലുപാട് നോക്കി. എന്നിട്ട് എന്തോ കണ്ടതുപോലെ നിങ്ങൾ പടിഞ്ഞാറേ ഗേറ്റ് വഴി പുഴക്കരയിലേക്ക് ഇറങ്ങി. അവിടെ നിങ്ങൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. എന്നിട്ട് തെക്കോട്ടോടി. പ്രകാശം നിങ്ങളുടെ പുറകെ വരാൻ തുടങ്ങുകയായിരുന്നു. അന്നേരമാണ് കമ്മിറ്റി ഓഫീസിൽ നിന്നും മൈക്ക് സെറ്റുകാരൻ ഇറങ്ങി വന്ന് പ്രകാശനെ വിളിച്ചത്. അവർക്ക് സാധനങ്ങളുമായി തിരികെ പോകാൻ ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞു. കവലയിൽ നിന്നൊരു വണ്ടിയുമായി തിരികെ ഒരു 10 മിനിറ്റിലെത്തിയ അവൻ വീണ്ടും പുഴക്കരയിലേക്ക് ഓടി. അപ്പോ വെടിക്കെട്ട് തുടങ്ങി ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ടാവും. അതായത് ഉദ്ദേശം 11:40. സമയമൊക്കെ ശ്രദ്ധിച്ചോണേ. ആ പ്രകാശൻ, അവൻ പടിയിറങ്ങുമ്പോ കാലുവഴുതി വീണു അത്രേ. അപ്പോഴാണ് നിങ്ങളുടെ കണ്ണട അവിടെ വീണത്. അവനതറിഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാഴ്ചകളായിരുന്നു അവൻ ആ സമയം അവിടെ കണ്ടത്. നിങ്ങളും പൂജയും കടന്നുപോയ ശേഷം അവൻ ആ തീക്കുണ്ടത്തിനടുത്തേക്ക് ചെന്നു. കാര്യങ്ങളൊന്നും അവന് വ്യക്തമായില്ല. ആകെ അവന് തോന്നിയത് അവൻ അവിടെ എത്താനെടുത്ത 10-15 മിനിറ്റിനിടയ്ക്ക് നിങ്ങൾ ആ കൃത്യം ചെയ്തു എന്നാണ്. പക്ഷേ അവനൊന്നും ഉറപ്പില്ലായിരുന്നു. നിങ്ങളോട് അവനുള്ള ഇഷ്ടവും ബഹുമാനവും കാരണമാണത്രേ അവൻ ഈ വിവരം ആരോടും പറയാത്തത്. ഞങ്ങളോട് പോലും ഇത് മറച്ചു വയ്ക്കാൻ അവൻ അങ്ങേയറ്റം ശ്രമിച്ചു. പിന്നെ അവന്റെ കവളൊന്ന് ചൂടാക്കേണ്ടി വന്നു അവനെല്ലാം പറയാൻ. ഇത് പ്രകാശന്റെ രേഖപ്പെടുത്തിയ മൊഴിയാണ്. ഇതിൽ എത്ര അളവ് കണ്ട് സത്യമുണ്ട് കള്ളമുണ്ടെന്ന് എനിക്കിപ്പോ നിശ്ചയമില്ല. ഇനി പറയേണ്ടത് നിങ്ങളാണ് മാഷേ. നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് തന്നെ പ്രശ്നം ഉണ്ടാക്കി വെക്കരുത് മാഷേ. ഇതൊക്കെ ഒന്ന് നിഷേധിക്കുകയെങ്കിലും ചെയ്യാതെ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എന്റെ സംശയം വിശ്വാസമായി മാറും.
1: ജയരാജൻ, ഞാൻ
2: എന്നോട് സഹകരിക്കുന്നതല്ലേ മാഷേ നല്ലത്? കാര്യങ്ങൾ കൂടുതൽ വഷളാക്കണോ?
1: സർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല.
2: കൊന്നു എന്ന് ഞാൻ പറഞ്ഞോ? എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ എന്തിനു മടിക്കുന്നു നിങ്ങൾ? എന്തിനിതുവരെ കള്ളം പറഞ്ഞു? ഇങ്ങനെ പോയാൽ കൊലപാതകമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ കേസിൽ സംശയത്തിന്റെ പേരിലെങ്കിലും എനിക്ക് നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. അത് വേണോ?
1: ഈശ്വര, എന്തൊരു പരീക്ഷണമാണിത്. ശരി, ഞാൻ എല്ലാം പറയാം. പക്ഷേ ഒരഭ്യർത്ഥനയുണ്ട്. ഞാൻ പറയുന്നത് മറ്റാരും അറിയരുത്. അതിന് പ്രചാരം കൊടുക്കരുത് പ്ലീസ്.

0: തരത്തിലുള്ള ഒരു വാഗ്ദാനവും എനിക്ക് തരാൻ പറ്റില്ല മാഷേ. നിങ്ങൾ പറയുന്നതിന് കേസുമായി ബന്ധമുണ്ടെങ്കിൽ എനിക്കത് ഉറപ്പായും റെക്കോർഡ് ചെയ്യേണ്ടി വരും.
1: എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. എന്റെ കുട്ടി ഓർത്തിട്ടാ ഞാൻ ഈ പറഞ്ഞത്. അവളെ ഇതിലേക്ക് വലിച്ചഴയ്ക്കാൻ പാടില്ല. അവളുടെ ഭാവി ജീവിതത്തെ ബാധിക്കും. അതൊന്ന് ഭയന്നിട്ടാണ് ഒന്നും പറയാതെ എല്ലാം ഒളിച്ചു വെക്കാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചത്.
0: മാഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അല്ല, എന്താ പൂജയ്ക്ക് ഇതുമായുള്ള ബന്ധം?
1: സർ, ആ മനുഷ്യൻ ഇന്നലെ രാത്രി എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ. പറയേണ്ടി വരികയാണല്ലോ എല്ലാം.
0: സ്വാമിയോ, എന്തിന്?
1: അതെനിക്കറിയില്ല സർ. ഇന്നലെ രാത്രി ഡാൻസ് കഴിഞ്ഞ ഉടൻ നാടകം തുടങ്ങി. നാടകം കഴിഞ്ഞ് കമ്പക്കെട്ട് കാണാൻ എല്ലാവരും വടക്കേ മൈതാനത്തേക്ക് പോയി. ഡാൻസിന്റെ വേഷമൊക്കെ മാറ്റി മൈതാനത്ത് വന്ന് നിൽക്കാൻ ഞാൻ പൂജയോട് പറഞ്ഞിരുന്നു. പക്ഷെ മൈതാനത്തെത്തിയ ഞാൻ അവളെ അവിടെയെങ്ങും കണ്ടില്ല. അന്വേഷിച്ചപ്പോ അവളുടെ കൂടെ പരിപാടിക്കുണ്ടായിരുന്ന മറ്റു കുട്ടികൾ പറഞ്ഞത് ഡാൻസിന് ശേഷം അവരാരും പൂജയെ കണ്ടില്ലെന്നാണ്. ഞാൻ അവിടെയൊക്കെ അവളെ തിരഞ്ഞു. കാണാത്തപ്പോ പെട്ടെന്നൊരു ഉൾവിളിയുടെ പ്രേരണയിലാണ് ഞാൻ സ്വാമിയുടെ മുറിയിലേക്ക് പോയത്. മുറി പൂട്ടിയിട്ടില്ലായിരുന്നു. അകത്താകെ ഒഴിഞ്ഞുകിടന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അയാളുടെ തുണികളോ പെട്ടിയോ ഒന്നും. എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നി. ഒരു പന്തികേടുള്ളതുപോലെ. വെളിയിലിറങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് കാറ്റിൽ വല്ലാത്തൊരു ഗന്ധം അനുഭവപ്പെട്ടത്. മാംസം കരിയെന്ന പോലത്തെ ഗന്ധം.

തുണക്കരയിൽ നിന്ന് വീശുന്ന കാറ്റിലാണ് വരുന്നതെന്ന് മനസ്സിലായപ്പോ ഞാൻ അങ്ങോട്ട് ചെന്നു. പുഴവക്കത്ത് തെക്ക് ഭാഗത്തായി എന്തോ ഒരു പ്രകാശം ഞാൻ കണ്ടു. കണ്ണടയില്ലാത്തത് കൊണ്ട് വ്യക്തതയില്ലായിരുന്നു. പതുക്കെ എനിക്ക് മനസ്സിലായി അത് തീയാണെന്ന്. മാംസം കത്തുന്നതിന്റെ ഗന്ധം രൂക്ഷമായിരുന്നു. എന്റെ ഹൃദയം നിന്നുപോയി. ഞാൻ അങ്ങോട്ട് ഓടി.

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി. തുടർ നാടകം 17 ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും നരേന്ദ്രൻ മാഷ്, പി കെ രവി, എസ് ഐ ജയരാജ്, മനോജ് പിള്ള. സംവിധാന സഹായം എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ, വി എൻ ദീപ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ഗൃഹരശ്മി കുടുംബത്തിന് ഒരു കൂട്ട്, മൈഗ്രെയിൻ കാരണങ്ങളും ഹോമിയോ ചികിത്സയും.

ഈ വിഷയത്തിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രി RMO ഡോക്ടർ ഷിബി പി വർഗീസ് തത്സമയം പങ്കെടുക്കുന്നു. നിങ്ങൾക്ക് വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9495 99 10 15. ഇന്ന് 2:30 ന്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മിയിലേക്ക് ഏവർക്കും സ്വാഗതം. തലവേദന ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരു വ്യക്തിയും ഉണ്ടാവില്ല എന്ന് പറയാം. പല പല ഘട്ടങ്ങളിൽ പല പല അവസരങ്ങളിൽ നമുക്ക് തലവേദന ഉണ്ടാകാറുണ്ട്. എന്നാൽ സാധാരണയായും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ബാധിക്കുന്ന, നമ്മുടെ ദിനചര്യകളെ കൂടുതൽ ബാധിക്കുന്ന തലവേദനയെ എങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക? മൈഗ്രെയിൻ എന്ന ഈ ഒരവസ്ഥയ്ക്ക് എന്തൊക്കെ ഹോമിയോ ചികിത്സകളാണ് ഫലപ്രദമായിട്ടുള്ളത്? ഈ വിഷയത്തിൽ നിങ്ങളുടെ സംശയങ്ങൾക്കായി മറുപടി പറയാനെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രി RMO ഡോക്ടർ ഷിബി പി വർഗീസാണ്. ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. 0497295600 എന്ന നമ്പറിൽ. നമ്പർ ഇതാ ഒരിക്കൽ കൂടി, 0497295600. ഇപ്പോൾ മുതൽ 3:30 വരെ. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
0: തലവേദന, ഇത് നമുക്കൊരു തലവേദനയാണ് എന്ന് പറയുന്നത് പോലെയാണ് എപ്പോഴും അല്ലെ? പലർക്കും തലവേദന എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ജീവിതത്തിൽ പല പല കാര്യങ്ങളും മാറ്റിവെക്കപ്പെടേണ്ട ഒരു അവസ്ഥ തലവേദന. നിസ്സാരക്കാരൻ എന്ന് പറയുന്ന തലവേദന
1: ഉണ്ടായിട്ട് കാണുന്നു പല തലവേദനകളും.
0: തീർച്ചയായും. അപ്പൊ ഈ മൈഗ്രെയിനും നമ്മുടെ സാധാരണ തലവേദനയും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസം, പലപ്പോഴും പറയും തലവേദന വരുമ്പോൾ എനിക്ക് മൈഗ്രെയിൻ ആണെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഈ തലവേദനയും മൈഗ്രെയിനും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? എങ്ങനെയാണ്
1: തലവേദന? പലതരത്തിൽപ്പെട്ട തലവേദനയുണ്ട്. അതിനകത്ത് ഒന്ന് മാത്രമാണ് ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. ഒരുപക്ഷെ നമുക്കൊരു രക്തം പരിശോധിച്ചാലൊന്നും അതിനകത്ത് കണ്ടെത്തണമെന്നില്ല. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മറ്റ് MRI പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും നമുക്ക് അത് കണ്ടെത്തണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന ഒരു തലവേദനയാണ് ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. പെട്ടെന്നൊരു ദിവസം നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരാളല്ല, വളരെ ചെറുപ്പത്തിലെ തന്നെ നമ്മുടെ കൂടെ കൂടുന്ന ഒരു സുഹൃത്ത് എന്ന് പറയാം. അതെ. ഇതിനെ നമ്മൾ മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള ചികിത്സകൾ എടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. പൊതുവെ ആളുകൾ ഇതിനെ എന്താ പറയുക, നമുക്ക് എന്തൊരു തലവേദന വന്നാലും അതൊരു മൈഗ്രെയിൻ ആണ്. ഒരുപക്ഷെ ചിലപ്പോൾ ഒരു വയസ്സായ ഒരാളുകൾക്ക് വന്നപ്പോൾ, ചില കുട്ടികൾക്കൊക്കെ തന്നെയാണെങ്കിലും ഒരാൾക്ക് തലവേദന ഉണ്ടെങ്കിൽ നിനക്കും അത് മൈഗ്രെയിൻ ആയിരിക്കാം എന്ന് പറയും. അങ്ങനെയല്ല. ഇപ്പം നമുക്ക് സാധാരണ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറഞ്ഞ ഹെഡേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ടെൻഷൻ ഹെഡേക്ക് ഉണ്ട്, അതുപോലെ തന്നെ വരുന്ന ഒരു സാധനമാണ് മൈഗ്രെയിൻ. ആ ഒരു മൂന്ന് തരത്തിൽ WHO നമുക്ക് നല്ല മൂന്ന് രീതിയിലാണ് ഈ തലവേദനയെ നമുക്ക് തിരിച്ചിരിക്കുന്നത്.

0: ഇതൊന്നും അല്ലാതെ മറ്റേതെങ്കിലും അസുഖങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് തലവേദന വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും നമുക്ക് തലവേദന, ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ പൊതുവെ
1: മൈഗ്രെയിൻ
0: ഒറ്റ പേരിലൊക്കെ വിളിക്കും. എനിക്ക് മൈഗ്രെയിൻ ആണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ഒ പിയില് പേഷ്യൻസ് വന്നിട്ടങ്ങ് പറയാം എന്താണ് അസുഖം എന്ന് ചോദിച്ചാൽ അവര് തന്നെ ഡയഗ്നോസിസ് പറഞ്ഞു കഴിഞ്ഞു, ഡോക്ടർ എനിക്ക് മൈഗ്രെയിൻ ആണ്. അപ്പൊ നമ്മൾ എന്താണെന്ന് ചോദിക്കുന്നതിന് മുമ്പേ തന്നെ അവര് ഡയഗ്നോസിസ് ഇങ്ങോട്ട് പറയും. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് ഓരോ തലവേദനകളും നമുക്ക് വ്യത്യാസമുണ്ട്.
1: നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം, അതിനുശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
2: ഹലോ
1: നമസ്കാരം. ആരാണ്?
2: ഞാൻ കൃഷ്ണൻ.
1: ആ കൃഷ്ണേട്ടൻ പറഞ്ഞോളൂ. തലവേദനയാണ്, മൈഗ്രെയിൻ ആണ് ഇന്നത്തെ വിഷയം. ശിമി ഡോക്ടറുണ്ട് സംസാരിച്ചു. ആ കൃഷ്ണേട്ട, തലവേദന ഉണ്ടോ?
2: നമസ്കാരം. നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം കൃഷ്ണേട്ട, പറഞ്ഞോളൂ.
2: ഇത് ഈ മൈഗ്രെയിന് എന്താണ് ഈ മൈഗ്രെയിൻ? ഈ മൈഗ്രെയിൻ ഒരു ചെറിയ നിർവചനം തരാമോന്നാണ് ആദ്യത്തെ ചോദ്യം.
0: ഓക്കെ.
2: രണ്ടാമത്തത്, ചില നാട്ടുവൈദ്യന്മാർ പച്ചമരുന്ന് പ്രയോഗം കൊണ്ട് മൈഗ്രെയിൻ മാറ്റിയെടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പച്ചമരുന്ന് പ്രയോഗവും പിന്നെ മൈഗ്രെയിൻ തമ്മിൽ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്.
0: ഓക്കെ, രണ്ട് ചോദ്യമാണുള്ളത്. ഓക്കെ കൃഷ്ണേട്ട, താങ്ക് യു. അപ്പോ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് മൈഗ്രെയിൻ? അതാണ് ഇപ്പൊ ഇത്രയും തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതൊരു ന്യൂറോളജിക്കൽ, അതായത് ഞരമ്പ് സംബന്ധമായ ഒരു അസുഖമാണ്, നമ്മുടെ തലയെ ബാധിക്കുന്ന ഒരു അസുഖമാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്, മറ്റ് തലവേദനകളിൽ വ്യത്യസ്തമായിട്ട്. ഈ പച്ചമരുന്ന് എന്ന് പറയുന്ന ഒരു കാര്യം, ഈ മൈഗ്രെയിന് ചില ചില പാറ്റേൺ അനുസരിച്ചുള്ള തലവേദന, അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് സംസാരിച്ച് വരുന്നുണ്ട് കൃഷ്ണയുടെ. എന്നാലും ഇത് കേൾക്കണം, അത് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിച്ചു. ചില പാറ്റേൺ അനുസരിച്ചുള്ള ഒരു പ്രത്യേക രീതിയിലാണ് തലവേദന ചെറുപ്പം മുതലേ ഉള്ള ആളുകൾക്ക് വരുന്നു, വലുത വയസ്സായാലും അവർക്ക് ആ നിൽക്കുന്നു. അങ്ങനത്തെ ഒരു പ്രത്യേക പാറ്റേൺ ഉള്ള ഒരു തലവേദനയാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോ രണ്ടാമതൊരു കാര്യം, പെട്ടെന്ന് ഒരു മരുന്ന് കൊടുത്ത് പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ നിർത്താൻ പറ്റുന്ന ഒന്നല്ല ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അത് കുറച്ച് നാളത്തെ മരുന്നിന് ശേഷം അത് അതിന്റെ പാറ്റേൺസ് കുറച്ചെടുത്ത്, അതിന് ഡ്യൂറേഷൻസ്, വരുന്ന ഡ്യൂറേഷൻസ് കുറച്ചെടുത്ത് മാത്രമേ നമുക്ക് മൈഗ്രെയിന് ശമനം നൽകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഒരു പൂർണ്ണമായൊരു രോഗസൗഖ്യത്തിലേക്ക് മൈഗ്രെയിൻ പോകുന്ന കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അതിന്റെ പാറ്റേൺ കുറച്ചെടുത്ത് അതിന്റെ ഡ്യൂറേഷൻ, വരുന്ന ഡ്യൂറേഷൻ, അതായത് നമുക്കറിയാം തലവേദന വരുന്ന ഒരാളെ സംബന്ധിച്ച്, മൈഗ്രെയിൻ തലവേദന വരുന്ന ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരാഴ്ച ഇടവിട്ട് തലവേദന വരുന്നു, ഒരു മാസം ഇടവിട്ട് തലവേദന വരുന്നു, സ്ത്രീകൾക്കാണെങ്കിൽ എല്ലാ ആർത്തവ സമയത്തും തലവേദന വരുന്നു. അതിന്റെ ഒരു വരുന്ന ഡ്യൂറേഷൻ, ഒരു മാസം തലവേദന വരുന്നു, നമുക്ക് രണ്ട് മാസം, മൂന്ന് മാസം, അതിന്റെ കാഠിന്യം കുറച്ചെടുത്ത് അങ്ങനെയാണ് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളത്. ഒറ്റയടിക്ക് ഈ പച്ചമരുന്നിലൂടെ അത് സുഖമാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
1: ഓക്കെ
0: കൃഷ്ണേട്ടാ, താങ്ക് യു.
1: വിളിച്ചതിൽ സന്തോഷം. നമ്മൾ തലവേദനയെ മൂന്ന് ഭാഗമായിട്ട് WHO നിർവചിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: ഒന്നാമത്തെ സാധനം എന്ന് പറയുന്നത് ഒരു ടെൻഷൻ ഹെഡേക്ക് എന്ന് പറഞ്ഞു. കൂടുതൽ സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മൾ തലയിൽ എന്തോ ഒരു ബാൻഡ് കെട്ടിയിരിക്കുന്ന പോലെ, എന്തോ വലിഞ്ഞു വലിഞ്ഞു മുറുകുന്ന പോലെ പേഷ്യൻസ് നമുക്ക് പറയാറുണ്ട്. ആ ഒരു ടൈപ്പ്, ഒരു പ്രത്യേക ഒരു പാറ്റേൺ ഒന്നും ഇല്ലാത്ത, തലയിലും പ്രത്യേകിച്ച് ഇങ്ങനെ എന്തോ വലിഞ്ഞു മുറുകിയിരിക്കുന്ന പോലെ, ഒരു എന്തോ ഒരു എന്താ പറയുക, ഒരു തുണിയിട്ട് മുറുകി കെട്ടിരിക്കുന്ന പോലെയാണ് സാധാരണ അങ്ങനെ. അത് കൂടുതലും നമുക്ക് സ്ട്രെസ്, ഭയങ്കരമായി ഓവർ സ്ട്രെസ്. നമുക്കറിയാം ഇപ്പോഴത്തെ സമയത്ത് നമ്മുടെ LKG കുട്ടികൾക്ക് വരെയുള്ള സാധനമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രെസ് ഭയങ്കരമായിട്ട് വരുന്ന സമയത്ത് നമ്മളാണെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവും, അത് മൈഗ്രെയിൻ തലവേദനയല്ല, ടെൻഷൻ ഹെഡേക്ക് എന്നാണ് അതിനെ നമുക്ക് പറയുന്നത്. രണ്ടാമത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയാം. അതായത് തലവേദനയുടെ കൂട്ടത്തിൽ ചെറിയ ജലദോഷത്തിന്റെ സിംറ്റംസ് പോലെ വരുന്നു, മൂക്കിൽ നിന്ന് വെള്ളം പോലെ വരുന്നു, കണ്ണ് ചുവന്ന കളറാവുന്നു, അങ്ങനെ അല്ലെങ്കിൽ മൂക്കടപ്പ് പോലെ വരുന്നു, അങ്ങനെയൊക്കെ വരുന്ന സംഭവമാണ് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്നത്. ഈ മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ തീർത്തും വ്യത്യസ്തമായ, അതൊരു ഞാൻ പറഞ്ഞു ഒരു പാറ്റേൺ, അതായത് അതിനൊരു തുടക്കമുണ്ട്, ഒരു സിനിമ പോലെയാണ് ശരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് പറയാം, അതായത് സിനിമ പോലെയാണ്, അതിന്റെ തുടക്കമുണ്ട്, അതിന്റെ സിനിമയുടെ നമുക്കറിയാം, അതിന്റെ ഇൻട്രൊഡക്ഷന്റെ സിനിമ പറഞ്ഞു കഴിയുമ്പോഴേക്കും, കുറച്ച് കഴിയുമ്പോഴേക്കും സിനിമയുടെ ഒരു കഥയിലേക്ക് നമ്മൾ എത്തുന്നു, സിനിമ സിനിമയുടെ ക്ലൈമാക്സ് അതുപോലെ പോകുന്ന. ഒരുപക്ഷെ ശരിക്കും WHO പറയുന്നത് ഒരു 4 മുതൽ 72 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ മൈഗ്രെയിൻ. ആള് ചില്ലറക്കാരനല്ല,
1: ഇത്രയും സമയത്തോളം.
0: അതെ, ആള് ഭയങ്കര, നമ്മളെ കൊല്ലൂലെങ്കിലും ആള് ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത് വന്ന് കൂടെ നിൽക്കുന്നവരാണ് അല്ലെ. ഒരു 4 മുതൽ 72 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പുള്ളി. ആ പാറ്റേൺ, അതായത് തുടക്കം അതിന്റെ ആ സിനിമ പോലെ ഒരു 4 സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ
1: നമുക്കൊരു കോളുടെ ശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ
2: ഹലോ
1: നമസ്കാരം. ആരാണ്? പേരൊന്ന് പറയാമോ?
2: എന്റെ പേര് അബ്ദുറഹ്മാൻ.
1: അബ്ദുറഹ്മാൻ, ഓക്കെ. മൈഗ്രൈനെ കുറിച്ചാണ് നമ്മൾ
2: സംസാരിക്കുന്നത്. കുറെ കൊല്ലങ്ങളായി
1: ഡോക്ടർ
2: ചികിത്സ നടത്തുന്നു.
0: പറഞ്ഞു അബ്ദുറഹ്മാൻ. പറഞ്ഞു
2: ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ചില സ്ഥലത്ത് ഡോക്ടർ പറഞ്ഞ ടെൻഷൻ കൂടുമ്പോ
0: ടെൻഷൻ കൂടുമ്പോ വരുന്നത്. ഓൾറെഡി അതുള്ള ആളുകൾക്ക് ഭാര്യക്ക് എത്ര നാളായി തുടങ്ങിയിട്ടെന്ന് അറിയാമോ? വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉള്ള സാധാരണ മൈഗ്രെയിൻ, മൈഗ്രെയിൻ എന്ന് പറയുന്ന വർഷങ്ങളായി കൂടെ ഉള്ളതാണ്. ഒരു സാധനമാണ് സാധാരണ അത്രയും നാളെടുത്തിട്ട് തന്നെയാണ് നിൽക്കാറ്. ഇപ്പോൾ അതിന് മെഡിസിൻ കഴിക്കുന്നുണ്ടോ?
2: മരുന്ന് യോമിന്റെ കഴിക്കുന്നുണ്ട്. എല്ലാ സമയത്തും ഇല്ല.
0: ഇല്ല,
2: ചില
0: മാസങ്ങളിലോ വരുന്ന സമയത്ത് അത് കഴിച്ചിട്ട്
2: ഓക്കെ
0: ഓക്കെ. ഭക്ഷണം അതിനകത്ത് ഭക്ഷണത്തിലൂടെ ഒരിക്കലും തലവേദന മൈഗ്രെയിൻ വരില്ല. പക്ഷെ ചില ഭക്ഷണങ്ങൾ മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക് അത് ട്രിഗർ ഫാക്ടർ, അതായത് അത് ആ സമയത്ത് തലവേദന ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു വരുന്നുണ്ട്. ട്രിഗർ ഫാക്ടർ ആയിട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത്, അതായത് ആ തലവേദന കൂട്ടാൻ വേണ്ടി, പ്രത്യേകിച്ച് തലവേദന ഈ മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക് ആ ചില ചില ഭക്ഷണങ്ങൾ അവർക്ക് ശരീരത്തിന് ശരിയാവില്ല. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് തലവേദന കൂടാം. അപ്പൊ അത് നമ്മൾ ആ മെഡിസിൻ സെലക്ഷൻ നിങ്ങൾ ആ സമയത്ത്
1: റേഡിയോ അല്പമൊന്ന് മാറി നിൽക്കണേ. അബ്ദുറഹ്മാൻ ചേട്ടൻ, ഒന്ന് റേഡിയോയുടെ ശബ്ദം അല്പം കുറച്ചു വെച്ചാലും മതി, സംസാരിച്ചോളൂ.
0: ഓക്കെ. അപ്പൊ നമ്മൾ ആ സമയത്ത് ഈ പറയുന്ന കാര്യം, ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് തലവേദന ഉണ്ടായിരുന്ന ഡോക്ടറോട് സംസാരിച്ചിരുന്നെങ്കിൽ, ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇത്തരത്തിൽ തലവേദന ഉണ്ടാകുന്ന ആ ഡോക്ടറോട് കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് സെലക്ഷന് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ ആ കാര്യങ്ങൾ കൂടി ഡോക്ടറോട് പറയാ. തീർച്ചയായിട്ടും ഹോമിയോപ്പതിയിൽ അത് മെഡിസിൻ കഴിക്കുമ്പോൾ തലവേദന വരുന്ന ഡ്യൂറേഷൻ കുറഞ്ഞു കുറഞ്ഞ് തലവേദന മാറുകയാണ് ചെയ്യാറ്.
1: ഓക്കെ, ഏതായാലും വിളിച്ചതിൽ സന്തോഷം. നമ്മള് പാറ്റേൺ എന്നെ കുറിച്ചാണ് പറയുന്നത്, മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ഡോക്ടർ പറഞ്ഞു അത് ഒരു പെട്ടെന്നൊരു ദിവസം
0: വരുന്ന
1: ഒന്നല്ല, ചെറുപ്പം മുതൽ തന്നെ.
0: കുട്ടികളിലെ ചിലപ്പോൾ ഉണ്ടാവാം, കുട്ടികളെ ആളുകളൊക്കെ. അപ്പൊ അത് ഞാൻ ഈ നാല് സ്റ്റേജിനെ കുറിച്ച് പറയാറുണ്ട് ആളുകൾക്ക്. അത് ഇപ്പൊ കേൾക്കുന്ന സമയത്ത് എന്താണ് ഇന്ന് സിനിമ എന്ന് പറഞ്ഞു, നാല് സ്റ്റേജ് എന്താണ് നമുക്ക്. അതായത് ഒന്നൊരു പ്രോഡ്രോം സ്റ്റേജ് എന്ന് പറയും, ആദ്യത്തെ ഒരു സ്റ്റേജ്
1: തുടക്കം.
0: പിന്നെ ഒരു ഓറ സ്റ്റേജ്. ഓറ എന്ന് പറയുന്ന സാധനം നമുക്ക് കൂടുതൽ മൈഗ്രെയിൻ അനുബന്ധിച്ചാണ് ഉള്ളത്. പിന്നെ ഒരു തലവേദന വരുന്ന ഹെഡേക്ക് സ്റ്റേജ്. പിന്നെ ലാസ്റ്റ് സ്റ്റേജ്, അതായത് വൈൻഡിങ് അപ്പ്, അത് പോസ്റ്റ് ഡ്രോം സ്റ്റേജ് എന്ന്
1: പറയും.
0: കഴിഞ്ഞ നമ്മൾ ക്ലൈമാക്സ് എന്ന് പറയാവുന്ന സമയം. പ്രോഡ്രോം സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ തലവേദന വരുന്നത് ഞാൻ പാറ്റേൺ, നമുക്ക് ഒരു തലവേദനയുള്ള ആളുകൾ ഒന്ന് എഴുതി നോക്കിയാൽ നമുക്ക് ഇത് പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. തലവേദന ഇങ്ങനെ തന്നെയാണ്. അതായത് പ്രോഡ്രോം സ്റ്റേജ് എന്ന് പറയുമ്പോൾ തലവേദന വരുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ശരീരത്തിനാകെ വേദന പോലെ വരും, എന്തോ ഒരു പോലെ വരുന്നു, ക്ഷീണം പോലെ വരുന്നു, ദേഷ്യം വരുന്നു, മൂഡ് ചേഞ്ച് ഉണ്ടാവുന്നു, ഭയങ്കരമായിട്ട് കോട്ടുവായ ഉണ്ടാവുന്നു, ചില ഫുഡുകളോടൊക്കെ ക്രേവിംഗ് ഉണ്ടാവുന്നു. നിങ്ങൾ എഴുതി നോക്കി അറിയാൻ പറ്റും
1: തലവേദനയുണ്ടാവും.
0: ഒരു പ്രാവശ്യം ഉണ്ടായ തലവേദന നിങ്ങൾ ഈ തലവേദന ശേഷം ഇതിനൊരു പാറ്റേൺ എഴുതി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതായത് ചില ഫുഡുകളോട് ക്രേവിംഗ് ഉണ്ടാവുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് തലവേദന തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഉണ്ടാകുന്നു. അത് വളരെ ഇപ്പോൾ സാധാരണ ഒരു തലവേദന ഉണ്ടാവുന്നതിന്റെ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം മുന്നേ ഒക്കെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അതാണ് പ്രോഡ്രോം സ്റ്റേജ് എന്ന് പറഞ്ഞു. അതായത് സിനിമ നമുക്ക് തുടങ്ങിയതേ ഉള്ളൂ, ഇൻട്രൊഡക്ഷൻ കാണിച്ചതേ ഉള്ളൂ. പിന്നെ സിനിമയിലേക്ക് നമ്മൾ എത്തുന്നു, അതായത് സിനിമയുടെ കഥയിലേക്കൊക്കെ നമ്മളിങ്ങനെ കാണുന്ന ഓറ സ്റ്റേജ്. അതായത് ചെറുതായിട്ടും നമ്മുടെ തലയുടെ കണ്ണിന്റെ ഫ്രണ്ടിലൊക്കെ സിക്സ് ആഗ് ലൈൻ പോലെ ചെറിയ എന്തോ ലൈൻ പോലെ വരുന്നു. നമുക്ക് ചിലപ്പോൾ കണ്ണടച്ചിരുന്നിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടാവും ചെറിയ ഫ്ലിക്കറിങ് പോലെ. അത് കാര്യമായിട്ട് നമുക്ക് ഈ തലവേദനയുള്ള ആളുകൾക്ക് ഉണ്ടാവും. പിന്നെ എന്തോ ഒരു സ്പോട്ട് പോലെ കണ്ണിന്റെ മുമ്പിൽ എന്തോ ഒരു ചെറിയൊരു സ്പോട്ട് പോലെയൊക്കെ വരുന്നു, എന്തോ ഫ്ലാഷ് ലൈറ്റ് പോലെയൊക്കെ ഉണ്ടാവുന്നു, അങ്ങനെ ഉണ്ടാവുന്നു. ചിലപ്പോൾ സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നു. സാധാരണ മൈഗ്രെയിൻ ഉള്ള ആളുകൾക്കാണ് ഇത് നമുക്ക് ശ്രദ്ധിക്കേണ്ട സമയം നമുക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് ഓറ സ്റ്റേജ്,
1: ഓറ സെക്കൻഡ് സ്റ്റേജ്.
0: പിന്നെ തേർഡ് സ്റ്റേജ് തലവേദന,
1: അല്ല
0: ക്ലൈമാക്സിന് മുന്നേ അതാണ് കഥയുടെ ശരിക്കുള്ള കഥ. അതാണ് അവിടെ നമുക്ക് തലവേദന വന്ന്, തലവേദന വരുന്ന സമയത്ത് നല്ല തലവേദന ഭയങ്കര ഇതാണ്. 7 മണിക്കൂർ മുതൽ, അല്ല 4 മുതൽ 72 മണിക്കൂർ തലവേദന നിൽക്കാം. ഇവന് നല്ല ഒരു സൈഡിൽ മാത്രമായിട്ട് തലവേദന, ഭയങ്കര പൾസേറ്റിംഗ്, അതായത് നമുക്കിങ്ങനെ ഞരമ്പ് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടിക്കുന്ന പോലെ വേദന ഉണ്ടാവുന്നു. ഭയങ്കര വേദന ആയിരിക്കും. എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം. അവരുടെ വേദന എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ പാറ്റേൺ ഇപ്പൊ കുറഞ്ഞു വന്നു. പാറ്റേൺ ഞാൻ മനസ്സിലാക്കിയതാണ്, പാറ്റേൺ കുറഞ്ഞു വന്നു.

0: അപ്പൊ എനിക്ക് നല്ല
1: രീതിയിൽ
0: കൺട്രോളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതാണ് ഒരു ഇതം. ചില ആളുകൾക്ക് അപ്പോ ലൈറ്റ് കാണാൻ ബുദ്ധിമുട്ട് വരുന്നു. പിന്നെ പോസ്റ്റ് ട്രോമ സ്റ്റേജ് കഴിഞ്ഞു, തലവേദന മാറി, പിന്നെന്തായി അവന്.

0: ഇത് എല്ലാവർക്കും ഇതേപോലെ തന്നെ എനിക്ക് ഓറ ഇന്ന ഉദ്ദേശിച്ച ഓറ തന്നെ വരണമെന്നില്ല, ഓറ ചെറുതായിട്ട് പോലും വന്നു പോവാം, ചെറിയ രീതിയിൽ മാത്രം വരണമെന്നുള്ളൂ. ഓക്കെ,
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം, ശേഷം തുടരാം. ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ആരാണ്
2: ഇത്? കോഴിക്കോട് കണ്ണൻ വേൽ.
1: മൈഗ്രെയിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഷിബി ഡോക്ടർ സംസാരിച്ചോ?
0: മൈഗ്രെയിനെ കുറിച്ച് അതാണ് ഇപ്പൊ പറഞ്ഞത്. മൈഗ്രെയിൻ നമുക്ക് കുറച്ചും കൂടി ചെറിയ ചെറുപ്പത്തിലേ മുതലേ ഒരാളുകൾക്ക് വരാം. മൈഗ്രെയിനില് നമുക്ക് ഓറ എന്ന് പറയുന്നത് ചിലപ്പോൾ തലവേദന ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ചെറിയ കണ്ണിന്റെ മുമ്പിൽ ചെറിയ ലൈറ്റ് പോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. സിവിയർ ആയിട്ടുള്ള രീതിയിലുള്ള നല്ല രീതിയിലുള്ള വേദന ഉണ്ടാവാം. 4 മുതൽ 72 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. അതൊക്കെയാണ് നമ്മൾ മൈഗ്രെയിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതല്ല ചോദിച്ചത്.
2: പിന്നെ ഈ മൈഗ്രെയിന് പ്രത്യേക പച്ച മരുന്നുകൾ ഉണ്ടാലും കുറക്കുന്നുണ്ട്, അങ്ങനെയുള്ള എന്തെങ്കിലും?
1: ഇത് കുറച്ച് മുൻപ് നമ്മുടെ കൃഷ്ണേട്ടൻ ചോദിച്ച ചോദ്യമാണ്.
0: ഒരാള് ചോദിച്ചിരുന്നു, നമ്മൾ പെട്ടെന്ന് ഒരു പച്ചമരുന്നിലൂടെയൊന്നും ഈ മൈഗ്രെയിൻ മാറുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. കാരണം മൈഗ്രെയിൻ ഒരു പ്രത്യേക പാറ്റേൺ ഉള്ള ഒരു തലവേദനയാണ്. കുറച്ച് നാളത്തെ ട്രീറ്റ്മെന്റിലൂടെ നമ്മൾ അതിന്റെ ഡ്യൂറേഷൻ വരുന്ന കാലാവധി കുറച്ചെടുത്ത് അതിന്റെ ബാക്കി തലവേദന ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ നിന്ന് കുറച്ച് നാൾ മാറി നിന്ന് അങ്ങനെയാണ് അതിന്റെ ചികിത്സ പോകുന്നത്. ഒറ്റ പച്ചമരുന്നിലൂടെ ഒന്നും നമുക്ക് സാധാരണ ആ തലവേദന മാറാനുള്ള സാധ്യത കുറവാണ്.
2: ഇത് ഹോമിയോ മരുന്നിലൂടെ പൂർണ്ണമായിട്ട് ഇത് ഇപ്പൊ ഈ മൈഗ്രെയിൻ മാറ്റാൻ സാധിച്ചു?
0: പൂർണ്ണമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അത് കുറച്ച് നാളെടുക്കും. നമ്മൾ ആ പാറ്റേൺ കുറച്ചെടുക്കുക. അതായത് ആ തലവേദന വരുന്ന ചില സമയത്ത് ആളുകൾക്ക് എല്ലാ മാസവും തലവേദന, എല്ലാ ആഴ്ചയും തലവേദന വരുന്നു. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് തലവേദനയുടെ കാഠിന്യം കുറയ്ക്കുക, രണ്ടാമത് തലവേദന വരുന്ന കാലാവധി കൂട്ടുക. ഒരു മാസത്തിൽ ഒരിക്കൽ വരുന്ന ഒരാൾ 2 മാസം 3 മാസം ഒക്കെ ആയിട്ട് കാലാവധി കൂട്ടി കൂട്ടി അങ്ങനെ വന്ന് കുറെ നല്ല രീതിയിൽ ശമനം നൽകുക. പൂർണ്ണമായിട്ട് മാറാൻ അവരുടെ ശരീരത്തിൽ ഒരു പ്രത്യേകതയാണ്, അത് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും
2: മരുന്ന് മാസങ്ങളോളം കഴിക്കേണ്ടി വരും.
0: കുറച്ച് നാള് കഴിക്കണം, അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് നാള് കഴിക്കേണ്ടി വരും. നമുക്കിപ്പോ പെട്ടെന്നൊരു എന്താണ് ചെറിയൊരു സ്പൂൺ വെച്ച് നമുക്ക് എടുത്തു കളയുന്ന പോലെ നമുക്ക് എടുത്തു കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് നാളനുസരിച്ച് മെഡിസിൻ കഴിക്കുമ്പോൾ നമുക്ക് ആ പാറ്റേണില് കുറവ് വരുത്താനും സിംപ്റ്റംസ് കുറച്ച് ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ കുറവ് വരുത്താനും അതിന്റെ കാലാവധി കൂട്ടി നമുക്ക് രോഗികൾക്ക് നല്ല, എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്ന ഒരാളാണ്, ഞാൻ മരുന്ന് കഴിച്ചതാണ് നമുക്ക് അതിന്റെ പാറ്റേണൊക്കെ ശരിയായി വന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് അറിയാൻ സാധിക്കും. അപ്പൊ അങ്ങനെ രീതിയിലാണ്
2: ഈ മൈഗ്രെയിൻ. ഒരു 10-11 മണി അങ്ങനെയുള്ള ഓരോ സമയത്തല്ലേ ഇത് വരുന്ന?
0: അങ്ങനെ വരണം നിർബന്ധമില്ല. 10-11 മണി നമുക്ക് 10-11 മണി സമയത്ത്, അതാ ആ സമയത്ത് 10-11 മണി എന്ന് പറയുന്നത് വെയിലിന്റെ ഒരു സമയമാണ്. വെയില് കൂടുതലുള്ള ആളുകൾക്ക് വെയിലിന്റെ അത് അതൊരു കാരണം മാത്രമാണ്. വെയിലിന്റെ കാഠിന്യം വരുന്ന ഒരു ചില ആളുകൾക്ക് മാത്രമാണ്, ചില ആളുകൾക്ക് ഇതൊന്നുമല്ല. കൂട്ടത്തിൽ കുറെ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് പോയി തലവേദന വരാം. ഭക്ഷണം കഴിക്കാതിരുന്നാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ രാത്രി ഭക്ഷണം സ്കിപ്പ് ചെയ്തു, രാവിലെ ഭക്ഷണം സ്ഥിരമായിട്ട് സ്കിപ്പ് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, അങ്ങനെയും കാരണങ്ങളുണ്ടാവും. അവർക്ക് വരുന്ന സമയം മറ്റു
2: തരത്തിലായിരിക്കും,
0: അതൊരു കാരണമാണ്. അങ്ങനെ കുറെ കാരണങ്ങളുണ്ട് ഇത് വരാതിരിക്കും. ചില സ്ത്രീകൾക്കാണെങ്കിൽ ഹോർമോൺ റിലേറ്റഡ് ഇത് വരാം, മെൻസസിനോടനുബന്ധിച്ച് വരാം. ഈ 10-11 മണി എന്ന് പറഞ്ഞാൽ വെയില് സൂര്യപ്രകാശം കൂടുതൽ ചൂട് കൂടുതലുള്ള സമയത്ത് വരുന്നതാണ് അവരുടെ അവരുടെ പാറ്റേൺ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ സമയത്ത്
2: വരുന്നത്.
1: നമ്മളിപ്പോ പറഞ്ഞു കുട്ടികളിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. കുട്ടികളിലെ തലവേദന അതിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് അവർക്ക് പഠിക്കാൻ മടിയുള്ളത് കൊണ്ട് തലവേദന പറയുന്നതായിരിക്കാം എന്നാണ്. ചിലപ്പോൾ അത് നമ്മൾ നിസ്സാരമായിട്ട് കാണാറുമുണ്ട്. അപ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ കുട്ടികളിൽ വരുന്ന തലവേദന?
0: കുട്ടികളിലെ തലവേദന, കുട്ടികൾ മൈഗ്രെയിൻ കൂടുതലായിട്ട് നമുക്ക് കുട്ടികളിലാണ് തുടങ്ങുന്നത്.
1: ഈ ചെറുപ്രായത്തിലാണ്,
0: ചെറുപ്രായത്തിൽ തന്നെ മൈഗ്രെയിൻ വരും. നമുക്ക് നമ്മുടെ ഹോമിയോപ്പത്തിന് സ്കൂൾ ഗേൾസ് ഹെഡേക്ക് എന്ന് പറഞ്ഞ തന്നെ നമുക്ക് ചില മരുന്നുകൾ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. സ്കൂൾ ഗേൾസ് ഹെഡേക്ക്, കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ?
1: ഭക്ഷണം സ്കിപ്പ് ചെയ്യും,
0: ഭക്ഷണം സ്കിപ്പ് ചെയ്യും. കാരണം നമുക്കറിയാം രാവിലെ 7 മണിക്ക് വണ്ടി വരും, അത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടി. അപ്പൊ 7 മണിക്ക് ഇതുങ്ങൾ രാവിലെ തന്നെ നമുക്ക് കുത്തിപ്പൊക്കണം. എനിക്കും വീട്ടിൽ ഒരാളുണ്ട്, നമുക്ക് രാവിലെ തന്നെ ഇതിനെ
1: കുത്തിപ്പൊക്കുക.
0: ഭക്ഷണം കഴിക്കാൻ ഉറക്കത്തിന്റെ പ്രശ്നം വരാം. ഭക്ഷണം ഇവർ, കാരണം ഇവര് നമുക്കറിയാം പണ്ടത്തെ സമയത്ത് കുട്ടികളൊക്കെ ഉറങ്ങാൻ വേണ്ടി ഭയങ്കര ലേറ്റ് ആവുന്ന കുട്ടികളാണ്. അപ്പൊ കുട്ടികൾ രാവിലെ തന്നെ നേരത്തെ എഴുന്നേക്കുന്നു. അപ്പൊ 7 മണിക്ക് വണ്ടി വരുന്നുണ്ട്, ചിലപ്പോ ഭക്ഷണത്തിന് വേണ്ടി അമ്മമാർ കുറെ നടക്കും, ഇവരിത് കഴിക്കുകയില്ല. ഇവർ പിന്നെ ഭക്ഷണം കഴിക്കുന്ന ഉച്ചക്കായിരിക്കും. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു. നമ്മൾ ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണം എന്ന് മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷിൽ ബ്രേക്ക്ഫാസ്റ്റ്. അതായത് നമ്മൾ

0: ഫാസ്റ്റിനെ ബ്രേക്ക് ചെയ്യുന്നു,
1: ഫാസ്റ്റിനെ ബ്രേക്ക് ചെയ്യുന്നു. പക്ഷെ നമ്മൾ കുട്ടികൾ ബ്രേക്ക് ചെയ്യുന്നില്ല,
0: രാത്രിയുള്ള ഫാസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു.
1: ഈ ഫാസ്റ്റിംഗ് അഥവാ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൈഗ്രെയിന് ഒരു പ്രധാനപ്പെട്ട ട്രിഗറാണ്. ഒരു ഇതിനെ ഇവനെ തള്ളുന്ന, ആ തലവേദനയിലൊക്കെ തള്ളിവിടുന്ന ഒരു സാധനമാണ് ഈ നമുക്ക് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവൻ സ്ഥിരമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ, സ്കൂൾ കാലഘട്ടത്തിൽ മുഴുവൻ ഇവൻ ഫാസ്റ്റിംഗ് ആണ്, ഉച്ചയ്ക്കല്ല ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അത് കുട്ടികൾക്ക് തലവേദന ഉണ്ടാക്കാനുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു കാരണമാണ്. അപ്പൊ അത് നമ്മള് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, ഇങ്ങനെയുള്ള പാറ്റേൺ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ച് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തെങ്കിലും സ്കൂളിലേക്ക് കൊടുത്തുവിടുക. ഒരു 11-10 മണിയാകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും, എനിക്ക് മോളുടെ സ്കൂളിലൊക്കെ കുറച്ച് ദൂരെ നിന്ന് വരുന്ന കുട്ടികളൊക്കെ തന്നെയാണെങ്കിൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് കരുതും, കുറച്ച് രാവിലെ വന്നിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ കഴിവതും നമുക്ക് സ്കൂള് ഒരു ഇന്നാൻ്റെ അറൗണ്ടുള്ള ഒരു 8 കിലോമീറ്റർ എങ്കിലും ഉള്ള ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നതായിരിക്കും കുട്ടികളെ നല്ലത്. ഇതൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് നമുക്ക് വിടണമെങ്കിൽ, ദൂരെ കുറച്ച് നല്ല സ്കൂളുകളൊക്കെ നോക്കി ചിലപ്പോൾ ദൂരോട്ട് വിടുവാണെങ്കിൽ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുവിടുക. അപ്പൊ അവരവിടെ പോയിട്ട് വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ ഈ തലവേദന നമുക്ക്, പിന്നെ അങ്ങനെ ഒരു തലവേദന കുട്ടികൾക്ക് വന്നു എന്ന് വിചാരിക്കാം, നമ്മൾ ഇവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങിക്കുക. നമ്മൾ ആ സമയത്ത് നമ്മൾ ഇപ്പൊ നമുക്കറിയാം സ്വയ ചികിത്സയുടെ കാലമാണ്, വേറെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മരുന്ന്
0: കിട്ടും,
1: ഈ പെയിൻ കില്ലർ ഇഷ്ടം പോലെ കിട്ടും. അല്ലെങ്കിൽ തന്നെ കുട്ടികൾ ഇപ്പൊ മെൻസസിന്റെ സമയത്ത് വേദനയ്ക്ക് പെയിൻ കില്ലറുകൾ അടിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ആയി കഴിയുമ്പോൾ പലതരത്തിൽപ്പെട്ട അസുഖങ്ങൾ, മരുന്ന് കഴിച്ചിട്ട് തലവേദന വരുന്നുണ്ട് ആൾക്കാർക്ക്. നമുക്ക് ചില സമയത്ത് ഹോസ്പിറ്റലിൽ പേഷ്യന്റ് വരുമ്പോൾ നമുക്ക് അവരോട് ശരിക്കും അമ്മമാരെ നമുക്ക് ദേഷ്യം തോന്നും, ഇവരിത് കുട്ടികളെ ഇത് പറയുന്ന പോലെ പെയിൻ കില്ലേഴ്സ് എല്ലാം അടിച്ചടിച്ച് ഇവരും കഴിക്കുന്നു കുട്ടികളും കൊടുക്കുന്നു, ലിവർ എത്ര അടിച്ചു പോകാൻ ഇത് ഇതിനപ്പുറത്തേക്കുള്ള കാരണം വേണ്ട.
0: അപ്പൊ ഈ കുട്ടികളിലെ ഭക്ഷണം ഒഴിവാക്കുന്നതല്ലാതെ മറ്റ് എന്തൊക്കെ കാരണങ്ങളാവാം പ്രധാനമായിട്ട് മൈഗ്രെയിൻ ഉണ്ടാകുന്ന? പാരമ്പര്യമായിട്ട്
1: പാരമ്പര്യ ഘടകങ്ങളുണ്ട്, കാരണം ഇപ്പൊ അമ്മയ്ക്ക് തലവേദന ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് തലവേദന വരാനുള്ള, നമുക്ക് പാരമ്പര്യ എല്ലാ അസുഖങ്ങൾക്കും പാരമ്പര്യം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പോൾ അതൊരു ഘടകം ആയിട്ട് വരാം. ഉറക്കം പിന്നെ മറ്റൊരു കാര്യം കുട്ടികൾക്കുള്ളതാണ്, മറ്റേ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഉള്ളൊരു പ്രശ്നമാണ് വെള്ളം കുടിക്കാതിരിക്കുക.
0: തീർച്ചയായും ടോയ്ലറ്റിന്റെ ഒരു പ്രധാന പ്രശ്നം കൊണ്ട് തന്നെ കുട്ടികളായാലും
1: സ്ത്രീകളായാലും
0: വെള്ളം കുടിക്കാൻ പഠിക്കും,
1: യൂറിൻ പോകണ്ട സ്കൂളിൽ ചെന്ന്. എനിക്ക് തോന്നുന്നു ചില കുട്ടികളൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ
0: വൈകുന്നേരം
1: വീട്ടിലെത്തുമ്പോൾ ഒരു ഓട്ടമാണ്, ഒരു നേരെ ബാത്റൂമിലേക്കുള്ള ഓട്ടമാണ്. കാരണം ഇവർ സ്കൂളിൽ വെച്ച് ബാത്റൂമിൽ പോയിട്ടില്ല. നമുക്കറിയാം ഇപ്പോഴത്തെ സമയത്ത് സ്കൂളുകളിലെല്ലാം നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് വേണമെന്ന് കമ്പൽസറിയാണ്. ഒരുവിധപ്പെട്ട സ്കൂളുകളിലും അതുണ്ട്.
0: നമുക്ക് തുടരാം ഒരു കോളിന് ശേഷം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്, ഒന്ന് പേര് പറയാമോ?
2: ഹലോ,
0: കേൾക്കാൻ പറ്റുന്നില്ലേ? ഇതാരാ വിളിക്കുന്നത്, പേരൊന്ന് പറയാമോ? കാസർഗോഡ് നിന്നാണെന്ന് മനസ്സിലായി, പേരൊന്നും കൂടെ പറയാമോ? ഗോവിന്ദൻ ചേട്ടൻ. ഓക്കെ ഓക്കെ, ഷിബി ഡോക്ടറിന്റെ സംസാരിച്ചോളൂ,
1: പറഞ്ഞോളൂ ഗോവിന്ദൻ ചേട്ടൻ, പറഞ്ഞോളൂ. ആ ഓക്കെ,
2: ഇപ്പോ ചെറിയ തലവേദന ഉണ്ട്, പിന്നെ നടക്കാൻ പറ്റുന്നില്ല.
1: തലവേദന മൈഗ്രെയിൻ തന്നെയാണോ? എന്നാണ് തുടങ്ങിയത് തലവേദന? തുടങ്ങിട്ട് എത്ര നാളായി?
2: ഒരാഴ്ച. വീട് പോയി ഞാൻ.
1: തലവേദന വീണു?
2: വീട്ടിലന്നെ വീണു ഞാൻ.
1: തലവേദന അല്ല, തലവേദന വന്നിട്ട് വീണാണോ, വീണതിന് ശേഷം വന്ന തലവേദനയാണോ? വീണതിന് ശേഷം വരുന്ന തലവേദന മൈഗ്രെയിൻ അല്ല. അല്ല, നമുക്കൊരിക്കലും, ഞാൻ ഇപ്പോൾ സംസാരിച്ചോണ്ടിരുന്നതല്ലേ, നമ്മളൊരിക്കലും ഒരു ചെറുപ്പത്തിലെ തന്നെ ഒരു പ്രത്യേക പാറ്റേണിൽ വരുന്ന തലവേദനയാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാരണവെച്ചാൽ ഈ വീണിട്ട് ശേഷം വരുന്നത് മൈഗ്രെയിൻ തലവേദനയല്ല, അത് മറ്റ് തലയ്ക്കുണ്ടായ എന്തെങ്കിലും ക്ഷതങ്ങൾ കൊണ്ടുണ്ടാവുന്ന തലവേദനയാണ്. അത് നമുക്ക് അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്, ട്രീറ്റ്മെന്റ് എടുക്കണം, പക്ഷെ അത് മൈഗ്രെയിൻ തലവേദനയല്ല. ഓക്കെ
0: ഓക്കെ, ഗോവിന്ദൻ ചേട്ടാ വിളിച്ചതിൽ സന്തോഷം.
1: നമ്മളിപ്പോ ആളുകളുടെ ഒരു ധാരണ, നമുക്ക് ആ കറക്റ്റ് കോളുകളൊക്കെ തന്നെ വരുന്നത്,
0: അതായത് തലവേദന മൈഗ്രെയിൻ എന്ന് പറയുന്നത് വീഴ്ചയിൽ പോലും തലവേദന മൈഗ്രെയിൻ ആണെന്ന് ധരിക്കുന്നു.
1: നമ്മൾ തലവേദന വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളത് മൈഗ്രെയിൻ ആക്കി എടുത്തു കഴിഞ്ഞു. ഒരിക്കലും അത് ഒരു വീഴ്ചയിന് ശേഷം തലയ്ക്ക് എന്തോ ക്ഷതം സംഭവിച്ചതിന് ശേഷം തലവേദന ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് ആ രീതിയിലുള്ള മരുന്നുകളെ കഴിക്കേണ്ടത്. ഒരിക്കലും അതിന് മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ആളുടെ അടുത്തേക്ക് കൂട്ടിക്കെട്ടരുത്.
0: പലപ്പോഴും ഈ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ പോലും ഈ
1: തലവേദന ആയിട്ട്. അതെ, നമ്മൾ ആ പറഞ്ഞ കാര്യം കണ്ടിന്യൂ കംപ്ലീറ്റ് ചെയ്യാന്നു, അതിനുശേഷം നമുക്ക് സ്ട്രോക്കിലേക്ക് വരാം.
0: കുട്ടികളുടെ ഭക്ഷണം,
1: കുട്ടികൾ വെള്ളം കുടിക്കാതിരിക്കുന്നു. അപ്പൊ അതായത് കുട്ടികൾ ഈ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞ സാധനം ഒരു പ്രധാനപ്പെട്ട ട്രിഗർ ഫാക്ടറാണ്, അതായത് വെള്ളം കുടിക്കുക.

0: ഇരിക്കുന്നു. അത് തലവേദനയ്ക്കൊരു പ്രധാനപ്പെട്ട, അത് ശരിക്കും പറഞ്ഞാൽ മൈഗ്രെയിൻ മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും. ബോഡിയുടെ ഒരു ഹെൽത്തി ആയിട്ട് പോകണമെങ്കിൽ അതിനകത്ത് നമുക്ക് വെള്ളം പ്രധാനപ്പെട്ട സാധനമാണ്. നമ്മൾ കിഡ്നി അവിടെ ഉണ്ട്, അവനെ നമുക്ക് പണിയെടുക്കാൻ വേണ്ടി നമുക്ക് വെള്ളം എടുത്ത് കൊടുക്കണം. വെള്ളം കൊടുത്തു കഴിയുമ്പോഴാണ് ബോഡി കിഡ്നിയൊക്കെ ക്ലീൻ ചെയ്ത്, അല്ലെങ്കിൽ എന്താ സംഭവം, കുറേ വേസ്റ്റ് മെറ്റീരിയൽ ബോഡിയിൽ വരുന്നു. ഈ ഹൈഡ്രേഷൻ, വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ തലവേദനയ്ക്ക് പ്രധാനപ്പെട്ട. അപ്പോൾ കുട്ടികളിലുണ്ടാവും തലവേദനയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു,
1: കൃത്യമായി വെള്ളം കുടിക്കാതിരിക്കും,
0: ടോയ്ലറ്റ് യൂസ് ചെയ്യാത്തതെല്ലാം നമുക്ക് ഈ പറയുന്ന തലവേദനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്.
1: അതുപോലെ തന്നെ പാരമ്പര്യവും ഒരു ഘടകം,
0: പാരമ്പര്യം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ വെയില് എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് നല്ല രീതിയിൽ ചിലപ്പോൾ അസംബ്ലിയുടെ സമയത്തൊക്കെ ഭയങ്കരമായ വെയിലടിക്കുവാണെങ്കിൽ എനിക്കതിന് ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇപ്പൊ സ്കൂൾ, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നല്ല രീതിയിൽ എല്ലാ ദിവസവും അസംബ്ലി ഉണ്ടായിരുന്നു, ഇപ്പൊ സ്കൂളിൽ എല്ലാ ദിവസവും അസംബ്ലി ഇല്ല. അപ്പൊ ഭയങ്കര വെയിലടിക്കുന്നു, വെയിലടിക്കുന്നതും ഒരു അതാണ് നേരത്തെ ആ പറഞ്ഞ ആള് 11 മണിക്കുള്ള തലവേദന എന്ന് പറഞ്ഞു. സൂര്യൻ ഏറ്റവും കൂടുതൽ കാഠിന്യം, മഴ കുറയുന്ന സമയം, നമ്മൾ ഇനി അങ്ങോട്ട് പല പല അസുഖങ്ങളും നമുക്ക് വരാനിരിക്കുന്നു. അപ്പോ വെള്ളം കുറയുന്ന സമയത്ത് സണ്ണ് ഭയങ്കരമായിട്ട്, ചൂട് ഭയങ്കരമായിട്ട് അടിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് തലവേദനയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്.
1: അപ്പൊ ഇതൊക്കെയാണ് കുട്ടികളിൽ പ്രധാനമായിട്ടും നമ്മൾ, പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ തന്നെ വെയിലത്ത് കളിക്കുന്ന കുട്ടികൾ, ഡ്രിൽ പീരീഡ് ഒക്കെ കിട്ടുന്ന സമയത്ത് കഠിനമായ വെയിലിൽ കളിക്കുന്ന കുട്ടികളായാൽ പോലും, അല്ലെ, വൈകുന്നേരങ്ങളല്ലാതെ ഉച്ച സമയത്തായാലും കിട്ടുന്ന സമയത്ത് കളിക്കാനാണല്ലോ അവർ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിൽ തലവേദനയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം
0: ആയി പറഞ്ഞതാണ്, അതായത് നമുക്ക് കുട്ടികൾ വെയിലത്ത് കഴിച്ചെന്ന് വെച്ച് പ്രശ്നം വരണമെന്നില്ല, പക്ഷെ അവർക്ക് മൈഗ്രെയിനുള്ള പാറ്റേൺ അവരുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ, ഈ ട്രിഗർ ഫാക്ടർ ഒരു വെയിലാണെങ്കിൽ അവർക്ക് തലവേദന ഉണ്ടാവും. അന്നേരം നമുക്ക് നാളെ മുതൽ എല്ലാ കുട്ടികളും നമുക്കിപ്പോൾ, പക്ഷെ ഇപ്പോഴത്തെ ഒരു തലവേദന, ഇപ്പോഴത്തെ നമുക്ക് വെയിലിന്റെ കുറിച്ച് അറിയാം, സർക്കാർ തലത്തിൽ അറിയിപ്പുകൾ വരുന്നുണ്ട്, ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്, മഴ കുറഞ്ഞ സീസണാണ്, എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അല്ലാത്തൊരു സമയത്ത് അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഈ എല്ലാ കുട്ടികൾക്കും വെയിൽ
1: ബാധിക്കണമെന്നില്ല. മൈഗ്രെയിൻ ഉള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയും ഒരു ട്രിഗർ ഫാക്ടറാണ്.
0: പാറ്റേൺ കണ്ടെത്തുക, പിന്നീട് നമുക്ക് പറയുന്നതാണ് പാറ്റേൺ കണ്ടെത്തുക, തലവേദനയുടെ കാര്യം എഴുതി നോക്കുക,
1: എന്തുകൊണ്ടായിരിക്കാം,
0: എനിക്ക് എന്തോ ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് എഴുതി കഴിഞ്ഞാൽ എന്റെ തലവേദന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കാരണക്കാരനെ പിടിക്കുക, അവന്റെ ആ ഒരു സ്റ്റൈല് മനസ്സിലാക്കുക, ഇവൻ എങ്ങനെയാണ് വരുന്നത്, മോഹൻലാൽ മൂവി, മമ്മൂട്ടി മൂവി, അങ്ങനെ വരുന്ന മൂവിയാണോ, എങ്ങനെയാണ് ഇവന്റെ ഒരു സ്റ്റൈല്, നമുക്ക് ഒരാളുടെ ഒരു സിനിമ നമുക്ക് ഇറങ്ങുമ്പോൾ അറിയാലോ എന്തായിരിക്കും അതിനകത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞ പോലെ, ഈ തലവേദന എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന്റെ പാറ്റേൺ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. അപ്പൊ അതാണ് കുട്ടികളുടെ ഒരു തലവേദന എന്ന് പറഞ്ഞു. പിന്നെ ഉണ്ടാവുന്നതാണ് കുട്ടികളിൽ തന്നെ, ഏത് കുട്ടികൾക്കാണ് കൂടുതൽ ഉണ്ടാവുന്നത്?
1: പെൺകുട്ടികൾക്കാണ്
0: കൂടുതൽ ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അവിടെ ഒരു സാധനം അഡ്ജസ്റ്റ് ചെയ്ത് വരാനുള്ള
1: ഹോർമോൺ.
0: പെൺകുട്ടികളെ സംബന്ധിച്ച്, പെൺകുട്ടികളും സ്ത്രീകളും സംബന്ധിച്ച് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന അസുഖങ്ങളൊക്കെ ഉള്ളൂ. ആണുങ്ങളെ അപേക്ഷിച്ച് ഹെൽത്ത് കൂടുതലായിട്ടുള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളാണ്. സ്ത്രീകളുടെ ശരീരം കുറച്ചും കൂടി അസുഖങ്ങളൊക്കെ ചെറുക്കുന്ന, നമ്മുടെ ഹോർമോൺ ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാരുടെ ഹോർമോണിനെ സംബന്ധിച്ച് കുറച്ചും കൂടി നമ്മൾ ഹെൽത്തിയാണ്,
1: രക്ഷകരാണ്.
0: അതെ, നമ്മൾ വലിയ പ്രശ്നക്കാരൊന്നും അല്ല, അല്ലെ, നമ്മള് പാവങ്ങളാണ് സ്ത്രീകള്. ചിലപ്പോ കേൾക്കുന്ന ആളുകൾ വരെയൊക്കെ സ്ത്രീകളെ കുറിച്ച് ന്യായീകരിക്കുകയാണ്.
1: അപ്പൊ ആരോഗ്യപരമായിട്ട്
0: നമ്മൾ കുറച്ചും കൂടി ഹെൽത്തിയാണ്. പക്ഷെ അവരുടെ ഹോർമോൺ ഈ പറയുന്ന തലവേദന ഉണ്ടാക്കാൻ സാധ്യത, മെൻസസ് സമയത്ത് ചില മന്ത്ലി വരുന്ന തലവേദന, മെൻസസിനോടനുബന്ധിച്ച് മെൻസസിന് മുന്നേ മാത്രം തലവേദന വരുന്നു. ഒരു ഹോമിയോ ഡോക്ടറെ സംബന്ധിച്ച് അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റംസ് ആണ്. നമുക്ക് അത് മാത്രം വെച്ചുകൊണ്ട് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പാറ്റേൺ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും, അവരുടെ പാറ്റേൺ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. മെൻസസിനോട് തൊട്ട് മുന്നേയുള്ള സമയത്ത്, മെൻസസ് വരുന്ന സമയത്ത് തലവേദന വരുന്നു, ബിഗിനിങ് ഓഫ് തൊട്ട മെൻസസ് തുടങ്ങാൻ പോകുന്നു, മെൻസസിന്റെ സമയത്ത് തലവേദന വരുന്നു, മെൻസസ് കഴിഞ്ഞ തലവേദന, ഇതെല്ലാം നമുക്ക് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അപ്പൊ ആ ഹോർമോൺ ഒരു വെച്ചിട്ട് നമുക്ക് തലവേദന വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സ്ത്രീകൾക്കും തലവേദന ഭയങ്കരമായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ വിളിക്കുന്ന ആളുകൾ ഇപ്പൊ വിളിച്ച ഒരാൾ വിളിച്ചത് അവരുടെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്, മറ്റേ ആള് ഹെഡ് ഭയങ്കരമാണെന്ന് തെറ്റിദ്ധരിച്ച് വിളിച്ചതാണ്. ബാക്കി സ്ത്രീകളാണ് കൂടുതലും മൈഗ്രെയിൻ തലവേദന സ്ത്രീകളാണ് കൂടുതലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
1: നമുക്ക് ഒരു കോളിന് ശേഷം തുടരാം. ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഹലോ,
2: ഹലോ,
1: ആ ഇതാരാണ് വിളിക്കുന്നത്?
2: ഇത് ലളിത സാറ്.
1: എവിടുന്നാ വിളിക്കുന്നത്?
2: ഇരിട്ടി കല്ലുവേല്.
1: ശരി, നമുക്ക് മൈഗ്രെയിൻ തലവേദനയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിബി ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ.
0: ലളിത ചേച്ചി പറഞ്ഞോളൂ.
2: സാറേ, എപ്പോഴും എനിക്ക് തലവേദനയാണ്.
0: എത്ര വയസ്സുണ്ട്?
2: മരുന്ന് കഴിച്ച്.
0: എത്ര വയസ്സുണ്ട്?
2: 64.
0: 64 വയസ്സ്. എത്ര നാളായി തലവേദന തുടങ്ങിയിട്ട്?

0: തലവേദനക്ക് ഞാൻ 2020 തൊട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് സാറേ.
1: 2020 ആദ്യമായിട്ട് തലവേദന വരുന്നത്? ഓക്കെ. അത് മൈഗ്രെയിൻ തന്നെ ആവണം. ചെറുപ്പത്തിലെ ഒന്നും തലവേദന ഉണ്ടായിട്ടില്ല അല്ലേ?
0: ഇല്ല ഇല്ല.
1: എങ്ങനെയാണ് ഈ തലവേദന വരുന്നത്? തലവേദന വരുന്ന സമയത്ത് ക്ഷീണം ഉണ്ടാവും?
0: എനിക്ക് വേദന ചില സമയം ഉണ്ടാവും, തല കടച്ചിലെടുക്കുന്ന പോലെ.
1: ഇത് നമ്മൾ എന്തെങ്കിലും തല ഒരു സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോ?
0: തല സ്കാൻ ചെയ്ത് നോക്കി, അന്നേരം ഡോക്ടർ പറഞ്ഞ് ഞരമ്പിലെ കൂടെ രക്തഓട്ടം കുറവാണെന്ന്.
1: ഞരമ്പിലൂടെ രക്തഓട്ടം കുറവാണ്. ഓക്കെ, മറ്റെന്തെങ്കിലും പറഞ്ഞോ?
0: മറ്റൊന്നും പറഞ്ഞില്ല സാറേ.
1: ഇതൊരു മൈഗ്രെയിൻ ആവണമെന്ന് നിർബന്ധമല്ല. മൈഗ്രെയിൻ തലവേദന സാധാരണ ഇത് മെൻസസ് ഒക്കെ നിന്നല്ലോ അല്ലെ? ആർത്തവം നിന്നല്ലോ? ആർത്തവം നിന്നതിന് ശേഷമാണോ തലവേദന ഉണ്ടായത്?
0: 2020 തൊട്ടാണ് എനിക്ക്
1: തലവേദന ഉണ്ടാവുന്നത് അല്ലേ? ഓക്കെ. ഇത് സാധാരണ ഒരു തലവേദന, ഇത് മൈഗ്രെയിന്റെ ലക്ഷണങ്ങൾ കുറവാണ്. ഇതിനകത്ത് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ മൈഗ്രെയിന്റെ ലക്ഷണങ്ങൾ കുറവാണ്. അപ്പൊ നമ്മൾ സാധാരണ എന്തെങ്കിലും ഈ ടെൻഷൻസ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ടോ എന്തെങ്കിലും? നമുക്കത് വിശദമായിട്ട് ഒന്നും കൂടി നമുക്ക് നോക്കണം എന്താണ് അതിന്റെ സിംറ്റം ഉണ്ടാവുക എന്നുള്ള. എന്നാലും നമുക്കത് അറിയാൻ പറ്റും. ഇത് എനിക്ക് ഇപ്പോഴത്തെ കേട്ടത് വെച്ച് അത് ഒരു മൈഗ്രെയിൻ തലവേദനയാണെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഹോമിയോ മരുന്ന് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒന്നെങ്കിൽ ആ ഡോക്ടറോട് തന്നെ ഇതിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞതിന് ശേഷം ആ മരുന്ന് തുടർന്ന് കഴിക്കാം, ഇല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിൽ അതിന്റെ ചികിത്സയുണ്ട്. കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രി ചികിത്സയുണ്ട്, അവിടെ നിന്ന് തുടരാം. സ്ത്രീകളുടെ പക്ഷെ ഇതിപ്പോ പറഞ്ഞ 2020 എന്ന് പറയുമ്പോ 64 വയസ്സ് എന്ന് പറയുമ്പോഴേക്കും ഏകദേശം അവർക്ക് 58 വയസ്സ് അങ്ങനെന്തോണ്ടായിട്ടാണ് അവർക്ക് തലവേദന ആദ്യമായിട്ട് ഉണ്ടാവുന്നത്.
2: പ്രായമായ
1: ശേഷം ഒരു പക്ഷേ ചിലപ്പോ എന്തെങ്കിലും തലയ്ക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയ സമയത്തായിരിക്കാം ഇതുണ്ടാവുക. ചെറുപ്പത്തില് പെട്ടെന്ന് മൈഗ്രെയിൻ ഒരിക്കലും ഒരു 50-55 വയസ്സിന് ശേഷം ചാടി ഓടി വരാനുള്ള ഒരു സാധ്യത കുറവാണ്.
2: അത് ചെറുപ്പത്തിൽ തന്നെ ഒരു ജീവിതത്തിൽ കൂടെ ഉണ്ടാവുന്നു.
1: മൈഗ്രെയിൻ ആണെങ്കിൽ കൂടെ തന്നെ നമുക്ക് ചെറുപ്പത്തിലെ തൊട്ട് നമ്മുടെ കൂടെ വളർന്നു പോരുന്നതാണ്. ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും തലയ്ക്ക് എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവാം. ഒരു പക്ഷേ ഓർക്കാത്തതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നമുക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇപ്പൊ നമുക്ക് ഈ ഫോണിലൂടെ സംസാരിക്കാൻ നമുക്ക് അതിന്റെ ഒരു പരിമിതികളുണ്ട്. എന്താണ് അവർ സി ടി ചെയ്ത സമയത്ത് അവർക്ക് എന്താണ് അതിന്റെ റിപ്പോർട്ടിൽ കൃത്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ചികിത്സ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ശരിക്കും ഇതിനകത്തെല്ലാം ഈ പറയുന്ന സിംറ്റംസും അവർ ചെയ്തിട്ടുള്ള ഡയഗ്നോസിസ് അല്ലെങ്കിൽ അതിന്റെ എല്ലാ സാധനങ്ങൾ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ബാക്കിയുള്ള തലവേദനകളിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്.
2: സ്ത്രീകളുടെ തലവേദനയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹോർമോണൽ ചേഞ്ച് വരുന്നത് അതേപോലെ തന്നെ ഡോക്ടർ ഇപ്പൊ പറഞ്ഞു, നമ്മൾ പീരിയഡ്സ് നിൽക്കുന്ന ഒരു സമയം, ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇതൊക്കെയും ഹോർമോൺ ചേഞ്ചസ് ആയിട്ട് വരുന്നത്. ഇതെല്ലാം ഈ മൈഗ്രെയിനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രശ്നക്കാരനായി മാറുമെന്നാണ്.
1: മൈഗ്രെയിനുള്ള സാധനങ്ങൾക്ക് ചിലപ്പോൾ മെൻസസ് ഒക്കെ നിൽക്കുന്ന സമയത്ത് പിന്നെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല, അവർ ബുദ്ധിമുട്ട് കുറയുന്നതിലേക്ക് നമുക്ക് പോകാം. പിന്നെ മൈഗ്രെയിൻ മെൻസസ് മെനോപോസ് സമയത്തേക്ക് മറ്റു തരത്തിൽപ്പെട്ട രീതിയിൽ, കാരണം ഹോർമോൺ നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ മെനോപോസൽ ഫ്ലഷിംഗ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് കൂടുതൽ കാരണം വിയർക്കുന്നു, ഉറക്കം കുറയുന്നു,
2: അങ്ങനെയുള്ള
1: പല പല സംഭവത്തിലേക്കാണ് അവർക്ക് പോവാറ്. ഈ മൈഗ്രെയിൻ തലവേദന കൂടുതൽ കുറച്ചുകൂടി സ്ത്രീകൾ ആ ഒരു ആക്റ്റീവ് മെൻസസ് ഉള്ള സമയത്താണ് അവർക്ക് കൂടുതലും മൈഗ്രെയിൻ തലവേദന. മൈഗ്രെയിൻ തലവേദന ഉള്ള ആളുകൾക്ക് മെനോപോസൽ സമയത്ത് അത് കുറയാം. ഇതാണെങ്കിൽ അത് കുറയാനുള്ള സാധ്യതയാണ് അത് കാണുന്നത്. അപ്പോ പിന്നെ നമുക്ക് പറയാവുന്ന ഈ പുരുഷന്മാരിൽ തലവേദന ഉണ്ടാവുന്നൊരു സംഭവമുണ്ട്. മൈഗ്രെയിൻ പുരുഷന്മാർക്ക് ഉണ്ടാവോ?
2: പൊതുവേ നമ്മൾ കേൾക്കാറില്ല.
1: പുരുഷന്മാർക്കുണ്ടാവും അവര് തലവേദന, മൈഗ്രെയിൻ തലവേദന പുരുഷന്മാർക്കും ഉണ്ടാവാം, കൂടുതൽ സ്ത്രീകൾക്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പുരുഷന്മാർക്കും ചില പുരുഷ ഈ പറയുന്ന ട്രിഗർ ഫാക്ടറികൾ നമുക്ക് ഹോസ്പിറ്റലിൽ വരാറുണ്ട്. ഹോസ്പിറ്റലിൽ വരുന്ന ഇതേപോലെ തന്നെ ഉറക്കം നിൽക്കുന്ന സമയത്ത്, ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന സമയത്ത്, മറ്റെന്തെങ്കിലും സ്ട്രോങ് സ്മെല്ലുകളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഈ പാറ്റേൺ, നമുക്ക് അവരുടെ തലവേദനയുടെ പാറ്റേൺ നമുക്ക് എഴുതി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് പുരുഷന്മാർ തലവേദന. അത് സാധാരണ ഉണ്ടാവും. മൈഗ്രെയിൻ ഏത് പ്രായത്തിൽപ്പെട്ട ആളുകൾക്കും വരാവുന്ന, ചെറുപ്പത്തിലുള്ള ഞാൻ പറയില്ല, ചെറുപ്പത്തിലെ കുറച്ചുകൂടി ചെറുപ്പത്തിലുള്ള ആളുകൾക്കാണ് കൂടുതൽ ആദ്യമായിട്ട് വരാറെങ്കിലും പുരുഷന്മാരെ സംബന്ധിച്ചും സ്ത്രീകളെ സംബന്ധിച്ചും രണ്ട് ആളുകൾക്കും വരാം. പക്ഷേ കൂടുതൽ സാധ്യത
2: സ്ത്രീകൾക്കാണ്. അതുപോലെ ഈ പ്രായത്തെ കുറിച്ച് ഡോക്ടർ പറഞ്ഞില്ല, കുട്ടികൾക്ക് കുട്ടികൾ ചെറുപ്പം മുതലേ ഉണ്ടാവുന്നുള്ളത്. ചില ആളുകൾക്ക് ഇതുപോലെ തന്നെ പല രോഗങ്ങളുടെ ലക്ഷണങ്ങളായിട്ടും നമ്മൾ തലവേദന ഉണ്ടാവാറുണ്ട്. ആ ഒരു കാര്യം കൂടി പറയണ്ട, കാരണം ഈ എല്ലാ

0: തലവേദനയെ മൈഗ്രെയിൻ എന്ന കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മൾ അതിലേക്ക് അതിന് കൃത്യമായ ചികിത്സ ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ നിസ്സാരമായ കാര്യങ്ങളെ വലിയതായി നമ്മൾ ചിന്തിക്കുകയും അതൊരു വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ മൈഗ്രെയിൻ തലവേദനയെ ഐഡന്റിഫൈ ചെയ്യുന്നത്?
1: ഈ ഒരു തലവേദന നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്ക് സ്വയചികിത്സ ഒഴിവാക്കുക എന്നുള്ള. തലവേദന തീരെ നിസ്സാരക്കാരനല്ല, നമ്മളത് പോയിട്ട് ഒരു പെയിൻ കില്ലർ കഴിച്ച് ഇതാക്കരുത്. കാരണം മൈഗ്രെയിൻ അല്ലാതെ മറ്റു പല കാര്യങ്ങളും തലവേദനയിലുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ്, തലവേദന വരുന്ന ഒരു പെട്ടെന്ന് തലവേദന ഒന്നും മുൻപില്ലായിരുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം ഭയങ്കര കഠിനമായ പനി വരുന്നു. പനി വരുന്ന സമയത്ത് അവരുടെ കഴുത്തിൻ്റെ ഭാഗത്ത് സ്റ്റിഫ്നെസ്, നെക്ക് സ്റ്റിഫ്നെസ് പോലെ കഴുത്ത് അനക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നു, പനി വരുന്നു, തലവേദനയുണ്ട്. സാധാരണ രീതിക്ക് ഓ മൈഗ്രെയിൻ ആയിരിക്കും, കാരണം എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്, നിനക്ക് മൈഗ്രെയിൻ ആയിരിക്കും. അത് മെനിഞ്ചൈറ്റിസ് ആണ്.
0: അത് ശരി.
1: അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യമാണ്. പനിയുടെ കൂട്ടത്തിൽ നെക്ക് സ്റ്റിഫ്നെസ്സും തലവേദനയും കൂടി വരുന്നു. മെനിഞ്ചൈറ്റിസ് ആയിരിക്കും. വലിയ ഒരു സാധനമാണത്. അവിടെ നമ്മൾ സ്കിപ്പായി പോയി, നമ്മൾ വേഗം എന്ത് ചെയ്യും, നേരെ പോയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന്
0: ലക്ഷണം
1: താൽക്കാലികമായിട്ട് കുറഞ്ഞെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ ഒരു മരണം പോലെ സംഭവിച്ചേക്കാം അല്ലെ. അപ്പൊ അത് നമുക്ക് നല്ലൊരു ഡയഗ്നോസിസ്, ട്രീറ്റ് ചെയ്യാവുന്ന ഒരു ഡയഗ്നോസിസ് സ്കിപ്പായി പോയി. അപ്പൊ അതൊരു സാധനം. പിന്നെ അതുപോലെ വരാവുന്ന നമുക്ക് ഇതുവരെ പെട്ടെന്ന് തലവേദന റെഡ് ഫ്ലാഗ് സിംറ്റംസ് അതിന് പറയാം. ശ്രദ്ധിക്കേണ്ട സംഭവങ്ങൾ, തലവേദനയുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് സാധനങ്ങൾ. അതായത് പെട്ടെന്ന് ഇതുവരെ തലവേദന ഒന്നും ഇല്ലായിരുന്ന ആൾക്ക് പെട്ടെന്ന് മിന്നൽ പിണർ പോലെ തലവേദന ഉണ്ടാവുന്നു. എന്തോ ഭയങ്കരമായിട്ടുള്ളൊരു മിന്നൽ പോലെ തലയിൽ വരുന്നു. ഒരുപക്ഷെ അത് സ്ട്രോക്കിന്റെ ലക്ഷണത്തിലേക്കൊക്കെ ആയിരിക്കും പോകുന്നത്. സ്ട്രോക്ക്, അതെ, സ്ട്രോക്ക് നമുക്ക് പലപ്പോഴും നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ മിസ്സായി പോകുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് സ്ട്രോക്കിലുണ്ട്. സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മുടെ
0: കൃത്യമായിട്ട് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് പരമാവധി റിക്കവർ ചെയ്യാൻ പറ്റുന്ന,
1: പരമാവധി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ റിക്കവർ, നമ്മൾ പലപ്പോഴും നമുക്കത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവമാണ് സ്ട്രോക്ക്. അപ്പോൾ സ്ട്രോക്കുള്ള ആൾക്ക് ഭയങ്കര സിവിയർ തലവേദന, എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിനു മുമ്പ് വരാത്തൊരു തലവേദന. ഇപ്പൊ നമുക്ക് ഓറ പറഞ്ഞത് പറഞ്ഞല്ലോ, ഓറ കൂടുതൽ മൈഗ്രെയിൻ, പക്ഷെ ഓറയെക്കാളും ഒരു വ്യത്യസ്തമായിട്ട് ഇതുവരെ ഓറയൊന്നും ഉണ്ടാവാത്ത മൈഗ്രെയിൻ ഇല്ലാത്ത ഒരാളുകൾക്ക് ഈ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്തോ ഒരു ഭയങ്കര ലൈറ്റ് പോലെ കാണുന്നു, ഉള്ളിൽ ഭയങ്കര പൊട്ടിത്തെറിക്കുന്ന പോലെ എന്തൊക്കെയോ പോലെ കാണുന്നു. ഒരു പക്ഷേ ഈ പറയുന്ന സ്ട്രോക്ക്, സെറിബ്രോവാസ്കുലർ ആക്സിഡന്റ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലേക്ക് പോകുന്ന ഒരു കാരണമായിരിക്കാം. നമ്മളത് നിസ്സാരക്കാരനാക്കി എടുത്തു, മൈഗ്രെയിൻ ആണെന്ന് കരുതി. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു വശം നടന്നു പോകുന്ന അവസ്ഥയിലേക്ക്, ഇല്ലെങ്കിൽ ഒരു പക്ഷേ മരണപ്പെടാവുന്ന രീതിയിലേക്ക് തന്നെ നമുക്ക് എത്തിപ്പെടാവുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഹെഡ് സ്ട്രോക്കിന്റെ സംഭവം എന്ന് പറഞ്ഞു. പെട്ടെന്ന് മിന്നൽ പോലെ വരുന്ന തലവേദനയും ആദ്യമായിട്ട് ഒരു വയസ്സായ സമയത്ത് വരുന്ന ഒരു സിവിയർ ഹെഡ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. പിന്നെ ഞാൻ പറഞ്ഞു തലവേദന കൂട്ടത്തില് ഫീവർ, കഴുത്ത് ഇതുപോലെ വന്ന്. പിന്നെ അതുപോലെ വേറെ സംഭവമാണ് തലവേദനയുടെ സമയത്ത് ഭയങ്കര തലവേദന, അതിനകത്ത് നമുക്ക് കാര്യങ്ങളൊന്നും തിരിച്ചറിയുന്നില്ല, പരസ്പരം ബന്ധമില്ലാതെ ആള് സംസാരിക്കുന്നു. നമുക്കൊരു എന്താ പറയുക, ഞാനിപ്പോ ഈ പറയുന്ന പോലെ എന്തോ എന്തോ അല്ലേ, വ്യക്തതയില്ല, എന്തോ എന്തോ അല്ലേ. ഇപ്പൊ ഞാൻ നമ്മള് സംസാരിക്കുന്ന സമയത്ത് കണ്ടില്ല, അത് ആ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, അതിന് താലച്ച് കാര്യമായിട്ടുള്ള സ്ട്രോക്കിന്റെ തന്നെ എന്തോ ലക്ഷണങ്ങളുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു സംഭവം അല്ലാത്ത രീതിയിൽ, ഒരു ബോധമില്ലാത്ത രീതിയിൽ, ഒരു കുറച്ചും കൂടി സിമ്പിളാക്കി പറഞ്ഞ മദ്യപിച്ച് സംസാരിക്കുന്ന പോലെ. ഈ മദ്യപിക്കുന്ന സംഭവം, ആ മദ്യപിക്കുന്ന ആളുകൾ പെരുമാറുന്ന രീതിയും സ്ട്രോക്ക് വരുന്ന ആളുകൾ പെരുമാറുന്ന രീതിയും ഏകദേശം ഈക്വലാണ്. എത്രയോ കേസുകള് മദ്യപിച്ച ആളാണ് സ്ട്രോക്ക് വരുന്ന ആളുകൾക്ക് മദ്യപിച്ച
0: ആളുകളാണ്.
1: കുറച്ചു നാൾ മുമ്പ് ഒരു ഡൽഹി എയർപോർട്ട്, ഡൽഹി മെട്രോയിലെ ഒരു വലിയ ന്യൂസൊക്കെ ആയിരുന്നു, ഒരു പോലീസുകാരൻ മദ്യപിച്ചിട്ട് പോകുന്നതാണെന്ന് പറഞ്ഞ ആളുകൾ അതിന്റെ കുറിച്ചുള്ള വീഡിയോ എടുത്തിട്ട് ഭയങ്കര വൈറലായിരുന്നു. ശരിക്കും അയാൾക്ക് സ്ട്രോക്ക് ആയിരുന്നു, അയാള് അല്ലാത്ത രീതിയിൽ തലവേദനയൊക്കെ വന്ന രീതിയിൽ എന്തൊക്കെയോ ബോധമില്ലാത്ത രീതിയിൽ പോകുന്നു, നമുക്ക് ബോധമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു, അത് സ്ട്രോക്കിന്റെ ലക്ഷണമായിരിക്കാം. അപ്പൊ ആ സാധനം നമുക്ക് മിസ്സായി പോകും. പിന്നെ
0: അത്തരത്തിലെ തലവേദനയും
1: ശ്രദ്ധിക്കപ്പെടേണ്ട
0: മറ്റൊരു, അതായത് മൈഗ്രെയിൻ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താതെ കണ്ട് തന്നെ
1: പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട.
0: നമുക്ക് തുടരാം അടുത്ത കോളിന് ശേഷം. ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, ആരാണ്?
1: അതെ, പറഞ്ഞോളൂ.
0: ഇതാരാ വിളിക്കുന്നതെന്ന് പേര് പറയാമോ?
2: സലീം കോയോട്.
0: സലീം കോയോട്, ഓക്കെ, ശരി. ഡോക്ടർ സംസാരിച്ചു,
1: സാറേ പറഞ്ഞോളൂ.
2: ഇടക്കിടക്ക് ഇപ്പൊ അങ്ങനെയില്ല, പണ്ടുണ്ടാവില്ല, പഠിക്കുന്ന ആൾക്ക് നല്ല തലവേദന, ജെന്നിക്കുത്ത് എന്ന് പറയും.
1: ഇപ്പോഴും തലവേദന ഉണ്ടോ?
2: ഇപ്പൊ ഇല്ല, ഇപ്പൊ പണ്ടത്തെ പോലെ. പിന്നെ ജലദോഷ പനി എപ്പെങ്കിലും വന്നാൽ ചെറുങ്ങനെ ഉണ്ടാവുള്ളൂ, പിന്നെ ഉണ്ടാവാറില്ല.
1: ജലദോഷ പനി ഉണ്ടാവുന്നത്
2: ഭയങ്കര കണം പോലെ നമ്മൾ ഈ വെയിൽ

0: കൊണ്ടാലും ചെയ്യില്ല. അങ്ങനെ കൊള്ളല്ല, കുറവാണ്. അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല.
1: ഓക്കെ,
0: അതങ്ങനെ ഇതെങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ എന്തെങ്കിലും ചെയ്യാണ്ടായാലും ചിലപ്പോ ചർജിയും തലേന്ന് ചിഹ്നമായിരിക്കുന്നു. പിന്നെ ഉണ്ടാവാറില്ല, പിന്നെ അതങ്ങ് കഴിഞ്ഞു.
1: ഓക്കെ ഓക്കെ,
0: അങ്ങനെയല്ല ഉള്ളത്.
1: ഓക്കെ, ഇപ്പൊ അങ്ങനെ തലവേദന വരുന്ന കുറവാണ്? ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നല്ലേ?
0: ചെറുപ്പത്തിൽ പഠിക്കുന്ന കാലത്തിലുണ്ടായിരുന്നു. 18, 19, 16, 20
1: ആ കുട്ടികൾക്ക് സാധാരണ മൈഗ്രെയിൻ ഉണ്ടാവാറുണ്ട്. മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക് മറ്റു തലവേദന വന്നുകൂടായികയില്ല. സാറ് രണ്ടാമത് പറഞ്ഞ തലവേദന ഇപ്പോ സൈനസൈറ്റിസ് ആവാൻ സാധ്യതയുണ്ട്. തലയ്ക്ക് കനം പോലെ വരുന്നു, മൂക്കിലൂടെ ഡിസ്ചാർജ് പോലെ വരുന്നു, അങ്ങനെയൊക്കെ ചില മൂക്കിലൂടെ നൂല് പോലെ ഡിസ്ചാർജ് ഒക്കെ വരുന്നു, മഞ്ഞ കളറിൽ വരുന്നു. ഇതൊക്കെ സൈനസൈറ്റിസ്, അത് നമുക്ക് അതിലേക്ക് സംസാരിച്ച് വരുന്നത്.
0: പണ്ട് വെയിൽ കൊണ്ടാലും മൂക്കിന് ചോരയെല്ലാം വരും പണ്ട്.
1: ഓക്കെ, അതും അതും മൈഗ്രെയിൻ അല്ല കേട്ടോ. മൂക്കിലൂടെ ചോര വരുന്നൊന്നും മൈഗ്രെയിൻ അല്ല. അല്ല അല്ല അല്ല, ഇതിന് കുറെ വെറൈറ്റി ഉള്ള സാധനങ്ങളുണ്ട്, അത് മൈഗ്രെയിൻ അല്ല. എനിക്ക് തോന്നുന്നു സാറിന് അപ്പൊ ചെറുപ്പത്തിലെ വന്ന് മൈഗ്രെയിൻ ആവണമെന്നില്ല. സൈനസൈറ്റിസ് എന്നാണ് പറയാം. സൈനസൈറ്റിസ് നമുക്ക് പറയാം. സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ ഇവിടെ ഫ്രണ്ടിൽ നമ്മുടെ മുഖത്തൊക്കെ ചെറിയ എയർ ഫീൽഡ് സ്പേസസ് ഉണ്ട്. നമുക്കത് എന്താ, നമുക്ക് നല്ല മെഡിക്കൽ എക്സിബിഷനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലുകളൊക്കെ കണ്ടിട്ടുണ്ട്, തലയോട്ടികളൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം എയർ ഫീൽഡ് സ്പേസ് പോലെ കാറ്റ് നിറഞ്ഞിരിക്കുന്ന പോലത്തെ സ്ഥലമുണ്ട്, അവിടെ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് ചില പോയിന്റിലൊക്കെ തൊടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടാവും. അതിനകത്ത് ഓറയില്ല, ഒന്നുമില്ല.
2: അല്ലാതെ
1: സൈനസൈറ്റിസ് അല്ല, ചെറിയ പോയിന്റിൽ തൊടുന്ന സമയത്ത് മാത്രം തലവേദന വരുന്നു. മൂക്കിലൂടെ ഡിസ്ചാർജ് വരുന്നു, മഞ്ഞ കളറിലോ ഡിസ്ചാർജ്. തലവേദന വരുന്ന സമയത്ത് നല്ല സിവിയർ തലവേദന, ചീറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കിലൂടെ ഡിസ്ചാർജ് പോലെ വരുന്നു. അതൊക്കെ നമുക്ക് സൈനസൈറ്റിസ് എന്ന സംഭവം, അത് മൈഗ്രെയിൻ അല്ല. ഇദ്ദേഹം ആ ചെറുപ്പത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞതും അദ്ദേഹത്തിന് സൈനസൈറ്റിസ് ആണ്, മൈഗ്രെയിൻ അല്ല. അപ്പൊ നമുക്ക് അത് അവിടെ ഒരു ഡിഫറൻസ് ആയി, വേറെ തരത്തിൽപ്പെട്ട തലവേദനയാണ്.
2: ലക്ഷണം തലവേദനയാണെങ്കിൽ
1: നമുക്ക് അതിനകത്ത് തരുന്ന മെഡിസിൻ വ്യത്യാസം വരും, അവരുടെ മാനേജ്മെന്റ് വ്യത്യാസമാണ്. അവർക്ക് ഈ പറയുന്ന പോലെ ചിലപ്പോ വെയിൽ ഭയങ്കരമായിട്ട് കൊണ്ടാലും ഇങ്ങനത്തെ ട്രിഗർ ഫാക്ടറികളൊന്നും ഉണ്ടാവണമെന്നില്ല.
2: ഇത്തരം രോഗികളെ നമുക്ക് മൈഗ്രെയിൻ ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുവരാനും സാധിക്കില്ല,
1: നമുക്ക് വേറെ തന്നെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ്. പക്ഷേ ഇത് നമ്മള് സ്വയം ചികിത്സ നടത്തുമ്പോൾ ഇതിനല്ല മറ്റു ട്രീറ്റ്മെന്റേ ഉള്ളൂ, ഇതിനെല്ലാം നമ്മള് പെയിൻ കില്ലർ ആണ് എടുത്തടിക്കുന്നത്. അപ്പൊ അത് നമുക്ക് പിന്നീട്
2: വ്യത്യാസം തിരിച്ചറിഞ്ഞ് അതിന് കൃത്യമായി ചികിത്സിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത്.
1: അതിനാണ് നമുക്ക് ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിക്കാന്ന് പറയുമ്പോൾ. ഈ പെയിൻ കില്ലർ ശരിക്കും കഴിച്ചു കഴിയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്ന അറിയോ, നമ്മുടെ സിംപ്റ്റംസ് എല്ലാം നമ്മുടെ അടുത്ത് പോയി. ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കുന്ന സംഭവങ്ങളുണ്ട്, ഈ പാറ്റേൺ മനസ്സിലാക്കാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ, തലയുടെ സ്പോട്ട് എവിടെയാണ് വേദന ഉണ്ടാവുന്നത്, കൂടുതൽ നെക് സ്റ്റിഫ്നെസ് ഉണ്ടോന്ന് നോക്കുന്നു. പിന്നെ നമുക്ക് മിസ്സായി പോയൊരു സാധനമുണ്ട്, ബി പി ഉണ്ടാകുമ്പോൾ തലവേദന ഉണ്ടാവും. ആ സാധനങ്ങൾ ഇപ്പൊ നമുക്ക് അതെല്ലാം മിസ്സായി പോവും. പേഷ്യന്റ് പേരിഞ്ചിൽ എടുത്ത് കഴിച്ചു വരുമ്പോൾ നമുക്ക് ചോദിക്കാൻ ചോദ്യങ്ങൾ ഇവർക്കൊന്നുമില്ല, കാരണം വേദന എവിടെയാണ് തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ ബി പി ഉള്ള തലവേദനയാണ് കൂടുതൽ തലയുടെ പുറകിലാണ് വേദന ഉണ്ടാവുക. തലയുടെ പുറകിൽ വേദന ഉണ്ടാവുന്ന കൂട്ടത്തിൽ ഈവനിങ്ങിലാണ് കൂടുതൽ തലവേദന ഉണ്ടാവും. അവർക്ക് ബി പി നോക്കിയാൽ മതി, സിമ്പിളി ബി പി നോക്കിയിട്ടുണ്ടെങ്കിൽ ബി പി കൂടുതലായിരിക്കും. അവർക്ക് നമുക്ക് ആ രീതിയിൽ ബി പി മാനേജ് ചെയ്യണം, അത് മൈഗ്രെയിൻ അല്ല, അത് വേറെ തരത്തിലുള്ള തലവേദന. അപ്പൊ സൈനസൈറ്റിസ് വന്നു, അത് ഇതല്ലാതെ കൂട്ടത്തിൽ വരുന്ന സാധനമാണ്. സൈനസൈറ്റിസ് വരാം, ബി പി കൂടുന്നതുകൊണ്ട് തലവേദന വരാം, മൈഗ്രെയിൻ വരാം, ഇതെല്ലാം വേറെ വേറെ സാധനമാണ്. ഇതിനെല്ലാം നമുക്ക് സിംപ്റ്റംസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ,
2: ഇപ്പം പാറ്റേണിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പാറ്റേണിൽ വരുമ്പം? ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ചില ആളുകൾക്ക് ചില ഭക്ഷണ സാധനങ്ങൾ കാരണങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകം. ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തത്, ഇത് ഒരു മൈഗ്രെയിൻ ഉള്ള ആളുകളെ സംബന്ധിച്ച് പ്രയാസമല്ലേ? എങ്ങനെയാണ്?
1: അതായത് ട്രിഗർ ഫാക്ടർ എന്ന് പറയാം, ട്രിഗർ ഫാക്ടർ അതായത് ചില നമ്മൾ വന്നിട്ട് തലവേദന എടുപ്പിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അതുപോലെ ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ തലവേദന എടുപ്പിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തലവേദന എടുപ്പിക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. ഒന്നാമത്തെ വില്ലനാണ് ഉറക്കം. ഉറക്കം ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. ഉറക്കം നമ്മൾ ഉറങ്ങാതിരിക്കുന്നതും കൂടുതൽ ഉറങ്ങുന്നതും പ്രശ്നമാണ്. നമുക്ക് ഈ പാറ്റേൺ എന്ന് പറഞ്ഞപ്പോ പാറ്റേൺ ഉള്ള ആളുകൾ ഒരു പാറ്റേണിലുള്ള ലൈഫ് നമ്മൾ നോക്കുക. അവര് തലവേദന ഈ മൈഗ്രെയിൻ ഉള്ള ആൾക്കാര് തോന്നിയ സമയത്ത് കിടന്നുറങ്ങുകയും തോന്നിയ സമയത്ത് എഴുന്നേക്കുകയും ചെയ്യരുത്. അവർക്ക് ഉറങ്ങാൻ വേണ്ടി ഒരു സമയം, 10 മണിക്ക് കിടന്നുറങ്ങണേ അവരെല്ലാം 10 മണിക്ക് തന്നെ കിടന്നുറങ്ങാൻ പറ്റുക? തലവേദന നമുക്ക് ഏറ്റവും അധികം എന്താ, 72 മണിക്കൂർ തലവേദന എടുത്തിരിക്കുന്നതാണോ? മര്യാദയ്ക്ക് കിടന്നുറങ്ങി
2: നല്ല
1: കൃത്യസമയത്ത് നല്ല തലവേദന ഉണ്ടാകുന്ന സമയം മരുന്ന് കഴിച്ചുമ്പോൾ അത് കുറച്ച് അങ്ങനെ അങ്ങ് പോകുന്ന നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന കുറച്ചാളല്ലേ നമ്മൾ ജീവിക്കത്തുള്ളൂ. നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നതാണ് നമുക്ക് നല്ലത്. അപ്പൊ ആ പാറ്റേൺ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ നമ്മൾ ഉറക്കം സ്കിപ്പ് ചെയ്യാതിരിക്കുക, രാത്രിയുള്ള സമയങ്ങളിൽ ഉറക്കം

0: കൂടുതലിപ്പോ നമ്മള് രാത്രി സിനിമയുണ്ട്, രാത്രി സിനിമ ഉറക്കൊക്കെ തലവേദന ഭയങ്കര ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാ ഉള്ളത്. ടിക്കറ്റ് കിട്ടിയില്ല പകല് പോവാ, ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോവാ, രാത്രി ഉറക്കം കളഞ്ഞു പോയി പിന്നെ 72 മണിക്കൂർ തലവേദന എടുത്ത് കിടക്കണം. ഉറക്കം സ്കിപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട സാധനമാണ്. ഉറക്കം കൂടുതൽ ഉറങ്ങാതിരിക്കുക, പണിയൊന്നുമില്ല വെറുതെ കിടന്ന് അങ്ങ് കൂടുതൽ നേരം കിടന്ന് ഉറങ്ങാതിരിക്കുക. അപ്പം ഉറക്കം എന്ന് പറയുന്ന സംഭവം മാറ്റി അതിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു സമയം നമ്മൾ ഉണ്ടാക്കുക തലവേദന ഉള്ള ഒരാളെ സംബന്ധിച്ച്. പിന്നെ അടുത്തൊരു സാധനമാണ് ഭക്ഷണം. ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക ഭക്ഷണം. നമ്മൾ പ്രധാനപ്പെട്ട സാധനം പറഞ്ഞു സ്കിപ്പ് ചെയ്യാതിരിക്കുക. പല ഭക്ഷണങ്ങളും നമുക്കിപ്പോൾ തലവേദന നല്ല സിവിയർ ആയിട്ടുള്ള തലവേദന, നമ്മൾ സാധാരണ ഒരു ഹെൽത്തി മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് നല്ല പിന്നെ ഡിന്നർ പിന്നെ ഇടയ്ക്കുള്ളൊരു ചായ കുടിക്കുന്നു, നാല് സാധനമാണ് നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ കഴിക്കുന്നത്. അത് ആ സമയത്ത് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് സമയമുണ്ടെങ്കിൽ ആ ബ്രേക്ക്ഫാസ്റ്റ് ആ സമയത്ത് കഴിക്കുക, എന്തൊക്കെ വന്നാലും ആ സമയത്ത് കഴിക്കുക. ലഞ്ചിന് സമയത്ത് നമ്മളൊരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് എന്ത് പറയാം, എനിക്ക് തലവേദന ഇങ്ങനെ മൈഗ്രെയിൻ ഉള്ള ആളാണ്. എത്രയോ ആളുകൾ ചിലപ്പോൾ സമയത്ത് ചില മീറ്റിംഗൊക്കെ നമുക്ക് അങ്ങ് നമ്മൾ ഉദ്ദേശിച്ചതിനപ്പുറത്തേക്ക് മീറ്റിംഗ് നീണ്ടു പോകുന്നു, എന്തെങ്കിലും പുറത്തുനിന്നുള്ള ഒരാൾ ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ എത്താൻ ലേറ്റായി, അപ്പോൾ നമുക്ക് അവർ എത്താൻ ലേറ്റായെങ്കിൽ മീറ്റിംഗ് നീണ്ടു പോകുന്നതനുസരിച്ച് ആ പ്രോഗ്രാമിന് ഫുഡ് ഉണ്ടെങ്കിൽ അത് അങ്ങ് ഡിലേ ആയി പോവും അല്ലേ. അപ്പോൾ ആ സമയത്ത് അവർ എന്ന് പറഞ്ഞാൽ ഞാനൊരു തലവേദന പാവം മൈഗ്രെയിൻ രോഗിയാണെങ്കിൽ എനിക്ക് കുറച്ച് ഭക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ രക്ഷ കിട്ടും അല്ലേ. അങ്ങനെ ആ സമയത്ത് അവർ ആ സമയത്ത് പിടിക്കുക, 4 മണിക്കുള്ള സമയത്ത് ഒരു ചായ കുടിച്ച് അങ്ങനെ ശീലമുണ്ടെങ്കിൽ ചായ തന്നെ നമുക്ക് എക്സസ് ആയാലും പ്രശ്നമാണ്. ചില ആളുകൾ ചായക്ക് തലവേദനയ്ക്ക് വേണ്ടി തലവേദന കുറയ്ക്കാൻ വേണ്ടി ചായ കുടിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ അതൊരു മദ്യപാനം പോലെ ഒരു അഡിക്ഷനാണ്. അത് എക്സസ് ആയിട്ട് കാപ്പി കുടിക്കുന്നത് പോലും നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ വേണ്ട വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ചായ കട്ടി കുറഞ്ഞ ചായ നമ്മുടെ ശീലമുള്ളത് കുടിക്കുന്ന പ്രശ്നമല്ല. രാത്രിയാണെങ്കിൽ നമുക്കൊരു 7 മണി തീരെ ഡിലായി പോയിട്ടുണ്ടെങ്കിൽ മറ്റു പല അസുഖങ്ങളും വരും. അപ്പൊ നമ്മൾ 7 മണിക്കൊക്കെ ലഞ്ച് കഴിച്ച് ഡിന്നർ കഴിച്ചിട്ട് നിർത്തി അതിനുശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കിടന്നുറങ്ങി, കൃത്യമായ സമയത്ത് രാവിലെ എഴുന്നിട്ട് കൃത്യം ഭക്ഷണം കഴിച്ച് ആ പാറ്റേണിൽ അങ്ങ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകും,
1: കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും.
0: കൺട്രോൾ ചെയ്യാൻ
1: കോളിന് ശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, നമസ്കാരം. ഗൃഹരശ്മിയിലേക്ക്
2: സ്വാഗതം.
1: ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? റേഡിയോയുടെ അടുത്ത് അല്പം ഒന്ന് മാറി നിൽക്കോ. ഹലോ
2: ഹലോ,
1: ആ കേൾക്കാൻ പറ്റുന്നില്ലേ? റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറക്കാൻ പറ്റുമോ? അല്പം ക്ലിയർ ഉണ്ട്. റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ച് വെക്കോ. ഓഫ് ആക്കിയിരിക്കുക. റൂമിനകത്തുനിന്നാണോ സംസാരിക്കുന്നത്? അത് എക്കോ വരുന്നുണ്ട്, അതാണേ. ഓക്കെ, ഇത് ആരാ വിളിക്കുന്നത്? ആരാണ് വിളിക്കുന്നത്? ഇത് ആരാ സംസാരിക്കുന്നത്? പേര് പറഞ്ഞോളൂ. പ്രസീത. എവിടുന്ന വിളിക്കുന്നത്? സ്ഥലം മനസ്സിലായില്ല, ക്ലിയർ ആവുന്നില്ല സംസാരം. കുറച്ചുകൂടി ഒന്ന് റേഞ്ചിൽ നിൽക്കാൻ
2: പറ്റുമോ?
1: ആ ഇനി പറഞ്ഞോളൂ, സംസാരിച്ചോളൂ സംസാരിച്ചോളൂ. ഡോക്ടർ ശിബി ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ.
0: പറഞ്ഞോളൂ പറഞ്ഞോളൂ. പ്രസീത പറഞ്ഞോളൂ, വയനാട്. പ്രസീത
2: പറഞ്ഞോളൂ.
0: ആ പറഞ്ഞോളൂ പ്രസീത, പറഞ്ഞോളൂ, സംസാരിച്ചോളൂ.
2: 2020
0: ഓക്കെ. എത്ര വയസ്സുണ്ടെന്ന് പറയുമോ? എത്ര വയസ്സുണ്ട്, പ്രായം എത്രയുണ്ടെന്ന് പറയുമോ?
2: 30 വയസ്സ് 45.
0: ഓക്കെ. ആ 2021 തലവേദന വന്നു.
2: തലവേദന വന്നു, അത് തലയുടെ പുറകുന്നായിരുന്നു വേദന വന്നത്. പിന്നെ കുഞ്ഞു നിൽക്കും കണ്ട് മുൻപേ കൂടെ, പിന്നെ ഈ നക്ഷത്രങ്ങൾ പോകുന്ന പോലൊക്കെ ഉണ്ടായിരുന്നു.
0: ഓക്കെ.
2: ഭയങ്കര പുറകുന്നായിരുന്നു കുഞ്ഞു നിൽക്കുമ്പോ, പിന്നെ നേരം വെളുത്താ പിന്നെ രാത്രി അതിനോടെ വരും തലവേദന.
0: ഓക്കെ.
2: ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ, കണ്ണ് ടെസ്റ്റ് ചെയ്തു, കണ്ണട വെച്ചു, അപ്പൊ കുറവുണ്ട്. പിന്നെ ഈ ചികിത്സ സമയം 2 ദിവസം അടുപ്പിച്ച് തലവേദന.
0: ചെറുപ്പത്തിലെ തലവേദന ഉണ്ടായിട്ടേ ഇല്ല.
2: ചെറുപ്പത്തിലെ തലവേദന ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല, പഠിക്കുന്ന പിന്നെ ഞാൻ കുറച്ച് വൈകി ഇറങ്ങാറുള്ളൂ. അതായത് സ്കൂൾ വിട്ട് വന്നിട്ട് വീട്ടിലെ പണി കഴിഞ്ഞിട്ടേ താമസിച്ചു,
0: ഓക്കെ,
2: അങ്ങനെ കുറച്ച് വൈകി ഒരു 10-12 മണിയാവും ഉറങ്ങാന്. പിന്നെ രാവിലെ എണ്ണിച്ചിട്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വേണം സ്കൂളിലേക്ക് പോവാന്. അങ്ങനെ തമിഴ് എടുക്കുന്നുണ്ട് ആയിരിക്കും സാറേ തലവേദന വരുന്നത്. ഞാൻ പിന്നെ വീട്ടിൽ എന്റെ വീട്ടിലേക്ക് ഒരു കുഞ്ഞും പുറത്താണ് വീട് ആയിരുന്നു. അപ്പം ഇതെല്ലാം ചുമന്ന് കൊണ്ടുപോകണായിരുന്നു, അതുകൊണ്ടായിരിക്കും.
0: ഞാൻ പറയാം, അതായത് നിങ്ങൾ നമ്മൾ കേട്ട

0: വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഈ പറഞ്ഞ ഈ പെട്ടെന്ന് ഒരു പ്രായമായ സമയത്തൊക്കെ തലവേദന വരാനുള്ള സാധ്യത കുറയണം. ഒരുപക്ഷെ നിങ്ങൾ ചെറുപ്പത്തിൽ തലവേദന വന്ന സമയത്ത് ഈ പറയുന്ന പാറ്റേണുകളൊന്നും മനസ്സിലാക്കി കാണൂല. തലവേദന വരുന്നു, എന്തെങ്കിലുമൊക്കെ തലവേദന തലയിലിട്ട് മറ്റേ എന്തെങ്കിലും ബാമുകൾ എടുത്ത് പെരട്ടുന്നു, പെയിൻ കില്ലർ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നു, നമ്മൾ അതിന്റെ അകം മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വലുതായ സമയത്ത് നമുക്കത് കുറച്ച് ആ പാറ്റേൺ തന്നെ കുറച്ച് സിവിയർ ആയിട്ട് വന്നപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു മൈഗ്രെയിൻ ആണെന്ന്. അതാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അപ്പൊ മൈഗ്രെയിൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ മൈഗ്രെയിന്റെ കൂട്ടത്തിൽ തന്നെ ഈ കണ്ണ് കണ്ണട വെക്കുന്ന ഒരു സമയം, കണ്ണട വെക്കുന്ന നമ്മൾ ഡിലേ ആവുന്ന സമയത്ത് നമ്മുടെ കണ്ണ് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ വരും. ആ സമയത്ത് എല്ലാ ആളുകൾക്കും തലവേദന. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വന്നതാവാനാണ് സാധ്യത. മെൻസസിന്റെ സമയത്ത് കൂടുതൽ വേദന ഉണ്ടാവും, ചെറിയൊരു പക്ഷേ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നിരിക്കാം, നിങ്ങൾ ആ സമയത്ത് ശ്രദ്ധിച്ച് കാണില്ല. മൈഗ്രെയിനും ഈ പറയുന്ന കണ്ണട വെക്കാത്തതിന്റെ പ്രശ്നങ്ങൾ കൂടിയായിട്ടുള്ള തലവേദനയാണ്. തലയിൽ കൂടുതൽ വെയിറ്റ് വെച്ചിട്ട് കേട്ടില്ല,
1: ദൂരക്കാഴ്ചയില്ല.
0: ആ ഓക്കെ, അപ്പൊ ഇതെല്ലാം തലവേദനയ്ക്ക് ഒരു കാരണമായിരിക്കാം. കണ്ണട വെച്ചുകൊണ്ട് കുറച്ച് അപ്പൊ എല്ലാം ഉണ്ട്, ഒരു വെടിക്കുള്ള എല്ലാം ഉണ്ടല്ലേ. ആ അപ്പൊ സ്ട്രോക്കിന്റെ ലക്ഷണം കൊണ്ട് അപ്പൊ മുഴുവൻ ആ ഇതിന്റെ തന്നെ മൈഗ്രെയിൻ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. സ്ട്രോക്ക് വരുന്നതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ നിങ്ങൾ കൂടുതൽ വെയിറ്റ് എടുക്കുന്നു പറഞ്ഞു, തലയിൽ കൂടുതൽ വെയിറ്റ്, അത് കുറച്ച് ഒരു പക്ഷേ ഇപ്പോഴുണ്ടോ? ഇപ്പൊ വെയിറ്റ് എടുക്കുന്നുണ്ടോ?
2: ഇപ്പൊ
0: ഇല്ല, ഇപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ നല്ല രീതിയിൽ കണ്ണട വെച്ചു, ഇപ്പൊ നല്ല രീതിയിൽ എല്ലാ സമയത്ത് കൃത്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സന്തോഷത്തോടെ വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ച് നല്ല കൃത്യസമയത്ത് ഉറങ്ങിപ്പോയാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ എല്ലാം മുന്നോട്ട് പോട്ട്, തലവേദന ഇല്ലാതിരിക്കട്ടെ.
1: വിളിച്ചതിൽ സന്തോഷം.
0: അപ്പോ അതൊരു നല്ലൊരു കേസ് അല്ലേ?
1: കാര്യം എന്ന് വെച്ചാല് ഇവർക്ക് ചെറുപ്പത്തിൽ ഉണ്ടായോ എന്നുള്ളത് കണ്ടെത്താൻ പറ്റിയിരുന്നില്ല. മാത്രമല്ല ഇവർക്ക് സ്ട്രോക്ക് അതുപോലെ തന്നെ തലയുടെ പിറകിൽ
0: എല്ലാം. ഇപ്പൊ നമുക്ക് മൈഗ്രെയിൻ ഉള്ള ആൾക്ക് സ്ട്രോക്ക് വന്നുകൂടായില്ല, പലതരത്തിൽ പെട്ട തലവേദന വരാം. പക്ഷെ ഈ മൈഗ്രെയിൻ തലവേദന ഒരു പക്ഷേ ഈ പാറ്റേൺ നമുക്ക് എഴുതി നോക്കിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരുന്നോ, ഓരോ പ്രാവശ്യം വരുന്ന സമയത്തും നമ്മളത് തലയിൽ ബാമെടുത്ത് വരട്ടി. മെൻസസിന് സമയത്താണ് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഡോക്ടർ ചോദിക്കുന്നത്, ഇപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് പല ആളുകൾക്കും ഈ പറയുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കുമോ? അപ്പൊ അതൊന്ന് എഴുതി നോക്കാം. എഴുതി നോക്കുമ്പോ ഇങ്ങനെ
1: ഒരു
0: ഡയറി സൂക്ഷിച്ചിട്ട് നമുക്ക് ഡോക്ടർമാരെ സംബന്ധിച്ച് ആ ഡയറി പിന്നെ ഭയങ്കരമായിരിക്കും. കാരണം ഒരു പേഷ്യന്റ് വരുമ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ച് ഇപ്പൊ ജനറൽ ഒപിയിലൊക്കെയാണ് നമുക്ക് ഒരു പേഷ്യന്റിന് അത്ര, നമ്മള് ജില്ലാ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഒരു 100-300 ഒപി പോകുന്നത്. അപ്പൊ നമുക്ക് ഒരു പേഷ്യന്റിന് കൊടുക്കാൻ അത്ര സമയമുള്ളൂ. നമ്മൾ അവിടെ സ്പെഷ്യൽ ഒപിയിലേക്ക് നമ്മൾ മാറ്റുക ചെയ്യാം. അപ്പോ ഈ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഈ സിംറ്റംസ് ഒക്കെ നമ്മൾ പേഷ്യന്റ് എഴുതി വെച്ച് കൊടുക്കുന്ന അടിപൊളി വരുന്ന സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ പേഷ്യന്റിനോട് ചോദിച്ച് എടുക്കാണ്ട് തന്നെ നമുക്ക് പേഷ്യന്റിനടുത്ത് ഈ സംഭവങ്ങളൊക്കെ കിട്ടും.
1: ശരിക്കും ഡോക്ടർ പറയുന്നത് അവരവരുടെ ശരീരത്തെ കുറിച്ച് വ്യക്തമായിട്ട് അവരവർക്ക് ധാരണ ഉണ്ടാവണം എന്നുള്ളതാണ് അല്ലേ?
0: നമ്മള് നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. ഒരു ഡോക്ടറെ സംബന്ധിച്ച് നമ്മൾ എല്ലാ പേഷ്യന്റിന്റെ ശരീരം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആവശ്യത്തിന് മനസ്സിലാക്കും, പിന്നെ ഓരോ പേഷ്യന്റിനനുസരിച്ച് ആവശ്യത്തിന് നമുക്ക് ആ സമയത്ത് മനസ്സിലാക്കും. പക്ഷെ എന്റെ ശരീരത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഞാനാണ്. എനിക്ക് എന്തൊക്കെ, എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടിയ ആ അസുഖ ശരീരത്തിനകത്ത് എന്തൊക്കെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത പോലും ഉണ്ടെന്ന് ഒരു പക്ഷേ മനസ്സിലാക്കാം. അച്ഛനും അമ്മയ്ക്കും ഉള്ള അസുഖങ്ങൾ എഴുതി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ അസുഖങ്ങൾ നമുക്ക് വരാൻ
1: ഭാവിയിൽ
0: വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ ഇന്ന സാധനങ്ങൾ ഇന്ന ഇന്ന സംഭവങ്ങൾ കഴിച്ചിരുന്ന എനിക്ക് ബുദ്ധിമുട്ടാണ്, അപ്പം നമ്മളത് കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ഒഴിവാക്കുക, ഇന്ന ഇന്ന സാധനങ്ങൾ കഴിക്കരുത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ അമ്മമാരെ ചെറുപ്പത്തിൽ സമയത്ത് ഇപ്പോൾ കുട്ടികളുടെ ഈ പാറ്റേൺ ഒന്ന് എഴുതി നോക്കോ. നിങ്ങളുടെ കുട്ടികൾക്ക് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊച്ചിനോട് ചോദിച്ച സാധനം എഴുതി നോക്കിക്കോ,
1: കഴിച്ചു എങ്ങനെയാണ്
0: പാറ്റേൺ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പാറ്റേൺ അനുസരിച്ച് നമുക്ക് അതിന്റെ ഡ്യൂറേഷൻ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഡോക്ടർ ഹോമിയോപ്പതി മരുന്നുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നമുക്ക് ഡ്യൂറേഷൻ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എത്രയോ പേഷ്യന്റിന് ഡ്യൂറേഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. മന്ത്ലി വരുന്ന പേഷ്യന്റിന് വരുമ്പോൾ പറയാറുണ്ട് 6 മാസം കഴിഞ്ഞിട്ട് തലവേദന പിന്നെ വന്നത് നല്ലത്. നമ്മൾ 6 മാസത്തിനുള്ള 7 മാസം 8 മാസം 1 വർഷം ആക്കി നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പൊ നമുക്ക് സഹായിക്കുക എന്നുള്ളതാണ് പേഷ്യന്റ് നമുക്ക് സിംറ്റം കൃത്യമായിട്ട് പറയുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ട്രിഗറിംഗ് ഫാക്ടർ പറഞ്ഞാൽ അതൊക്കെയാ, ഒന്ന് ഉറക്കം,
1: ഒന്ന് ഭക്ഷണം.
0: മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് തന്നെ ടെൻഷൻ ഹെഡേക്ക് അല്ലാതെ തന്നെ മൈഗ്രെയിൻ ഭയങ്കര ഉള്ള ആൾക്ക് സ്ട്രെസ് ഭയങ്കരമായിട്ട് വന്നിട്ട് ട്രിഗർ ആവാൻ സാധ്യതയുണ്ട്. മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന പാറ്റേൺ ഉള്ള ആളുകൾക്ക് ടെൻഷൻ ട്രിഗർ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഡീഹൈഡ്രേഷൻ, വെള്ളം കുടിക്കാതിരിക്കുക മെൻസസിന്റെ സമയത്ത്. പിന്നെ ലൈറ്റ്, ഇപ്പൊ ചില കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ്, പ്രത്യേകിച്ച് കല്യാണ പെണ്ണെങ്ങാനും മൈഗ്രെയിൻ ഉള്ള ആളാണെങ്കിൽ പെട്ടു, കാരണം ആ ഒരു

0: ദിവസം കൊണ്ട് ഈ ഫ്രണ്ടിലേക്ക് മുഴുവൻ ലൈറ്റാണല്ലോ അടിച്ചിരുന്നത്.
1: അതെ,
0: എന്തായാലും കല്യാണ പെണ്ണ് മൈഗ്രെയിനിലാണെങ്കിൽ പെട്ടു, കാരണം മാറാനും പറ്റും. നമുക്ക് പിന്നെ കല്യാണത്തിൽ പോയിട്ട് വേഗം ഫുഡ് കഴിച്ച് തിരിച്ചു
1: പോരാം.
0: അതെ, അപ്പൊ അതൊരു ട്രിഗറിംഗ് ഫാക്ടർ ആവാം.
1: പിന്നെ ഗാനമേള പോലുള്ള
0: ശബ്ദ കോലാഹലങ്ങള് തലവാനക്കാർ പറയുമ്പോൾ പറയും, ഞാനില്ല എന്ന് പറയുമ്പോ വലിച്ചു കൊണ്ടുപോകും
1: അവരെ.
0: അവരെ വലിച്ചു കൊണ്ടുപോകാൻ നിൽക്കരുത്, അവരെ നമുക്ക് ട്രീറ്റ്മെന്റ് എടുപ്പിക്കണം. നമുക്ക് അവരെ ട്രീറ്റ്മെന്റ് എടുത്ത് അവരെ നമുക്ക് ട്രിഗർ കുറച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ അത്. പിന്നെ സ്മെല്ല്, ചില നമുക്കറിയാം, ചില നമുക്ക് ഈ സ്പ്രേകളൊക്കെ പറയും, സാധാരണ സ്പ്രേകളുണ്ട്, ചില ഭയങ്കര കുത്തമണമുള്ള സ്പ്രേകളുണ്ട്, റൂം ഫ്രഷ്നറുകളൊക്കെ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മൈഗ്രെയിനുള്ള ആളുകൾക്ക് ട്രിഗർ ആവും. ഇവനെ നമുക്ക് ഇട്ട് കൊടുക്കുവാണ്, നമുക്ക് തള്ളിയിടുവാണ് ഇവനെ, തള്ളാൻ നിൽക്കരുത് നമ്മള്. ഇതേപോലെ തന്നെ ചിലപ്പോൾ ചൂട്, വെയില്, ഭയങ്കര വെയിലുള്ള സമയത്ത് അത് ട്രിഗർ ഫാക്ടറാവും. മദ്യം ഒരു ട്രിഗർ ഫാക്ടറാവും. ഈ സ്മോക്കിങ്, പാസീവ് സ്മോക്കിംഗ് എന്ന് പറയും, ചില മൈഗ്രെയിനുള്ള ആളുകൾ അവരെ ആരെങ്കിലും പൊതുവായിട്ടുള്ള സമയത്ത് നിൽക്കുമ്പോൾ അവർക്ക് ഈ സ്മോക്കിന്റെ ടൊബാക്കോയുടെ സ്മെല്ല് അടിച്ചു കഴിയുമ്പോൾ അവർക്ക് അത് പറ്റില്ല അല്ലെ, അതും ഒരു ട്രിഗർ ഫാക്ടറാവും. ഇതെല്ലാം നമുക്ക് ട്രിഗർ ഫാക്ടറാണ്. ട്രിഗർ ഫാക്ടർ മനസ്സിലാക്കുക, അല്ല ആ സമയത്ത് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക, ഡോക്ടറോട് പറയുക എനിക്ക് ഇതൊക്കെയാണ് ട്രിഗർ ഫാക്ടർ എന്ന് പറയുക. ഡോക്ടർ അതിനനുസരിച്ച് മരുന്ന് നമുക്ക് കണ്ടുപിടിച്ച് തരും, നമുക്ക് അതിന്റെ ഡ്യൂറേഷൻ കുറച്ചെടുക്കാൻ
1: പറ്റും,
0: ഹെൽത്തി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും, തലവേദനയൊക്കെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും അല്ലെ, നമുക്ക് അതിനെ ഒഴിവാക്കി നിർത്താൻ വേണ്ടി സാധിക്കും.
1: പക്ഷെ ചികിത്സയിലേക്ക് കടക്കുമ്പോൾ പോലും ഇത്തരത്തിലെ ട്രിഗർ ഫാക്ടർ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അല്ലെ. കാരണം സ്വയം ഇതൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു പരിധി
0: കുറച്ചുകൾ മാറ്റി നിർത്തുകയും നമുക്ക് ഹോമിയോപ്പതിയെ സംബന്ധിച്ച് അത് മെഡിസിൻ സെലക്ഷന് സഹായിക്കുകയും ചെയ്യും. ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുന്നു, ഛർദ്ദിക്കുന്നു, തലവേദന, ചില ആളുകൾക്ക് ഛർദ്ദിച്ചാൽ അത് കുറയും.
1: അതെ, പറയുന്നത് കേട്ടിട്ടുണ്ട്.
0: ചില ആളുകൾ ഛർദ്ദിച്ചാൽ കുറയൂല, അത് അവർക്ക് ട്രിഗർ ഫാക്ടർ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഉറങ്ങിയാലായിരിക്കും ചിലർക്ക് കുറയുക, ഉറക്കത്തിന്റെ ട്രിഗർ ഫാക്ടർ വന്നവർക്ക് ഉറങ്ങിയാൽ കുറയും. പക്ഷെ ഉറങ്ങിയ എല്ലാവർക്കും കുറയണമെന്നില്ല, അതാണ് മൈഗ്രെയിൻ. എല്ലാം ഓരോരുത്തരുടെ എന്റെ പാറ്റേൺ അല്ല, എനിക്ക് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ എന്റെ പാറ്റേൺ അല്ല അപ്പുറത്തിരിക്കുന്ന മൈഗ്രെയിനുള്ള വേറൊരാൾക്കുണ്ടാവുന്ന
1: പാറ്റേൺ,
0: അതിനെല്ലാം നമുക്ക് വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ നമ്മൾ ശ്രദ്ധിക്കേണ്ട റെഡ് ഫ്ലാഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവങ്ങൾ പറഞ്ഞു, സ്ട്രോക്കിന്റെ പോലത്തെ സംഭവങ്ങൾ വരാം, ബി പിയുടെ തലവേദനകൾ വരാം,
1: ചില ട്യൂമറുകൾ. നമ്മൾ പലപ്പോഴും തലവേദന എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ ആദ്യം അങ്ങ് മുകളിലെ അസുഖങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുക അല്ലെ, ട്യൂമറാണോ എന്നുള്ളതാണ് സംശയിക്കുക. ശരിക്കും ട്യൂമറിന്റെ ലക്ഷണം പോലും തലവേദന തന്നെയാണ്.
0: ഈ പണ്ടത്തെ സിനിമയിലൊക്കെയാണെങ്കിൽ നമുക്കറിയാം, ഒരാള് പെട്ടെന്ന് ഒരു എന്തെങ്കിലും ഒരു വണ്ടി വരുന്ന കാണിച്ചിട്ട് ഒരു ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞ ഒരു ക്ലീഷ്യ സംഭവങ്ങളുണ്ട്. ഇതേപോലെ തന്നെ തലവേദന പറഞ്ഞ പണ്ടൊക്കെ ആൾക്കാർ തലവേദനയാണ് എനിക്ക് എന്തായാലും ബ്രെയിൻ ട്യൂമറാണ് അല്ലെ. ബ്രെയിൻ ട്യൂമർ നമുക്ക് കണ്ടെത്താത്ത മാർഗ്ഗങ്ങൾ എപ്പോഴും ഉണ്ട്. നമുക്ക് സുഖമായിട്ട് ഇപ്പൊ ഞാൻ വന്ന പേഷ്യന്റിനോടൊക്കെ നമ്മൾ സാധാരണ തലവേദന കുറച്ച് ഡ്യൂറേഷൻ നിൽക്കുവാണെങ്കിൽ ഞാൻ സാധാരണ ഏറ്റവും ആദ്യം റൂൾ ഔട്ട് ചെയ്യുന്ന ഈ പറയുന്ന നമുക്ക് വലിയ
1: സ്കാൻ ചെയ്ത്
0: നമുക്ക് സി ടി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, എം ആർ ഐ എടുത്ത് നോക്കിയിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റും മറ്റു തരത്തിൽപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന്. ആ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് സേഫായി, ബാക്കി നമുക്ക് അടുത്ത ഇതിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്കറിയാം എന്താണ് പുതുതായിട്ട് വരുന്ന തലവേദനയെ കുറിച്ച് പറഞ്ഞു, ചിലപ്പോൾ ക്യാൻസർ പേഷ്യൻസ് ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ തലവേദന ഉണ്ടാവും, മൈഗ്രെയിൻ ആവണമെന്നില്ല, മെറ്റാസ്റ്റാസിസ് എന്തെങ്കിലും ഉണ്ടായ സമയത്ത് അങ്ങനെ തലവേദന ഉണ്ടാവും. ശ്രദ്ധിക്കുക, ഇതിനെല്ലാം നമുക്ക് ചികിത്സയുണ്ട്. ഇപ്പോൾ ചികിത്സ എടുത്ത് നമുക്ക് ഇത് മാറ്റാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞു ഹെഡ് ഇഞ്ച് തലയിൽ എന്തോ ഇടിച്ച സമയത്തല്ലേ ഒരാൾ
1: വീഴുന്ന സമയത്ത്
0: തലവേദന, ഹെഡ് ഇഞ്ചുറിക്ക് ശേഷം തലവേദന ഉണ്ടായിട്ട് ശ്രദ്ധിക്കണം, തലയിൽ എന്തോ കാര്യമായിട്ടുള്ള ഒരു ഇഷ്ടം സംഭവിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പൊ തലവേദനകൾ എല്ലാ തലവേദനകളും ഒന്നല്ല,
1: മൈഗ്രെയിൻ എന്നത് ഒരു പ്രത്യേക പാറ്റേണിൽ വരുന്നതാണെന്നും അല്ലെ, അത് കുറച്ചുകൂടി പാരമ്പര്യമായിട്ടും അതുപോലെ തന്നെ ചെറുപ്പകാലത്തും തുടർന്ന് വരുന്നതും ഒക്കെയാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ തലവേദനയും മൈഗ്രെയിൻ കാറ്റഗറിയിൽ
0: ഉൾപ്പെടുത്താം.
1: അതോടൊപ്പം നമുക്ക് ഇപ്പം ഇതിനകത്ത് മനസ്സിലാവുന്നത് ഒരു പാറ്റേൺ ഉണ്ടെന്നും ആ പാറ്റേൺ ശ്രദ്ധിച്ച് ഭക്ഷണ രീതിയായാലും അതുപോലെ തന്നെ നമ്മുടെ ഉറക്കമായാലും നമ്മുടെ ജീവിത രീതി കുറച്ചുകൂടി ഒന്ന് ചിട്ടപ്പെടുത്തുകയും ഒപ്പം കൃത്യമായിട്ടുള്ള ഹോമിയോ മരുന്ന് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് ഇതിന്റെ ഡ്യൂറേഷൻ ഡോക്ടർ പറഞ്ഞതുപോലെ ഇതിന്റെ ഡ്യൂറേഷൻ കൂട്ടിയെടുക്കാൻ പറ്റും അല്ലെ, അതിന്റെ ഇത് വേദനയുടെ ആഴം കുറക്കാനും.
0: മെഡിസിന്റെ കൂട്ടത്തിൽ നമുക്ക് മെഡിറ്റേഷനോ യോഗ അങ്ങനത്തെ സാധനങ്ങൾ, ബ്രീതിങ് എക്സസൈസ്
1: അതുകൂടി ഉൾപ്പെടുത്തണം,
0: അതെല്ലാം നമുക്ക് ഉൾപ്പെടുത്തിക്കാം. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഈ പാറ്റേൺ കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് കുറെ സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ബ്രീതിങ് എക്സസൈസുകളൊക്കെ നല്ലതാണ് നമുക്ക്, അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ടെൻഷൻസ് കുറയ്ക്കുക. അറിയാം ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരത്തേക്ക് സ്ട്രെസ് എടുത്ത് മാറി
1: നിൽക്കുക,
0: റിലാക്സിംഗ് മ്യൂസിക്കുകൾ കേൾക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, എല്ലാം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഇന്നിപ്പോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നമുക്ക് ആ ഒരു പാറ്റേൺ നമുക്ക് ബ്രേക്ക് ചെയ്യാം. പാറ്റേൺ കണ്ടുപിടിക്കുക, അതിനെ തകർക്കുക, നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകും.
1: ഇതാണ് ഇത്.

മായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർക്ക് പറയാനുള്ളത്. ഏതായാലും ഇന്നത്തെ ഗൃഹരശ്മി വളരെ അർത്ഥവത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് തലവേദനക്കാർക്ക് ആശ്വാസമായിട്ടുണ്ടാവും, അവരുടെ സംശയങ്ങളും അല്ലെ പല തലവേദന കൊണ്ടുള്ള സംശയങ്ങളും മാറിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മളോടൊപ്പം ഇതുവരെയും ഷിബി ഡോക്ടറാണ് ഉണ്ടായത്. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, നിർവഹണം വിനോദ് ബാബു എച്ച്, നിർവഹണ സഹായം ശ്രേണി രഞ്ജിത്. ഇതുവരെ ഡോക്ടർക്കൊപ്പം ഞാൻ ബേബി സ്മിത. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൽ പങ്കെടുത്തതും ഈ പരിപാടി കേട്ടതുമായ എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മി സമാപിക്കുന്നു. വീണ്ടും അടുത്ത തിങ്കളാഴ്ച ഇതേ സമയം. നിർവഹണ സഹായം ബേബി സ്മിത, കെ ശ്രീജ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ഓഫീസിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അനഘ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ജോസഫ് ഒഴികെയിൽ, സംഗീതം ടി യേശുദാസ്.

ഒരു ഗാനം കൂടി കേൾക്കും. ചതുരംഗം എന്ന ചിത്രത്തിലേത് എം ജി ശ്രീകുമാറും സൗമ്യയും പാടിയത്, രാജീവ് ആലങ്കലിന്റെ വരികൾക്ക് ഈണമിട്ടത് എം ജി ശ്രീകുമാർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചരടുകുത്തി കളിപ്പാട്ട് കേൾക്കാം. ഡോക്ടർ എ കെ വേണുഗോപാലനും സംഘവും അവതരിപ്പിച്ചത്.
1: കൈമാർ

കോലിംഗ് ചേർത്ത് കൂടി മടക്കിട്ട് ആടക്കൂടെ മറന്നു മുട്ടുളച്ച മറന്നു ചേട്ടേ നാ

0: கை மாறும். தாக்கை அடுத்து மருந்து விடு.
1: ഡോക്ടർ എ കെ വേണുഗോപാലനും സംഘവും അവതരിപ്പിച്ച ചരടകുത്തിക്കളിപ്പാട്ടാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
5: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം
4: പറയൂ.
5: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
4: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
5: എങ്ങനെ ചെയ്യേണ്ടത്?
4: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
5: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
4: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
5: ഇത്രയുള്ളൂ?
4: ഇത്രയുള്ളൂ.
5: ഇപ്പോൾ മനസ്സിലായി.
4: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
5: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
8: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
10: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
11: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
12: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
11: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
12: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
11: ഏറ്റവും പുതിയ റിലീസുകൾ,
12: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
10: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
11: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
13: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
14: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
15: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
16: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1,30,00,000 രൂപ, 2,00,000,000 രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. സാഗരനീലിമയോ കണ്ണിൽ ഭാവസാന്ദ്രതയോ എന്ന് തുടങ്ങുന്ന ആദ്യ ഗാനം യേശുദാസും സുജാതയും സംഘവും പാടിയത്. കെ ജയകുമാറിന്റെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം.

0: കരുണ. ലളിതഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. വേനൽ ചൂടിന്റെ കാഠിന്യത്തിൽ പൊട്ടുവെള്ളരിക്ക് പ്രിയമേറുകയാണ്. മധ്യകേരളത്തിൽ ധാരാളമായി കൃഷി ചെയ്യുന്ന പൊട്ടുവെള്ളരിക്ക് ഇപ്പോൾ ആവശ്യക്കാരേറെയാണ്.

ആറ്റുവേലയിൽ കൊട്ടുവെള്ളരിയുടെ വിശേഷങ്ങളായാലോ. തൃശൂർ വെള്ളാങ്കല്ലൂരിലെ ശ്രീ രമേശ് മാടത്തിങ്കലിന്റെ പൊട്ടുവെള്ളരി കൃഷിവിശേഷങ്ങൾ നമുക്ക് കേൾക്കാം.

വടക്കൻ ജില്ലകളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരികയും തിരികെ പോകുമ്പോൾ വഴിപാടായി അവർ ഈ പൊട്ടുവളരി വാങ്ങിക്കൊണ്ടു പോകാറുണ്ട് എന്നാണ് ഐതിഹ്യം. അന്നെല്ലാം കവുങ്ങിൻ്റെ പാളയിലാണ് മൂത്തുവഴുത്ത പൊട്ടുവളരി പൊതിഞ്ഞ് ആളുകൾ കൊണ്ടുപോയിരുന്നത്. ഇന്നിപ്പോൾ അത് ന്യൂസ് പേപ്പറിലും പ്ലാസ്റ്റിക് കവറിലേക്കുമെല്ലാം മാറിക്കഴിഞ്ഞു എന്ന് മാത്രം. ഞാൻ 5 ഏക്കറിൽ താഴെയാണ് പൊട്ടുവളരി കൃഷി ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. പണ്ടുകാലത്ത് കൊടുങ്ങല്ലൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ മാത്രമാണ് കൃഷി ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ തൊട്ടടുത്തുള്ള എല്ലാ പഞ്ചായത്തുകളിലും പൊട്ടുവളരി കൃഷി ധാരാളം കർഷകർ കൃഷി ചെയ്തു വരുന്നു. 2 മാസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം. അതുകൊണ്ട് തന്നെ കർഷകർ കൂടുതലായും പൊട്ടുവളരി കൃഷിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പൊട്ടുവളരി കൃഷി കൃഷി ചെയ്യാനായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സ്ഥലങ്ങൾ പ്രധാനമായും ധാരാളം വെയിലും അതോടൊപ്പം തന്നെ ജലസേചനത്തിന് സൗകര്യമുള്ള സ്ഥലങ്ങൾ കൂടിയായിരിക്കണം. ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിളക്കി കുമ്മായമിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അവിടെ അടിവളമായി കോഴിക്കാട്ടം ചാണകപ്പൊടി ഇട്ടുകൊണ്ട് 7 അടി അകലത്തിൽ ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തൊഴിലാളികളെ വെച്ച് കൈക്കോട്ടുകൊണ്ടോ വാരങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തുള്ളി നനയ്ക്കായി പൈപ്പുകളും അതോടൊപ്പം തന്നെ ആ തുള്ളി നനകളിലേക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും വെള്ളവും എത്തിക്കുന്നതിനായി കിണറിനോട് ചേർന്നുകൊണ്ട് ഫിൽട്ടർ വെഞ്ചരി എന്നിവയെല്ലാം ഫിറ്റ് ചെയ്യുന്നു. അതിനുശേഷം കളശല്യം ഒഴിവാക്കുന്നതിനായി മൾട്ടിഷീറ്റ് ഉപയോഗിച്ച് അതിനെ പൊതിയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വാരത്തിന്റെ ഇരുഭാഗത്തും നമ്മൾ 1 അടി അകലത്തിൽ 1 ഇഞ്ച് പൈപ്പ് കൊണ്ട് ദ്വാരങ്ങൾ ഉണ്ടാക്കി അതിലാണ് വിത്തുകൾ നിക്ഷേപിക്കുന്നത്. വിത്തുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല കായകളിൽ നിന്നുള്ള വിത്ത് ശേഖരിച്ചുകൊണ്ട് അവ 1 ദിവസം വെള്ളത്തിലിട്ടുകൊണ്ട് അതിന്റെ മധുരമെല്ലാം കളഞ്ഞ് വീണ്ടും അതിനെ സൂഡോമൺസ് വെള്ളത്തിൽ കലക്കി ഈ വിത്തിനെ നമ്മൾ അതിലേക്ക് 1 ദിവസം കൂടി ഇട്ട് വെച്ചുകൊണ്ട് നല്ലോണം അതിനെ കഴുകി വൃത്തിയാക്കി 3 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. ഈ വിത്താണ് പിന്നീടുള്ള വർഷത്ത് നമ്മൾ കൃഷി ചെയ്യുന്നത്. വിത്ത് മറ്റു വിത്തുകളെ പോലെ തന്നെ 1 വർഷം മാത്രമാണ് ഇരിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ദാരങ്ങളിൽ നമ്മൾ 2 വിത്ത് വീതം നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരുപക്ഷെ 1 വിത്ത് മുളച്ചില്ലെങ്കിൽ മറ്റൊരു വിത്ത് മുളച്ചു വരുവാൻ വേണ്ടിയാണ്. അങ്ങനെ 2 വിത്തുകളും മുളച്ചു വരികയാണെങ്കിൽ നമ്മൾ നല്ല ഒരു ചെടിയെ നിർത്തി മറ്റു ചെടി നമ്മൾ അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം 2 ചെടി നമുക്ക് അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ കായഫലം കുറയും എന്നുള്ളതാണ് പ്രധാന കാരണം. അതോടൊപ്പം തന്നെ ചെടിയുടെ വളർച്ചയ്ക്കും കാര്യമായ കോട്ടം സംഭവിക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ 1 ചെടി മാത്രം നിർത്തുന്നത്. അതിനുശേഷം മുളച്ചു കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞാൽ അതിൽ കൂടി വളങ്ങൾ നമ്മൾ വിട്ടു തുടങ്ങും. വെള്ളത്തിൽ കൂടി വിടാവുന്ന വളങ്ങളാണ് പ്രധാനമായും നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത്. കപ്പലണ്ടി പിണ്ണാക്ക്, ശർക്കര എന്നിവ രണ്ടും കൂടി മിക്സ് ചെയ്ത് വെള്ളത്തിൽ ലയിപ്പിച്ചുകൊണ്ട് അതിനുശേഷം അതിനെ നേർപ്പിച്ച് അരിച്ചിങ്ങാട്ട് ഈ ട്രിപ്പ് വഴി ഫിൽട്ടർ വഴി പൈപ്പുകളിൽ കൂടി ഈ ചെടികളിലേക്ക് എത്തിച്ചു നൽകുന്നു. അങ്ങനെ തുള്ളിനന സംവിധാനത്തെ കൂടെ ആണ് ഇവിടെ കൂടുതലായും പൊട്ടുവളരി കൃഷി ചെയ്യുന്നത്. ഈ തുള്ളിനന എന്ന് പറയുമ്പോൾ നമുക്ക് പരമാവധി തൊഴിലാളികളെ അവിടെ കുറയ്ക്കാൻ സാധിക്കും. കാരണം നമ്മളിപ്പോൾ മോട്ടറിന്റെ സ്വിച്ച് ഇട്ട് പോയി കഴിഞ്ഞാൽ 1/2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വന്ന് മോട്ടർ നിർത്തിക്കഴിഞ്ഞാൽ എല്ലാ ചെടികളിലേക്കും വെള്ളം എത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചെടികൾക്ക് ഉണ്ടാവുന്ന മറ്റൊരു രോഗമാണ് വൈറസ് രോഗം. അതിന് നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് സൂഡോമോണിസും പച്ചച്ചാണകം കൂടി കലക്കി അതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നും ഒരു പരിധിവരെ നമുക്ക് ചെടികളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. പിന്നെ ചെടികൾക്കുണ്ടാകുന്ന മറ്റ് കേടുപാടുകൾ അപ്പോൾ തന്നെ പ്രതിവിധി നൽകിയില്ലെങ്കിൽ നമ്മൾ നോക്കി നിൽക്കലേ തന്നെ ഈ രോഗങ്ങൾ പെട്ടെന്ന് വ്യാപിക്കുന്നതാണ്. അതുകൊണ്ട് പൊട്ടുവളരി കൃഷി തോട്ടത്തിൽ രാവിലെയും വൈകിട്ടും നമ്മൾ എത്തണം എന്നുള്ളത് മറ്റൊരു നിർബന്ധനയാണ്. വിത്തുകുത്തി 24-ാം ദിവസം തന്നെ ചെടികൾ പൂവിട്ട് തുടങ്ങുന്നതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു നേട്ടം. 24-ാം ദിവസം ചെടികൾ പൂവിട്ട് തുടങ്ങിയാൽ 40-45-ാം ദിവസം മുതൽ നമുക്ക് ഇതിന്റെ കായകൾ പറിച്ചു തുടങ്ങാവുന്നതാണ്. കാരണം മൂത്തുപഴുത്ത കായകൾ ആ തോട്ടത്തിൽ നിന്നും എത്ര വേഗം പറിച്ചെടുത്തില്ലെങ്കിൽ അത് അവിടെ തന്നെ പൊട്ടിപ്പോകും എന്നുള്ളത് കൊണ്ട് ഈ കായകൾ മൂത്തു കഴിഞ്ഞ പിന്നെ നമ്മൾ തോട്ടത്തിൽ നിർത്തുന്നത് നഷ്ടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ മൂത്തു കഴിഞ്ഞ പൊട്ടുവളരി എത്രയും വേഗം പറിച്ചെടുത്തുകൊണ്ട് വിപണിയിൽ എത്തിക്കുക എന്നുള്ളതും വലിയൊരു വിഷമഘട്ടം തന്നെയാണ്. കാരണം എന്താണ്, ഇത് നമുക്ക് ദൂര സ്ഥലങ്ങളിലേക്കൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇത് പൊട്ടിച്ചു കഴിഞ്ഞ 2-3 ദിവസം മാത്രമാണ് ഇതിരിക്കുകയുള്ളൂ. അതിനകത്ത് ഇത് നമ്മൾ വിപണിയിൽ എത്തിച്ചു നൽകണം. അതുകൊണ്ട് തന്നെ ഇവിടെ തൃശൂർ, എറണാകുളം, ആലപ്പുഴ, മലപ്പുറം എന്നിങ്ങനെ 4 ജില്ലകളിൽ ഇതിന്റെ ആവശ്യക്കാർ ഏറെയാണ്.

തിരുവനന്തപുരത്ത് ഒരു ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടുള്ളരി കൃഷിയെ കുറിച്ച് ഒരുപക്ഷെ അറിയണമെന്നില്ല. കാസർഗോഡ് പാലക്കാട് ചോദിച്ചാൽ പൊട്ടുള്ളരി കൃഷിയെ കുറിച്ച് അറിയണമെന്നില്ല. കാരണം എന്താണ്? ഇത് കഴിക്കാത്തവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് പൊട്ടുള്ളരി കൃഷിയെ കുറിച്ച് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. കേരളത്തിന്റെ മധ്യഭാഗത്തായി കൊടുങ്ങല്ലൂരിലാണ് ഇതിപ്പോഴും കൃഷി ചെയ്തു വരുന്നത്. വേറെ മറ്റുള്ള സ്ഥലത്തൊക്കെ കൃഷി ചെയ്യാൻ കർഷകർക്ക് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് എന്നെ വിളിച്ചിരുന്നെങ്കിലും അവർ വിജയിച്ചില്ല എന്നാണ് പറയാൻ കഴിഞ്ഞത്. അതായത് മഴക്കാലം കഴിഞ്ഞു, വേനൽക്കാലത്ത് മാത്രം 3-4 മാസങ്ങളിൽ കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് പൊട്ടുള്ളരി. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റില്ല. കാരണം മുകളിൽ നിന്നുള്ള വെള്ളം ഈ കായകളിൽ വീണ് കഴിഞ്ഞാൽ ഈ കായ കേടുവരികയും ചെടിക്ക് അതുപോലെ തന്നെ വളരെയധികം കേടുപാടുകൾ സംഭവിക്കും. വൈറസ് ഫംഗസ് പോലുള്ള രോഗങ്ങൾ വരികയും അങ്ങനെ നമുക്ക് കൃഷിയിൽ ഒരുപാട് നഷ്ടം വരും എന്നുള്ളത് കൊണ്ട് തന്നെ ആരും വർഷക്കാലത്ത് ഇത് കൃഷി ചെയ്യാറില്ല. അതോടൊപ്പം തന്നെ വർഷക്കാലത്ത് ഇതിന് ഡിമാൻഡ് തീരെ ഇല്ലാത്തൊരു സമയം കൂടിയാണ്. വേനൽക്കാലത്ത് ദാഹമകറ്റാനും വിശപ്പകറ്റാനും പൊട്ടുള്ളരി ജ്യൂസ് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ അത് കഴിച്ചവർ വീണ്ടും വീണ്ടും വാങ്ങാൻ ഒരു മടിയും കൂടുന്നില്ല എന്നുള്ളതാണ് കർഷകരായ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം. പിന്നെ പറയുകയാണെങ്കിൽ 40-45 ദിവസം മുതൽ നമ്മൾക്ക് കായകൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ കായകളെല്ലാം ഇടനിലക്കാർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അവരിത് നമ്മളിൽ നിന്നും അപ്പോഴത്തെ വിപണി വില അനുസരിച്ചുകൊണ്ട് 25 മുതൽ 30 രൂപ വരെ വിലക്ക് നമ്മളിൽ നിന്നും വാങ്ങി ആലപ്പുഴ, എറണാകുളം, അതുപോലെ തന്നെ മലപ്പുറം ജില്ലകളിലേക്ക് അവർ കൊടുത്തുവിടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് തോട്ടത്തിൽ ഇറങ്ങിയ 10-11 മണിയാകുമ്പോഴേക്കും അവർ കായകൾ വിളവെടുത്തുകൊണ്ട് ഉച്ചക്കൽ തന്നെ അവർ ഈ സാധനം മറ്റു സ്ഥലങ്ങളിലെത്തിക്കുകയാണ്. കാരണം എന്താണ്? പൊട്ടിച്ചു കഴിഞ്ഞ കായ എത്രയും പെട്ടെന്ന് വിപണിയിൽ എത്തിച്ച് അത് വിൽപ്പന നടത്തിയില്ലെങ്കിൽ അത് പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. തോട്ടത്തിൽ നല്ല കായകൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിന്റെ വിത്തെടുത്ത് കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിച്ചു വെക്കുകയും അടുത്ത വർഷം നമ്മളത് വീണ്ടും കൃഷിക്ക് ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത്. പൊട്ടുവളരി കൃഷി നല്ല രീതിയിൽ കർഷകർ കൃഷി ചെയ്യുന്നതിന് പ്രധാന കാരണം ഭൗമസൂചികൾ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ കർഷകർക്ക് കൃഷിഭവൻ തലത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ തുടങ്ങി. അപ്പോൾ ധാരാളം കർഷകർ ഇതിലേക്ക് വന്നു തുടങ്ങുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കൃഷിഭവന്റെ ഭാഗത്തുനിന്നും നല്ല രീതിയിലുള്ള സഹകരണമെല്ലാം നമുക്ക് ലഭിച്ചു തുടങ്ങി. കാരണം കൃഷി ഓഫീസറായാലും AD അടക്കമുള്ള ഉദ്യോഗസ്ഥരായാലും തോട്ടത്തിൽ വരികയും നമുക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകി തുടങ്ങുകയെല്ലാം ചെയ്തു. അപ്പോൾ കർഷകർക്ക് കൂടുതൽ ഊർജ്ജസ്വലത ഈ കൃഷിയിൽ താല്പര്യം തോന്നി തുടങ്ങി. പിന്നെ പൊട്ടുള്ളരി കൂടാതെ ധാരാളം കർഷകർ ഇപ്പോൾ പുതിയതായി വെറൈറ്റി ഇനത്തിലുള്ള തെന്നിമത്തനും അതുപോലെ തന്നെ മറ്റ് കൃഷികളിലേക്കെല്ലാം ഇറങ്ങി തുടങ്ങി. കൃഷി എന്ന് പറയുന്നത് ലാഭകരമാക്കി മാറ്റണമെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ കൃഷിയിടത്തിൽ നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാകണം. എല്ലാം തൊഴിലാളികളെ ഉപയോഗിച്ച് ചെയ്യാൻ നിന്നാൽ ഒരു കൃഷിയും ലാഭകരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കില്ല. കഴിയാവുന്നത്ര യന്ത്രങ്ങളെ കൃഷിയിടത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പിന്നീട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മളും കൃഷി ചെയ്യാൻ തയ്യാറാവണം. ഞാൻ രാവിലെ വൈകിട്ടുമെല്ലാം ഞാനും എൻ്റെ കുടുംബവും കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയും അതോടൊപ്പം തൊഴിലാളികളെയും നിർത്തുകയുമാണ് ചെയ്യുന്നത്. ഈ പൊട്ടുള്ളരി കൃഷി ഞാൻ ചെയ്തു തുടങ്ങിയത് 1-8 വർഷത്തോളം ആയിട്ടുള്ളൂ. അതിനു മുന്നായി ഞാൻ നെല്ലും വാഴയും അതുപോലെ തന്നെ കൊയ്ത്തു കഴിഞ്ഞ മുണ്ടകൻ പാടശേഖരങ്ങളിൽ പയറും എള്ളും എല്ലാം കൃഷി ചെയ്തു വരുന്നു. ഇവിടെ ധാരാളം കർഷകർ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിലും പൊട്ടുള്ളരി കൃഷി ചെയ്തു വരുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്കൊരു വിളവെടുപ്പിനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. മറിച്ച് നവംബർ ഡിസംബറിൽ പറമ്പുകളിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അത് വിളവെടുത്തതിന് ശേഷം വീണ്ടും ഒരു വട്ടം കൂടി കൃഷി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് പറമ്പുകളിൽ കൃഷി ചെയ്യുന്ന കർഷക സുഹൃത്തുക്കൾക്ക് കൃഷി കുറച്ചും കൂടി ലാഭകരമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം പറമ്പുകളിൽ കൃഷി ചെയ്ത കർഷക സുഹൃത്തുക്കൾ അത് വിളവെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിന്റെ മൾട്ടിഷീറ്റ് എടുത്ത് മാറ്റി അതിന്റെ പൈപ്പുകൾ എടുത്ത് മാറ്റി ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും നിലമുരുക്കി കുമ്മായമിട്ട് വീണ്ടും നമ്മൾ ആ വാരമെടുത്തുകൊണ്ട് ഈ പൈപ്പുകളും ഈ വെഞ്ചറിയും ഈ ഫിൽറ്ററും എല്ലാം വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതിലൂടെ നമുക്ക് വരുമാന മാർഗം കൂടുതൽ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ പറമ്പുകളിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കുള്ള മറ്റൊരു നേട്ടം. പാടത്താകുമ്പോൾ അത് നടക്കില്ല. കാരണം മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആണ് കൃഷി ഇറക്കുന്നത്. ആ വിളവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടാം, പിന്നെ അടുത്ത വിരിപ്പിനായിട്ട് അനുയോജ്യമാക്കാനേ സാധിക്കുകയുള്ളൂ. പക്ഷെ ധാരാളം കർഷകർ നമ്മുടെ ഇവിടെ ഇടങ്ങളിൽ കൃഷി ചെയ്യുന്നത് പാടത്ത് തന്നെയാണ്. കാരണം പാടത്ത് എന്തായാലും അതിനോട് ചേർന്ന് ഏതെങ്കിലും കിണറുകൾ ഉണ്ടാവും, നമുക്ക് മോട്ടറും ഉണ്ടോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ കണക്ഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചും കാട്ടി നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പാടത്ത് ധാരാളം വെയിൽ ലഭിക്കുന്നു എന്നുള്ളതും ഈ പൊട്ടുള്ളരി കൃഷിക്ക് വളരെ സവിശേഷതയുള്ള കാര്യമാണ്. കാരണം നല്ലോണം വെയിൽ ലഭിക്കണം, എന്നാലാണ് ഈ കായ നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ, ചെടിക്ക് കേടുപാടുകളും കുറയുള്ളൂ. അപ്പൊ തണലുള്ള സ്ഥലങ്ങൾ നമ്മൾ കൃഷിക്കായി യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ധാരാളം വെയിലും ധാരാളം വെള്ളവും ലഭിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി പൊട്ടുള്ളരി കൃഷി

ചെയ്യുകയാണെങ്കിൽ കർഷക സുഹൃത്തുക്കൾക്ക് ഈ കാലഘട്ടത്തിൽ ലാഭകരമായി കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് പൊട്ടുള്ളി കൃഷി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പൊട്ടുള്ളി കൃഷി നിങ്ങൾക്ക് ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ വിത്തോ അതുപോലെ തന്നെ എനിക്ക് അറിവുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനോ എനിക്ക് യാതൊരു മടിയുമില്ല. എൻ്റെ ഫോൺ നമ്പർ 9495169092.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സെമികോൺ ഇന്ത്യ 2026 സെമി കണ്ടക്ടർ മേളയുടെ 5th പതിപ്പിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17 ന്യൂഡൽഹിയിൽ നിർവഹിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ പ്രമുഖർക്കൊപ്പം മലപ്പുറം ചേലേമ്പ്രയിൽ ആയിരുന്നു കൂടിക്കാഴ്ച. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്ത് റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മൾട്ടിപ്ലസ് ഉൾപ്പെടെ എറണാകുളത്തെ വിവിധ തിയേറ്ററുകളിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക സ്ക്വാഡ് റെയ്ഡ് നടത്തി. തിയേറ്ററുകളിലെ കഫേകളിൽ അന്യായ വില ഈടാക്കുന്നതായി പരാതിയുമായി ബന്ധപ്പെട്ട് 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും ഭാഗികമായി വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KCB. 6:30 ആരംഭിക്കുന്ന വൈദ്യുതി നിയന്ത്രണം അർദ്ധരാത്രി 12:45 വരെയായിരിക്കും. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കാൻ തൊഴിൽമന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. തൊണ്ടി മുതലായി സ്റ്റേഷനിൽ സൂക്ഷിച്ച 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ വയനാട് ബത്തേരി സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സബിത്തിനെ സസ്പെൻഡ് ചെയ്ത് ജില്ലാ പോലീസ് മേധാവി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: പാഥയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, രവി ബോംബെയുടെ സംഗീതം. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Abhishek Mukhopadhyay. BRICS leaders have stressed that energy security is a crucial foundation for social and economic development, national security and the welfare of all nations. During the two-day BRICS summit held in New Delhi, the member nations highlighted the need to enhance energy security by ensuring energy market stability and maintaining undisrupted flows of energy from diverse sources and protection of critical energy infrastructure. During the summit, Prime Minister Narendra Modi cautioned that the weaponization of technology and critical minerals could become a hurdle to progress.

0: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
1: നിയമസഭാ മ്യൂസിയവും പരിസരവും കാണാനെത്തുന്നവർക്ക് സുഗമമായ യാത്രയൊരുക്കാൻ ഇലക്ട്രിക് ബഗ്ഗി സജ്ജമായി. പുതിയ ഇലക്ട്രിക് ബഗ്ഗിയുടെ ഫ്ളാഗ് ഓഫ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ CSR ഫണ്ട് വിനിയോഗിച്ച നിയമസഭാ മ്യൂസിയത്തിന് നൽകിയ

0: ഇലക്ട്രിക് ബഗ്ഗിയിൽ ഒരേ സമയം 14 പേർക്ക് യാത്ര ചെയ്യാനാകും. റോഡപകടങ്ങളിൽ പരിക്കേറ്റവർക്ക് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ അടിയന്തര ചികിത്സ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര ഗതാഗത മന്ത്രാലയം ആവിഷ്കരിച്ച റാഹത്ത് പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ അവലോകന യോഗം ചേർന്നു. അപകടത്തിൽപ്പെടുന്നവർക്ക് കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാത്ത സാഹചര്യം ഒഴിവാക്കാനും സാമ്പത്തിക പ്രതിസന്ധി കാരണം ആശുപത്രികൾ ചികിത്സ നിഷേധിക്കുന്നത് തടയാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതി പ്രകാരം അപകടത്തിൽപ്പെടുന്ന ഒരാൾക്ക് പരമാവധി 7 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ അടിയന്തര ചികിത്സ ലഭ്യമാക്കും. ജില്ലയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നിലവിൽ എംപാനൽ ചെയ്ത സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് പുറമെ ട്രോമാ കെയർ സൗകര്യങ്ങളുള്ള കൂടുതൽ സ്വകാര്യ ആശുപത്രികളെ പദ്ധതിയുടെ ഭാഗമാക്കാൻ യോഗത്തിൽ തീരുമാനമായി. തിരുവനന്തപുരം പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിറവ് 2026 കാർഷിക മേളയ്ക്ക് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് കാർഷിക മേള ഉദ്ഘാടനം ചെയ്തു. സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കർഷക ഗ്രൂപ്പുകളുടേതുമായി 22 പ്രദർശന വിപണന സ്റ്റാളുകളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. കാർഷിക സെമിനാറുകൾ, കാർഷികോൽപ്പന്ന വിപണന മേള, പ്രദർശന സ്റ്റാളുകൾ, നാടൻ ഭക്ഷ്യമേള, കലാപരിപാടികൾ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. കൃഷി അധിഷ്ഠിത വിജ്ഞാന വിനോദ മത്സരങ്ങളും മേളയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. മേള നാളെ സമാപിക്കും. ചൈൽഡ് ആൻഡ് അഡോളസെന്റ് മെന്റൽ ഹെൽത്ത് ആൻഡ് സൈക്കോളജിക്കൽ വെൽബീയിങ് ക്യാമ്പയിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രി ബിന്ദു കൃഷ്ണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശുവികസന വകുപ്പിന്റെ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ പദ്ധതിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ക്യാമ്പയിനിന്റെ ഭാഗമായി അധ്യാപകർ, ORC നോഡൽ അധ്യാപകർ, സൈക്കോ സോഷ്യൽ കൗൺസിലർമാർ, കെയർ ടേക്കർമാർ, മുൻനിര പ്രവർത്തകർ എന്നിവർക്ക് പരിശീലനം നൽകുന്നുണ്ട്. രക്ഷാകർത്തൃ പങ്കാളിത്ത വാരത്തിൽ പോസിറ്റീവ് പാരന്റിംഗ്, കുട്ടികളുമായുള്ള ആശയവിനിമയം, ഡിജിറ്റൽ പാരന്റിംഗ്, പഠന സമ്മർദ്ദം, കൗമാരപ്രായത്തിലെ പെരുമാറ്റമാറ്റങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ സംവാദങ്ങൾ സംഘടിപ്പിക്കും. അടുത്ത മാസം 10 ലോക മാനസികാരോഗ്യ ദിനത്തിൽ കുട്ടികളുടെ ശബ്ദത്തിനും അനുഭവങ്ങൾക്കും ഇടം നൽകുകയും മികച്ച മാതൃകകൾ പങ്കുവയ്ക്കുകയും തുടർ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്യും. നിലവിൽ 1227 സ്കൂളുകളിൽ ORC പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. ജില്ലയിൽ 5 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലറ, ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ 5 തെങ്ങ്, വർക്കല ബ്ലോക്ക് പഞ്ചായത്തിലെ 1, മംഗലപുരം ഗ്രാമപഞ്ചായത്തിലെ മുണ്ടയ്ക്കൽ, തിരുപുറം ഗ്രാമപഞ്ചായത്തിലെ വലിയകട എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ മാസം 28 രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെ വോട്ടെടുപ്പും ഈ മാസം 29 രാവിലെ 10 മണി മുതൽ വോട്ടെണ്ണലും നടക്കും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കണ്ണൂർ അറിയിപ്പുകൾ. ഈ നിലയത്തു നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീഥി. സെപ്റ്റംബർ 1 ലോക പശുദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം സംഘടിപ്പിച്ച ധേനുക 2026 പരിപാടിയിൽ ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ക്ഷീരവികസന വകുപ്പ് കണ്ണൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ രശ്മി സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ. തുടർന്ന് കൃഷിജാലകം. 7:20 കമ്പോള വില നിലവാരം 7:35 FM.

0: ഹെൽത്ത് പ്ലസ്. ജീവിതശൈലി രോഗങ്ങൾക്കും മാനസികാരോഗ്യത്തിനും ആയുർവേദ പരിഹാരം. ഡോക്ടർ എൻ രാജേഷ് സംസാരിക്കുന്നു. 8 മണിക്ക് കിളിക്കൂട്ടം. മച്ചൂർമല പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 തുഷാർ മുരളീകൃഷ്ണ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാങ്ങാട് കെ ബി ജഗദീന്ദ്രൻ മൃദംഗം, എൻ ശങ്കര സുബ്രഹ്മണ്യൻ ഗഞ്ചിര. 10:30 കാറ്റിനിലെ വരും ഗീതം. പ്രശസ്ത സംഗീതജ്ഞ എം എസ് സുബ്ബലക്ഷ്മിയുടെ ചലച്ചിത്ര ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചിത്രീകരണം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സജീവ് ഒതയോത്ത്. 6:00 എഫ് എം പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ ബാലാമണി അമ്മ എഴുതിയ മഹാബലി എന്ന കവിത ആലാപനം സി കെ തെന്നൽ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. പ്രശസ്ത പിന്നണി ഗായിക ലതികയുമായുള്ള അഭിമുഖം അവസാന ഭാഗം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 എഫ് എം ഡയറി തുടരുന്നു. അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ? സിനിമ പാരഡൈസോയിൽ ഇറാനിയൻ സംവിധായകൻ ജാഫർ പനാഹിയുടെ ഓപ്സൈഡ് എന്ന സിനിമയെക്കുറിച്ച് അനൂപ് കെ ഇ സംസാരിക്കുന്നു. തുടർന്ന് ചിന്താകിരണം. 8:30 സംഗീതമാതിരി. 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. 10:00 എൻ എച്ച് എം സ്പോൺസേഡ് പ്രോഗ്രാം റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 മഹാരാജപുരം സന്താനം പാടിയ വിനായക കൃതികൾ. 12:10 സേവന വാർത്തകൾ. 12:15 നാട്ടിപ്പാട്ട് പി വി ലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളെക്കുറിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓങ്കോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ടി പി സജിത് ബാബുവുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. ഒരു മണിക്ക് നൊസ്റ്റാൾജിക് 90s 90s ഗൃഹാതുരഗാനങ്ങൾ. 1:58 എഫ് എം പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ആകാശവാണി ടെലിക്യൂസ് തത്സമയ ഫോണിൻ പരിപാടി. 5:00 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 സോപാന സംഗീതം സനിൽകുമാറും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ലളിത ഗാനങ്ങൾ. 5:43 ഞാറ്റുവേല. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:50 കിസാൻ വാണി. 7:20 കമ്പോള വില നിലവാരം. 7:35 സയൻസ് കഫേ. ലോകത്തിലെ പ്രമുഖരായ 1 കോടി ഗവേഷകരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 5% ഗവേഷകരുടെ പട്ടികയിൽ ഉൾപ്പെട്ട കണ്ണൂർ സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറും സർവകലാശാല ഐ ക്യു എ സി മുൻ ഡയറക്ടറും പാലയാട് ഡോക്ടർ ജാനകിയമ്മാൾ ക്യാമ്പസ് പ്രൊഫസറുമായ ഡോക്ടർ എ സാബുവുമായുള്ള അഭിമുഖം അവസാന ഭാഗം. 8:00 കാവ്യകേളി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. 10:00 കഥകളി പദങ്ങൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സ്പോട്ട്ലൈറ്റ്. ഈ നിലയിൽ നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിറിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ പുരുഷോത്തം ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. ബ്രിക്സ് ദേശാനാം നേതാരഃ സാമാജിക ആർത്ഥിക വികാസസ്യ രാഷ്ട്രീയ സുരക്ഷായാഃ സർവേഷാം രാഷ്ട്രാണാം കല്യാണസ്യ ച കൃതെ ഊർജാ സുരക്ഷാ മഹത്വപൂർണ ആധാരശില ഇതി പ്രതിപാദിതവന്തഃ. പ്രോക്തം ച യത് പ്രൌദ്യോഗിക്യാഃ മഹത്വപൂർണ ഖനിനാം ച ശസ്ത്രീകരണം പ്രഗതൌ ബാധകം ഭവിതും അർഹതി. പ്രശാസനേന ഉക്തം യത് സേനായാഃ പ്രയത്നൈഃ 25th-2000th ഉത്തരസീമാസു ചീനദേശസ്യ സൈനികാനാം നിയോജനേ ഉല്ലേഖനീയ ന്യൂനതാ ദൃശ്യതേ.

0: पोषण पहुंचाना भी सरकार की प्राथमिकता है।
1: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी।
2: നിനക്ക് നമ്മുടെ കോളേജ് ദിനങ്ങൾ ഓർമ്മയുണ്ടോ? എടാ, കോളേജ് ദിനങ്ങൾ വിട്, വേറെ എന്തൊക്കെ മറന്നിരിക്കുന്നു. അന്നത്തെ ബാങ്ക് അക്കൗണ്ട് പോലും ഓർമ്മയില്ല.
3: ബാങ്ക് അക്കൗണ്ട് ഓർമ്മയില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്.
2: എന്തു വഴി?
3: ഉദ്ഗമിലൂടെ. RBIയുടെ ഉദ്ഗം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യൂ. പിന്നെ നിങ്ങളുടെ വിവരങ്ങൾ നൽകി 10 വർഷമോ അതിൽ പഴയതോ ആയ നിഷ്ക്രിയ അക്കൗണ്ടുകൾ കണ്ടുപിടിക്കൂ. ബാങ്കുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് സജീവമാക്കൂ.
2: ഇന്ന് തന്നെ സെർച്ച് ചെയ്യും.
3: അപ്പോൾ ഇന്നത്തെ ചയനിന്റെ വക.
4: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം മറ്റന്നാൾ തിരുവനന്തപുരത്ത്. 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. വാർത്തകൾ വിശദമായി. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് പുതുതായി വാങ്ങിയ 64 ഔദ്യോഗിക വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്നതിൽ GST വകുപ്പ് നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ഈ മാസം 28 വോട്ടെടുപ്പ്. 29 ഫലം പ്രഖ്യാപിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. വ്യവസായ വകുപ്പ് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ, നിക്ഷേപകർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി പുനർനിർമ്മിക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതി എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. വിലയിരുത്തി. അടുത്ത വർഷം ഡിസംബറിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും എം.പി. പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
7: രണ്ട് ടെർമിനലുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള എയർ കോൺകോഴ്സിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനായി ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കേണ്ടി വരുന്നുണ്ട്. ഈ സമയം പരിമിതമായതിനാലാണ് നിർമ്മാണ പൂർത്തീകരണ തീയതി വൈകുന്നതെന്നും യോഗത്തിൽ വിലയിരുത്തി. പ്ലാറ്റ്ഫോമുകളുടെ മേൽക്കൂരകൾ ഏകീകൃത രീതിയിൽ പുനർനിർമ്മിക്കുന്നതും തറ ആധുനിക രീതിയിൽ നവീകരിക്കുന്നതും അധിക പണികളായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും എം.പി. വ്യക്തമാക്കി. മൾട്ടി ലെവൽ പാർക്കിംഗ് കോംപ്ലക്സിന്റെ ഉപയോഗം 300% ആവശ്യമെങ്കിൽ പാഴ്സൽ ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ 60 കാറുകൾ പാർക്ക് ചെയ്യാൻ സൌകര്യമൊരുക്കാൻ റെയിൽവേ സന്നദ്ധമാണെന്നും അറിയിച്ചു.
6: അധ്യാപക നിയമന പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്ന് മന്ത്രി എൻ. ഷംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന അദാലത്ത് റിസോൾവിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമനം തടസ്സപ്പെട്ട അധ്യാപകരുടെ പ്രശ്നം പരിഹരിച്ച് ഉടൻ ഉത്തരവിറക്കുമെന്നും മന്ത്രി പറഞ്ഞു. മഴ മാറിയതോടെ കനത്ത ചൂടിൽ ഭാരതപ്പുഴയിൽ വെള്ളം അതിവേഗം വറ്റിത്തുടങ്ങി. കടുത്ത കുടിവെള്ളക്ഷാമമാണ് മേഖല ഇനി നേരിടേണ്ടി വരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
8: നിലവിൽ ചെറിയ ഒഴുക്ക് മാത്രമാണ് പുഴയിലുള്ളത്. നിർമ്മിച്ച ചെറുതുരുത്തി തടയണ ഇതുവരെ പൂർണ്ണമായും അടച്ചിട്ടില്ല. ഇതുമൂലം തടയണ പ്രദേശത്തെ വെള്ളവും വറ്റിത്തുടങ്ങി. പൈങ്കുളം വാഴാലിപ്പാടം തടയണ തകർന്നതിനാൽ അവിടെയും വെള്ളം സംഭരിക്കാൻ കഴിയാത്ത നിലയിൽ തന്നെയാണ്. നിലവിൽ പമ്പിംഗ് മേഖലകളിൽ കുറച്ചു വെള്ളമെങ്കിലും കെട്ടി നിൽക്കുന്നുണ്ട്. ഇതുകൂടെ വറ്റിയാൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്നുറപ്പാണ്. ഇത്തവണ മഴക്കുറവ് മൂലം ഒരു തവണ മാത്രമാണ് പുഴ പൂർണ്ണമായും നിറഞ്ഞൊഴുകിയത്. പുഴയുടെ തീരത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ വരൾച്ചയെ നേരിടാൻ പദ്ധതികൾ മുൻകൂട്ടി തയ്യാറാക്കണമെന്ന ആവശ്യവും ശക്തമാണ്.
6: ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ലോഗോ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രകാശനം ചെയ്തു. ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്താണ് പരിപാടി. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ്

0: @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വിനായക ചതുർത്ഥിയുടെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കുകയാണ്. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനമാകുന്നത്. ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി ലക്ഷദ്വീപിലും നിരവധി ഭക്തർ പങ്കെടുത്ത ഘോഷയാത്ര നടന്നു. കവരത്തി ശ്രീ മഹാദേവ ക്ഷേത്ര അങ്കണത്തിൽ പ്രത്യേക പൂജകളോടെ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ചു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനം. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച് ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു യോഗം. ജീവനക്കാർ, കരാർ കമ്പനി, തൊഴിലാളി യൂണിയൻ തുടങ്ങിയവരുടെ പ്രതിനിധികൾ പങ്കെടുത്തു. എറണാകുളം ജില്ലയിൽ വിവിധ തിയേറ്ററുകളിൽ ജില്ലാ സപ്ലൈ ഓഫീസ്, ലീഗൽ മെട്രോളജി വകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. തിയേറ്ററുകളിൽ പ്രവർത്തിക്കുന്ന കഫേകളിൽ അമിത വില ഈടാക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് സംയുക്ത സംഘം പരിശോധന നടത്തിയത്. 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പത്തനംതിട്ട ജില്ലയിൽ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തന സജ്ജമായി. സംസ്ഥാനത്തെ 3-ാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: പത്തനംതിട്ട പ്രസ് ക്ലബിന് സമീപം അസനാലിയത്ത് നേഹ ബിൽഡിംഗിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ ജനങ്ങൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഈ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. 4 ആധാർ കൌണ്ടറുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 12 ജീവനക്കാർ കേന്ദ്രത്തിലുണ്ട്. പൊതു അവധി ദിനങ്ങൾ ഒഴികെ ഞായറാഴ്ച ഉൾപ്പെടെ മറ്റെല്ലാ ദിനങ്ങളിലും രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ആധാർ സേവാ കേന്ദ്രത്തിൽ സേവനം ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. പട്ടയ വിതരണത്തിൽ സംസ്ഥാനം വലിയ നേട്ടം കൈവരിച്ചതായി റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. ഇതിനോടകം 10,000-ത്തിലധികം പേർക്ക് പട്ടയം നൽകാൻ കഴിഞ്ഞതായും ഭൂമിയുടെ തരം മാറ്റവുമായി ബന്ധപ്പെട്ട് 35,000 അപേക്ഷകളിൽ തീരുമാനമെടുത്തതായും മലപ്പുറം മഞ്ചേരിയിൽ ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. മഞ്ചേരി ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ സജ്ജമാക്കിയ ഔദ്യോഗിക വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ അവസര സമത്വം ഉറപ്പാക്കാൻ സൌജന്യ AI അധിഷ്ഠിത പരിശീലന പോർട്ടൽ സജ്ജമായി. കൈറ്റിന്റെ നേതൃത്വത്തിലാണ് മുകുളം പോർട്ടൽ സജ്ജമാക്കുന്നത്. പോർട്ടലിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന കുട്ടികൾക്ക് ദേശീയ, അന്തർദേശീയ പ്രവേശന പരീക്ഷകളിൽ സൌജന്യ പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. പ്രളയത്തെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ദിവസേന 18 മണിക്കൂർ വൈദ്യുതി നൽകുന്നതിന് ഊർജ്ജ മന്ത്രാലയം അനുമതി നൽകി. കഴിഞ്ഞയാഴ്ചയുണ്ടായ പ്രളയത്തിൽ നേപ്പാളിന്റെ ജലവൈദ്യുത പദ്ധതികളിൽ കേടുപാടുകൾ സംഭവിക്കുകയും ആഭ്യന്തര ഉൽപാദനശേഷി കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. ഈ വർഷം December 31 വരെയാണ് വൈദ്യുതി നൽകുന്നത്. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി ഭാഗികമായി മുടങ്ങും. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ഞായറാഴ്ച വൈദ്യുതി ഉപഭോഗം ഉയർന്ന നിലയിലായിരുന്നുവെങ്കിലും വിതരണത്തിൽ തടസ്സമുണ്ടായിരുന്നില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം മറ്റന്നാൾ തിരുവനന്തപുരത്ത്. 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. ഹിന്ദി ദിവസം September 14. തയ്യാറാക്കിയത് എം നിർമ്മലകുമാരി, ഹിന്ദി ഭാഷാ വിദഗ്ധ. അവതരണം ഉദയൻ കിളിയന്നൂർ. വാക്കുകളിലൂടെ ഹൃദയവികാരങ്ങളും ചിന്തകളും കൈമാറ്റം ചെയ്യുന്നതാണ് ഭാഷ. ഭാഷ ആശയവിനിമയത്തിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, മറിച്ച് അത് സംസാരിക്കുന്നവരുടെ സംസ്കാരവും പാരമ്പര്യവും അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടുതന്നെ ഭാഷ എന്ന ചോദ്യം ഇവിടെ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു.

കാരണം ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഭാഷയിൽ ഭരണകാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രമേ അവർക്ക് അതിൽ സജീവമായി പങ്കാളികളാകാൻ സാധിക്കൂ. അതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്ന നിലയിൽ 1949 സെപ്റ്റംബർ 14 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഹിന്ദിയെ കേന്ദ്ര സർക്കാരിന്റെ ഭരണഭാഷയായി പ്രഖ്യാപിച്ചു. അന്നുമുതൽ സെപ്റ്റംബർ 14 ഹിന്ദി ദിനമായി ആചരിച്ചു വരുന്നു. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 343 പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ ഭരണഭാഷ ഹിന്ദിയും ലിപി ദേവനാഗരിയും ആയിരിക്കുമെന്ന് വ്യവസ്ഥ ചെയ്തു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 351 അനുസരിച്ച് സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങളെയും മറ്റ് ഇന്ത്യൻ ഭാഷകളുടെ രൂപം, ശൈലി, പദാവലി എന്നിവയെയും ഉൾക്കൊണ്ടുകൊണ്ട് ഹിന്ദിയുടെ പ്രചാരണവും വളർച്ചയും ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്നു. 1950 മുതൽ 15 വർഷത്തേക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ ഭരണഘടനാ നിർമ്മാതാക്കൾ തീരുമാനിച്ചു. എന്നാൽ 15 വർഷത്തിന് ശേഷവും ഹിന്ദിക്ക് ഭരണഭാഷ എന്ന നിലയിൽ കാര്യമായ പുരോഗതിയുണ്ടായില്ല. അതിനാൽ 1963 സർക്കാർ ഔദ്യോഗിക ഭാഷാ നിയമം പാസാക്കി. ഇതിൻ പ്രകാരം 1965 ശേഷവും ഔദ്യോഗിക കാര്യങ്ങളിൽ ഇംഗ്ലീഷും ഹിന്ദിയും ഒരുമിച്ച് ഉപയോഗിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ഔദ്യോഗിക ഭാഷാ നിയമം 1963 വകുപ്പ് 3.1, 3.2, 3.3, 3.4 എന്നിവ പ്രകാരം ഹിന്ദിയെ ഭരണഭാഷയായി പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ പല നടപടികളും സ്വീകരിച്ചു. ഇതുകാരണം കേന്ദ്ര സർക്കാർ ഓഫീസുകൾ, കോർപ്പറേഷനുകൾ, ദേശസാൽകൃത ബാങ്കുകൾ എന്നിവയിലെ ഔദ്യോഗിക പ്രവർത്തനങ്ങളിലും കത്തിടപാടുകളിലും വലിയ പുരോഗതിയുണ്ടായി. ഔദ്യോഗിക ഭാഷാ നിയമം 1963 വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി 1976 സർക്കാർ ഔദ്യോഗിക ഭാഷാ ചട്ടങ്ങൾ പാസാക്കി. ഭാഷയനുസരിച്ച് ഇന്ത്യയെ ABC മേഖലകളായി വിഭജിച്ചു. ഇന്ത്യയിലെ 22 ഭാഷകൾ ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഔദ്യോഗിക ഭാഷയുമായി ബന്ധപ്പെട്ട ഭരണഘടനാപരവും നിയമപരവുമായ വ്യവസ്ഥകളുടെ പാലനം ഉറപ്പാക്കുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഹിന്ദിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ ഒരു സ്വതന്ത്ര വകുപ്പായി 1975 ജൂണിലാണ് രാജ്ഭാഷാ വകുപ്പ് രൂപീകരിച്ചത്. ഭാരതത്തിന്റെ ഭരണപരമായ ആവശ്യങ്ങൾക്ക് ഹിന്ദിയുടെ ക്രമാനുഗതമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും അതിന്റെ നിർവഹണം ഉറപ്പാക്കുകയുമാണ് രാജ്ഭാഷാ വകുപ്പിന്റെ പ്രധാന ചുമതല. സർക്കാർ ജീവനക്കാർക്ക് ഹിന്ദി പരിശീലനം നൽകുക, ഹിന്ദി പദാവലികൾ വികസിപ്പിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക, സർക്കാർ സാഹിത്യങ്ങളും രേഖകളും ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്യുക, ഔദ്യോഗിക ഭാഷാ നയത്തിന്റെ ഫലപ്രദമായ നടപ്പാക്കൽ വിലയിരുത്തുക എന്നിവ ഇതിന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ വകുപ്പ് ഔദ്യോഗിക ഭാഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ ഏകോപനം സ്ഥാപിക്കുകയും ഹിന്ദിയുടെ പ്രചാരണത്തിനായി ഒരു വാർഷിക പരിപാടി തയ്യാറാക്കുകയും ചെയ്യുന്നു. ഇന്ത്യയെപ്പോലുള്ള വിശാലവും വൈവിധ്യപൂർണവുമായ ഒരു രാജ്യത്ത് ഹിന്ദി എപ്പോഴും ഐക്യത്തിന്റെ ഒരു കണ്ണിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെയും നമ്മെ ഒന്നിച്ചു നിർത്തുന്ന നൂലാണിത്. ഹിന്ദി കേവലമൊരു ഭാഷ മാത്രമല്ല, അത് നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവാണ്. നമ്മുടെ സ്വാതന്ത്ര്യസമരം മുതൽ ഇന്നത്തെ ആധുനിക ഇന്ത്യ വരെ ഓരോ വഴിത്തിരിവിലും ഹിന്ദി നമ്മെ പിന്തുണച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി മുതൽ നമ്മുടെ മഹത്തായ നേതാക്കൾ വരെ ഹിന്ദിയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധി ഹിന്ദിയെ ജനങ്ങളുടെ ഭാഷ എന്നാണ് വിശേഷിപ്പിച്ചത്. ഹിന്ദി എല്ലാ പ്രാദേശിക ഭാഷകളുമായും യോജിച്ചു പോകണമെന്നും അത് ഒരു ഭാഷയുടെയും വികസനത്തിന് തടസ്സമാകില്ലെന്നുമാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. കാലക്രമേണ ഹിന്ദി രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും ഒരുമയുടെയും പ്രതീകമായി മാറി. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിനെ ഒരു ആഗോള ഭാഷയായി കാണുന്നുണ്ടെങ്കിലും പ്രേരണ, പ്രോത്സാഹനം, പ്രേമം അഥവാ സ്നേഹം, പ്രൈസ് അഥവാ പുരസ്കാരം, പരിശീലനം, പ്രയോഗം, പ്രചാരം, പ്രസരണം, പ്രബന്ധനം, പ്രമോഷൻ അഥവാ പദവി കയറ്റം, പ്രതിബദ്ധത, പ്രയത്നം, ഈ 12 പ്രാ എന്ന വാക്കുകൾക്ക് പ്രാധാന്യം നൽകി ഹിന്ദിയുടെ ഫലപ്രദമായ പ്രയോഗത്തിലൂടെ വിജയം നേടാൻ ശ്രമിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. ഇംഗ്ലീഷ് ഭാഷയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തിൽ നിന്ന് ഹിന്ദിയെ സംരക്ഷിക്കുക, ഭാഷയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക, ഇതിന്റെ പ്രയോഗത്തിനായി ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഹിന്ദി ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഹിന്ദി ദിനത്തിൽ സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയിൽ ഹിന്ദിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പരിപാടികളും സാഹിത്യ മത്സരങ്ങളും പ്രസംഗങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. സെപ്റ്റംബർ 14 മുതൽ എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലും വിവിധ ഹിന്ദി മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഹിന്ദി ദിനം, ഹിന്ദി വാരം, ഹിന്ദി

രക്ഷാചരണം, ഹിന്ദി മാസം തുടങ്ങിയ പരിപാടികൾ വിപുലമായി ആഘോഷിക്കും. ഈ അവസരത്തിൽ പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. ഹിന്ദി വർക്ക്ഷോപ്പുകളും ഹിന്ദി സെമിനാറുകളും ഹിന്ദി ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. ഇന്ന് ഹിന്ദി ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ലെന്ന് നാം എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇത് സംസാരിക്കും.

0: ഇന്ന് ലോകമെമ്പാടും കാണപ്പെടുന്നു. ഇത് ഹിന്ദി ഭാഷയോട് ഒരു പുതിയ ആകർഷണം സൃഷ്ടിക്കുന്നുമുണ്ട്. UAE ആളുകൾക്കിടയിൽ ഹിന്ദി FM ചാനലുകൾ പ്രത്യേകിച്ചും ജനപ്രിയമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഹിന്ദിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും കാലാകാലങ്ങളിൽ ഹിന്ദിയുടെ വളർച്ച വിലയിരുത്തുന്നതിനും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഹിന്ദിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രവാസി ഭാരതീയർക്ക് ഹിന്ദിയോടുള്ള വൈകാരികവും പ്രധാനപ്പെട്ടതുമായ ബന്ധത്തിന് കൂടുതൽ ആഴവും അംഗീകാരവും നൽകുന്നതിനും ഹിന്ദിയെ ഒരു ലോകഭാഷയായി അവതരിപ്പിക്കുന്നതിനുമായി 1975 ലോക ഹിന്ദി സമ്മേളന പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചു. 12-ാമത് ലോക ഹിന്ദി സമ്മേളനം 2023 ഫെബ്രുവരി 15 മുതൽ 17 വരെ ഫിജിയിലെ നന്ദിയിലുള്ള ദേനരൌ ഐലൻഡ് കൺവെൻഷൻ സെന്ററിൽ വച്ചാണ് സംഘടിപ്പിച്ചത്. ഇന്ത്യൻ സർക്കാരിന്റെ വിദേശകാര്യ മന്ത്രാലയവും ഫിജി സർക്കാരും സംയുക്തമായി സംഘടിപ്പിച്ച ഈ 3 ദിവസത്തെ സമ്മേളനത്തിന്റെ പ്രധാന പ്രമേയം ഹിന്ദി പരമ്പരാഗത അറിവ് മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ എന്നതായിരുന്നു. ലോകമെമ്പാടുമുള്ള ഹിന്ദി പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും ഭാഷാസ്നേഹികളും ഇതിൽ പങ്കെടുത്തു. ഹിന്ദിയെ ഒരു വിഷയം മാത്രമായിട്ടല്ല, മറിച്ച് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായി വേണം കാണാൻ. പൂർണമായും ശുദ്ധമായ ഹിന്ദി തന്നെ സംസാരിക്കണമെന്നില്ല. നമ്മുടെ സംസാര ഭാഷയിലുള്ള ഹിന്ദിയിലും അഭിമാനം കൊള്ളുക. ഹിന്ദിയെ ആദരിക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് ഏവർക്കും പ്രതിജ്ഞയെടുക്കാം. സ്വന്തം ഭാഷ സംസാരിക്കാൻ ഒരിക്കലും മടിക്കരുത്. ഹിന്ദിയെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും പുതിയ തലമുറയെ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യുക. ഹിന്ദി ഇന്ത്യയുടെ അഭിമാനമാണ്. സ്വന്തം ഭാഷയെ സമർത്ഥമാക്കുക എന്നത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെയോ സ്ഥാപനത്തിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് ഓരോ ഭാരതീയന്റെയും പരമമായ കടമയാണ്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ഭാഷകളുടെയും സംസ്കാരത്തിന്റെയും പുനരുജ്ജീവനത്തിന്റെ ഒരു സുവർണ കാലഘട്ടമാണ് ഉണ്ടായത്. ഐക്യരാഷ്ട്രസഭയുടെ വേദിയാകട്ടെ, G20 ഉച്ചകോടിയാകട്ടെ, ശ്രീ മോദി ഹിന്ദിയിലും മറ്റ് ഭാരതീയ ഭാഷകളിലും സംസാരിച്ച് ഭാരതീയ ഭാഷകളുടെ അഭിമാനമുയർത്തി. ഹിന്ദിയുടെ പ്രചാരണത്തിനും ബഹുമാനത്തിനുമായി രാഷ്ട്രകവി ഗുപ്തജിയുടെ ഈ വരികൾ എപ്പോഴും നമ്മെ വഴി നടത്തും. സബ് കുച്ച് ഝൂട്ട് ജായേ പർ മേം അപ്പിനി ഭാഷ നാ ചോടൂം വഹ് മേരി മാതാ ഹേ ഉസുസേ നാത്ത കൈസേ തോടൂം. എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നാലും ഞാൻ എന്റെ ഭാഷയെ കൈവിടില്ല. അതെന്റെ അമ്മയാണ്. ആ ബന്ധം ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? ഈ ഹിന്ദി ദിനത്തിൽ ഹിന്ദി ഉൾപ്പെടെയുള്ള എല്ലാ ഭാരതീയ ഭാഷകളെയും ആദരിക്കാനും അവയെ ഒപ്പം ചേർത്തുപിടിച്ച് ആത്മനിർഭരവും ആത്മവിശ്വാസമുള്ളതും വികസിതവുമായ ഭാരതത്തിലേക്ക് മുന്നേറാനും നാം പ്രതിജ്ഞാബദ്ധരാണ്. രാജ്ഭാഷ, രാഷ്ട്രഭാഷ, സമ്പർക്കഭാഷ, വിശ്വഭാഷ എന്നീ നിലകളിൽ ഹിന്ദിക്ക് അർഹമായ മാനവും പ്രതാപവും നൽകിക്കൊണ്ട് 2026 സെപ്റ്റംബർ 14-15 തീയതികളിൽ മഹാരാഷ്ട്രയിലെ നവി മുംബൈ സിഡ്കോ എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന ഹിന്ദി ദിവസത്തിന്റെയും 6-ാമത് അഖില ഭാരത രാജ്ഭാഷാ സമ്മേളനത്തിന്റെയും ഭാഗമാകുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹിന്ദി ദിനാശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദി. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.
1: ആകാശവാണി കണ്ണൂർ.
2: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മാഷ്വേഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ?
3: പിന്നല്ലാതെ LIC ജീവൻ ഉത്സവം.
2: അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
3: ഒരു സംശയം വേണ്ട, LIC ജീവൻ ഉത്സവം തന്നെ.
2: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
3: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 1 ലോക പശുദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം സംഘടിപ്പിച്ച ധേനുക 2026 പരിപാടിയിൽ ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ക്ഷീരവികസന വകുപ്പ് കണ്ണൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി R. രശ്മി സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
5: നമ്മളുടെ വകുപ്പിന്റെ ലക്ഷ്യം തന്നെ ക്ഷീര കർഷകരുടെ ഒരു സാമ്പത്തികവും സാമൂഹികവുമായ ഒരു ഉന്നമനം തന്നെയാണ് നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്ഷീര കർഷകർ നല്ല ഗുണമേന്മയുള്ള പാൽ ഉൽപ്പാദിപ്പിച്ച് അതിന് മെച്ചപ്പെട്ട വില അവർക്ക് ലഭ്യമാക്കുക, അതോടൊപ്പം അവരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വകുപ്പ് പല പദ്ധതികളും ആസൂത്രണം ചെയ്തത്.

വകുപ്പിന്റെ പദ്ധതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം എല്ലാ പദ്ധതികളും കുറച്ച് വൈകിയാണ് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടി വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ വർഷവും നടപ്പിലാക്കുന്ന പദ്ധതികളിൽ തന്നെ ഈ വർഷം നമുക്ക് ഇപ്പം അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയ രണ്ട് പദ്ധതികൾ എന്ന് പറയുന്നത്, ഒന്ന് പുൽകൃഷിയുടെ പദ്ധതിയാണ്, ഒന്ന് അതേപോലെ നമ്മുടെ ഗ്രാമീണ വിജ്ഞാന വ്യാപന പരിപാടികൾ എന്ന് പറഞ്ഞ ആ ഒരു പദ്ധതി. ഈ രണ്ട് പദ്ധതികൾക്കാണ് നമുക്ക് ഈ വർഷം ഇപ്പം AS കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതില് ഒന്ന് പുൽകൃഷി എന്നുള്ള പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർഷകർക്ക് 20 സെന്റോ അതിൽ കൂടുതൽ സ്ഥലത്തോ കൃഷി ചെയ്യുന്ന കർഷകർക്ക് 1 ഹെക്ടറിന്റെ കണക്ക് പറയുകയാണെങ്കിൽ 1 ഹെക്ടർ സ്ഥലത്ത് പുൽകൃഷി ചെയ്യുമ്പോൾ ഏകദേശം 33,000 രൂപ 1 ഹെക്ടറിന് സബ്സിഡി കൊടുക്കുന്ന തരത്തിലാണ്. കാരണം അതിന്റെ പുൽക്കട നമ്മൾ കൊടുക്കും, അതുപോലെ കൾട്ടിവേഷൻ ചാർജ്, അത് കൃഷി ചെയ്യാനുള്ള ചാർജ് നടക്കും. 1 ഹെക്ടറിന് 75,000 രൂപയോളം ഏകദേശം ചെലവ് വരുന്ന സമയത്ത് അതിൽ 33,000 രൂപ സബ്സിഡി കൊടുക്കുന്ന തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. വകുപ്പിന്റെ ഇപ്പത്തെ ഈ പദ്ധതികളെല്ലാം ക്ഷീരശ്രീ എന്നുള്ള പോർട്ടൽ വഴിയാണ്. അപ്പൊ മുമ്പ് പറയുന്നുണ്ടാവും പണ്ടൊക്കെ നമുക്ക് നമ്മൾ ക്ഷീരസംഘങ്ങളിൽ പോയിട്ട് അപേക്ഷാഫോളം വാങ്ങിച്ച് അപേക്ഷ നൽകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഡിപ്പാർട്ട്മെന്റ് ഒരു പോർട്ടൽ ഉണ്ട് ക്ഷീരശ്രീ, അതില് 30-ാം തീയതി വരെയായിരുന്നു അതിന്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അതിലെ പ്രയോറിറ്റി ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുന്നതും കൊടുക്കുന്നതും എല്ലാം. അപ്പൊ അത് 20 സെന്റിന് മുകളിൽ തൊട്ട് ഉള്ള ആളുകൾക്ക് അതിൽ കൂടെ ചെയ്യാൻ പറ്റും. 20 സെന്റിൽ താഴെ സ്ഥലമുള്ളൂവെങ്കിൽ അവർക്ക് സബ്സിഡി ഇല്ലാതെ പുൽക്കട മാത്രം കൊടുത്തുകൊണ്ടിട്ട് നമ്മൾ പുൽകൃഷി ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതോടൊപ്പം അതേ സ്കീമിൽ വരുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇറിഗേഷൻ അസിസ്റ്റൻസ്. കാരണം ഇതിപ്പം നമ്മുടെ ജില്ലയിൽ 2-ഓ 3-ഓ ഒക്കെ വരുള്ളൂ, കാരണം കുറേയധികം സ്കീമുകൾ വരുന്നില്ല. അപ്പം പുൽകൃഷിന്റെ കാര്യമാണെങ്കിൽ ഈ കൊല്ലം നമുക്ക് ഏകദേശം 92 ഹെക്ടർ സ്ഥലത്ത് പുൽകൃഷി സബ്സിഡിയോടുകൂടിയുള്ള പുൽകൃഷി ചെയ്യാനുള്ള ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലും കൂടുതൽ ടാർഗറ്റ് നമുക്ക് ക്ഷീരശ്രീ വഴി ആയിട്ടുണ്ട്. പിന്നെ ഇനി വരുന്നത് ഇറിഗേഷൻ അസിസ്റ്റൻസ് ആണ്. ആ ഇറിഗേഷൻ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഏക്കറിൽ കുറവ് സ്ഥലത്ത് പുൽകൃഷി ചെയ്യുന്നവർക്ക് ജലസേചനത്തിനായിട്ട് ഏകദേശം 15,000 രൂപയും 1 ഏക്കറിൽ കൂടുതലുള്ളവർക്ക് 30,000 രൂപയും സബ്സിഡി കൊടുക്കുന്ന സ്കീമാണുള്ളത്. അതുപോലെ മെക്കനൈസേഷൻ, ഇപ്പൊ പുല്ല് വെട്ടാനോ, നിങ്ങൾക്കറിയാം പുല്ല് നമ്മൾ നേരിട്ട് പശുവിന് കൊടുക്കുന്നതിനേക്കാളും അത് അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് അതിനെ വേവിപ്പിക്കാൻ കഴിയും. അങ്ങനെ വേവിപ്പിക്കുമ്പോൾ പാലിന്റെ ഉൽപ്പാദനം കൂടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് അത് അരിഞ്ഞു കൊടുക്കാനുള്ള ചാഫ് കട്ടർ പോലെയുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിനും 15,000 രൂപ വരെ സബ്സിഡി കൊടുക്കുന്ന ഒരു സ്കീം ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അതിന് പുറമെ നമുക്കിപ്പോ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ പറയും ബാരൻ ലാൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ അൺയൂസ്ഡ് ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ 1 ഹെക്ടർ സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ കൃഷി ചെയ്യുന്നതിന് 1 ലക്ഷം രൂപ അങ്ങനെ ഒരു സ്കീമും കൂടി ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് സാധാരണയായിട്ട് പുൽകൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് സബ്സിഡി കൊടുക്കുന്ന സ്കീമുകൾ. ഇതിന് പുറമെ ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രാമീണ വിജ്ഞാന വ്യാപന പരിപാടികളുടെ ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് കർഷക സമ്പർക്ക പരിപാടി. കാരണം നമുക്കറിയാം പണ്ടത്തെ ഈ പശു വളർത്തൽ എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലും ഇതിൽ വലിയൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ ഒരു ട്രെയിനിങ് സെന്റർ ഉണ്ട്, നമുക്ക് മൃഗസംരക്ഷണ വകുപ്പിന് വേറെയും ട്രെയിനിങ് സെന്ററുകളുണ്ട്, ഇതുപോലെ ക്ഷീരവികസന വകുപ്പിനും ട്രെയിനിങ് സെന്ററുകളുണ്ട്. അപ്പൊ ഇപ്പൊ ഈ പശു വളർത്തലും അതിനോടനുബന്ധിച്ച പല കാര്യങ്ങളും ഇങ്ങനെയുള്ള പരിശീലന കേന്ദ്രങ്ങളിൽ ക്ലാസ് നടത്തി കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പം ഇപ്പം ഈ കാര്യങ്ങളെല്ലാം പഠന വിധേയം തന്നെയല്ല, പഠിക്കാനും പഠിച്ചിട്ട് ഈ മേഖലയിലേക്ക് ഇറങ്ങുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കർഷകരിലേക്ക് എത്തിക്കാൻ, കാരണം പുതിയ പുതിയ മാറ്റങ്ങൾ വന്നിട്ട് സാങ്കേതികമായിട്ടുള്ള അറിവുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കർഷക സമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞിട്ട് പലർക്കും അറിയുന്നുണ്ടാവും സൊസൈറ്റികൾ അല്ലെ, പാൽ സൊസൈറ്റികൾ. ആ പാൽ സൊസൈറ്റികളിൽ കൂടി കർഷകർക്ക് കർഷക സമ്പർക്ക പരിപാടി നടത്തുന്നുണ്ട്. ഏകദേശം കണ്ണൂർ ജില്ലയിൽ ഈ വർഷം 110 കർഷക സമ്പർക്ക പരിപാടികൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം ഇതേപോലെ തന്നെ കുറച്ചും കൂടി പുറത്തുള്ള ആളുകളുടെ ഒക്കെ ക്ലാസ്സുകൾ വെച്ചിട്ട് നമ്മൾ ക്ഷീര കർഷക സംഗമങ്ങൾ നടത്താറുണ്ട്. അത് ഇതിന്റെ ഭാഗമാണ്. പിന്നെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ മേഖലയായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത കുറെ കുട്ടികളുണ്ട്, അതിലും ചിലപ്പോൾ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ചില സ്കൂളുകൾ ഏതെങ്കിലും ഒരു സ്കൂളൊക്കെ തെരഞ്ഞെടുത്ത് ആ സ്കൂളിൽ ഒരു സ്റ്റുഡൻസ് ഡയറി ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി നടത്തുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഇവിടെ കണ്ണൂർ ജില്ലയിൽ നമ്മൾ കണ്ണപുരം സ്കൂളിലാണ് ഈ വർഷത്തെ സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ചില ആൾക്കാർ പശുവിനെ ഇൻഷുർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള മരണപ്പെട്ട പശുക്കൾ ഉണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോയും ബാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനൊരു അവർക്ക് ഒരു 15,000 രൂപ ധനസഹായം കൊടുക്കുന്ന ഒരു സ്കീമുണ്ട്. ഈ 2023 ആപ്ലിക്കേഷനാണ് ഇപ്പൊ നമ്മൾ സബ്സിഡി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സാധാരണയായിട്ട് ഗ്രാമീണ വിജ്ഞാന വ്യാപന ഇതിൽ നമ്മൾ സബ്സിഡി ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഒന്ന് ഇപ്പൊ കാറ്റിൽ ഫീഡ് സബ്സിഡി സ്കീം, അതും കൂടി വന്നിട്ടുണ്ട്.
അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പച്ചപ്പുല്ല് അല്ലെങ്കിൽ സൈലേജ് പോലത്തെ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഒരു കിലോന്

0: 3 രൂപ സബ്സിഡിയും വൈക്കോലോ വളത്തെയാണെങ്കിൽ 1 കിലോന് 4 രൂപ സബ്സിഡിയും കൊടുക്കുന്ന ഒരു സ്കീമാണ്. അത് സംഘങ്ങൾക്കാണ് കൊടുക്കുക. സംഘങ്ങൾ ഇന്റെൻഡ് ചെയ്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ സംഘങ്ങളിൽ കർഷകർക്ക് ഒരു കർഷകന് മാക്സിമം 7000 രൂപ വരെ ലഭിക്കും. ഒരു സംഘത്തിന് മാക്സിമം 1 ലക്ഷം രൂപ വരെ കിട്ടുന്നൊരു പദ്ധതിയാണത്. അപ്പൊ അത് സംഘങ്ങൾ ഇത് വാങ്ങി കർഷകന് കൊടുക്കുമ്പോൾ ആ സബ്സിഡി അടക്കം കർഷകരിലേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്കീമാണ്. അപ്പൊ ഇത്രയും സ്കീമുകളാണ് ഇപ്പൊ നടപ്പിലാക്കുന്നത്. പക്ഷെ എല്ലാ വർഷവും നടക്കുന്ന പോലെ നമുക്ക് എന്തായാലും വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്കീമാണ് MSDP, പശുവിനെ വാങ്ങാനുള്ള സ്കീം. ഡിപ്പാർട്ട്മെന്റ് നടത്തി വരുന്നുണ്ട്. അതിൽ പലതരത്തിലുണ്ട്. 2 പശുണ്ട്, പിന്നെ 5 പശു, 10 പശു, പിന്നെ ഫീഫർ പാർക്ക്. ഇതൊക്കെയായിരുന്നു ഇത്രകാലം ഉണ്ടായിരുന്നത്. സ്കീം അഡ്മിനിസ്ട്രേറ്റീവ് സാക്ഷനായി വന്നിട്ടില്ല, വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഏകദേശം 33% സബ്സിഡിയാണ് പൊതുവെ ഇതിൽ കൊടുക്കാറുള്ളത് എന്ന് പറഞ്ഞു. ഇപ്പൊ 2 പശുവിനേക്കുള്ള സ്കീമിൽ ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന സ്കീമിൽ നിർബന്ധമായിട്ടും സംസ്ഥാനത്തു നിന്ന് പുറത്തുനിന്ന് പശുവിനെ വാങ്ങണം എന്നുള്ളൊരു നിബന്ധന അതിലുണ്ട്. അപ്പൊ അത് വളരെയധികം കർഷകർക്ക് പ്രയാസം ഉണ്ടാക്കാറുണ്ട് എന്നൊക്കെ അറിയാം. ഇതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഡിപ്പാർട്ട്മെന്റും അല്ലെ എല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിലെ പാലുൽപാദനം കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ജില്ലയിൽ നിന്ന് ഇപ്പൊ കണ്ണൂരിൽ നിന്നുള്ള പശുവിനെ കോഴിക്കോടേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ കണ്ണൂരെ പാലുൽപാദനം കുറയും, പിന്നെ കോഴിക്കോട് കൂടും. അപ്പൊ അങ്ങനെയാണ് മാറുള്ളൂ. സംസ്ഥാനത്തെ മൊത്തമായ പാലുൽപാദനം കൂട്ടണമെങ്കിൽ ഈ പശുക്കൾ പുറത്തുനിന്ന് തന്നെ വരണം. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്കീം ഉണ്ടാക്കിയത്. അപ്പൊ അതിലും കുറേയേറെ ബുദ്ധിമുട്ടുകൾ കർഷകർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമ്മൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു ഹീഫർ പാർക്ക് എന്ന് പറഞ്ഞൊരു സംഗതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം കിടാരികളെ കൊണ്ടുവരിക, കിടാരികളെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുവന്ന് ആ കിടാരി പാർക്കുകൾ, നമ്മൾ കേരളത്തിനകത്ത് തന്നെയുള്ള കിടാരി പാർക്കുകളിൽ നിന്ന് പശുവിനെ വാങ്ങാനുള്ളൊരു സംവിധാനം കൂടി ആ സ്കീമിൽ ഇപ്പൊ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ കിടാരി പാർക്ക് 50 കിടാരിന്റെ ഒരു യൂണിറ്റ് ആണ് കൊടുക്കുക. അവരിപ്പം ഒരു കിടാരി പശുവായിട്ട് അവർ വെച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ വേറൊരു കിടാരിനെ വാങ്ങി റീപ്ലേസ് ചെയ്യണം. ഈ 50 കിടാരി എന്നും ആ കിടാരി പാർക്ക് നടത്തുന്ന ആളെ കയ്യിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ആ സ്കീം വിഭാവനം ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ വർഷം ഹീഫർ പാർക്ക് ഇല്ലാന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അറിയില്ല, സ്കീം സാങ്ഷനായി വന്നാൽ മാത്രമേ അറിയുള്ളൂ. ഇതേപോലെ തന്നെ 10 പശുവിന്റെയും 5 പശുവിന്റെയും സ്കീമുകളുണ്ട്. ഇതിന് പുറമെ നമ്മളെ യുവാക്കൾ ഈ മേഖലയിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് യുവാക്കൾക്കായിട്ട് 40 വയസ്സിന് താഴെയുള്ള യുവാക്കൾക്ക് 10 പശുവിനെ കൊടുക്കുന്ന ഒരു സ്കീമും ഉണ്ട്. പിന്നെ ക്ഷീരലേയം, നമുക്ക് തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഉള്ള അങ്ങനെ ക്ഷീരതീരം അങ്ങനെയൊക്കെയുള്ള ഓരോ സ്കീമുകളും ഡിപ്പാർട്ട്മെന്റ്, 10 പശുവിന്റെ സ്കീമാണ് അതെല്ലാം, അങ്ങനെയുള്ള സ്കീമുകളും ഇതോടൊപ്പം നടപ്പിലാക്കി വരുന്നുണ്ട്. പിന്നെ ഒന്ന് ബാങ്ക് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം എന്ന് പറഞ്ഞിട്ട് MSDP തന്നെ ഉള്ളതാണ്. കർഷകർ ഇതും ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ലോൺ എടുക്കുകയാണെങ്കിൽ, അപ്പൊ ലോൺ എടുത്തിട്ട് ഈ ഫെബ്രുവരി ആകുമ്പോൾ അവർ ഇൻട്രസ്റ്റ് അടച്ചതിന്റെ കറക്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് തിരിച്ചടുന്നുണ്ടെങ്കിൽ, ആ ഇൻട്രസ്റ്റ് അടച്ചതിന്റെ രേഖ ഉണ്ടെങ്കിൽ, അവരടച്ച ഇൻട്രസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സബ്മീം ചെയ്ത് കൊടുക്കുന്ന ഒരു സ്കീമാണ്. അതൊരു 4 വർഷം സബ്മീം ചെയ്ത് കൊടുക്കും. പക്ഷെ ആ ലോൺ എടുത്ത് ഇത് കറക്റ്റ് ആയിട്ട് റീപേയ്മെന്റ് നടത്തുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അവർ ആദ്യമേ അപ്ലൈ ചെയ്യണം. അപ്പൊ ആ സ്കീമൊക്കെ എന്താ വെച്ചാൽ, ഇത്ര ഇതാക്കി പറയാത്ത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നിട്ടില്ല. വന്നാലും നമുക്ക് ഉറപ്പാക്കി വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. വരുന്നുള്ള പ്രതീക്ഷയിലാണ്. ഈ ഹീഫർ പാർക്ക് ഒഴിച്ച് ബാക്കി എല്ലാം സ്കീമുകളും ഈ വർഷം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പിന്നെ നമുക്ക് സംഘങ്ങൾക്കുള്ള സ്കീമാണ്. ക്ഷീരസംഘങ്ങളെല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടാണ്. അപ്പൊ അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള കുറച്ച് സ്കീമുകളും ഉണ്ട്. അങ്ങനത്തെ സ്കീമും കൂടി ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതിനു പുറമെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടെ പാലിന് സബ്സിഡി, കാലിത്തീറ്റയ്ക്ക് സബ്സിഡി, അതുപോലെ റിവോൾവിംഗ് ഫണ്ടുകള്, പിന്നെ ചാണകം ഉണക്കി പഠിക്കുന്നതിനുള്ളത്, അങ്ങനെയുള്ള കുറെ സബ്സിഡികളും ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു വരുന്നുണ്ട്.
1: ലോക പശു ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം സംഘടിപ്പിച്ച ധേനുക 2026 പരിപാടിയിൽ ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ക്ഷീരവികസന വകുപ്പ് കണ്ണൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി ആർ രശ്മി സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: തേനീച്ച വളർത്തൽ. ഇതേക്കുറിച്ച് വിദ്യാർത്ഥിനികളായ അതുല്യ ജോസഫ്, അർച്ചന കെ പി എന്നിവർ സംസാരിക്കുന്നു.
1: നമസ്കാരം. തേൻ പ്രകൃതിയുടെ മധുര

0: ബുദ്ധിയായ സമ്മാനമാണ്. വർഷങ്ങളായി ആരോഗ്യ സംരക്ഷണത്തിനും ഔഷധ ഉപയോഗത്തിനും മനുഷ്യർ വിശ്വസിച്ചു വന്ന ഒരേ ഒരു പ്രകൃതിദത്ത ഭക്ഷ്യവസ്തുവും കൂടിയാണ്. തേൻ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് മുതൽ പേശി പ്രശ്നങ്ങൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് പരിഹാരമായും ഉപയോഗിക്കാറുണ്ട്. അതിലുപരി ചർമ്മ സംരക്ഷണത്തിൽ നിന്നും ശരീര സൗന്ദര്യത്തിൽ വരെ തേൻ നിർണായക പങ്ക് വഹിക്കുന്നു. വളരെ കുറഞ്ഞ നിക്ഷേപത്തിൽ നിന്നും ഉയർന്ന വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന തേനീച്ച വളർത്തലിനെ പറ്റി നമുക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങാം.
1: തേനീച്ചകളെ വളർത്തി അവയിൽ നിന്നുള്ള തേൻ, വാക്സ്, റോയൽ ജെല്ലി, പ്രൊപ്പോളിസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്ന കൃഷിരീതിയാണ് തേനീച്ച വളർത്തൽ. 100-ലേറെ പൂക്കൾ സന്ദർശിച്ചാണ് തേനീച്ച ഒരു തുള്ളി തേൻ ശേഖരിക്കുന്നത്. ഇങ്ങനെ ശേഖരിക്കുന്ന പൂന്തേൻ ഇവ ഉമ്മിനീരുമായി ചേർത്ത് വിഴുങ്ങുന്നു. ഇത് വയറ്റിലെ ദഹനരസങ്ങളുടെ പ്രവർത്തനത്താൽ മധുരതരമായ തേനായി മാറുന്നു. ഈ തേൻ തുള്ളികളെ തേനീച്ച വായിലൂടെ പുറത്തു കൊണ്ടുവന്ന് അറകളിൽ നിറയ്ക്കുന്നു. അതിലെ അമിതമായ ജലാംശം തന്റെ ചിറകുകൾ ഉപയോഗിച്ച് നീക്കം ചെയ്യുകയും മെഴുകുപയോഗിച്ച് ആ അറകൾ അടയ്ക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ശേഖരിച്ച തേനിന് ഔഷധ ഗുണവും പോഷകമൂല്യവും ഏറെയുണ്ട്.
0: ഇന്ത്യൻ തേനീച്ചയെ പറ്റി നമ്മൾ കൂടുതലായും കേട്ടറിവുള്ളൂ. യഥാർത്ഥത്തിൽ കേരളത്തിൽ എത്ര തരം തേനീച്ചകളാണുള്ളത്?
1: കേരളത്തിൽ പൊതുവെ 4 ഇനം തേനീച്ചകളാണ് ഉള്ളത്. അവ പെരുന്തേനീച്ച, കോൾതേനീച്ച, ഇന്ത്യൻ തേനീച്ച, ഇറ്റാലിയൻ തേനീച്ച എന്നിവയാണ്. ആദ്യത്തെ 2 ഇനങ്ങൾ വന്യവും മറ്റ് 2 ഇനങ്ങൾ മെരുക്കിയെടുത്ത് വളർത്താവുന്നതുമാണ്. യഥാർത്ഥ തേനീച്ച ജനസിൽപ്പെട്ട ഈ 4 ഇനങ്ങൾ കൂടാതെ വിഷസൂചിയില്ലാത്ത ചെറുതേനീച്ചയും കേരളത്തിലുണ്ട്.
0: നമ്മുടെ പുരാതന കാലം തൊട്ടേ വളർത്തുന്ന ഒന്നാണ് ഇന്ത്യൻ തേനീച്ച. നമ്മുടെ നാട്ടിൽ അതിനെ ഞൊടിയൻ തേനീച്ച എന്നല്ലേ പറയാറ്. ഇവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്?
1: ഇന്ത്യൻ തേനീച്ചയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടുവളപ്പിൽ എളുപ്പത്തിൽ വളർത്താൻ കഴിയുന്നതും തേനീച്ച വ്യവസായത്തിന്റെ അടിത്തറയുമായ ഒന്നാണ് ഇന്ത്യൻ തേനീച്ച. ഇവ സമാന്തരമായി ഒന്നിൽ കൂടുതൽ അടകൾ ഉണ്ടാക്കുകയും വർഷത്തിൽ ഒരു കോളനിയിൽ നിന്നും ഏകദേശം 6 മുതൽ 8 കിലോഗ്രാമോളം തേൻ ലഭിക്കുകയും ചെയ്യുന്നു. ഇരുട്ടുള്ള സ്ഥലങ്ങളാണ് ഇവ കൂടുകൂട്ടാൻ തിരഞ്ഞെടുക്കുന്നത്. 20,000 മുതൽ 30,000 വരെ ഈച്ചകളെ ഈ കോളനിയിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. പൊതുവെ ശാന്ത സ്വഭാവമുള്ള ഇവ ഭക്ഷണത്തിന്റെ ലഭ്യത കുറയുമ്പോൾ കൂടുപേക്ഷിച്ചു പോവുകയും അതുപോലെ കൂട്ടം പിരിയൽ സ്വഭാവവും കാണിക്കുന്നു. കൂട്ടിൽ നിന്നും ഏകദേശം 1.5 മുതൽ 3 കിലോമീറ്റർ ദൂരം വരെ ഇവ ശത്രുവിനെ പിന്തുടരാറുണ്ട്.
0: അപ്പോ ഇങ്ങനെയുള്ള തേനീച്ചകൾക്ക് കൂടിന് പ്രത്യേകതയും ഉണ്ടാകും. എന്ത് തരം കൂടാണ് കേരളത്തിൽ നമ്മൾ ഉപയോഗിച്ചു വരുന്നത്?
1: പൊതുവെ നമ്മുടെ കേരളത്തിൽ തേനീച്ച വളർത്തലിനായി നിർദ്ദേശിച്ചിട്ടുള്ള കൂട് ISI ടൈപ്പ് A പെട്ടിയാണ്. കോളനിയുടെ വലുപ്പമനുസരിച്ച് ഉള്ളിലെ സ്ഥലം ക്രമപ്പെടുത്തുന്നതിനു വേണ്ടി ഇടയ്ക്ക് ഒരു ബോർഡ് കൂടി ഘടിപ്പിക്കാറുണ്ട്. ഇത് തേനീച്ച വളർത്തുന്നവരുടെ പക്കൽ നിന്നും ലഭിക്കും. സാധാരണയായി ലഭിക്കുന്ന വില കുറഞ്ഞ മരം കൊണ്ടുണ്ടാക്കിയ കൂടുകളും തേനീച്ച വളർത്തലിന് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് തേക്ക്, ആഞ്ഞിലി തുടങ്ങിയവ. ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ കടുത്ത മണമുള്ള മരം കൂടുണ്ടാക്കാൻ ഉപയോഗിക്കരുത്.
0: ശാസ്ത്രീയമായ രീതിയിലുള്ള തേനീച്ചക്കൂട് നിർമ്മാണമാണ് തേനീച്ച കൃഷിയെ ഫലപ്രദമാക്കുന്നത്. അപ്പോ എന്തൊക്കെയാണ് തേനീച്ചക്കൂട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
1: തേനീച്ച വളർത്തലിൽ കൂടിന്റെ സ്ഥാനം എന്നുള്ളത് പ്രാധാന്യമേറിയ ഒന്നാണ്. ധാരാളം തേനും പൂമ്പൊടിയും വെള്ളവും കിട്ടാവുന്നതും തുറസായതുമായ സ്ഥലത്താണ് കൂട് സ്ഥാപിക്കേണ്ടത്. തണൽ കൊടുക്കുകയും അതിനോടൊപ്പം കാറ്റിൽ നിന്ന് സംരക്ഷണത്തിനായി കുറ്റിച്ചെടികളും വളർത്താവുന്നതാണ്. ഉറുമ്പ് കയറാതിരിക്കാൻ കൂടിന്റെ സ്റ്റാൻഡ് വെള്ളത്തിൽ ഇറക്കി നിർത്താം. കിഴക്കോട്ട് തിരിച്ചാണ് കോളനികൾ സ്ഥാപിക്കേണ്ടത്. മഴയും വെയിലും കൊള്ളാതിരിക്കാൻ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താവുന്നതുമാണ്. കന്നുകാലികളുടെയും മറ്റു മൃഗങ്ങളുടെയും ഉപദ്രവമില്ലാത്തതും വഴിവിളക്കുകളിൽ നിന്നും തിരക്കേറിയ റോഡുകളിൽ നിന്നും അകലെയും ആയിരിക്കണം കൂടിന്റെ സ്ഥാനം.
0: തേനീച്ചയുടെ പരിചരണം എന്നുള്ളത് ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായിരിക്കില്ലേ? അതിനെക്കുറിച്ച് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്?
1: അതെ, തേനീച്ചയുടെ പരിപാലനം ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമാണ്. ഹണി സീസണിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, തേൻ സൂക്ഷിക്കുന്നതിനായി കോംബ് ഫൗണ്ടേഷൻ ഷീറ്റ് ഉപയോഗിച്ച് കൂടുതൽ സ്ഥലം ഒരുക്കുക. റാണി സൂപ്പർ ചേംബറിൽ കയറുന്നതിന് തടയാനായി റാണി ബഹിഷ്കരണി സ്ഥാപിക്കുക. ഈ കാലഘട്ടത്തിലേക്ക് കടക്കുന്നതിനു മുൻപേ കോളനികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക. പൂമ്പൊടിയും നെക്ടറും കിട്ടാത്ത കാലമാണ് ക്ഷാമകാലം. ഈ കാലത്ത് തേനീച്ചകൾക്ക് പഞ്ചസാര ലായനി നൽകേണ്ടതായിട്ടുണ്ട്. ഡിവിഷൻ ബോർഡ് ഉപയോഗിച്ച് തേനീച്ചകളെ ചെറിയ സ്ഥലത്തേക്ക് നിയന്ത്രിക്കുകയും ചെയ്യണം.
0: അപ്പോൾ ക്ഷാമകാലത്ത് പൂമ്പൊടിയും നെക്ടറും ലഭിക്കാത്തത് മൂലം കൃത്രിമമായി തേനീച്ചകൾക്ക് പഞ്ചസാര ലായനി ഭക്ഷണമായി കൊടുക്കാറുണ്ടെന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫീഡിംഗ് എന്ന് പറയുന്ന ഈ രീതിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: പഞ്ചസാര ലായനി ഉപയോഗിച്ച് തേനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയാണ് ആർട്ടിഫിഷ്യൽ ഫീഡിംഗ്. 200 ml വെള്ളത്തിൽ 100 ഗ്രാം പഞ്ചസാര ഇട്ട് തിളപ്പിക്കുക. പഞ്ചസാര മുഴുവൻ ലയിച്ചതിനു ശേഷം തണുക്കാനായി വെക്കുകയും ലായനി രണ്ടിടവിട്ടുള്ള ദിവസങ്ങളിൽ കൊടുക്കുകയും ചെയ്യുക.
0: മൈഗ്രേറ്ററി ബീ കീപ്പിംഗ് എന്നുള്ളത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ റബ്ബറിന്റെ തേൻ ഉൽപാദന കാലമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് തേനീച്ചക്കൂടുകൾ റബ്ബർ തോട്ടങ്ങളിലേക്ക്

0: മാറ്റിസ്ഥാപിക്കുകയും അതുവഴി പരാഗണവും തേൻ ഉൽപാദനവും കൂടുന്ന രീതിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിൽ ചെയ്യേണ്ടത്?
1: മൈഗ്രേറ്ററി ബീ കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേക പൂക്കളിൽ നിന്ന് കൂടുതൽ തേൻ ലഭിക്കുന്നതിന് വേണ്ടി കൂടുകൾ സ്ഥലം മാറ്റിവെക്കുന്ന രീതിയാണ്. ഇനി ഇത് എങ്ങനെയാണ് മാറ്റേണ്ട വിധം എന്ന് നോക്കാം. സൂര്യൻ അസ്തമിച്ചതിനു ശേഷം മാത്രമേ കൂടുകൾ മാറ്റാൻ പാടുള്ളൂ. തേൻ മുഴുവൻ എടുത്തതിനു ശേഷം അടകൾ വാഴനാരുപയോഗിച്ച് ചട്ടകളോട് ചേർത്ത് കെട്ടി ബന്ധിക്കുക. ചട്ടങ്ങൾ ചേംബറിൽ സുരക്ഷിതമാക്കിയതിനു ശേഷം ഈച്ചകൾ കടക്കുന്ന ദ്വാരം പഞ്ഞികൊണ്ട് അടയ്ക്കുകയും കൂടുകൾ ചരടുപയോഗിച്ച് ബലമായി കെട്ടുകയും ചെയ്യുക. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇവ കൊണ്ടുപോകുമ്പോൾ മറയുകയോ ശക്തമായി കുലുങ്ങുകയോ ഇളകുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. തുടർന്ന് പുതിയ സ്ഥലത്തേക്ക് കൂടുകൾ സ്ഥാപിക്കുക. അടുത്ത ദിവസം രാവിലെ ഈച്ചകൾ കടന്നുപോകുന്ന ദ്വാരത്തിലെ പഞ്ഞി മാറ്റുകയും പിന്നീട് ആവശ്യമെങ്കിൽ തേൻ ശേഖരിക്കുന്നതിന് വേണ്ടത്ര സ്ഥലം കോംബ് ഫൗണ്ടേഷൻ ഷീറ്റിട്ട് ഒരുക്കി കൊടുക്കുകയും ചെയ്യാവുന്നതാണ്.
0: തേനീച്ച വളർത്തലിലെ ഒരു മുഖ്യ ഘടകമാണ് തേനെടുക്കലും അതിന്റെ സംസ്കരണവും എന്നുള്ളത്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നും നമ്മൾ ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്നും ഒന്ന് വിശദീകരിക്കാമോ?
1: തേൻ കൃഷിയിലെ ഒരു മുഖ്യ ഭാഗമാണ് തേൻ ശേഖരണം. മേലടകളിൽ നിന്നാണ് നമ്മൾ തേനെടുക്കുന്നത്. അറകളുടെ സീൽ കത്തികൊണ്ട് മാറ്റിയതിനു ശേഷം എക്സ്ട്രാക്ടർ ഉപയോഗിച്ച് 1-2 മിനിറ്റുകൾ കൊണ്ട് തേനെടുക്കാൻ സാധിക്കും. തേൻ ശേഖരിച്ചതിനു ശേഷം അരിച്ചെടുക്കുകയും വേണം. ഇതുവഴി അതിലെ മെഴുകും പൂമ്പൊടിയും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നു. മേലറയുടെയും ബ്രൂഡറിന്റെയും ഇടയിൽ ബീ എസ്കേപ്പ് വെക്കുന്നത് മേലടയിലേക്ക് ഈച്ചകൾ കടക്കുന്നതിനെ തടയുന്നു. തേനെടുത്തതിനു ശേഷം ബീ എസ്കേപ്പ് മാറ്റുകയും ചെയ്യണം. തേൻ ശേഖരിച്ചു കഴിഞ്ഞാൽ അതിനെ വളരെ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനായി അതിലെ ജലാംശം നീക്കം ചെയ്യണം. അതിനാൽ തേൻ ശാസ്ത്രീയമായി സംസ്കരിക്കേണ്ടതുണ്ട്. സംഭരിച്ച തേൻ പാത്രത്തോടെ വെള്ളത്തിൽ ഇറക്കി വെച്ച് 45 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുക. ശേഷം തേൻ അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. പിന്നീട് ഇത് 65 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കിയ ശേഷം 2 മിനിറ്റ് സമയം ഇതേ ചൂട് നിലനിർത്തുകയും പിന്നീട് തണുപ്പിച്ച് മസ്ലിൻ തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുകയും ചെയ്യുക. ഇങ്ങനെ സംസ്കരിച്ചെടുത്ത തേൻ ഗ്ലാസോ സ്റ്റീലോ മൺപാത്രങ്ങളിലോ ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. കൂടുതൽ തേൻ സൂക്ഷിക്കേണ്ടി വരുമ്പോൾ മെഴുകു തേച്ച സ്റ്റീൽ പാത്രങ്ങളാണ് ഉപയോഗിക്കുക.
0: തേനീച്ച കൃഷി നേരിടുന്ന വളരെ വലിയ വെല്ലുവിളിയാണ് ശത്രുകീടങ്ങളുടെയും രോഗങ്ങളുടെയും ആക്രമണം. പ്രധാനമായും തേനീച്ച കൃഷിയിൽ എന്തൊക്കെ ശത്രുകീടങ്ങളും രോഗങ്ങളുമാണ് ഉള്ളത്? അവയെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയും?
1: ശത്രുകീടങ്ങൾ പ്രധാനമായും മെഴുകുശലഭങ്ങൾ, മെഴുകുവണ്ടുകൾ, മണ്ടരികൾ തുടങ്ങിയവയാണ്. മെഴുകുശലഭങ്ങളുടെ ആക്രമണം ഉണ്ടെന്ന് കണ്ടാൽ ഉടനടി ലാർവകളെ അടയിൽ നിന്നും തേനീച്ചക്കൂട്ടിൽ നിന്നും മാറ്റേണ്ടതാണ്. പ്രായപൂർത്തിയായ മെഴുകുവണ്ടുകൾ ഉണ്ടെങ്കിൽ അവയെ ശേഖരിച്ച് നശിപ്പിക്കുന്നത് വഴി ഒരു പരിധിവരെ മെഴുകുവണ്ടുകളെ നിയന്ത്രിക്കാനാകും. മണ്ടരികൾക്ക് എതിരായി ചട്ടങ്ങളും തറ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിൽ മുക്കിയ പാടും കൊണ്ട് വൃത്തിയാക്കുകയും ചെയ്യുക. മണ്ടരികൾ പൂർണ്ണമായും ഇല്ലാതാകുന്നതുവരെ ഇത് ആവർത്തിക്കുക. അതുപോലെ തേനീച്ചയിൽ ഉണ്ടാകുന്ന ഒരു വൈറസ് രോഗബാധയാണ് തൈസാക് ബ്രൂഡ്. തേനീച്ച പുഴുക്കളെയാണ് ഈ വൈറസ് ബാധിക്കുന്നത്. രോഗം ബാധിച്ച പുഴുക്കൾ വീർത്തിരിക്കുന്നതും തല അറകളിൽ നിന്നും പുറത്തേക്കായി നിൽക്കുന്നതും കാണാൻ സാധിക്കും. ചത്ത പുഴുക്കൾ പാൽ പോലെ വെളുത്തിരിക്കും. ചെറിയ സമ്മർദ്ദമേറ്റാൽ പോലും ഇവ പൊട്ടിപ്പോകും. ചത്ത പുഴുക്കൾ വീർത്ത് മഞ്ഞ നിറമായി അരയ്ക്ക് അടിയിലേക്ക് വലിഞ്ഞ് 10 മുതൽ 15 ദിവസം കൊണ്ട് തവിട്ട് കലർന്ന കറുത്ത നിറത്തിൽ ശൽക്ക രൂപമാകുന്നു. ഇവയെ നിയന്ത്രിക്കാനായി മാർഗങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. പടരുന്നത് തടയാനായി കോളനികൾ കൂടുതൽ ശക്തമാക്കുകയും രോഗബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഈച്ചകളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ്.
0: എന്തായാലും കൃത്യമായ പരിശീലനം ലഭിച്ചതിനു ശേഷം മാത്രമേ തേനീച്ച കൃഷിയിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നാണ്. സഹകരണ സംഘങ്ങൾ, കൃഷി വകുപ്പ്, കേരള കാർഷിക സർവകലാശാല മുതലായവ ആവശ്യമായ പരിശീലനം നൽകുന്നുമുണ്ട്. ഇവ തേനീച്ച കൃഷിയെ ശാസ്ത്രീയപരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്നു. ഇന്നത്തെ കാലത്ത് തേൻ, മെഴുക് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വലിയ ആവശ്യകതയാണ് ഉള്ളത്. സാഹചര്യപരമായ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ശാസ്ത്രീയമായി ഈ രംഗം കൈകാര്യം ചെയ്താൽ തേനീച്ച വളർത്തൽ ഒരു സമ്പൂർണ്ണ തൊഴിൽ മാർഗമായും പരിസ്ഥിതി സൌഹൃദമായ പ്രകൃതി സംരക്ഷണ രീതിയായും നിലനിൽക്കും. ഈ മേഖല നമ്മുടെ സമൃദ്ധമായ കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമാക്കേണ്ട ഒന്നുതന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.
2: തേനീച്ച വളർത്തൽ, ഇതേക്കുറിച്ച് വിദ്യാർത്ഥിനികളായ അതുല്യ ജോസഫ്, അർച്ചന കെ പി എന്നിവർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഓർമ്മയിലെ കാർഷിക ചിത്രങ്ങൾ. കൃഷി പ്രാർത്ഥനയായിരുന്ന ആരാധനയായിരുന്ന പഴയ കാലത്തിന്റെ ചില ഓർമ്മ ചിത്രങ്ങൾ.
1: കാളയും കലപ്പയും ഉഴവുപകരണം എന്ന നിലയിൽ കലപ്പ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നു. കൃഷിയുടെ ആദിമകാലം മുതൽ ഇന്നോളവും വലിയ ഭേദങ്ങളൊന്നും കൂടാതെ കലപ്പയോ അതിന്റെ രൂപാന്തരങ്ങളോ നിലനിൽക്കുന്നു. കലപ്പയും കലപ്പയേന്തിയ കർഷകനും കാർഷിക സംസ്കൃതിയുടെ ജീവസുറ്റ സാക്ഷ്യമാണ്. വയലേലകൾ കൃഷിയോഗ്യമാക്കുവാൻ മനുഷ്യന്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ആധുനിക കാർഷിക യന്ത്രോപകരണമായിരുന്നു കലപ്പ. എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ കലപ്പയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മുടെ പുരാണിതിഹാസങ്ങളിൽ കാണുന്നുണ്ട്. കലപ്പ തന്നെ ഇപ്പോൾ പ്രധാനമായും രണ്ടു മൂന്ന് തരമുണ്ട്. കൃഷിയിൽ മൃഗങ്ങളുടെ ശേഷി കൂടി ഉപയോഗപ്പെടുത്തുവാൻ തുടങ്ങിയതുമുതൽ ആധുനിക കാലഘട്ടത്തിൽ പലവിധ കാർഷിക യന്ത്രങ്ങൾ സാർവത്രികമായപ്പോൾ പോലും കലപ്പയുടെ രൂപകൽപ്പനയിൽ വന്ന മാറ്റങ്ങളൊഴിച്ചാൽ കാര്യമായ പരിഷ്കാരങ്ങളൊന്നും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. പ്ലാവിന്റെയോ ആഞ്ഞിലിയുടെയോ കാതലുള്ള വേരും തടിയുമാണ് കലപ്പയുണ്ടാക്കുന്നതിനായി കൂടുതലും ഉപയോഗിച്ചിരുന്നത്. കാളയെ കെട്ടുന്നതിന് നുകവും ഈയക്കോലും ഉണ്ട്. നുകവും കലപ്പയും തമ്മിൽ ബന്ധിക്കുമ്പോൾ, അതായത് നുകം വച്ച് കെട്ടുമ്പോൾ, ഉഴവിന്റെ താഴ്ച ക്രമീകരിക്കും വിധം കലപ്പയിലെ കൊത കണക്കാക്കിയാണ് കെട്ടുന്നത്. അധികം ആഴത്തിൽ മണ്ണിളക്കുവാൻ മരപ്പലക കൊണ്ട് കഴിയില്ല. കൊയ്തൊഴിഞ്ഞ പാടങ്ങളിൽ വൈക്കോൽ ഒടിക്കുന്നതിനും പൊടിയിൽ ഉഴവ് നടത്തുന്നതിനും പൊഴി പിടിച്ച് വിത്തിടുന്നതിനുമാണ് പ്രധാനമായും മരക്കലപ്പ ഉപയോഗിക്കുന്നത്. കാളയും കലപ്പയും നുകവും ഉഴവുമൊക്കെ കേവലം ഓർമ്മയായി മാറുകയാണ്. നോക്കെത്താ ദൂരത്ത് വിശാലമായി കിടന്ന നെൽപ്പാടങ്ങളും പാടശേഖരങ്ങളുടെ മധ്യത്തിൽ കൂടിയുള്ള നടവരമ്പുകളും തലക്കുളങ്ങളും പാച്ചാലുകളുമൊക്കെ കാണെ കാണെ നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ഒരു തിരിശേഷിപ്പ് പോലെ അങ്ങിങ്ങായി അവശേഷിക്കുന്ന നെൽപ്പാടങ്ങളിൽ ടില്ലറുകളും ട്രാക്ടറുകളും മറ്റ് യന്ത്രങ്ങളും ഇറങ്ങിയതോടെ കാളയും കലപ്പയുമൊക്കെ കാണാമറിയത്തായിരിക്കുന്നു.
0: രസപാചകം.
2: ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു നാലുമണി പലഹാരവുമായി ശ്രീമതി തങ്കമണി നമുക്കൊപ്പം.
3: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോഴിക്കാല്. അത് ഉണ്ടാക്കുന്ന രീതി കൂടെ ഒന്ന് പറയും.
4: അതിന് വേണ്ട സാധനങ്ങൾ?
3: അതിന് വേണ്ട സാധനം പച്ചക്കപ്പ, പിന്നെ കടലമാവ്, കുരുമുളക് പൊടി.
4: ഏകദേശം എത്ര?
3: ഒരു അരക്കിലോ കപ്പ. അതിന് കുരുമുളക് പൊടി, അതായത് പാകത്തിനാൽപ്പം, ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി, കടലപ്പൊടി, അതുപോലെ തന്നെ ഒരു 250 കടലപ്പൊടി, കറിവേപ്പില ഒരു 2
4: പേര്. കോഴിക്കാല എന്നാണോ? പക്ഷെ കോഴി വേണ്ട.
3: കോഴി വേണ്ട, അത് കോഴിക്കാല് പോലെ അത് ഇരിക്കുന്നത്
4: കണ്ടു കഴിഞ്ഞാല് നോണാണ്. പക്ഷെ സംഭവം വെജിറ്റേറിയൻ ആണ്.
3: ഇത് കപ്പ നീളത്തിൽ അരിഞ്ഞെടുക്കണം. നീളത്തിൽ അരിഞ്ഞെടുത്ത് ഈ കടലപ്പൊടി മിക്സ് ചെയ്ത് പിന്നെ കുരുമുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കാം. കളറ് ചേർക്കുന്നുണ്ട്, അതിന് മഞ്ഞൾപ്പൊടി ആരും ചേർത്താൽ മതി.
4: കളറ് നമുക്ക് കഴിയണമെന്ന് ഒഴിവാക്കാണല്ലോ വേണ്ടതല്ലേ.
3: അത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കപ്പ എല്ലാം കൂടെ കറിവേപ്പില എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് അത് തിളച്ച എണ്ണയിലേക്ക് നമ്മുടെ ഒരു കയ്യിൽ പിടിക്കാൻ പാകത്തിന് അളവെടുത്ത് എണ്ണയിലേക്ക് ഇടുക. അത് പിന്നെ ഒന്ന് മുരിഞ്ഞു വരുമ്പോ നമുക്ക് കോരിയെടുത്ത്, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. കപ്പയും കൊണ്ട് അങ്ങനെ രൂപം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അത് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു, നമുക്ക് എല്ലാവർക്കും കപ്പ ഇഷ്ടം പോലെ ഇഷ്ടം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം.
4: അതും കൂടി ഉണ്ടല്ലോ ഇഷ്ടപ്പെടാൻ കാരണം.
3: അതെ അതെ.
0: സംശയം നിവാരണം. കൃഷി മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ മറുപടികൾ.
5: വിത്തുകൾ കേടാകാതെ സൂക്ഷിക്കാനുള്ള ചില മാർഗങ്ങൾ നിർദ്ദേശിക്കാമോ?
6: ഉയർന്ന താപനിലയും അന്തരീക്ഷ ഈർപ്പനിലയുമുള്ള കേരളത്തിലെ കാലാവസ്ഥ വിത്ത് സൂക്ഷിക്കാൻ അത്ര കണ്ട് അനുയോജ്യമല്ല. ഈ കാലാവസ്ഥയിൽ പൂപ്പലുകൾ, കീടങ്ങൾ തുടങ്ങിയവ വളരാനുള്ള സാധ്യതയുണ്ട്. ആയതിനാൽ വിത്ത് ശരിയാം വിധം ഉണക്കിയും പൂപ്പൽ ബാധ ഏൽക്കാതിരിക്കാൻ കുമിൾനാശിനികൾ കലർത്തിയും വേണം സൂക്ഷിക്കാൻ. കാറ്റുകടക്കാത്ത ടിന്നുകളിലോ കട്ടിയുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ അല്ലെങ്കിൽ പോളിത്തീൻ കൂടുകൾ എന്നിവയിലോ ഇട്ടു സൂക്ഷിച്ചാൽ വളരെ കാലം കേടാകാതെയിരിക്കും. വിത്തുകളിൽ ചെള്ളു കുത്താതിരിക്കാനും പുഴുശല്യം വരാതിരിക്കാനും മരുന്ന് പുരട്ടി സൂക്ഷിച്ചാൽ മതി. ഇതിന് പകരമായി വെളിച്ചെണ്ണ, കടലയെണ്ണ, നല്ലെണ്ണ, വേപ്പെണ്ണ തുടങ്ങിയ സസ്യ എണ്ണകളിലൊന്ന് പുരട്ടി വയ്ക്കുന്ന പതിവുണ്ട്. 1 കിലോ വിത്തിന്

0: ഏകദേശം 10 മില്ലിലിറ്റർ എണ്ണ എന്ന തോതിൽ മതിയാകും. എണ്ണ വിത്തിലിട്ടിച്ച് കൈകൊണ്ട് ഇളക്കിയും നന്നായി തിരുമുകയും ചെയ്തു വേണം സൂക്ഷിക്കാൻ. വിത്ത് സൂക്ഷിക്കുന്നതിനുള്ള നാടൻ രീതികളിലൊന്നാണ് അവ ഉണക്കി ചാണകത്തിൽ പുതച്ചുവെച്ച് സൂക്ഷിക്കുക എന്നത്. മത്തൻ, കുമ്പളം, പടവലം, പാവൽ എന്നീ വിത്തുകൾക്ക് ഈ രീതി വളരെ ഫലപ്രദമാണെന്ന് കണ്ടിരിക്കുന്നു.
1: ജൈവം ജീവനം. വിഷത്തോട് വിട പറയാം, ഭക്ഷ്യസുരക്ഷയ്ക്കായി ഒരുമിക്കാം.
2: മീൻ മണ്ണിര കമ്പോസ്റ്റ്. മത്സ്യാവശിഷ്ടമില്ലാത്ത വീടുകൾ കേരളത്തിൽ കുറവാണ്. മത്സ്യം കഴിക്കുന്നത് മലയാളിയുടെ ഭക്ഷണശീലത്തിൽ ഉള്ളതിനാൽ അവശിഷ്ടം ധാരാളമായി ഉണ്ടാകും. എന്നാൽ മത്സ്യത്തിന്റെ അവശിഷ്ടം കളയുന്നത് പലരെയും ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. നല്ലൊരു വളമാണ് ഇതെന്ന കാര്യം ഇനിയും പലർക്കും അറിയില്ല. സുസ്ഥിരമായി മണ്ണിന്റെ വളക്കൂറ് കൂട്ടാൻ മത്സ്യത്തോളം പോകുന്ന ഒന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാനും ഉപയോഗപ്പെടുത്താനും സാധിക്കും എന്നതാണ് മത്സ്യവളത്തിന്റെ മേന്മ. മത്തിയുൾപ്പെടെയുള്ള കടൽ മത്സ്യങ്ങളിൽ പ്രോട്ടീൻ, വിറ്റാമിൻ, മൂലകങ്ങൾ, ഫാറ്റി ആസിഡ് എന്നിവ സമതുലിതമായിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ഇവ അഴുകിയുണ്ടാകുന്ന മത്സ്യവളത്തിൽ പ്രോട്ടീനും നൈട്രജനും 18 സൂക്ഷ്മ മൂലകങ്ങൾ ഉൾപ്പെടെയുള്ള 70 മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എല്ലാ മൂലകങ്ങളും പ്രോട്ടീനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ വിളകൾക്ക് എളുപ്പം വലിച്ചെടുക്കാം. സാധാരണഗതിയിൽ നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്ന് പറയും. എന്നാൽ മിക്കവാറും എല്ലാ രാസവളങ്ങളിലും നൈട്രജൻ നൈട്രേറ്റ് രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഇത് വളർച്ച കൂട്ടും, പക്ഷേ കീടരോഗത്തെ ക്ഷണിച്ചു വരുത്തും. എന്നാൽ മത്സ്യവളത്തിലെ നൈട്രജൻ വിളകളിലെ പ്രോട്ടീൻ രൂപവൽക്കരണം എളുപ്പമാക്കുന്നു. മണ്ണിലെ പോഷകാംശം കൂട്ടാൻ മാത്രമല്ല, സൂക്ഷ്മാണുക്കളുടെ എണ്ണം കൂട്ടി ജൈവമണ്ഡലത്തെ സക്രിയമാക്കാനും മത്സ്യവളത്തിന് കഴിയും. മത്സ്യാവശിഷ്ടം വളരെ എളുപ്പത്തിൽ വളമാക്കാം. മൂടിയുള്ള മൺചട്ടിയിൽ ഓരോ ദിവസത്തെ മത്സ്യാവശിഷ്ടവും വെണ്ണീരും കൂട്ടിക്കുഴച്ചു വെച്ച് വളമാക്കുന്നതാണ് പഴയ രീതി. വെണ്ണീറിന് ക്ഷാമമാണെങ്കിൽ മത്സ്യാവശിഷ്ടം മണ്ണിര കമ്പോസ്റ്റാക്കാം. ഇതിനായി വെള്ളം നിറച്ച ബേസിനിൽ ഒരു ബക്കറ്റ് ഇറക്കി വയ്ക്കുക. ഏറ്റവും താഴെയായി മണ്ണിരയോട് കൂടിയ മണ്ണിര കമ്പോസ്റ്റ് 1 കിലോഗ്രാം ചേർക്കണം. ഓരോ ദിവസത്തെ മത്സ്യാവശിഷ്ടത്തോടൊപ്പം ശീമക്കൊന്നയുടെ ഇലയോ വാഴത്തടയോ നിക്ഷേപിക്കണം. ദിവസവും 1.5 ലിറ്റർ വെള്ളം ഉപയോഗിച്ച് നേർത്ത നന നൽകണം. നനച്ച ചണച്ചാക്ക് ഉപയോഗിച്ച് ബക്കറ്റ് മൂടാം. മത്സ്യമാണെങ്കിൽ കൂടി മണ്ണിര ഉപയോഗിച്ച് കമ്പോസ്റ്റാക്കി മാറ്റുന്നതിനാൽ ദുർഗന്ധമുണ്ടാവുകയില്ല. 25 ദിവസം കൊണ്ട് മീൻ മണ്ണിര കമ്പോസ്റ്റ് റെഡിയാവും.
3: ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ നീത ഷാജി.
4: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2,500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
5: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
6: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കെ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
7: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 28,330 രൂപ, കാഞ്ഞങ്ങാട് 29,000 രൂപ, കാസർഗോഡ് 32,000 രൂപ, തളിപ്പറമ്പ് 28,600 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 15,500 രൂപ, തലശ്ശേരി 14,500 രൂപ, കാസർഗോഡ് 15,000 രൂപ,

തളിപ്പറമ്പ് 14,700 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് കിണ്ടലിന് കണ്ണൂർ 3,700 രൂപ, നാളികേരം തുണ്ടില്ലാത്തത് കിണ്ടലിന് കണ്ണൂർ 5,800 രൂപ, തലശ്ശേരി 5,350 രൂപ, കാസർഗോഡ് 5,400 രൂപ, തളിപ്പറമ്പ് 5,200 രൂപ. കുരുമുളക് കിണ്ടലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 67,500 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ കിണ്ടലിന് തളിപ്പറമ്പ് 25,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് കിണ്ടലിന് തളിപ്പറമ്പ് 37,500 രൂപ, കാഞ്ഞങ്ങാട് 45,000 രൂപ, കാസർഗോഡ് 52,000 രൂപ, തലശ്ശേരി 37,000 രൂപ. നേന്ത്രക്കായ കിണ്ടലിന് കണ്ണൂർ 6,000 രൂപ, തലശ്ശേരി 5,900 രൂപ, തളിപ്പറമ്പ് 5,300 രൂപ, കാഞ്ഞങ്ങാട് 5,000 രൂപ, കാസർഗോഡ് 6,000 രൂപ. പച്ചക്കപ്പ കിണ്ടലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട നൂറണത്തിന് കണ്ണൂർ 605 രൂപ, തളിപ്പറമ്പ് 640 രൂപ, തലശ്ശേരി 620 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 3,600 രൂപ, കാസർഗോഡ് 4,000 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു. തയ്യാറാക്കിയത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം.

0: ഇന്ന് 7:35 FM ഹെൽത്ത് പ്ലസ്. ജീവിതശൈലി രോഗങ്ങൾക്കും മാനസികാരോഗ്യത്തിനും ആയുർവേദ പരിഹാരം. ഡോക്ടർ എൻ രാജേഷ് സംസാരിക്കുന്നു. 8 മണിക്ക് കിളിക്കൂട്ടം. മച്ചൂർമല പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. പുനഃപ്രക്ഷേപണം. രാത്രി 9:30 തുഷാർ മുരളികൃഷ്ണ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. എ.എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാങ്ങാട് KB ജഗദീന്ദ്രൻ മൃദംഗം, വി ശങ്കരൻ സുബ്രഹ്മണ്യ ഗഞ്ചറ. ഇന്ന് രാത്രി 9:30.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം പറലേ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ശക്തമായ സംഘടനാ ശേഷി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വ്യക്തമായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സൈന്യത്തിന്റെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യം നാനാത്വത്തിലേകത്വം എന്ന ആശയത്തിന് കരുത്തു പകരുന്നതായി ഹിന്ദി ദിവസ് ആശംസകൾ നേർന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ശക്തമായ സംഘാടന ശേഷി ലോകരാജ്യങ്ങൾക്ക് കാണാൻ സാധിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോകം സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന കാലയളവിലാണ് ഇക്കുറി ഉച്ചകോടി നടന്നത്. സമാധാനം, സുരക്ഷ, സുഗമ വ്യാപാരം, ഊർജ്ജം, പൌരസുരക്ഷ എന്നിവ

0: സംയോജിത പ്രസ്താവനയ്ക്ക് രൂപം നൽകാൻ ബ്രിക്സ് രാജ്യങ്ങൾക്ക് സാധിച്ചതായും ശ്രീ ജയശങ്കർ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾക്കിടെയാണ് ഇത്തരത്തിൽ സമവായത്തിലെത്താൻ സാധിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കാനും ബ്രിക്സ് നേതാക്കൾ ആഹ്വാനം ചെയ്തിരുന്നു. സൈന്യത്തിന്റെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രതിരോധ മന്ത്രാലയത്തിന്റെ 2025-26 വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ സിന്ധൂർ നിയന്ത്രണരേഖയിലെ സാഹചര്യങ്ങളിൽ വലിയ തോതിൽ മാറ്റം വരുത്തി. ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിലെ ഉഭയകക്ഷി ചർച്ചകൾ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി മേഖലയിൽ സുസ്ഥിരതയ്ക്ക് കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഇന്ത്യൻ സേന സുസജ്ജമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യം നാനാത്വത്തിൽ ഏകത്വമെന്ന ആശയത്തിന് കരുത്തു പകരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭാഷാ വൈപുല്യം രാജ്യത്തിന്റെ ശക്തിയാണെന്നും ജനങ്ങൾക്ക് ഹിന്ദി ദിവസ് ആശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാജ്ഭാഷ ഗൌരവ് രാജ്ഭാഷ കീർത്തി പുരസ്കാരങ്ങൾ നവി മുംബൈയിൽ നടന്ന 6th അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിൽ അദ്ദേഹം സമ്മാനിച്ചു. ദേശീയ ഐക്യത്തെ ശക്തിപ്പെടുത്താൻ ഹിന്ദി ഭാഷയ്ക്ക് സാധിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
1: ഭാഷ കിസീ ഭീ സമാജ് കീ സ്മൃതി ഹോതി ഹൈ ഉസ്കാ ആത്മബോധ് ഹോതി ഹൈ ഹിന്ദി നേ ഈസ് വിവിധത കേ ബീച്ച് സംവാദ് സമ്പർക് ഓർ സമന്വയ കീ ഭാഷ കേ രൂപ മേ ദേശ് കേ വിഭിന്ന വർഗോ ഓർ സമുദായോ കോ ജോഡ്നേ മേ മഹത്വപൂർണ ഭൂമിക നിഭായി ഹൈ ഹിന്ദി കാ വികാസ് ഭീ തഭീ സാർത്ഥക് ഹൈ ജബ് സഭീ ഭാരതീയ ഭാഷാവോ കേ സമ്മാൻ സംരക്ഷൺ ഓർ സംവർദ്ധൻ കേ സാത്ത് ആഗേ ബഢേ.
0: സെമികോൺ ഇന്ത്യ 5th പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഈ മാസം 17-ന് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആന്റ് ഐടി മന്ത്രാലയം എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യയിൽ 600+ പ്രദർശകരും 300+ അന്താരാഷ്ട്ര കമ്പനികളും 40+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും പ്രദർശനത്തിലുണ്ടാകും. G20 ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ അമേരിക്കയിലെത്തി. യോഗത്തിനു മുന്നോടിയായി സംരംഭകർ, വിദ്യാർത്ഥികൾ, സാംസ്കാരിക നേതാക്കൾ എന്നിവരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. തപാൽ ജീവനക്കാരുടെ അഖിലേന്ത്യാ സംഘടനാ പ്രതിനിധികൾ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗുമായി കൂടിക്കാഴ്ച നടത്തി. തപാൽ സേവനങ്ങളിലെ പരിവർത്തനം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വിവിധ സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട സമൂഹമാധ്യമങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ AI നിർമ്മിത വ്യാജ വീഡിയോകൾ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. ഇത്തരം വീഡിയോകളെക്കുറിച്ച് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യദ് സാദിഖ് അലി തങ്ങൾ, നിക്ഷേപകർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. തിയേറ്ററുകളിലെ കഫേകളിൽ അന്യായ വില ഈടാക്കുന്നുവെന്ന പരാതിയുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് നടന്ന റെയ്ഡിൽ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മൾട്ടിപ്ലക്സ് ഉൾപ്പെടെ വിവിധ തിയേറ്ററുകളിലാണ് റെയ്ഡ് നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: തിയേറ്ററുകളിലെ കഫേകളിൽ വില കൂടുതലാണെന്ന പരാതി ശരിയാണെന്ന് പരിശോധനാ സംഘം കണ്ടെത്തി. മൾട്ടിപ്ലക്സുകളിൽ പോപ്കോൺ, ശീതളപാനീയങ്ങൾ എന്നിവയുടെ വില പൊതുവിപണിയിലേതിനേക്കാൾ 5 ഇരട്ടിയും സാധാരണ തിയേറ്ററുകളിൽ 2 ഇരട്ടിയും ഈടാക്കുന്നതായി കണ്ടു. തിയേറ്റർ മാനേജർമാർക്ക് ഉദ്യോഗസ്ഥ സംഘം നോട്ടീസ് നൽകി. വിലവിവര പട്ടിക നിർദ്ദിഷ്ട രീതിയിൽ പ്രദർശിപ്പിക്കാത്തതിനും അളവിൽ കുറവ് നൽകിയതിനും 3 കഫേകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. പരിശോധനയെ തുടർന്ന് തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ പോപ്കോൺ 99 രൂപയ്ക്ക് ലഭ്യമാക്കുമെന്നും ടിക്കറ്റുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുമെന്നും മൾട്ടിപ്ലക്സ് തിയേറ്റർ മാനേജ്മെന്റുകൾ അറിയിച്ചു.
0: സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി ഭാഗികമായി മുടങ്ങുമെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ദേശീയപാത ഹെൽപ്പ് ലൈൻ 1033 സേവനങ്ങൾ പരിഷ്കരിക്കാൻ തീരുമാനിച്ച് NHAI. യാത്രക്കാർക്ക് വേഗത്തിൽ സഹായം ഉറപ്പുവരുത്തുന്നതിനാണ് നടപടി. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 1033 വിളിക്കുന്നവരുടെ ലൊക്കേഷൻ, ഭാഷ എന്നിവ മനസ്സിലാക്കി കൃത്യമായ സഹായം എത്തിക്കുകയാണ് ലക്ഷ്യം. സൈബർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് മ്യൂൾ അക്കൌണ്ടുകളിലൂടെയെന്ന് സംശയിക്കുന്ന 1000 രൂപയ്ക്ക് മുകളിലെ പണമിടപാടുകളിൽ അക്കൌണ്ട് മുഴുവനായി മരവിപ്പിക്കുന്നതിനു

0: പകരം തർക്കത്തിലുള്ള തുക മാത്രം താൽക്കാലികമായി മരവിപ്പിക്കുന്ന കാര്യം പരിഗണിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി റിസർവ് ബാങ്ക്. നിർദ്ദേശങ്ങൾ 2027 ഏപ്രിൽ 1 മുതലാണ് പ്രാബല്യത്തിൽ വരിക. ഇന്ത്യയിലെ വാർഷിക റീട്ടെയിൽ പണപ്പെരുപ്പം ഓഗസ്റ്റ് മാസത്തിൽ 4.82% ഉയർന്നെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. ഭക്ഷ്യവസ്തുക്കളുടെ വില ഉയർന്ന നിലയിൽ തുടരുന്നതാണ് പണപ്പെരുപ്പ് നിരക്ക് ഉയരാൻ കാരണം. വിനായക ചതുർത്ഥിയുടെ ഭാഗമായി സംസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികൾ. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗുജറാത്തിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, കിഴക്കൻ രാജസ്ഥാൻ, ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിലും ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും സമാനമായ കാലാവസ്ഥയാണ്. തെക്കൻ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ കൂടുതൽ ദ്വീപുകൾ യമനിലെ ഹൂതി വിമതർ പിടിച്ചെടുത്തതായി റിപ്പോർട്ട്. ഗ്രേറ്റർ ഹാനിഷ്, ലെസർ ഹാനിഷ് ദ്വീപുകളിൽ വിമത പോരാളികളെ വിന്യസിച്ചതായി യമൻ ഭരണകൂടവും ഹൂതി വക്താവും അറിയിച്ചു. സൌദി പിന്തുണയുള്ള യമൻ സൈന്യത്തിൽ നിന്ന് മോഖ തുറമുഖ നഗരവും മയൂൻ ദ്വീപും കഴിഞ്ഞയാഴ്ച വിമതർ പിടിച്ചെടുത്തിരുന്നു. പ്രളയത്തെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ദിവസേന 18 മണിക്കൂർ വൈദ്യുതി നൽകുന്നതിന് ഊർജ്ജ മന്ത്രാലയം അനുമതി നൽകി. കഴിഞ്ഞയാഴ്ചയുണ്ടായ പ്രളയത്തിൽ നേപ്പാളിന്റെ ജലവൈദ്യുത പദ്ധതികളിൽ കേടുപാടുകൾ സംഭവിക്കുകയും ആഭ്യന്തര ഉൽപാദനശേഷി കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. ഈ വർഷം December 31 വരെയാണ് വൈദ്യുതി നൽകുന്നത്. പാക് അധീന കശ്മീരിലെ പ്രതിഷേധങ്ങളിൽ ആശങ്കയറിയിച്ച് POK മനുഷ്യാവകാശ കൌൺസിൽ. 100 ദിവസം പിന്നിട്ട പ്രതിഷേധം അവസാനിച്ചില്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അവിശ്വാസവും അസ്ഥിരതയും വർദ്ധിക്കുമെന്ന് കൌൺസിൽ മുന്നറിയിപ്പ് നൽകി. ഉടൻ ചർച്ചകൾ ആരംഭിക്കാനും ജനാധിപത്യപരമായ പരിഹാരം തേടാനും കൌൺസിൽ പാകിസ്ഥാൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. യുക്രൈൻ അതിർത്തിക്ക് സമീപം റഷ്യൻ ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കുമെന്ന് പോളണ്ട്. കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ റഷ്യൻ സൈനിക നീക്കങ്ങൾ ശക്തമാക്കാൻ ഇടയുള്ളതിനാൽ സാധ്യമായ സംയുക്ത പ്രതികരണത്തെക്കുറിച്ച് നാറ്റോ സഖ്യരാജ്യങ്ങളുമായി ചർച്ച നടത്തുമെന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ശക്തമായ സംഘാടനശേഷി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വ്യക്തമായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സൈന്യത്തിന്റെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യം, നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിന് കരുത്തുപകരുന്നതായി ഹിന്ദി ദിവസ് ആശംസകൾ നേർന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ FM ഹെൽത്ത് പ്ലസ്. ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ഹെൽത്ത് പ്ലസിലേക്ക് സ്വാഗതം. ഇന്നത്തെ FM ഹെൽത്ത് പ്ലസിൽ ജീവിതശൈലീ രോഗങ്ങൾക്കും മാനസികാരോഗ്യത്തിനും ആയുർവേദ പരിഹാരം എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ എൻ രാജേഷ് സംസാരിക്കുന്നു.
3: നമസ്കാരം. രോഗങ്ങളുടെ കാര്യത്തിൽ അതിന്റെ രോഗങ്ങളുടെ വിഭജനം സംബന്ധിച്ച് രോഗത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നുള്ളൊരു തരത്തിലാണ്. കഴിഞ്ഞ കുറെ കാലഘട്ടം വരെ ലോകത്തിന്റെ ഒരു മുഴുവൻ ഫോക്കസും ഉണ്ടായിരുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസിലായിരുന്നു. അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അതുണ്ടാക്കുന്ന മരണങ്ങൾ എന്നുള്ള തുടങ്ങിയിട്ടുള്ള ആ ഒരു തരത്തിലായിരുന്നു ലോകത്തിന്റെ ഒരു ഫോക്കസ് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു 10-20 വർഷങ്ങളോളമായിട്ട് ലോകത്തിന്റെ ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോക്കസിന്റെ ഷിഫ്റ്റ് കൂടുതലും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്

ലേക്ക് വന്നിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മൾ കാണേണ്ട മറ്റൊരു വിഷയം, ലോകത്തിന്റെ തന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ജനസംഖ്യ അതിനൊരു കാരണമാണ്. ഇതോടൊപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളുള്ള ഒരു സംസ്ഥാനം, അല്ലെങ്കിൽ മാനസികാരോഗ്യം കുറവുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം നിൽക്കുന്നു എന്നുള്ളതും ഇതോടൊപ്പം തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, നമുക്കതിലേക്ക് വിശദമായിട്ട് വരാം. മറ്റൊരു വിഷയം, നമുക്ക് NCD അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. ഇതിനെ നമ്മൾ മലയാളീകരിക്കുമ്പം സാംക്രമികേതര രോഗങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് വരുന്ന മറ്റൊരു വാക്കാണ് ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ളത്. ഈ ഒരു പേരാണ് കൂടുതലും ഇതിനെ ഏറ്റവും യോജിക്കുന്നത് എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇതിനോട് ചേർന്ന മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമുക്ക് ഏതാണ്ട് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നുള്ളൊരു വേർതിരിവ് ഏതാണ്ട് കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. കാരണം സാംക്രമിക രോഗങ്ങളിൽ പോലും അവിടെ നമുക്കൊരു അണുബാധ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളൊക്കെ കാണാനുണ്ടെങ്കിൽ പോലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ജീവിതശൈലി ഇത്തരം രോഗങ്ങൾക്കും കാരണമാവുന്നുണ്ട് എന്നുള്ളൊരു വിഷയം കൂടി നമ്മൾ ഇതിന്റെ കൂടെ കാണേണ്ടതുണ്ട്. നമുക്ക് ആയുർവേദത്തിന്റെ ഒരു കാഴ്ചപ്പാട്, ആരോഗ്യം സംബന്ധിച്ചുള്ളൊരു കാഴ്ചപ്പാട്, ശാരീരികമായിട്ടുള്ള ഒരു നോർമൽ അവസ്ഥ, അതോടൊപ്പം ശരീരത്തിലെ ഫിസിയോളജി, ശരീരത്തിലെ സാധാരണ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ്, അതോടൊപ്പം മാനസികാവസ്ഥയും, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു സമാവസ്ഥയാണ് ആയുർവേദം ആരോഗ്യം എന്നുള്ള രീതിയിൽ കാണുന്നത്. ഇത്തരത്തിലുള്ളൊരു നോർമൽ ഫിസിയോളജി നമുക്ക് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആരോഗ്യം സംരക്ഷിക്കാനുള്ള, അല്ലെങ്കിൽ ആരോഗ്യത്തോടൊപ്പം രോഗപ്രതിരോധ ശേഷി അടക്കം സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിധികളായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ ഇത്തരത്തിൽ നമ്മുടെ ഒരു നോർമൽ അവസ്ഥയും അതേപോലെ രോഗത്തിനെ പ്രതിരോധിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെയൊക്കെ സംരക്ഷിച്ച് നിലനിർത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും രോഗങ്ങളുടെ പ്രതിരോധത്തിലും അതേപോലെ അതിന്റെ തുടർന്നുള്ള ഒരു കോംപ്ലിക്കേഷനുകളെ കുറയ്ക്കാനുള്ള കാര്യത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആരോഗ്യം എന്നുള്ളത്. അപ്പൊ ആ തരത്തിൽ നമ്മുടെ ജീവിതശൈലിക്ക് നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ പ്രിവെൻഷനിൽ പോലും ഏറ്റവും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. നമുക്ക് അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മുടെ COVID-19. കോവിഡിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഏറ്റവും കുറഞ്ഞ പ്രതിരോധ ശേഷിയുള്ളവർ, അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഡയബറ്റീസ് പോലെ, അല്ലെങ്കിൽ രക്തസമ്മർദ്ദം പോലെ, അല്ലെങ്കിൽ കിഡ്നി പ്രയാസങ്ങൾ ഉള്ളവർക്ക് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷനും മരണങ്ങളും സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത് നമുക്കറിയാം. ഒരുവിധം ആരോഗ്യമുള്ള ആളുകൾക്ക് കോവിഡൊക്കെ വന്നു പോയ പോലെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അതല്ലാതെ മറ്റ് പ്രയാസങ്ങളുള്ളവർക്കാണ് അത് മറ്റ് അസുഖങ്ങൾ വരുന്നതിലേക്കും അല്ലെങ്കിൽ മരണകാരണങ്ങളിലേക്കൊക്കെ മാറിയിട്ടുള്ളത് അത്തരത്തിലുള്ള അവസ്ഥകളാണ്. കോവിഡ് നമുക്ക് ഒരുപാട് ആരോഗ്യ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു രോഗം തന്നെയാണ്. കോവിഡിന്റെ തുടക്കത്തിൽ നമ്മൾ ഒരുപാട് പേടിച്ചു, നമുക്ക് വാക്സിനേഷൻ നമുക്ക് ലഭ്യമായിരുന്നില്ല. അപ്പൊ ആ സമയത്തൊക്കെ ആയുർവേദം അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രോഗപ്രതിരോധം, അല്ലെങ്കിൽ ശരീരത്തെ എങ്ങനെ നന്നായി നിലനിർത്താം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചതും. ലോകം മുഴുവനും അത്തരത്തിൽ തന്നെയായിരുന്നു അതിന്റെ ഒരു പ്രിവെൻഷന് വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു കോവിഡ് പ്രിവെൻഷൻ എന്നുള്ളതിനേക്കാളും ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട്, നമ്മളെ പ്രതിരോധ ശേഷി സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് രോഗത്തെ മാറ്റി നിർത്താം എന്നുള്ളതായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഭക്ഷണ രീതികൾ, അതേപോലെ നമ്മുടെ ജീവിതശൈലികൾ, ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട് എന്നുള്ളത് ലോകം മുഴുവൻ, നമ്മൾ ലോകാരോഗ്യ സംഘടനയുടെ ഒക്കെ ആ കാലത്തുള്ള വെബ്സൈറ്റുകളിലൊക്കെ തന്നെ അവര് ആ തരത്തിലായിരുന്നു അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കുറെ ആദ്യകാലങ്ങളിൽ നമ്മൾ പഠിച്ചു, പക്ഷെ പിന്നീട് നമ്മൾ പലപ്പോഴും ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് പലപ്പോഴും മാറുകയും നമ്മുടെ ജീവിതശൈലി എനിക്ക് തോന്നുന്ന ഒരു കുറച്ചുകൂടി ഒരു സെഡൻഡറി, നമ്മൾ വീടിനകത്ത് തന്നെ അടങ്ങിക്കൂടിയിരിക്കുകയും, പ്രത്യേകിച്ചും കുട്ടികളിലാണ് ഈ ഒരു മാറ്റങ്ങൾ കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പം ഈ കുട്ടികളിലൊക്കെ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ നമുക്ക് പിന്നീടും അത് കാണാം. കുട്ടികളിൽ എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം, കുട്ടികൾ ഒരുപാട് കാലം വീട്ടിനകത്ത് തന്നെ ഇരുന്നു, മുതിർന്നവർ പലപ്പോഴും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു, പക്ഷേ കോവിഡ് സമയത്ത് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കാലം വീട്ടിനകത്ത് അടങ്ങിയിരുന്നവർ. അപ്പൊ കുട്ടികളിൽ ഉണ്ടായിട്ടുള്ളൊരു മാറ്റം നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടു തരത്തിലാണ് എനിക്ക് അത് തോന്നിയിട്ടുള്ളത്. ഒന്ന്, കുട്ടികളുടെ ഒരു ഒബീസിറ്റി, അവരുടെ വയറും ഇതൊക്കെ ചാടിയിട്ട് കുട്ടികളിൽ ഉണ്ടായിട്ടുള്ള ഒരു ഒബീസിറ്റി എല്ലാ കുട്ടികളിലും, അത് ഒരു വശം. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നുണ്ടാവുന്ന അവരുടെ ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു കുറവ് എന്നുള്ളത്, അത് ഒരു വശം. ഇതിനോട് തുടർന്നുണ്ടാകുന്ന, അല്ലെ, ഇതിനെ തുടർന്നുണ്ടായിട്ടുള്ള അവരുടെ ഒരു സാംക്രമിക രോഗങ്ങളിലൊരു വർദ്ധനവ്. ഇപ്പൊ സ്കൂൾ പെട്ടെന്ന് തുറന്നു, സ്കൂളുകൾ തുറന്നപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങി, മാസ്കൊക്കെ വിഡ്രോ ചെയ്തു, അപ്പൊ കുട്ടികൾ വീണ്ടും എക്സ്പോസ്ഡ് ആവാണ്. അപ്പൊ ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സ്കൂൾ മുഴുവൻ അസുഖങ്ങൾ ഉണ്ടാവുക, തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു തന്നത്, നമ്മളെ ജീവിതശൈലി ചില പ്രത്യേക സാഹചര്യത്തിലേക്കല്ല, നമുക്ക് ജീവിതം മുഴുവനും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് നമ്മളെ ഈ ഒരു കാഴ്ചകളൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത്. അതിലേക്കാണ് ആരോഗ്യകരമായ ജീവിതശൈലി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഭക്ഷണം തന്നെയാണ്. ഭക്ഷണം വളരെ പ്രധാനമാണ്. നമ്മൾ എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം എന്നുള്ളതൊക്കെ വളരെ പ്രധാനം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വരുന്ന രണ്ടാമത്തെ നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ വ്യായാമം, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് രണ്ടാമത്തതായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ ജീവിതശൈലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഉറക്കമാണ്. ഉറക്കം പലപ്പോഴും നമ്മൾ ഇതോട് ചേർന്ന് നമ്മൾ പറയാൻ വിട്ടുപോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഓർക്കാൻ വിട്ടുപോകുന്ന ഒന്നാണ് ഉറക്കം. ഭക്ഷണം, വ്യായാമം, ഉറക്കം, ഇതൊക്കെ നമുക്ക് എപ്പോഴും ജീവിതശൈലിയോട് ചേർന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കാറുണ്ട്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനോട് ചേർന്ന് തന്നെ ഏറ്റവും പ്രധാനമാണ് മാനസികാരോഗ്യം എന്നുള്ളതും. മാനസികാരോഗ്യം എന്നുള്ളത് കൃത്യമായിട്ട് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായിട്ടും ജീവിതശൈലി രോഗങ്ങളെ പ്രിവെൻഷനും അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനും വളരെ പ്രധാനം തന്നെയാണ്.
നേരത്തെ സൂചിപ്പിച്ചു മാനസികാരോഗ്യത്തിന് തീർച്ചയായിട്ടും ജീവിതശൈലിയിൽ വളരെ

അധികം പ്രാധാന്യമുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഇത് പറയാം. ഇപ്പൊ ചെറുപ്പക്കാരിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു ഡയബറ്റീസ്, സാധാരണ നമ്മൾ അടുത്ത കാലം വരെ പ്രമേഹം ഉണ്ടാകുന്നത് ഏകദേശം ഒരു 50 വയസ്സിന് ശേഷം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞൊരു 10-20 വർഷം മുമ്പ് വരെയൊക്കെ ഉണ്ടായിരുന്നത്. ഇന്ന് പക്ഷേ ചെറുപ്പക്കാരിൽ ഒരുപാട് ഡയബറ്റീസ് കണ്ടുവരുന്നു, പ്രത്യേകിച്ചും ഇൻഷുറൻസ് മേഖല പോലുള്ള അല്ലെങ്കിൽ ഐ ടി മേഖല പോലുള്ള വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ. ഇവരിൽ കാണുന്ന ഡയബറ്റീസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കൂടുന്ന രീതിയിലുള്ള ഒരു 200-300 ലെവലിലേക്കൊക്കെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പോകുന്ന തരത്തിലേക്കുള്ള ഒരു ഡയബറ്റീസ് ആണ് അവർക്കൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ ഇത് വളരെ നേരത്തെ ഉണ്ടാകുന്നു എന്നുള്ളതും വളരെ ഹൈ ലെവലിൽ പോകുന്നതുള്ളതാണ് ഇത്തരത്തിലുള്ള സ്ട്രെസ്സോട് ചേർന്ന് വരുന്ന ഡയബറ്റീസിൽ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇത് ഒരു ഉദാഹരണം. ഇതോടൊപ്പം തന്നെ നമുക്ക് കാണുന്ന മറ്റൊന്ന്, ഇത്തരത്തിലുള്ള NCD കൾ ഡയഗ്നോസ് ചെയ്യപ്പെട്ടാൽ, എനിക്ക് പ്രഷറുണ്ട് അല്ലെങ്കിൽ എനിക്ക് കൊളസ്ട്രോൾ കൂടുതലാണ് അല്ലെങ്കിൽ എനിക്ക് ഡയബറ്റീസ് ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലുണ്ടാകുന്ന ഒരു സ്ട്രെസ്, അതും ഇതോടൊപ്പം തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. ഇത് മറ്റൊരു തരത്തിൽ അതിൻ്റെയൊക്കെ കോംപ്ലിക്കേഷനുകളിലേക്ക് അല്ലെങ്കിൽ അതിനെ വഷളാക്കുന്ന തരത്തിലേക്ക് മെന്റൽ സ്ട്രെസ് ഇതിനൊരു കാരണമാകുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മാനസിക ആരോഗ്യം എന്നുള്ളത് നമുക്ക് കാണുമ്പം അതിന്റെ ഒരു നിർവചനം എന്ന് പറയുന്നത് വളരെ ബൃഹത്തായിട്ടുള്ള നിർവചനമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO നൽകിയിട്ടുള്ളത്. അതിൽ പല ഘടകങ്ങളുണ്ട്. ഒന്ന്, മാനസികമായിട്ടുള്ള ഒരു നല്ല അവസ്ഥ, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഉണ്ടാക്കുന്ന പല ഘടകങ്ങളും ഉണ്ടാവും. നമുക്ക് ജീവിതം എന്നുള്ളത് എപ്പോഴും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല, പലതരത്തിലുള്ള സ്ട്രെസ്സേഴ്സ് നമുക്കുണ്ടാവും. അതിനോടൊക്കെ നമുക്ക് സമരസപ്പെട്ട് അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് അല്ലെങ്കിൽ അതിനോടൊക്കെ ഇഴചേർന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫാക്ടറാണ്. ഇങ്ങനെ സമരസപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവുകൾ തിരിച്ചറിയണം. നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകൾ, നമ്മളുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്ട്രെസ്സുകളെ കുറയ്ക്കാനും അതോടൊപ്പം തന്നെ നമുക്ക് സമൂഹത്തിലേക്ക് ക്രിയാത്മകമായിട്ട് ഇടപെടാനും പറ്റുന്ന തരത്തിലേക്കായിരിക്കണം നല്ല മാനസിക ആരോഗ്യം ഉള്ള ഒരാൾ എന്നുള്ള വളരെ ബൃഹത്തായിട്ടുള്ള ഒരു നിർവചനമാണ് മാനസികാരോഗ്യത്തിന് നൽകിയിട്ടുള്ളത്. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന സ്ട്രെസ്. കാരണം നമ്മളെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, വ്യക്തിയിൽ നിന്നും നമ്മൾ വളർന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അപ്പുറം നമ്മളൊരു സമൂഹമായിട്ട് ഇടപഴകി ജീവിക്കുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. നമുക്ക് നമ്മുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യമല്ല നമുക്കൊരു സമൂഹത്തിൽ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക് മാറുമ്പം സ്വാഭാവികമായിട്ടും ഒരുപാട് തരത്തിലുള്ള സ്ട്രെസ്സുകൾ നമുക്കുണ്ടാവും. അത് തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാവുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള പഠനങ്ങൾ ഒരുപാടുണ്ട്. അതിന്റെ മറ്റൊരു വശമാണ് നമുക്ക് സൈക്കോന്യൂറോ എൻഡോക്രൈനോളജിന്നോ അല്ലെങ്കിൽ സൈക്കോന്യൂറോ എൻഡോക്രൈനോ ഇമ്മ്യൂണോളജി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ശാസ്ത്രശാഖകൾ പുതുതായിട്ട് വളർന്നു വരുന്നത്. ഒരു മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ, അതിനെ തുടർന്നുണ്ടാകുന്ന എൻഡോക്രൈനോളജി നമ്മുടെ ഹോർമോണുകളിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതിനെ തുടർന്ന് നമ്മുടെ ഇമ്മ്യൂണോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനം, കൃത്യമായിട്ട് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ പ്രതിരോധ ശേഷി അത് എത്തരത്തിലാണ് മോശമായിട്ട് ബാധിക്കുന്നത് എന്നൊക്കെയുള്ള പഠനങ്ങൾ ഒരുപാട് നടന്നു വരുന്നുണ്ട്. നമുക്ക് വളരെ ചെറിയ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പം ഓരോരുത്തർക്കും നമ്മുടെ ഒരു സ്വാതന്ത്ര്യങ്ങളുണ്ട്. നമുക്ക് ചെറിയൊരു ഉദാഹരണം സൂചിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ സാധാരണ ബസ്സിലേക്ക് ഇരുന്ന് പാട്ട് കേൾക്കാറുണ്ട്. സ്പീക്കറിലൊക്കെ വെച്ച് പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അത് ഒരല്പം വോളിയം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അടുത്തുള്ള ആൾക്കൊരു അലോസരം ഉണ്ടാക്കും. അപ്പൊ അത് ഒരു പക്ഷെ അദ്ദേഹത്തിന് അത് പറയാൻ സാധിക്കാതെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ അത് പറയണമെന്നുണ്ടാകും. ഇത്തരത്തിലുണ്ടാകുന്ന ഒരു ചെറിയ സ്ട്രെസ് പോലും അദ്ദേഹത്തിന്റെയൊക്കെ ഇത്തരത്തിലുള്ള മാനസിക അവസ്ഥകളിലും അതേപോലെ തന്നെ ശാരീരിക അവസ്ഥകളിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇവിടെ കറക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസം അല്ലെ, നമുക്ക് വേണ്ട ഒരു സുഖത്തിന് അല്ലെ, നമുക്ക് വേണ്ട പാട്ട് കേൾക്കൽ എന്നുള്ളതിനെ നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത തരത്തിൽ ചെയ്യുക എന്നുള്ള തരത്തിലാണ് നമ്മൾ അതിനെ കൊണ്ടുപോകേണ്ടത്. അതല്ലെങ്കിൽ അതൊരു സ്ട്രെസ് കാരണമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ചെറിയൊരു ഉദാഹരണമാണ്. ഇത്തരത്തിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നമുക്കത് നമ്മുടെ ഒരു സ്ട്രെസ്സിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. നമ്മുടെ സാമൂഹിക ആചാരങ്ങളും അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള കോഡുകളൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ ഇത്തരത്തിൽ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് നമ്മൾ ചെയ്യുന്നൊരു കാര്യം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത തരത്തിൽ പോകണമെന്നുള്ളതും, നമ്മളെ ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുമല്ലോ, നമുക്ക് കാര്യങ്ങളൊക്കെ വേണം, പക്ഷെ അതൊരിക്കലും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവാത്ത തരത്തിൽ വേണം. അതല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് അറിയാം, നമുക്ക് അറിഞ്ഞിട്ടും നമ്മൾ ചെയ്യുന്ന കുറെ തെറ്റുകളുണ്ട്. ഉദാഹരണം, ഇപ്പം നമുക്ക് ഭക്ഷണം നമുക്ക് രാത്രി ഒരുപാട് വൈകി അധികം കഴിക്കാൻ പാടില്ല എന്ന് നമുക്ക് അറിയാം, അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് നമുക്ക് അറിയാം. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ആ തെറ്റ് ചെയ്യുന്നു. ആ തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു മാനസിക അവബോധത്തിന് കടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അതൊക്കെ നമുക്കൊരു തരത്തിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമ്മളതിനെ കോഗ്നിറ്റീവ് ഡിസണൻസ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. പഴയ സംസ്കൃത ടെക്സ്റ്റുകളിലൊക്കെ അതിനെ പ്രജ്ഞാപരാധം എന്നൊക്കെ പറയാം, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ. അപ്പൊ അതിന് കൂടുതലൊരു പ്രാധാന്യം തീർച്ചയായിട്ടുണ്ട്. ആരോഗ്യത്തിന്റെ ഒരു നിർവചനം പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, ആരോഗ്യം എന്നുള്ളത് ഒരു രോഗങ്ങളില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള നല്ല അവസ്ഥയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ നമ്മൾ ശാരീരികം, മാനസികം, സാമൂഹികം, ഈ ഒരു 3 വിഭജനമാണ് ഉള്ളത്. ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റും മാനസികാരോഗ്യത്തിന് അതിലൊരു വളരെയധികം ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളത്. കാരണം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ട കാര്യങ്ങൾ, ഉദാഹരണത്തിന് നമുക്ക് രാവിലെ കുളിക്കുക അല്ലെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഒരു ആരോഗ്യം വളരെ പ്രധാനമാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാനും

നന്നായി സംരക്ഷിക്കണം എന്നൊക്കെയുള്ള തോന്നലുകൾ വരാറുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മളൊരു സമൂഹ ജീവിയായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ നമ്മൾ ഇടപെടണം എന്നുണ്ടെങ്കിൽ അവിടെയും നമ്മുടെ നല്ല ഒരു മാനസികാരോഗ്യ അവസ്ഥ നിർബന്ധമായിട്ടും വേണം. ഈ ഒരു

ായിട്ട് പറയാറുണ്ട്. യോഗയ്ക്ക് തീർച്ചയായിട്ടും ഒരു പ്രാധാന്യമുണ്ട്, പക്ഷെ അതിലേറെ മറ്റു പല കാര്യങ്ങളും കൂടി ഇതിൽ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഉദാഹരണമായിട്ട് ഇപ്പൊ നമുക്ക് ചില ആളുകളൊക്കെ ചില സ്ട്രെസ്സറുകളോട് വളരെ ലൈറ്റായിട്ട് പ്രതികരിക്കും, ചിലപ്പോൾ വലിയ പ്രയാസങ്ങളായിരിക്കും ഉണ്ടാവുക, പക്ഷെ അതിനെ വളരെ സ്വാഭാവികമായിട്ട് എടുക്കുന്ന ആളുകളുണ്ടാവും. ചിലരായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങൾ പോലും വളരെ വലുതായിട്ട് കണ്ട് അതിനോട് പ്രതികരിക്കുന്ന ആളുകളുണ്ടാവാം. ഞാൻ രണ്ട് എക്സ്ട്രീമുകളാണ് പറഞ്ഞത്. ഇവിടെ സൂചിപ്പിച്ചത് നമുക്ക് രണ്ട് തരത്തിലും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ഡിഫറൻ്റ് ആണെന്നുള്ളതാണ്. ഓരോ വ്യക്തിക്കും ഇക്കാര്യത്തിൽ വ്യത്യസ്തരാണ്, ഓരോരുത്തരും കാര്യങ്ങളോട് കാണുന്നതും പ്രതികരിക്കുന്നതൊക്കെ വ്യത്യസ്തങ്ങളായ തരത്തിലാണ്. അപ്പൊ ഇതിനെ നമുക്ക് പരമാവധി ആളുകളെ പ്രതികരിക്കാവുന്ന രീതി അല്ലെങ്കിൽ സമൂഹത്തോട് ഇടപഴകാവുന്ന രീതിയെ പരമാവധി നമ്മൾ ട്യൂൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ പ്രിവെൻഷന്റെ കാര്യത്തിൽ ചെയ്യാനുള്ളത്. ഇത് നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ചെറുപ്പം മുതൽക്കേ നമ്മൾ ആരംഭിക്കേണ്ടതാണ്. നമ്മൾ പാരന്റിങ്, നമ്മൾ കുട്ടികളെ വളർത്തുന്ന സമയം തൊട്ടേ എങ്ങനെ നമ്മൾ ഒരു സമൂഹത്തിൽ ഇടപഴകി ജീവിക്കണം, നമുക്ക് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും അതേപോലെ സമൂഹത്തിന് ബുദ്ധിമുട്ടാവാത്ത തരത്തിലും ജീവിക്കാൻ എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കണം. ഒരു തരത്തിൽ നമ്മൾ ഈ ഒരു പ്രിവെൻഷൻ എന്നുള്ള അല്ലെങ്കിൽ ഒരു പ്രൈമറി പ്രിവെൻഷൻ എന്നുള്ള തരത്തിനേക്കാളും ഒരു പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്നുള്ള തരത്തിൽ ഇത്തരത്തിലുള്ള പാരന്റിങ്ങിനും കൂടി അല്ലെങ്കിൽ ഒരു അപ്ബ്രിങ്ങിങ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളെ പാകപ്പെടുത്തിക്കൊണ്ടുവരുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ വന്നത്. പൊതുവെ നമ്മൾ ആയുർവേദത്തിൽ സത്വബലം എന്നുള്ളൊരു വാക്കാണ് നമ്മൾ ഇതിനെ പരാമർശിക്കാറുള്ളത്. ഉണ്ടാകുന്ന സ്ട്രെസ്സേഴ്സിനോട് നമ്മൾ എത്രത്തോളം പ്രതികരിക്കാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു അളവുകോലായിട്ടാണ് സത്വബലം എന്നുള്ളൊരു കാഴ്ചപ്പാട് പറയുന്നത്. ഈ ആചാര രസായനം എന്ന് പറയുമ്പോൾ നമ്മളൊരു കോഡ് ഓഫ് കോണ്ടക്ട് ആണ്, നമ്മൾ ഒരു സമൂഹത്തിൽ പാലിക്കേണ്ട മര്യാദകൾ, ഇതിനെയാണ് നമ്മൾ ആചാരം രസായനം എന്നൊക്കെയുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ ആചാരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതികളെ ആ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും അതിനൊക്കെ പലപ്പോഴും ഇന്നും പ്രസക്തിയുണ്ട്. നമുക്ക് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം, ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്താം, പക്ഷേ നമ്മൾ ആ ആചാരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സാമൂഹിക മര്യാദകൾ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സാമൂഹിക മര്യാദകൾ പാലിക്കുന്നതിന് ഇന്നും വളരെയധികം പ്രസക്തിയുണ്ട്. അത് നമ്മൾ എത്രത്തോളം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുന്നു എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ്. കാരണം നമ്മുടെ ഒരു വാല്യൂ സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ എല്ലാത്തിനെയും അളക്കുക. അപ്പൊ അത് സൊസൈറ്റിയുടെ ഒരു വാല്യൂ സിസ്റ്റവുമായിട്ട് ഒരിക്കലും വളരെയധികം ഒരു പ്രയാസം ഉണ്ടാകാത്ത രീതിയിൽ അതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ലൊരു വഴിയായിട്ട് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഒരു ജീവിതശൈലി രോഗമുണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ടാൽ നിർബന്ധമായിട്ടും മരുന്നുകൾ കാലാകാലങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് പലർക്കുമുണ്ട്. പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ അങ്ങനെയല്ല. നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള നമ്മുടെ ജീവിതശൈലികൾ, നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഉറക്കം, ഭക്ഷണം, മറ്റ് ജീവിത രീതികൾ, നമ്മുടെ മാനസികാരോഗ്യം ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കാനും നമുക്ക് സ്ഥിരമായിട്ട് മരുന്നുകളല്ലാതെ നമുക്കിതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഇവിടെ നമുക്ക് സ്ക്രീനിങ് വളരെ പ്രധാനമാണ്. എത്ര നേരത്തെ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കാണാനുള്ള ടെസ്റ്റുകൾ, നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റുകൾ നമ്മൾ നേരത്തെ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അതിനെ പ്രതിരോധിക്കാവുന്ന തരത്തിൽ നമുക്കതൊരു അലാമാണ്, ഒരു വാർണിംഗ് സൈനാണ്. അപ്പൊ അവിടെ നമ്മൾ അതിനെ മറ്റ് കോംപ്ലിക്കേഷനുകളിലേക്ക് പോവാതെ, ഇതിന്റെ മറ്റവസ്ഥകളിലേക്ക് പോവാതെ അതിനെ പ്രതിരോധിക്കാനുള്ള തരത്തിൽ നമുക്ക് ജീവിതശൈലിയും ഭക്ഷണത്തിലും ഉറക്കത്തിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അപ്പൊ നമുക്ക് ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു അല്പം വ്യത്യാസമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഭക്ഷണം, ഒരേ തരത്തിലുള്ള പോഷണം എന്നുള്ളതല്ല ആയുർവേദം കാണുന്ന ഒരു കാഴ്ചപ്പാട്. ആയുർവേദത്തിന് ഇത് വളരെ വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള തരത്തിലാണ് ആയുർവേദം ഇതിനെ കാണുന്നത്. ഓരോ വ്യക്തിക്കും ഒരു ഭക്ഷണത്തിനെ പചിപ്പിക്കാനുള്ള, ഭക്ഷണത്തിന് ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതോടുകൂടിയിട്ട് നമ്മൾ അതിനെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റാണല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ മനസ്സിന്റെ ഭാഗമാക്കി മാറ്റാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് പുറത്തുള്ളൊരു ഭക്ഷണത്തിനെ നമ്മുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ മനസ്സിന്റെ ഭാഗമാക്കി മാറ്റുന്നതിന് ഉള്ള മുഴുവൻ പ്രോസസ്സുകളും, അതിന് മെറ്റബോളിസം എന്നോ അല്ലെങ്കിൽ നമുക്ക് ഉപാപചയ പ്രക്രിയകളെന്നോ ഒക്കെ നമുക്ക് പറയാം. നമുക്ക് ആയുർവേദം അഗ്നി എന്നുള്ളൊരു കൺസെപ്റ്റാണ് പറയുന്നത്. അഗ്നി ഇത്തരത്തിലൊരു പാകപ്പെടുത്തുന്ന ഒരു പ്രക്രിയകളെല്ലാം ചേർത്തിട്ടാണ് നമുക്ക് ഇതിനെ പറയാൻ പറ്റുക. ഈ അഗ്നിക്കനുസരിച്ചാണ് അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും അനുസരിച്ചാണ് നമ്മൾ പോഷണം ചെയ്യേണ്ടത്. എല്ലാവർക്കും ഒരേപോലെ വേണ്ടി വരില്ല പലപ്പോഴും. അതോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു വിഷയം, നമുക്ക് കേരളത്തിന്റെ ഒരു അവസ്ഥ നമ്മുടെ മൊത്തം ഇന്ത്യയുടെ ഒരു അവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇന്ത്യയിലുള്ള ഒരു പോഷണമല്ല നമുക്കൊരു പക്ഷേ കേരളത്തിൽ വേണ്ടി വരാം. അങ്ങനെ പറയാൻ കാരണം, ഇന്ത്യയിൽ മൊത്തത്തിൽ നമുക്ക് അനീമിയ ലെവൽ വളരെ കൂടുതലായിരിക്കാം, കേരളത്തിൽ അത്ര ഉണ്ടാവില്ല. ഞാൻ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള കണക്കുകളാവണമെന്നില്ല, പക്ഷേ ഒരു പോഷണത്തിന്റെ കാര്യത്തിൽ കേരളം നമുക്ക് ഇന്ത്യയുടെ അവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കേരളത്തിൽ നമുക്ക് കാണുന്ന മിക്കവാറും അസുഖങ്ങൾ അധികമായിട്ടുള്ള പോഷണം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അത് അല്ലെങ്കിൽ അധികമായിട്ടുള്ള എന്ന് പറയുന്നതിനേക്കാൾ ശരിയായ രീതിയിലല്ലാത്ത പോഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും അധിഷ്ഠിതമായിട്ടുള്ള രീതിയിലുള്ള, അതായത് ആളുകൾക്ക് അത് ശരീരത്തിന്റെ മനസ്സിന്റെ ഭാഗമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഭക്ഷണക്രമങ്ങളാണ് വേണ്ടത്. മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാനുള്ളത്, എല്ലാവർക്കും ഈ മുട്ട പാല് ഇതൊക്കെ കഴിക്കുമ്പം അത് പ്രയാസമുണ്ടാക്കില്ലേ, അത് കൊളസ്ട്രോൾ പോലുള്ള അവസ്ഥകൾക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലുള്ള അവസ്ഥകൾക്ക് കാരണമാവില്ലേ? അപ്പൊ അവിടെ വെളിച്ചെണ്ണ ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും വേണം. വെളിച്ചെണ്ണ, നെയ്യ് പോലുള്ള നല്ല തരത്തിലുള്ള ഫാറ്റുകൾ നമുക്ക് എപ്പോഴും ശരീരത്തിന് ആവശ്യമാണ്. ശരീരത്തിന്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യം, മാനസികാരോഗ്യം ഒക്കെ മാനേജ് ചെയ്യുന്നതിന് നിർബന്ധമായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ഫാറ്റുകൾ നമുക്ക് വേണം.

ടെസ്റ്റുകൾ നമ്മൾ പലപ്പോഴും പ്രോസസ് ചെയ്തിട്ട് കുഴപ്പത്തിലാക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് കുഴപ്പങ്ങൾക്ക് കാരണമാവുന്നത്. മറിച്ച് നല്ല രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഫാറ്റുകൾ എപ്പോഴും നമുക്ക് ശരീരത്തിന് ആവശ്യമാണ്. നിയന്ത്രിതമായിട്ടുള്ള അളവിൽ അത് ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ആയുർവേദത്തിന്റെ കാഴ്ചപ്പാട്. അതായത് ഒരു സമീകൃതമായിട്ടുള്ള ഒരു ആഹാരമാണ് എപ്പോഴും ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്നത്. അത് നമുക്ക് എല്ലാം ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടത്. നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കി ഫാറ്റ് മാത്രമാക്കി അങ്ങനെയെന്നുള്ള ഭക്ഷണ രീതിയോട് ആയുർവേദം ഒരിക്കലും യോജിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും വളരെ സാത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ സമീകൃതമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് നമുക്ക് എപ്പോഴും അഭികാമ്യമായിട്ടുള്ളത്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ അളവ് കണക്കാക്കണം, ക്വാണ്ടിറ്റി കാണണം. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിലേറെ പ്രധാനമാണ് ക്വാളിറ്റി എന്നുള്ളതും. രണ്ടിനും ഒരേപോലെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ അതിനോടൊരു അതിലൊരു മാനസികാരോഗ്യ വശവും കൂടി അതിൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് നമ്മുടെ കൾച്ചറിനോട് ചേരുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക അവസ്ഥകൾക്ക് നമ്മുടെ സാമ്പത്തിക അവസ്ഥകൾക്കൊക്കെ ചേരുന്ന തരത്തിലുള്ള ഭക്ഷണമായിരിക്കണം നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുന്നത്. അത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്കും ഒക്കെ ചേരുന്ന തരത്തിലുള്ള ഭക്ഷണമാണ് നമുക്കെപ്പോഴും അഭികാമ്യമായിട്ടുള്ളത്. കേരളത്തിൽ ഇത് പ്രത്യേകിച്ചും പറയാൻ കാരണം, കേരളത്തിൽ നമുക്കിന്ന് ഏത് സമയത്തും ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഭക്ഷണം കിട്ടുന്നൊരു സ്ഥലമാണ്. അതെല്ലാം നമുക്ക് ശരീരത്തിനോ മനസ്സിനോ കൃത്യമായി പാകപ്പെടുന്നതായിക്കൊള്ളണമെന്നല്ല. അത് നമ്മൾ എപ്പോഴും ഭക്ഷണം ചൂസ് ചെയ്യുന്ന സമയത്ത് വളരെ നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കേണ്ട ഒരു ചിട്ട തന്നെയാണ്. അപ്പം ഇത്തരത്തിൽ ഹൃദയാരോഗ്യം അതല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളും മാനസികാരോഗ്യമൊക്കെ ചേർത്ത് കാണുന്ന സമയത്ത് നമുക്ക് പൊതുവെ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ലോഡ് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അതിനൊരു മൂന്ന് തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഭക്ഷണത്തിലുള്ള നിയന്ത്രണങ്ങൾ. രണ്ടാമത്തേത് നമുക്ക് ജീവിതശൈലി നിയന്ത്രണങ്ങൾ. മൂന്നാമത്തേത് മാനസികാരോഗ്യം. അപ്പൊ അതിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ഗുണം ഏറെ പ്രധാനപ്പെട്ടത് ഗുണം തന്നെയാണ്. അതോടൊപ്പം ക്വാണ്ടിറ്റി രണ്ടും വേണം. അതേപോലെ അത് കഴിക്കുന്ന സമയം, നമ്മൾ എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, നമ്മുടെ കൾച്ചറൽ ആസ്പെക്ടുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പ്രധാനം തന്നെയാണ്. നമുക്ക് അറിയാം, പക്ഷെ അത് നമ്മൾ എത്രത്തോളം നമ്മൾ ഒരു ശീലമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. നമുക്ക് ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ അതിനെ ബോധത്തിനെ നമ്മൾ ഒരു ശീലമാക്കി മാറ്റാൻ നമുക്കിപ്പോഴും ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പൊ അവിടെ നമ്മളൊരു ഇന്റർവെൻഷൻ വേണ്ട സ്ഥലം തന്നെയാണത്. രണ്ടാമത്തെ വിഷയം നമ്മൾ പറഞ്ഞത് ജീവിതശൈലിയുടെ കറക്ഷനാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതശൈലി കറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഉറക്കമാണെന്ന്. ഉറക്കം നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതാണ്. ഉറക്കം തീർച്ചയായിട്ടും നമുക്ക് മാനസികാരോഗ്യം നിലനിർത്തുന്നതിനും അതോടൊപ്പം ശരീരത്തിന്റെ ആരോഗ്യത്തിനും ഏറ്റവും പ്രധാനമാണ് ഉറക്കം എന്നുള്ളത്. ഉറക്കത്തിന് ആവശ്യമായിട്ടുള്ള സമയം, അതിന്റെ ഒരു ക്വാളിറ്റി നമ്മളെപ്പോഴും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ശാരീരികമായിട്ടുള്ള ആക്ടിവിറ്റീസ്, നമുക്ക് ഒരു വ്യായാമത്തിന് വേണ്ടി മാത്രം നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു വ്യായാമം ചെയ്യുന്നതിനേക്കാളും നമുക്കതിൽ കുറച്ച് സമയമെങ്കിലും നമുക്കൊരു ക്രിയാത്മകമായ തരത്തിലൊരു തോട്ടം വൃത്തിയാക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു തോട്ടം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോ, നമുക്ക് അത്യാവശ്യം വേണ്ട നല്ല പച്ചക്കറികൾ കഴിക്കാവുന്ന തരത്തിലേക്ക് നമ്മുടെ ഒരു തോട്ടം മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ വീട്ടിൽ എല്ലാവരും ചേർന്ന് വർക്ക് ചെയ്യുന്നത് ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് വീടിൻ്റെ ഒരു ആരോഗ്യത്തിനും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യത്തിനും ഒക്കെ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അതിന് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ്. മൂന്നാമത്തെ വിഷയമാണ് മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിൽ നമുക്ക് പാരന്റിങ്, നമ്മൾ ഏറ്റവും ചെറുപ്പത്തിൽ മുതൽക്ക് തന്നെ നമുക്ക് കുട്ടികളെ പാകപ്പെടുത്തി കൊണ്ടുവരൽ, നമ്മുടെ സാമൂഹികമായിട്ടുണ്ടാകാവുന്ന സ്ട്രെസ്സറുകളോട് അവരെത്തരത്തിൽ അതിനെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള തരത്തിൽ അവരെ പാകപ്പെടുത്തി കൊണ്ടുവരുന്ന ആ ഒരു ഗ്രൂമിങ്, അത് വളരെ പ്രധാനമാണ്. സാമൂഹിക ആചാരങ്ങൾ അല്ലെ സാമൂഹിക മര്യാദകൾ പാലിക്കുന്നതിൽ അവരെ പാകപ്പെടുത്തുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നാറുള്ളത് നമ്മൾ കെയർ ഫോർ അതേഴ്സ്, നമ്മൾ മറ്റുള്ളവരോടുള്ള ഒരു പരിഗണന, അത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നാറുണ്ട്. നമ്മൾ പ്രത്യേകിച്ചും അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്ന അവരന്റെ സുഖത്തിനായി വരണമെന്നുള്ളതൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിനെ നമ്മൾ എത്രത്തോളം നമ്മൾ പ്രാവർത്തികമാക്കാറുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് തരത്തിൽ നമ്മുടെ മാനസികാരോഗ്യം ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനും നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും നമുക്ക് സാധിക്കും.

ജീവിതശൈലീ രോഗങ്ങൾക്കും മാനസികാരോഗ്യത്തിനും ആയുർവേദ പരിഹാരം എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ എൻ രാജേഷ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഇന്ന് രാത്രി 9:30 തുഷാർ മുരളീകൃഷ്ണ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാങ്ങാട് കെ.

വി ജഗതീന്ദ്രൻ മൃദംഗം, വി ശങ്കര സുബ്രഹ്മണി ഗഞ്ചിറ. ഇന്ന് രാത്രി 9:30 രാത്രി 10:30 കാറ്റിനിലെ വരും ഗീതം. പ്രശസ്ത സംഗീതജ്ഞ എം എസ് സുബ്ബലക്ഷ്മിയുടെ ചലച്ചിത്ര ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചിത്രീകരണം. 11 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ.

നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സജീവ് ഒതയോത്ത്. 6:10 കാവ്യാഞ്ജലിയിൽ ബാലാമണി അമ്മ എഴുതിയ മഹാബലി എന്ന കവിത ആലാപനം സി കെ തന്നൽ. ആറ് 30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. പ്രശസ്ത പിന്നണി ഗായിക ലതികയുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. FM ഡയറി തുടരുമ്പോൾ അപൂർവ ഗാനം. നിങ്ങൾക്കറിയാമോ, സിനിമ പാരഡൈസോയിൽ ഇറാനിയൻ സംവിധായകൻ ജാഫർ പനാഹിയുടെ ഓപ്സൈഡ് എന്ന സിനിമയെക്കുറിച്ച് അനൂപ് കെ ഇ സംസാരിക്കുന്നു. തുടർന്ന് ചിന്താകിരണം. നാളെ ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളെക്കുറിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓങ്കോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോ. TP സജിത് ബാബുവുമായുള്ള അഭിമുഖം 2 ഭാഗം.

പ്രിയ കൂട്ടുകാരെ, ഇതാ ഇന്നത്തെ കിളിക്കൂട്ടം. മച്ചൂർ മല പുരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം. കിളിക്കൂട്ടത്തിൽ ഇന്നാദ്യം ശ്യാമയാമിനി എന്നു തുടങ്ങുന്ന ലളിതഗാനം ആലപിക്കുന്നു ഐഷിൻ കൃഷ്ണ.

0: మెచ్చన పరమాత్మను. ధన్యవాదాలు.
1: ഇനി കിളിക്കൂട്ടത്തിൽ പറനിറയെ എന്നു തുടങ്ങുന്ന നാടൻ പാട്ട് പാടുന്നു ആദിയ.

കിളിക്കൂട്ടത്തിൽ അവസാനമായി നാടൻ പാട്ട്. പാടുന്നവർ ആരാധ്യ, അനുനന്ദ, നിഹാര, ആവണി, ആദിയ എന്നിവർ.

0: മച്ചൂർ മല പുരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മനു അങ്കിൾ എന്ന പടത്തിൽ MG ശ്രീകുമാറും ചിത്രയും പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഈണമിട്ടത് ശ്യാം.

നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സജീവ് ഒതയോത്ത്. 6:10 കാവ്യാഞ്ജലിയിൽ ബാലാമണിയമ്മയുടെ എഴുതിയ മഹാബലി എന്ന കവിത ആലാപനം സി കെ തന്നെ.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 45 സെക്കൻഡും. ആകാശവാണി കണ്ണൂർ ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരം മുറിലേക്ക്.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ബ്രിക്സ് ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ശക്തമായ സംഘാടനശേഷി ലോകരാജ്യങ്ങൾക്ക് കാണാൻ സാധിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോകം സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന കാലയളവിലാണ് ഇക്കുറി ഉച്ചകോടി നടന്നത്. സമാധാനം, സുരക്ഷ, സുഗമ വ്യാപാരം, ഊർജ്ജം, പൌരസുരക്ഷ എന്നിവയിൽ സംയോജിത പ്രസ്താവനയ്ക്ക് രൂപം നൽകാൻ ബ്രിക്സ് രാജ്യങ്ങൾക്ക് സാധിച്ചതായും ശ്രീ ജയശങ്കർ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾക്കിടയിലാണ് ഇത്തരത്തിൽ സമവായത്തിലെത്താൻ സാധിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കാനും ബ്രിക്സ് നേതാക്കൾ ആഹ്വാനം ചെയ്തിരുന്നു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ, നിക്ഷേപകർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ഈ മാസം 28-നാണ് വോട്ടെടുപ്പ്. 29-ന് ഫലം പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനം. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച് ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു യോഗം. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി ഭാഗികമായി മുടങ്ങുമെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. വനാതിർത്തി പ്രദേശങ്ങളിൽ കർഷകർ നേരിടുന്ന രൂക്ഷമായ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള കർഷക സംഘടനാ പ്രതിനിധികളുടെ രണ്ടാംഘട്ട യോഗം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. വിവിധ കർഷക സംഘടനകളുടെ പ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കാളികളാകും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ.

0: സംഘടിപ്പിക്കുന്ന 6 ദിവസത്തെ മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി ഒഡീഷയിലെത്തിയ മാധ്യമ സംഘം കൊണാർക്കിലെ പ്രസിദ്ധമായ സൂര്യക്ഷേത്രവും പുരിയിലെ ജഗന്നാഥ ക്ഷേത്രവും സന്ദർശിച്ചു. ഒഡീഷയുടെ സമ്പന്നമായ സാംസ്കാരിക ആത്മീയ കലാപാരമ്പര്യങ്ങൾ നേരിട്ടറിയാൻ ലക്ഷ്യമിട്ടായിരുന്നു സന്ദർശനം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞജാഗ്രതയാണ്. തെക്കൻ കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. വയനാട് ബത്തേരി സ്റ്റേഷനിൽ നിന്നും തൊണ്ടി മുതലായ 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മോഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സബിത്തിനെയാണ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത്. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ലോഗോ മുഖ്യമന്ത്രി V.D. സതീശൻ പ്രകാശനം ചെയ്തു. ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്താണ് പരിപാടി. പൊതുവിദ്യാലയങ്ങളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മത്സരപരീക്ഷകളിൽ അവസര സമത്വം ഉറപ്പാക്കാൻ സൌജന്യ AI അധിഷ്ഠിത പരിശീലന പോർട്ടൽ സജ്ജമാക്കി. കൈറ്റിന്റെ നേതൃത്വത്തിലാണ് മുകുൾ പോർട്ടൽ സജ്ജമാക്കുന്നത്. പോർട്ടലിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ശംസുദ്ദീൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പത്തനംതിട്ട ജില്ലയിൽ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തന സജ്ജമായി. സംസ്ഥാനത്തെ 3ാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇത്. സ്വർണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 1,13,000 രൂപയും ഗ്രാമിന് 14,125 രൂപയുമാണ് ഇന്നത്തെ വില. നിയമന പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന അദാലത്ത് റിസോൾവിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണൂർ ആയുർവേദ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 23 രാവിലെ 11 മണിക്ക് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. യോഗ്യത +2 DMLT പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. പ്രായപരിധി 18 മുതൽ 40 വയസ്സുവരെ. കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 18 കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കോഴിക്കോട് മേഖലാ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0499-4230-1002 0499-4230-1002. ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ LID&EW വിഭാഗത്തിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499-4270-0304 0499-4270-0304. കാസർഗോഡ് മൊഗ്രാൽപുത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിനോടനുബന്ധിച്ചുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസ് സ്കിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 17 രാവിലെ 11 മണിക്ക് നടക്കും. ഇംഗ്ലീഷ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും സെറ്റുമാണ് യോഗ്യത. സർവീസിൽ നിന്നും വിരമിച്ചവരെയും പരിഗണിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0400006496 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9400

0000649. കണ്ണൂർ പറശ്ശിനിക്കടവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ ഒരു വർഷത്തെ HDCM കോഴ്സിലേക്ക് 45 വയസ്സ് കവിയാത്ത ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ നാളെ വൈകുന്നേരത്തിന് മുൻപായി ബിരുദം, SSLC എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. അർഹരായവർക്ക് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0497-2784-044 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 0497-2784-044. സേവന വാർത്തകൾ കഴിഞ്ഞു.

ഇന്ന് 9:30 തുഷാർ മുരളീകൃഷ്ണ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാങ്ങാട് കെ വി ജഗദീന്ദ്രൻ മൃദംഗം, വി ശങ്കര സുബ്രഹ്മണി ഗഞ്ചിറ. ഇന്ന് രാത്രി 9:30. രാത്രി 10:30 കാറ്റിനിലെ വരും ഗീതം. പ്രശസ്ത സംഗീതജ്ഞ എം എസ് സുബ്ബലക്ഷ്മിയുടെ ചലച്ചിത്ര ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചിത്രീകരണം കേൾക്കാം. ഇന്ന് രാത്രി 10:30.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 41 സെക്കൻഡും. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് 9 ഡൽഹിയിലേക്ക്.

0: atmosphere. Across the state, thousands of household and public idols were installed with the One Village, One Ganpati initiative adopted in several districts. This year, the focus is on traditional celebrations and reducing noise pollution. Health, blood donation, cultural and welfare programs are also being organized alongside the festivities. Madhuri Pange, Akashwani News, Mumbai.
1: The India Meteorological Department, IMDS, forecast heavy rainfall of Arunachal Pradesh, Assam, Meghalaya, Haryana, Chandigarh and Delhi tomorrow. Similar weather conditions also expected to prevail over Kerala, Mahe, Punjab, South Interior Karnataka, Sub-Himalayan West Bengal, Sikkim, Tamil Nadu, Puducherry and Karaikal for tomorrow. The Met Department said that thunderstorms and lightning conditions will continue over Andaman and Nicobar Islands, Bihar, Jammu and Kashmir, Ladakh, Jharkhand, Odisha and Rajasthan to the next 2 to 3 days. In men's cricket, India will take on Afghanistan in the second T20 International at the Arun Jaitley Stadium in Delhi tomorrow. The match will begin at 7:30 p.m. Indian Standard Time. And now, before we end the bulletin, the headlines once again. External Affairs Minister Dr. S. Jaishankar hails successful conclusion of BRICS Summit in New Delhi, says India showed strong convening power. Global leaders praise BRICS Summit for strengthening cooperation among developing nations and advancing priorities of Global South. US-based analyst says New Delhi declaration reflects India's ability to build consensus. India approves 18-hour power supply to flooded Nepal till December end amid hydropower crisis. Human Rights Council of Pakistan occupied Jammu and Kashmir expresses concern over prolonged protests and unrest in the region. Ganesh Chaturthi been celebrated across country with grandeur, devotion and festive gaiety. And for details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And that is all in the news at 9. Good night.
2: Akashavani. വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ.
3: സാഹിത്യരചന എന്താണെന്നും എഴുത്തുകാരൻ ആരാണെന്നുമുള്ള അന്വേഷണം സാഹിത്യ സൃഷ്ടി ഉണ്ടായ കാലം മുതൽ തന്നെ ആരംഭിച്ച ഒന്നാണ്. എഴുത്തിന്റെ പിന്നാമ്പുറം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു തുഞ്ചത്തെഴുത്തച്ഛൻ, മലയാള സർവകലാശാലയിലെ സാഹിത്യരചനാ വിദ്യാലയം ഡയറക്ടറും എഴുത്തുകാരനുമായ ഡോക്ടർ അൻവർ അബ്ദുള്ള.
4: എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ആകുന്നത് എങ്ങനെ പലരെയും അലട്ടുന്ന ചോദ്യമാണ്. പലരും എഴുത്തുകാരാണെന്ന് സ്വയം കരുതി ജീവിക്കുന്നുമുണ്ട്. സോഷ്യൽ മീഡിയയും സ്വന്തം പബ്ലിഷിംഗും കിൻഡിൽ ഡയറക്ട് പബ്ലിഷിംഗും ഓഡിയോ ബുക്സും യൂട്യൂബും മറ്റും വന്നതോടെ ആർക്കും എഴുത്തുകാരാകാൻ പ്രയാസമില്ലാതായി. എങ്കിലും എഴുത്തുകാരെന്ന് സ്വയം ഭാവിക്കലല്ലാതെ, അത്തരം ആൾക്കാർ എണ്ണത്തിൽ കൂടുന്നതല്ലാതെ ഒരു ബഷീറോ, തകഴിയോ, സക്കറിയയോ, സുഗതകുമാരിയോ, സാറാ ജോസഫോ ഒക്കെ ഉണ്ടാകുന്നത് അപൂർവം. അങ്ങനെ ആഴവും ഔന്നത്യവുമുള്ള രചനകൾ നിർവഹിക്കുന്ന വലിയ എഴുത്തുകാരാകാൻ എങ്ങനെ സാധിക്കും? അത് ജന്മസിദ്ധമായ കഴിവാണോ, ദൈവികമായ വരസിദ്ധിയാണോ, പൂർവികമായ വാസനയാണോ, അലൗകികമായ അജ്ഞേയ സൗഭാഗ്യമാണോ? അങ്ങനെയൊക്കെ പലരും പറഞ്ഞ് നിങ്ങളും കേട്ടിട്ടുണ്ടാവും. എഴുത്തുകാർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലതും എഴുതിക്കഴിഞ്ഞ് പിന്നീട് ഇത് താൻ തന്നെ എഴുതിയതാണോ എന്ന് അത്ഭുതപ്പെടാറുണ്ട് എന്ന്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ചിലപ്പോഴൊക്കെ എനിക്കും അങ്ങനെ തോന്നിയിട്ടുമുണ്ട്. ചിലർ എഴുതുമ്പോൾ താൻ ദിവ്യാനുഭൂതികൾക്കും വിചിത്രാനുഭവങ്ങൾക്കും വിസ്മയബാധകൾക്കും വിധേയരാകാറുണ്ടെന്നും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നോബൽ സമ്മാനം നേടിയ നദീൻ ഗോതിമർ എന്ന എഴുത്തുകാരി എഴുത്ത് ഏകാന്തസാഗരത്തിൽ ഏകാഗിയായ തോണിക്കാരന്റെ തുഴഞ്ഞുപോക്കാണ് എന്നാണ് പറഞ്ഞത്. ഇതൊന്നും തെറ്റാണെന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ ഇതൊക്കെ തന്നെയും പലപ്പോഴും എഴുത്തുകാർ സ്വന്തം ആത്മശേഷി അതിന്റെ പൂർണതയിൽ പുറത്തു വരുന്നത് സ്വയം മനസ്സിലാക്കാതെ തെറ്റിദ്ധാരണയിൽ പെട്ടു പറയുന്നത് മാത്രമാണ്. ഹൈസ്കൂളിൽ പഠിക്കാനുള്ള ഒരു കവിതയുണ്ട്, ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. നിങ്ങളിൽ പലരും അത് പഠിച്ചിട്ടുള്ളതായിരിക്കും. പകർച്ചവ്യാധി ബാധിച്ച ഗ്രാമത്തിൽ കൂദാശാ ശുശ്രൂഷകനായി വേല ചെയ്ത് തളർന്ന ഗില്ലിഗൻ എന്ന ക്രിസ്തീയ പുരോഹിതൻ അല്പനേരം പള്ളിയിൽ വന്ന് വീണുകിടന്നുറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ താൻ വിട്ടുപോന്ന മരണാസന്നനായ മനുഷ്യന് അന്ത്യകൂദാശ നൽകാതിരുന്നതിൽ വേദനയോടെ അച്ഛൻ അവിടേക്ക് പാഞ്ഞുചെന്നു. വാതിൽ തുറന്ന സ്ത്രീ പറഞ്ഞു, അച്ഛൻ പിന്നെയും എന്തേ വന്നു? അച്ഛനൊന്നും മനസ്സിലായില്ല. സ്ത്രീ പറഞ്ഞു, അച്ഛൻ അല്പം മുൻപ് വന്ന് അന്ത്യകൂദാശ

നൽകിയല്ലോ. രോഗി സന്തുഷ്ടിയോടെ മരിച്ചു. വീണ്ടും അച്ഛൻ പാടുപെട്ട് വന്നതെന്തേ? തനിക്കു പകരം വന്ന് തനിക്കു വേണ്ടി അന്ത്യകൂദാശ ആ രോഗിക്ക് നൽകിയ ക്രിസ്തുദേവന് ഗില്ലികൻ നന്ദി അർപ്പിച്ചു. യഥാർത്ഥത്തിൽ ആരാണ് അവിടെ വന്നത്? ഗില്ലികനാണോ അതോ ക്രിസ്തുവോ? ഉറക്കത്തിൽ ഉണർന്ന ഗില്ലികൻ തന്നെയാണ് വന്ന് അന്ത്യകൂദാശ നൽകി തിരികെ പോയി കിടന്നുറങ്ങിയത്. അത് ആ പാപം ബോധമനസ്സിൽ അറിഞ്ഞില്ല എന്ന് മാത്രം. ഇതാണ് എഴുത്തിലും നടക്കുന്നത്. നല്ല എഴുത്തുകാരിലെല്ലാം ഈ അബോധം നടക്കുന്നുണ്ട്. ഒരുതരം ഭ്രമബോധം. ദസ്തേവിസ്കി എഴുതുമ്പോൾ ഭ്രാന്തിന്റെ വക്കിലാണെന്ന് തോന്നിച്ചിരുന്നു. ഖലീൽ ജിബ്രാൻ തന്റെ തലച്ചോറിലെ ശരിബോധം പോകാൻ വേണ്ടി ദിവസങ്ങളോളം ഉറക്കമിളക്കുകയും തലച്ചോറിനെ തരളമാക്കുകയും ചെയ്യുമായിരുന്നു. മാർക്വേസ് തന്റെ പ്രധാന നോവലിലെ കഥാപാത്രം ജോ സർമേദിയോ ബുവേന്തിയ മരിച്ചപ്പോൾ വാപൊത്തി കരഞ്ഞുകൊണ്ടാണ് എഴുത്താല വിട്ട് ഭാര്യയുടെ പക്കലെത്തിയത്. നമ്മുടെ ബഷീറിന് എഴുത്തും ഭ്രാന്തും ഭ്രമഭാവനകളും രണ്ടല്ലായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ നല്ല എഴുത്തുകാരാകാൻ എന്തു വേണം? അതിന് തീർച്ചയായും ധാരാളം കാര്യങ്ങൾ വേണം. എന്താണ് സാഹിത്യം? എന്തിനാണ് സാഹിത്യം? എങ്ങനെയാണ് സാഹിത്യം രൂപപ്പെടുന്നത്? ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാതെ, ചരിത്രപരമായി തന്നെ ഗ്രഹിക്കാതെ ഒരാൾക്കും നല്ല ആധുനിക രചയിതാക്കളാകാനാകില്ല. ഒന്നുമറിയാത്ത ഒരാൾ നല്ല ഒരു കൃതി രചിക്കുന്നെങ്കിൽ അതിൽ ഇതെല്ലാം സന്നിഹിതമായിരിക്കും, അയാൾ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും. എന്താണ് സാഹിത്യം? കാട്ടിൽ കഴിഞ്ഞിരുന്ന കാലം മുതൽ മനുഷ്യർ തങ്ങളുടെ ജീവിതം ആവിഷ്കരിക്കുന്നതിൽ തൽപരരായി. ഗുഹാചിത്രങ്ങളും അഗ്നിനൃത്തവും വായ്ത്താരികളും അതിന്റെ ഭാഗമാണ്. ഭാഷയും കലയും സംഗീതവും ഉൾച്ചേരുന്ന സംസ്കാര വികാസത്തിന്റെ പ്രാരംഭമാണത്. അതിൽ നിന്ന് വളർന്ന ഭാഷയുടെ ആവിഷ്കാര രൂപമാണ് സാഹിത്യമായി തീർന്നത്. ഇതിഹാസങ്ങൾ മുതൽ വലിയ കഥപറച്ചിലുകൾ തുടങ്ങുന്നു. മതങ്ങൾ കഥകളാണ് പറഞ്ഞത്. ആ കഥപറച്ചിലാണ് ആധുനിക യുഗപ്പിറവിയോടെ ആധുനിക സാഹിത്യ രൂപങ്ങളായ കവിത, ചെറുകഥ, നോവൽ, ആധുനിക നാടകം, കഥേതര സാഹിത്യം എന്നിവയൊക്കെയായി ഇന്ന് നാം കാണുന്നതും ആവിഷ്കരിക്കുന്നതും ആസ്വദിക്കുന്നതും. സാഹിത്യം പ്രാചീനമായാലും മധ്യകാലികമായാലും ആധുനികമായാലും അവയ്ക്കെല്ലാം വേണ്ട ചിലതുണ്ട്. പ്രചോദനം, പ്രതിഭ, ഭാവന, അങ്ങനെ ചിലത്. ഇവിടെ ഒരു ചോദ്യം: പ്രചോദനവും പ്രതിഭയും ഭാവനയും ഇല്ലാത്തവരായി ആരുണ്ട്? ആരും തന്നെയില്ല. എഞ്ചിനീയർക്കും ശാസ്ത്രജ്ഞനും ഡോക്ടർക്കും അധ്യാപകർക്കും ഭാവനയും പ്രചോദനവും വേണ്ടേ? തീർച്ചയായും വേണം. കറിവെക്കുന്ന വീട്ടമ്മയ്ക്കും പറമ്പ് കിളക്കുന്ന പണിക്കാരനും കുറ്റമന്വേഷിക്കുന്ന പോലീസുകാരനും തുന്നൽ ജോലി ചെയ്യുന്ന തുന്നൽക്കാരിക്കും ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർക്കും ഭാവന വേണ്ടേ? പ്രചോദനം വേണ്ടേ? പ്രേരണ വേണ്ടേ? വേണം എന്ന് ശ്രദ്ധിച്ച് നിരീക്ഷിച്ചാൽ മനസ്സിലാകും. മനുഷ്യർക്ക് മാത്രമല്ല, വിശേഷബുദ്ധിയില്ലാത്ത മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം ചലിക്കാനും ജീവിക്കാനും അതിജീവിക്കാനും പ്രതിഭയും പ്രചോദനവും ഭാവനയും വേണം. അപ്പോൾ സാഹിത്യത്തിലെ സർഗാത്മകതയ്ക്ക് വിശേഷിച്ച് ചിലതെല്ലാം വേണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? അവയെ നമുക്കൊന്ന് പരിശോധിക്കാം. സർഗാത്മക രചന എന്നാൽ എന്താണെന്ന ചോദ്യത്തിന് ആദ്യം ഉത്തരം തേടട്ടെ. സാഹിത്യ മൂലകങ്ങൾ അഥവാ ഘടകങ്ങൾ, തന്ത്രങ്ങൾ അഥവാ ഉപായങ്ങൾ, സങ്കേതങ്ങൾ എന്നിവ ഉപയോഗിച്ചും അതിൽ തന്നെ ആഖ്യാന വൈദഗ്ധ്യം, കഥാപാത്ര വികാസ സൗന്ദര്യം എന്നിവയിൽ സമർത്ഥമായി ഊന്നിയും കാവ്യകല അല്ലെങ്കിൽ സാഹിത്യകല എന്നതിന്റെ ഏതെങ്കിലും പാരമ്പര്യത്തിൽ വരുന്നതുമായ ഏതൊരു രചനയെയും സർഗാത്മക സാഹിത്യരചന എന്ന് പറയാം. നിർവചനത്തിലെ താക്കോൽ വാക്കുകളുടെ സവിശേഷമായ സങ്കീർണത കൊണ്ട് ഫീച്ചർ എഴുത്തുകളെയും മാധ്യമരചനകളെയും പത്ര റിപ്പോർട്ടുകളെയും ഇത് ഉൾക്കൊള്ളുന്നു എന്ന് തോന്നാം. അവയും സർഗാത്മക രചനകൾ തന്നെ. എന്നാൽ ഭാവനാത്മകത, പ്രമേയം, ഇതിവൃത്തഘടന, പ്രചോദനം, ദർശനം, കാലികത എന്നിവയിലെ വ്യത്യാസം അവയെ വ്യത്യസ്തമാക്കുന്നു. എഴുത്തിന്റെ സർഗാത്മക സ്വഭാവത്തിന് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ എഴുതുന്നയാൾക്ക് വേണ്ട അവശ്യം ഗുണങ്ങളെ ഇങ്ങനെ സംഗ്രഹിക്കാം: സർഗാത്മകത, പ്രചോദനം, ഭാവന, ഭാഷ, ശില്പകൌശലം, ആശയം, പ്രമേയം, പ്രമേയത്തെ ഇതിവൃത്തഘടനയാക്കി വികസിപ്പിക്കാനുള്ള പ്രാഗൽഭ്യം, തനിക്കും രചനയ്ക്കും യോജിച്ച രൂപത്തെ മനസ്സിലാക്കാനും അതിനെക്കുറിച്ചുമുള്ള സൂക്ഷ്മജ്ഞാനം, ഭാവത്തെ രൂപത്തിൽ അന്തർഭവിപ്പിക്കാനുള്ള ധാരണയും ധിഷണയും, ജീവിത വീക്ഷണം അഥവാ ദർശനം, അനുഭവജ്ഞാനം, നിരീക്ഷണ വ്യഗ്രത, അറിഞ്ഞതിനെ പുനഃസൃഷ്ടിക്കാനുള്ള അഭിവാഞ്ഛ, രചനാചേരുവകളെ ചേർത്ത് വയ്ക്കാൻ അവയെപ്പറ്റിയുള്ള സാമാന്യമായ വസ്തുനിഷ്ഠജ്ഞാനം, അനന്യവും അനുപമവുമായ സവിശേഷജ്ഞാനം, അസാധാരണവും അമാനുഷമെന്നുപോലും വിചാരിക്കാൻ പോകുന്ന വിധത്തിൽ പ്രചോദിതമായ വേളയിലെങ്കിലും ഉള്ള ഇന്ദ്രിയക്ഷമത, ഇതിനെ അതീന്ദ്രിയത്വമെന്നോ അല്പം കൂടി കടത്തി ആറാം ഇന്ദ്രിയത്വം എന്നോ വിളിച്ചോളൂ. പിന്നെ കൽപ്പനാവൈഭവം, അലങ്കാര മികവ്, സൗന്ദര്യബോധം, വൈകാരിക ചലനശേഷി, ഓർമ്മ, വൈചാരികമായ ഔന്നിത്യം, രചനാതത്വജ്ഞാനം, ഇതൊക്കെ എഴുത്തുകാർക്ക് വേണം. കുറേ അധികം കാര്യങ്ങളായി അല്ലേ? എളുപ്പത്തിൽ പറയാം, ഇവയെല്ലാം ചേർന്ന
പ്രതിഭ എന്ന സവിശേഷമായ സ്ഥിതിയും

അതിൽ ലക്ഷ്യപ്രാപ്തി വരെ തുടരാനുള്ള യജ്ഞശേഷിയും ക്ഷമയും ഉള്ള ഏതൊരാൾക്കും എഴുത്തുകാരാകാം. ഇത്രയും സമ്മേളിക്കുന്ന ഒരു ക്രിയാത്മക വ്യക്തിത്വമാണ് സത്യത്തിൽ ഒരു എഴുത്താൾ. നവവും മൂല്യവത്തുമായ എന്തിന്റെയെങ്കിലും നിർമ്മാണത്തിന് ഉതകുന്ന പ്രതിഭാസത്തെയാണ് സർഗാത്മകത എന്ന് വിശേഷിപ്പിക്കുന്നത്. സാഹിത്യം മാത്രമല്ല, ശാസ്ത്രവും സർഗാത്മകതയുടെ ഫലം തന്നെയാണ്. ക്രിയർ എന്ന ലത്തീൻ ധാതുവിൽ നിന്നാണ് പദനിഷ്പത്തി, സൃഷ്ടിക്കുക എന്നർത്ഥം. അതിന് മതേതരമായ ഒരർത്ഥവും സങ്കല്പവും ഉണ്ടാകുന്നത് ജ്ഞാനോദയത്തോടെയാണ്. അതുവരെ ദൈവികമായ ഒരു ശേഷിയായിട്ടാണ് സർഗാത്മകത പരക്കെ കണക്കാക്കപ്പെട്ടത്. ലിയനാർഡോ ഡാവിഞ്ചിയെപ്പോലുള്ള കലാകാരന്മാരുടെ സൃഷ്ടികളോടെയാണ് പുതിയൊരു വെളിച്ചത്തിൽ സർഗാത്മക ശേഷിയെ നോക്കിക്കാണാൻ ആരംഭിച്ചത്. ഇന്നത്തെ കാലത്ത് പൊതുവെ വിലയിരുത്തുന്നത് മനുഷ്യന്റെ പ്രാകൃതവും സഹജവുമായ വാസനയാൽ നിർഭരമെങ്കിലും സാംസ്കാരികമായ വർദ്ധിത ശേഷി എന്ന നിലയ്ക്കാണ്. എങ്കിലും ഓരോരുത്തരിലും സർഗശേഷി എങ്ങനെ വിഭിന്നമായിരിക്കുന്നു എന്നത് കൃത്യമായ ഉത്തരം പറയാവുന്ന ചോദ്യമല്ല. അവ്യക്തതയും സന്ദിഗ്ധതയും ബാക്കി നിൽക്കുന്നതിനാൽ ദൈവികമെന്നോ ദൈവദത്തമെന്നോ വിളിക്കാവുന്ന അല്ലെങ്കിൽ പരമ്പരാഗത സിദ്ധി എന്നോ പറയാവുന്ന ഒന്നായി ആളുകൾ അതിനെ കണക്കാക്കുന്നു. പക്ഷേ ആ സങ്കല്പങ്ങൾ പാടെ നീങ്ങിപ്പോയിട്ടില്ലെങ്കിലും അവ യുക്തിപരമായ ഉത്തരങ്ങൾ അല്ലേ അല്ല. സവിശേഷമായും സർഗാത്മകമായ ഒരു കർമ്മത്തിനായി മാനസികമായി ഉത്തിഷ്ഠമാകുന്ന പ്രക്രിയയാണ് പ്രചോദനം. വിശുദ്ധ വെളിപാടുകളെ നിരൂപിക്കാനും വിനിമയം ചെയ്യാനും ഒരാൾക്ക് അതിശേഷി നൽകുന്നതായി കരുതിപ്പോരുന്ന ദൈവികമായ സ്വാധീനം അല്ലെങ്കിൽ ക്രിയ. ഇതിൽ ദൈവികതയില്ല എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. ഒരു മനസ്സിന്റെ വൈകാരിക മനോഭാവത്തിന്റെ ഉന്നത നിലയിലുള്ള പ്രക്ഷുബ്ധ ജിജ്ഞാസാ തോന്നലാണ് അല്ലെങ്കിൽ കർമ്മമാണ് പ്രേരണ. സർഗാത്മകമായ സൃഷ്ടിയിൽ ഏർപ്പെടാൻ തോന്നലുളവാക്കുന്ന ആഴമാർന്നതും വേരുറച്ചതുമായ അഭിവാഞ്ഛ, ചുരുക്കത്തിൽ സർഗകർമ്മത്തിൽ ഏർപ്പെടാനുള്ള അദമ്യമായ അഭിലാഷം സൃഷ്ടിക്കുന്ന അനന്യമായ അനിഷേധ്യമായ പ്രേരണ. ഇതിന്റെ പ്രഭവകേന്ദ്രം ഒരു സംഭവമോ വസ്തുവോ വ്യക്തിയോ കാഴ്ചയോ ഓർമ്മയോ തോന്നലോ സ്വപ്നമോ വിശദീകരിക്കാനാകാത്ത മറ്റെന്തെങ്കിലുമോ ഒക്കെ ആയിരിക്കാം. സായന്തനത്തിൽ കടപ്പുറത്തുകൂടി നടന്നുപോയ തകഴി കേട്ട കറുത്തമ്മോ എന്ന വിദൂരമായ വിളിയാണ് പിന്നെ എന്നോ ചെമ്മീൻ എഴുതാൻ അദ്ദേഹത്തിന് പ്രചോദനമായത്. ഒരു തീവണ്ടി യാത്രയ്ക്ക് സ്റ്റേഷനിൽ എത്തിയ ടോൾസ്റ്റോയ് ഏതോ മാന്യമഹിള തീവണ്ടിക്കടിപ്പെട്ട സംഭവം കണ്ടതാണ് അന്നാ കരനിന എന്ന മഹത്തായ കൃതിക്ക് പ്രചോദനം. അദ്ദേഹം ആലോചിച്ചുപോയി, അവർ വീണതാണോ അതോ ചാടിയതോ? ചാടിയതാണെങ്കിൽ എന്തിനാവും അവരത് ചെയ്തത്? ഈ ചിന്ത ഒരാൾക്ക് വരണമെങ്കിൽ മനുഷ്യവിചാരം പോരാ, കരുണാനിർഭരമായ സഹജീവി സ്നേഹം തന്നെ വേണം. അതിൽ എല്ലാ മനുഷ്യരെയും എല്ലാ സംഭവങ്ങളെയും നിർമ്മിക്കാൻ ഭാവന വേണം, അത് പകർത്താൻ ഭാഷ വേണം, ഭംഗിയാക്കാൻ സാങ്കേതിക ശില്പ വൈദഗ്ധ്യവും വേണം. മുൻപില്ലാത്ത ആളുകളെയും വസ്തുക്കളെയും ആശയങ്ങളെയും പ്രത്യക്ഷമായ ഇന്ദ്രിയ സഹായമില്ലാതെ സൃഷ്ടിക്കാനും രൂപപ്പെടുത്തി വികസിപ്പിക്കാനുമുള്ള പ്രാപ്തിയുടെ പേരാണ് ഭാവന. വാസ്തവത്തിൽ ഇല്ലാത്തതും എന്നാൽ സങ്കല്പത്തിലൂടെ രൂപം കൊടുക്കുന്നതുമായത് അല്ലെങ്കിൽ സങ്കല്പശേഷിയെന്ന് ഇതിനെ ചുരുക്കി പറയാം. ആശയവിനിമയത്തിനായി മനുഷ്യർ ഉപയോഗിക്കുന്ന വ്യവഹാര മാധ്യമമാണ് ഭാഷ. സാഹിത്യപരമായ വിനിമയത്തിനായി സവിശേഷമായ ഭാഷ ഉപയോഗിക്കുന്നു എന്നു മാത്രം. പ്രാദേശികവും വ്യക്തിപരവും വിഷയപരവുമായ താൽപര്യങ്ങൾ അതിൽ കലർന്നിരിക്കും. ഒപ്പം എഴുതുന്നയാളിന്റെ ഭാഷാജ്ഞാനം, പദസമ്പത്ത്, പദവിനിയോഗ ചാതുര്യം എന്നിവയും അയാളുടെ സർഗാത്മക കൌശലങ്ങളും ചേർന്നാണ് അയാളുടെ ഭാഷയെ നിർമ്മിക്കുന്നത്. സാഹിത്യരൂപത്തിന്റെ പ്രത്യേകതകളും ഭാഷയെ സൃഷ്ടിക്കുന്നതിന് കാരണമാകും. ശില്പം എന്ന് പറയുന്നത് രചനയുടെ സവിശേഷമായ രൂപസൗകുമാര്യമാണ്. പ്രമേയത്തിനും ഇതിവൃത്തത്തിനും ദർശനത്തിനും പ്രാപ്യത കൈവരിക്കാൻ പോകുന്ന വിധത്തിൽ രൂപത്തിൽ നടത്തുന്ന ഇടപെടലും പരീക്ഷണവും ശില്പത്തെ ലക്ഷ്യവേദിയും പുതുതുമാക്കുന്നു. ഇതിഹാസം, നോവൽ, നാടകം പോലെയുള്ള രൂപശില്പങ്ങളുണ്ട്. നോവൽ, കഥ, കവിത പോലെയുള്ള ജനുസ്ശില്പങ്ങളുണ്ട്. മഹാകാവ്യം, ഖണ്ഡകാവ്യം, ഭാവഗീതം പോലുള്ള ഉപജനുസ്ശില്പങ്ങളുണ്ട്. പാരഡി, കോമഡി, ട്രാജഡി പോലുള്ള ഭാവശില്പങ്ങളുണ്ട്. പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ശില്പം രൂപപ്പെടുന്നത്. ശില്പത്തിന്റെ ഉത്തമമായ നിർമ്മാണം സാധ്യമായാൽ അത് പണിക്കുറ തീർന്ന സൃഷ്ടിയാകും. അതിൽ നിന്ന് ഒരു വാക്കോ വാക്യമോ ഒരു കഥാപാത്രമോ കഥാസന്ദർഭമോ കഥാഗുപ്തിയോ സംഭവമോ മാത്രം നീക്കിയാൽ പോലും കലാസൃഷ്ടി തകരുന്ന വിധത്തിൽ കുറവും കൂടുതലുമില്ലാത്ത സമ്പൂർണ്ണ സൃഷ്ടിയായി ഒന്ന് തീരുന്നത് അതിന്റെ ശില്പസമഗ്രത കൊണ്ടാണ്. ഒരു ലഘുഘടകത്തിന് സ്ഥാനമാറ്റം സംഭവിച്ചാൽ ശില്പം തകരും. സാമാന്യഗതിയിൽ ഓരോ എഴുത്തുകാർ തങ്ങളുടെ രചനയിൽ കഥ പറയുവാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളുടെ ആകെത്തുകയെ ശില്പം എന്ന് പറയാം. ഇത്രയും കേട്ടതിന്റെ ഫലശ്രുതിയായി നമുക്ക് ഒരു കഥ എഴുതാൻ ശ്രമിച്ചാലോ? അല്ല, ഒരുപാട് കഥകൾ. ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഓരോ കഥ എഴുതാൻ ശ്രമിക്കാം. വലിയ ഒരു സാഹിത്യ രചന അധ്യാപകന്റെ പരീക്ഷണമാണിത്. ഫ്ലാറ്റ് ടയർ എക്സർസൈസ് എന്നാണ് അതിന്റെ പേര്. നമുക്ക് ശ്രമിക്കാം. ഇത്രയുമേ ഉള്ളൂ, ഞാനൊരു കഥയുടെ തുടക്കം പറയാം, ബാക്കി നിങ്ങൾ എഴുതണം. ഇതാ തുടക്കം. അവർ രണ്ടാളും ആ കാറിൽ അതിവേഗം പായുകയായിരുന്നു.

0: അങ്ങനെയാണ് കാറിന്റെ ടയറുകളിലൊന്ന് വെടിപൊട്ടും പോലെ പൊട്ടിയത്. വണ്ടി ഒരോരത്തേക്ക് ചാഞ്ഞു നിരങ്ങി നിന്നു. അവർ അങ്കലാപ്പോടെ പരസ്പരം നോക്കി. ഇതാണ് തുടക്കം. ഇനി ബാക്കി നിങ്ങൾ ഓരോരുത്തരും എഴുതിക്കോളൂ. നിൽക്കണേ, തിടുക്കപ്പെട്ട് എഴുതാൻ തുടങ്ങിയവരോട് ഒരു ചോദ്യം. നിങ്ങൾ എന്താണ് തിടുക്കപ്പെട്ട് എഴുതാൻ പോകുന്നത്? അതെ, എന്താണ് എഴുതാൻ പോകുന്നത് എന്ന് ഒരു നിമിഷനേരം ആലോചിച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്തേണ്ടി വരും. ആ ഉത്തരങ്ങൾ പൂരിപ്പിച്ച് പൂരിപ്പിച്ച് ചെന്നാൽ നിങ്ങൾക്കൊരു കഥ കിട്ടും, ഒരു പുതിയ കഥ. എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ? ഒന്നാമത്, ആരൊക്കെയാണ് ആ രണ്ടുപേർ? ഭാര്യയും ഭർത്താവുമാണോ? കാമുകനും കാമുകിയുമാണോ? അച്ഛനും മകളുമാണോ? സഹോദരനും സഹോദരിയുമാണോ? കൂട്ടുകാരാണോ? ശത്രുക്കളാണോ? വെറും രണ്ടേ രണ്ടു പേർ. അവർ ആരൊക്കെ ആയിരിക്കാം എന്നുള്ളതിന് അനന്ത സാധ്യതകളാണുള്ളത്. ഇനി അടുത്തത്, അവർ എന്തിനാണ് പാഞ്ഞു പോകുന്നത്? ആ ദമ്പതികളിൽ ഒരാളുടെ അച്ഛൻ മരണാസന്നനായി കിടക്കുകയാണോ? അതോ ആ കാമുകി കാമുകരുടെ പിന്നാലെ മാതാപിതാക്കൾ പാഞ്ഞു വരികയാണോ? അതോ ആ മിത്രങ്ങൾ തങ്ങളുടെ മറ്റൊരു മിത്രത്തെ മരണവക്രത്തിൽ നിന്ന് രക്ഷിക്കാൻ പോവുകയാണോ? അതോ ആ സഹോദരൻ സഹോദരിയെ എൻട്രൻസ് എക്സാം സെന്ററിലേക്ക് എത്തിക്കാൻ കുതിക്കുകയാണോ? ഇതിൽ ആദ്യത്തെ ചോദ്യം നമുക്കെടുക്കാം. ആ ദമ്പതികളിൽ ഒരാളുടെ അച്ഛൻ മരണാസന്നനായി കിടക്കുകയാണോ? എങ്കിൽ അദ്ദേഹം മരിക്കും മുൻപത്തി മാപ്പ് പറഞ്ഞ് കരയാനുണ്ടോ അവർക്ക്? അതോ പിതൃസ്വത്തുക്കൾ മറ്റാരെങ്കിലും തട്ടിയെടുക്കും മുൻപ് സ്വന്തമാക്കാനാണോ ആ പാച്ചിൽ? എത്രയോ ഉപചോദ്യങ്ങൾ ഓരോ ചോദ്യത്തിൽ നിന്നും ഉയരുന്നു. ഓരോ തുള്ളിച്ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു എന്ന് പാട്ടിൽ പറയും പോലെ. ഓരോ ചോദ്യവും അതിന്റെ ഉത്തരവും മാറുന്നതിനനുസരിച്ച് രചന മാറുകയാണ്. വീണ്ടും ഒടുവിലത്തെ ചോദ്യം, ഇനി അവർ എന്ത് ചെയ്യും? അതെ, രണ്ടുപേർ ഒരു കാറിൽ പാഞ്ഞു പോവുകയും അപ്പോൾ കാറിന്റെ ടയർ പഞ്ചറാകുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ഇതിൽ നിന്ന് അനന്തരചനകൾ സാധ്യമാണ്. ഇനി ആലോചിച്ചു തുടങ്ങൂ. ആരാണ് ആ രണ്ടുപേർ? എല്ലാ ആലോചനകളുടെയും കൂട്ടിയിണക്കലിനൊടുവിൽ എഴുതി തുടങ്ങൂ. അവർ രണ്ടാളും കാറിൽ അതിവേഗം പായുകയായിരുന്നു. പൊടുന്നനെ കാറിന്റെ ഒരു ടയർ പഞ്ചറായി.
1: എഴുത്തിന്റെ പിന്നാമ്പുറം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ സാഹിത്യരചനാ വിദ്യാലയം ഡയറക്ടറും എഴുത്തുകാരനുമായ ഡോക്ടർ അൻവർ അബ്ദുള്ള.
2: ആകാശവാണി തുഷാർ മുരളീകൃഷ്ണ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. വയലിൻ എ എൽ മഞ്ജുള രാജേഷ്, മൃദംഗം മങ്ങാട് കെ ബി ജഗദീന്ദ്രൻ, ഗഞ്ചിറ വി ശങ്കരസുബ്രഹ്മണി. ശ്രീ മഹാഗണപതിം എന്നാരംഭിക്കുന്ന അഠാണരാഗത്തിലുള്ള കൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. ആദിതാളം ജയചാമരാജേന്ദ്ര ഒടയാർ രചിച്ചത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തുഷാർ മുരളീകൃഷ്ണ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മങ്ങാട് കെ ബി ജഗദീന്ദ്രൻ മൃദംഗം, വി ശങ്കരസുബ്രഹ്മണി ഗഞ്ചിറ. അടുത്തതായി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച കരികളഭമുഖം എന്നാരംഭിക്കുന്ന സാവേരി രാഗത്തിലുള്ള കൃതി രൂപകതാളം.

കച്ചേരിയിൽ അവസാനമായി തിലങ്ക് രാഗത്തിൽ അഗസ്ത്യർ രചിച്ച കൃതി പ്രഭോ ഗണപതി എന്നാരംഭിക്കുന്നു ആദിതാളം.

തുഷാർ മുരളീകൃഷ്ണ അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. വയലിൻ എ എൽ മഞ്ജുല രാജേഷ്, മൃദംഗം മങ്ങാട് കെ ബി ജഗദീന്ദ്രൻ, ഗഞ്ചിറ വി ശങ്കര സുബ്രഹ്മണ്യൻ.

നാളെ രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ ബാലാമണി അമ്മ എഴുതിയ മഹാബലി എന്ന കവിത കേൾക്കാം. ആലാപനം സി കെ തന്നൽ. ആറ് 30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ 7 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. പ്രശസ്ത പിന്നണി ഗായിക ലതികയുമായുള്ള അഭിമുഖം അവസാന ഭാഗം.

അത് ധാര 60-ലേറെ വർഷങ്ങളായി ഭാരതീയ സംഗീതത്തിന് നൽകിയത് ഭക്തിയുടെയും ശാസ്ത്രീയതയുടെയും ഊടും പാവും കൊണ്ട് നെയ്തെടുത്ത വിശുദ്ധ വസ്ത്രങ്ങളാണെന്ന് സംഗീത ചരിത്രം രേഖപ്പെടുത്തുന്നു. മധുരൈ ഷൺമുഖവടിവു സുബ്ബലക്ഷ്മി എന്ന MS സുബ്ബലക്ഷ്മിയുടെ സംഗീത ജീവിതം ചലച്ചിത്രരംഗത്തെയും തൊട്ടനുഗ്രഹിച്ച് സമ്പന്നമാക്കിയിട്ടുള്ള വസ്തുത പലർക്കും അറിയാത്ത ഒന്നാണ്. 1930-കളുടെ അന്ത്യഘട്ടത്തിലും 40-കളുടെ ആദ്യഘട്ടങ്ങളിലും തമിഴ് സിനിമയുടെ വെള്ളിത്തിരകളിൽ സുബ്ബലക്ഷ്മി ഒരേ സമയം നായികയായും ഗായികയായും നിറഞ്ഞു നിന്നിരുന്നുവെന്ന കാര്യം പുതുതലമുറ അറിയുന്നുണ്ടാവില്ല. കാറ്റിലൂടെ ഒഴുകിയെത്തുന്ന കൃഷ്ണന്റെ വേണുഗീതത്തെ സ്തുതിച്ചു പാടുന്ന ഈ ഗാനത്തിന് അനശ്വരത്വം പ്രദാനം ചെയ്യുന്നത് MS സുബ്ബലക്ഷ്മിയുടെ ആലാപനവും അഭിനയ ആവിഷ്കാരവും തന്നെ. ചിത്രം മീര, വർഷം 1940.

അർത്ഥസമ്പുഷ്ടിയാലും ഭാവാത്മകമായ ആലാപനത്താലും സർവശ്രേഷ്ഠമായ ഗാനം എന്ന് സംഗീത നിരൂപകരാൽ വാഴ്ത്തപ്പെട്ട ഗാനം.

ആധ്യാത്മിക സംഗീതത്തിന് വേണ്ടി ഏതാണ്ട് പൂർണമായും ഉഴിഞ്ഞുവെക്കപ്പെട്ട ഒരു ജീവിതത്തിന് ക്ഷേത്രാന്തരീക്ഷത്തിൽ തന്നെയാണ് തുടക്കം. മധുര മീനാക്ഷി ക്ഷേത്ര പരിസരത്തുള്ള ഹനുമന്തരായൻ കോവിൽ തെരുവിൽ വീണാ വിദുഷി ഷൺമുഖ വടിവിന്റെ മകളായി 1916 സെപ്റ്റംബർ 16 ജനനം. വക്കീലായ മധുരൈ സുബ്രഹ്മണ്യ അയ്യർ അച്ഛൻ. അമ്മ ഷൺമുഖ വടിവ് സുബ്ബലക്ഷ്മി അറിയപ്പെടുന്ന വീണാവിദുഷിയും സംഗീതജ്ഞയുമായിരുന്നു.

വീണ ഷൺമുഖ വടിവ് എന്ന പേരിൽ പ്രശസ്തയായ അവർ HMV ഗ്രാമഫോൺ കമ്പനിയിലെ കലാകാരിയായിരുന്നു. HMVക്ക് വേണ്ടി വീണ ഷൺമുഖ വടിവ് പാടിയ ഈ ഗാനം 1920കളിലായിരിക്കണം ശബ്ദലേഖനം ചെയ്യപ്പെട്ടത്. അമ്മയിൽ നിന്ന് സംഗീതത്തിലെ ബാലപാഠങ്ങൾ പഠിച്ച MS സുബ്ബലക്ഷ്മി പിന്നീട് മധുരൈ ശ്രീനിവാസ അയ്യങ്കാരെ പോലുള്ള പ്രഗത്ഭമതികളിൽ നിന്ന് സംഗീതത്തിന്റെ അഗാധതകളും അപാരതകളും പഠിച്ചെടുത്തു. വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും കുഞ്ചമ്മയായിരുന്നു ആ ബാലിക. 1926 ആദ്യ ഗ്രാമഫോൺ റെക്കോർഡ് പുറത്തിറങ്ങി.

അപ്പോൾ കുഞ്ചമ്മ എന്ന എം എസ് സുബ്ബലക്ഷ്മിക്ക് വയസ്സ് 10. ചെഞ്ചുരുട്ടി രാഗത്തിൽ 10 വയസ്സുകാരി എം എസ് സുബ്ബലക്ഷ്മി പാടിയ ഈ മുരുകഭക്തിഗാനം വരാനിരിക്കുന്ന ഒരു സംഗീത ജീവിതത്തിന്റെ ഗംഭീരമായ വരവറിയിച്ചു. എം എസ് സുബ്ബലക്ഷ്മി എന്ന കുഞ്ചമ്മ പിന്നീട് എം എസ് എന്ന ചുരുക്കെഴുത്തിലേക്ക് വളരുന്നതാണ് സംഗീത ലോകം കണ്ടത്.

സംഗീതാസ്വാദക സമൂഹത്തിന് പുറമെ പൊതുസമൂഹത്തിന്റെയും ബഹുമാനവും അംഗീകാരവും നേടി. പിന്നീട് ഈ സംഗീത ജീവിതം നാദോപാസനയുടെ മറുപേരായി മാറി. രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ഉൾപ്പെടെ രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും നിരവധി പുരസ്കാരങ്ങൾ, വെങ്കടേശ്വര സുപ്രഭാതം പോലുള്ള ആലാപനങ്ങളിലൂടെ, നിരവധി ഭജനകളിലൂടെ വിപുലമായ ജനകീയ അംഗീകാരവും അവർ നേടിയെടുത്തു. അംഗീകാരങ്ങൾ നേടിയെടുത്തു എന്ന് പറയുന്നത് പോലും ശരിയാവില്ല. അംഗീകാരങ്ങൾ അവരെ തേടിയെത്തി ധന്യത നേടുകയായിരുന്നു. കിട്ടിയ എല്ലാ പുരസ്കാരങ്ങളെക്കാളുമൊക്കെ MSഉം സഹൃദയരും രാജ്യവും വിലമതിക്കുന്നത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഒരു അഭിപ്രായ പ്രകടനത്തെയാണ്. സന്ദർഭം ഇങ്ങനെ: 1947 സെപ്റ്റംബറിൽ മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മീരാഭജനുകൾ പ്രക്ഷേപണം ചെയ്യുന്നതിന് ആകാശവാണി തീരുമാനിക്കുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബാപ്പുജി MS സുബ്ബലക്ഷ്മിയുടെ പേരാണ് നിർദ്ദേശിച്ചത്. ഹരിതുമഹരോ എന്ന മീരാഭജനാണ് പാടേണ്ടിയിരുന്നത്. എന്നാൽ സുബ്ബലക്ഷ്മിക്ക് ആ ഭജന്റെ ഈണം അത്ര പരിചിതമായിരുന്നില്ല. ഈ വിവരം ഗാന്ധിജിയെ അറിയിച്ചപ്പോൾ ഗാന്ധിജി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: ഈ ഭജൻ മറ്റു ഗായകർ പാടിക്കേൾക്കുന്നതിലും എനിക്കിഷ്ടം. സുബ്ബലക്ഷ്മി ഇത് പറഞ്ഞു കേൾക്കുന്നതാണ്.

1953 എം എസിന്റെ സംഗീത കച്ചേരി കേട്ടുകഴിഞ്ഞ് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആ ഗായികയോടായി ഇങ്ങനെ പറഞ്ഞു, ഞാൻ വെറുമൊരു പ്രധാനമന്ത്രി മാത്രം, ഭവതിയാകട്ടെ സംഗീത സാമ്രാജ്യത്തിലെ

ലാളിത്യവും മാധുര്യവുമാണ് ആ ആലാപന ശൈലിയുടെ മുഖമുദ്ര. ശാസ്ത്രീയ സംഗീതത്തിന്റെ ജടിലതകളിൽ അഭിരമിക്കാതെ ആത്മാവിന്റെ അത്യഗാധങ്ങളിൽ നിന്ന് വരുന്ന സംഗീതത്തെ ഉപാസിക്കുന്ന MS സിനിമയുടെ ചരിത്രത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ചിലതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. കേവലം 4-5 ചിത്രങ്ങളിലാണ് സുബ്ബലക്ഷ്മി പാടി അഭിനയിച്ചിരുന്നത്. എന്നാൽ എന്ത്, സൗമ്യവും ലളിതവുമായ അഭിനയം കൊണ്ടും മധുരമായ ആലാപനം കൊണ്ടും MS ചരിത്ര പുസ്തകങ്ങളിൽ ഇടം കണ്ടെത്തി.

സുബ്ബലക്ഷ്മിയുടെ ചലച്ചിത്ര രംഗപ്രവേശം തികച്ചും യാദൃശ്ചികമായിരുന്നു. കുംഭകോണത്തെ മഹാമഹം എക്സിബിഷനിൽ സുബ്ബലക്ഷ്മിയുടെ കച്ചേരി കേൾക്കാനിടയായ ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായിരുന്ന കെ സുബ്രഹ്മണ്യമാണ് സുബ്ബലക്ഷ്മിയെ സിനിമാ ലോകത്തേക്ക് ആനയിച്ചത്. പിന്നണി ഗാന സമ്പ്രദായം പ്രചാരത്തിലായിരുന്നില്ല, അതിനാൽ പാട്ടുകാർ തന്നെ ചിത്രങ്ങളിൽ അഭിനയിക്കേണ്ടിയിരുന്നു. മുൻഷി പ്രേംചന്ദിന്റെ നോവലിനെ ആസ്പദമാക്കി സുബ്രഹ്മണ്യം നിർമ്മിച്ച സേവാ സദനം എന്ന ചിത്രത്തിൽ നായിക സുമതിയുടെ വേഷത്തിൽ സുബ്ബലക്ഷ്മി വെള്ളിത്തിരയിലെത്തി. പിന്നണി ഗായിക വാണി ജയറാമിന്റെ ഭർത്താവിന്റെ മുത്തച്ഛൻ എസ് ജി നടേശയ്യരായിരുന്നു ചിത്രത്തിലെ നായകൻ. 1938 മെയ് മാസം പ്രദർശനത്തിനെത്തിയ സേവാസദനം സുബ്ബലക്ഷ്മി പാടിയ ഗാനങ്ങളുടെ മേന്മകൊണ്ടുതന്നെ ഏറെ പ്രശസ്തി നേടി. പാപനാശം ശിവനാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്.

സംഗീതത്തിന് വലിയ സാധ്യതകൾ ഇല്ലാതിരുന്ന ഒരു സാമൂഹ്യ വിഷയമായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം. എന്നിട്ടും ആ ചിത്രം എം എസ് സുബ്ബലക്ഷ്മിയെ പോലുള്ള സംഗീത പ്രതിഭകളുടെ സാന്നിധ്യത്താൽ സംഗീത സാന്ദ്രമായി മാറി. ഹിന്ദോള രാഗത്തിലുള്ള മാ രമണൻ എന്ന ഗാനം വളരെ ജനപ്രീതി നേടി.

0: 1940 പ്രസിദ്ധ ജേർണലിസ്റ്റും സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായിരുന്ന ടി സദാശിവവുമായി സുബ്ബലക്ഷ്മിയുടെ വിവാഹം നടന്നു. MSന്റെ പ്രശസ്തിയിലേക്കുള്ള പ്രയാണത്തിന് ചുക്കാൻ പിടിച്ചത് ടി സദാശിവമായിരുന്നു. ചന്ദ്രപ്രഭ സിനി ടോൺ എന്ന ബാനറിൽ 1940 സദാശിവം സുബ്ബലക്ഷ്മിയെ നായികയാക്കി കാളിദാസന്റെ അനശ്വര കാവ്യമായ ശാകുന്തളത്തെ ശകുന്തളൈ എന്ന പേരിൽ തമിഴ് സിനിമയാക്കി. MS ആയിരുന്നു ശകുന്തള. ദുഷ്യന്തനായി അഭിനയിച്ചതാകട്ടെ, പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ GN ബാലസുബ്രഹ്മണ്യം എന്ന GNB ഗാനങ്ങളോടൊപ്പം സുബ്ബലക്ഷ്മിയുടെ അഭിനയവും ഏറെ പ്രശംസിക്കപ്പെട്ടു.
1: അവർ ഒരു നാളേക്ക് കാട്ടുക്ക് വേട്ടയാട വന്ന
2: അങ്ങ ഒരു പെണ്ണ പാതാറാക്കോ
1: ഇരു അവസരപ്പെടാതെ എന്നെ അല്ല
2: കണ്ണ ഏതോ ഉണ്ടെടുത്തു
1: പാർക്കലാം നഗരന്റെ പിടിതാ വീണ്ടിരിക്കാവിടെ ഇരിക്കെ
2: കൊഞ്ചം തേവല.

MS പാടിയ ഗാനങ്ങളെല്ലാം തന്നെ ജനപ്രീതി നേടി. കർണാടക സംഗീതത്തെ ചലച്ചിത്രങ്ങളിൽ എങ്ങനെ സമഞ്ജസമായി സമന്വയിപ്പിക്കാമെന്നതിന് ഉദാഹരണങ്ങളായി ശകുന്തളയിലെ MS പാടി.

0: ചിത്രത്തിലെ ദർബാർ രംഗത്തിലുള്ള എം എസിന്റെ അഭിനയം വളരെ പ്രശംസ നേടി.
1: തങ്ങളുടെ മയക്കം കൊണ്ടും എന്നെയും മാനത്തെയും തങ്ങൾക്ക് അർപ്പണം ചെയ്തേ. ഗാന്ധർവമനം ശാസ്ത്രസമ്മതമാണ് എന്ന് താങ്കൾ ചൊല്ലീകൾ അതിൽ നമ്പിനേ. അന്ന് എന്നെ തങ്ങൾ ധർമ്മപത്തിനെ എന്ന് വായാറ അടിച്ചീർകൾ. അതേ വായാ എപ്പച്ചാരി എന്ന് കൂടെ കേൾക്ക നേരുന്നത്.
0: അമേരിക്കക്കാരനായ എല്ലിസ് ആർ ഡങ്കനാണ് ശകുന്തള സംവിധാനം ചെയ്തത്. പാപനാശം ശിവന്റെ സംഗീതം ചിത്രത്തിന് മികവേകി. ചിത്രത്തിലെ അപ്രധാന കഥാപാത്രങ്ങളെ പോലും അവതരിപ്പിച്ചത് പ്രഗത്ഭരായ കലാകാരന്മാരായിരുന്നു. കണ്ണുമഹർഷിയായി ഷിർക്കുളത്തൂർ ശ്യാമ, ഗൗതമിയായി ഗോൾഡൻ ശാരദാംബാൾ, മേനകയായി കെ താവുമണിദേവി, മുക്കുവനായി എൻ എസ് കൃഷ്ണൻ, കാളവണ്ടിക്കാരനായി ദക്ഷിണേന്ത്യൻ സൈഗാൾ എന്നറിയപ്പെട്ടിരുന്ന പി ജി വെങ്കിടേശൻ, വിദൂഷകനായി കെ ശാരംഗപാണി, അങ്ങനെ പോകുന്നു താരനിര. ഇന്ത്യൻ സിനിമയിലെ വലിയൊരു ക്ലാസിക്കായി ഏവരും അംഗീകരിച്ച ചിത്രമാണ് ശകുന്തള.

1938 സേവാസദനത്തിനും 1940 ശകുന്തലയ്ക്കും ശേഷം എം എസ് സുബ്ബലക്ഷ്മിയുടെ മൂന്നാമത്തെ സിനിമ 1941 ഒക്ടോബറിലാണ് റിലീസാകുന്നത്. ചിത്രം സാവിത്രി. ഇന്ത്യൻ ഭാഷകളിലെല്ലാം ചലച്ചിത്രമാക്കപ്പെട്ട സത്യവാൻ സാവിത്രി പരിണയകഥയുടെ ആവിഷ്കാരമായിരുന്നു ഈ സിനിമ. എന്നാൽ ഈ സിനിമയിൽ നായികയായ സാവിത്രിയുടെ വേഷമായിരുന്നില്ല എം എസിന്. നാരദനായി പുരുഷവേഷത്തിലാണ് ഈ ചിത്രത്തിൽ എം എസ് പ്രത്യക്ഷപ്പെടുന്നത്. എം എസിന്റെ ആലാപന സിദ്ധികൾ അതിവിദഗ്ധമായി ചൂഷണം ചെയ്യാൻ സംഗീതത്തെ ഉപാസിക്കുന്ന നാരദനെ പോലെ സാധ്യതയുള്ള മറ്റൊരു കഥാപാത്രത്തെ സിനിമയിൽ ഉൾപ്പെടുത്തുവാനാകുമായിരുന്നില്ല.

നാരദ മുനിയുടെ വേഷത്തിൽ എം എസ് പാടി അഭിനയിച്ച അതല്ലെങ്കിൽ അഭിനയിച്ചു പാടിയ സാവിത്രിയിലെ ഗാനങ്ങൾ ഉദ്ദേശിച്ച ഫലം തന്നെ ചെയ്തു. എം രാജഗോപാല ശർമ്മ ഈണം നൽകിയ ഗാനങ്ങളൊക്കെയും ജനപ്രിയത നേടി. എന്നാൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് സദാശിവ ബ്രഹ്മേന്ദ്രരുടെ ഈ രചനയാണ്. മറ്റൊരു ഗാനം

കച്ചേരികളിൽ പാടുക പതിവായിരുന്നു. ശാസ്ത്രീയ സംഗീത കച്ചേരികളിൽ സിനിമാ ഗാനങ്ങൾ പാടുക എന്നത് കൊടിയ അപരാധമായി കരുതി വന്ന കാലത്താണ് ഡി കെ ജയരാമന്റെ ഈ കലാപം എന്നോർക്കണം. എന്നാൽ എം എസിന്റെ ഭീം പലാസി രാഗത്തിലുള്ള ഈ അനശ്വര ഗാനത്തിന്റെ പുനരാവിഷ്കാരത്തിലൂടെ ഡി കെ ജയരാമൻ തന്റെ പ്രിയ ഗാനത്തോടുള്ള പ്രതിപത്തി നിരന്തരം പ്രഖ്യാപിക്കുകയായിരുന്നു.

0: സാവിത്രി ശ്രദ്ധേയമായതിൽ എം എസിന്റെ സംഗീതവും സാന്നിധ്യവും വഹിച്ച പങ്ക് വലുതാണ്. മറ്റൊരു പ്രവണതയ്ക്കും എം എസ് സാവിത്രിയിലെ നാരദവേഷത്തിലൂടെ തുടക്കം കുറിച്ചു. വെള്ളിത്തിരയിൽ നാരദവേഷം കെട്ടി പാടി അഭിനയിച്ച ആദ്യ വനിത എം എസ് സുബ്ബലക്ഷ്മിയാണ്. എം എസിന്റെ നാരദവേഷം ഹിറ്റായതിനെ തുടർന്ന് നിരവധി ഗായിക താരങ്ങൾ നാരദവേഷത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. മിക്ക പുരാണ ചിത്രങ്ങളിലും മുഖ്യ കഥാപാത്രമായ നാരദമുനിയായി പിന്നീട് ഒട്ടേറെ ഗായികമാർ വേഷവും ശബ്ദവും പകർന്നു. എൻ സി വസന്തഗോകുലം, ജീവരത്നം, എം എസ് വിജയാൾ, പി എ പെരിയനായകി, അങ്ങനെ ഒത്തിരി പേർ. എന്നാൽ സാവിത്രിയിലെ നാരദൻ, എം എസ് വേഷം പകർന്ന നാരദൻ, എല്ലാറ്റിനും മീതെ ഉയർന്നു നിൽക്കുന്നു ഇപ്പോഴും. അതിനു മുൻപ് സിനിമയിൽ സ്ത്രീകൾ പുരുഷവേഷം അണിഞ്ഞിട്ടില്ല എന്നല്ല. ഭക്തകുചേലയിൽ എസ് ഡി സുബ്ബലക്ഷ്മി ശ്രീകൃഷ്ണനായും നന്ദനാറിൽ കെ ബി സുന്ദരാംബാൾ നന്ദനാറായും അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ സംഗീതത്തിന് സാധ്യതകളുള്ള പുരാണ കഥാപാത്രമായി നാരദനെ കണ്ടെത്തുകയും നാരദന്റെ വേഷത്തിൽ ഗായികമാരെ അഭിനയിപ്പിക്കുകയും ചെയ്യുന്ന ട്രെൻഡിന് തുടക്കം കുറിച്ചത് സാവിത്രിയുടെ അണിയറ പ്രവർത്തകരാണ് എന്ന് പറയാം. എം എസ് സുബ്ബലക്ഷ്മിയുടെ നാലാമത് ചിത്രത്തിന് ഒട്ടേറെ സവിശേഷതകളുണ്ട്. ആത്മീയ നിർവൃതിക്കുള്ള ഉപാധിയായി സംഗീതത്തെ ഉപാസിക്കുന്ന ഒരു പുരാണ കഥാപാത്രത്തെ വെള്ളിത്തിരയിൽ അതേ മാനസിക ഭാവങ്ങളുള്ള ഒരു ഗായിക ആവിഷ്കരിക്കുമ്പോഴുണ്ടാകുന്ന ആത്മലയം എന്തെന്ന് ആ സിനിമയിലൂടെ പ്രേക്ഷകർ അനുഭവിച്ചറിഞ്ഞു. 1945 പുറത്തിറങ്ങിയ ആ ചിത്രത്തിന്റെ പേര് മീര. ഭക്തിയുടെയും ആത്മസമർപ്പണത്തിന്റെയും ഇന്ത്യൻ പ്രരൂപമായി മാറിയ ഭക്തമീരയുടെ ജീവിതകഥയുടെ ചലച്ചിത്ര രൂപമായിരുന്നു മീര. ചന്ദ്രപ്രഭ സിനിടോൺ നിർമ്മിച്ച ഈ ചിത്രത്തിന്റെയും സംവിധായകൻ LSR ഡങ്കനായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായി മീര വിലയിരുത്തപ്പെടുന്നു. എം എസിന്റെ വളർത്തുപുത്രിയായ എം എസിന്റെ കൂടെ കച്ചേരികളിൽ പാടിയിരുന്ന രാധാ വിശ്വനാഥനാണ് മീരയുടെ ബാല്യകാലത്തെ അവതരിപ്പിച്ചത്.
1: என்ன உளறுகிறாய்? ரொம்ப அழகுதான் போ. கிரிதர கோபாலியாவது கல்யாணம் செய்து கொள்ளவாவது?
2: நான் கிரிதர கோபால் தான் கல்யாணம் செய்து கொள்வேன்.
1: வேண்டாம் கண்ணே, நீ அழ வேண்டாம். இன்னைக்கு நல்ல முகூர்த்த நாள். இப்பொழுதே போய் உன் கிரிதரம் கழுத்திலேயே மாலையை போட்டுடு.
2: பட்சணம் பாயசம் எல்லாம் பண்ணி வைக்கிறியா?

എം എസിന്റെ രൂപ സൗകുമാരും വളരെ ഭംഗിയായി ഫോട്ടോഗ്രാഫർ ജിതിൻ ബാനർജിയും സംവിധായകൻ എല്ലിസാർ ഡങ്കനും ചേർന്ന് അഭ്രപാളികളിലാക്കി. സൂം ലെൻസ് പോലുള്ള സാങ്കേതിക സൌകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന അക്കാലത്ത് ചിത്രീകരിച്ച മീരയുടെ ദൃശ്യ സൗന്ദര്യം പലരിലും അത്ഭുതമുളവാക്കിയിട്ടുണ്ട്.

പ്രസിദ്ധ നർത്തകിയും ആർ കെ ലക്ഷ്മണിന്റെ പത്നിയുമായ കമല ലക്ഷ്മൺ അന്ന് ബേബി കമല ശ്രീകൃഷ്ണന്റെ വേഷത്തിൽ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു. താരപ്രമുഖർക്കിടയിൽ എം എസിന്റെ മീര ഒരു ധ്രുവ നക്ഷത്രം പോലെ തിളങ്ങി. കൽക്കി കൃഷ്ണമൂർത്തി രചിച്ച ഈ ഗാനം എം എസിന്റെ ആലാപനത്താൽ അമൃതവർഷമായി ചൊരിഞ്ഞു. സിന്ധു ഭൈരവീരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം ഇന്ത്യൻ ചലച്ചിത്രഗാന ശാഖയിലെ ഏറ്റവും അമൂല്യമായ ഗാനമായി പലരും വിലയിരുത്തുന്നു. എസ് വി വെങ്കിട്ടരാമനാണ് മീരയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത്. എന്താണ് എം എസ് സുബ്ബലക്ഷ്മിയുടെ ഹ്രസ്വമായ അഭിനയ ജീവിതത്തിന്റെ ബാക്കിപത്രം? സാഫല്യം. എം എസ് അഭിനയിച്ച പല ചിത്രങ്ങളുടെയും കഥ പല കാലഘട്ടങ്ങളിൽ വിവിധ ഭാഷകളിൽ സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ ചിലതൊക്കെ വിജയിച്ചെങ്കിലും എം എസ് ചിത്രങ്ങളെ പോലെ അഭ്രപാളികളിലെ അനശ്വര കാവ്യങ്ങളായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. എം എസ് അഭിനയിച്ച ചിത്രങ്ങൾ കഴിഞ്ഞ തലമുറയിലെ സിനിമാ പ്രേക്ഷകർ ഇന്നും ഗൃഹാതുരത്വത്തോടെ സ്മരിക്കുന്നു. അവരുടെ കാതുകളിൽ എം എസ് പാടിയ ശ്രവണമധുരമായ ഗാനങ്ങൾ ഇന്നും മുഴങ്ങിക്കേൾക്കുന്നു. നിത്യഹരിത സ്മരണകളായി ആ ചലച്ചിത്രങ്ങൾ ഇന്നും അവരുടെ മനോമുഗുരത്തിൽ തെളിയുന്നു. ഇന്ത്യൻ സിനിമയിലെ ക്ലാസിക്കുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചിത്രങ്ങളാണവ. എം എസ് അഭിനയിച്ച ചിത്രങ്ങളുടെ വിജയത്തിനും പ്രശസ്തിക്കും പല കാരണങ്ങളും ഉണ്ടാകുമെങ്കിലും അവയ്ക്കെല്ലാം ഉപരി എം എസിന്റെ ഗാനങ്ങൾ ഉയർന്നു നിൽക്കുന്നു എന്ന് കാണാം. ഭാവാത്മകമായ ആലാപനം ഉടലെടുത്ത പോലെ എം എസ് തിരശീലയിൽ അനശ്വര സാന്നിധ്യമായി. വളരെ ചുരുങ്ങിയ കാലം മാത്രം സിനിമാ ലോകത്ത് പ്രവർത്തിച്ച എം എസിന്റെ സിനിമാ ലോകത്ത് നിന്നുള്ള വിടവാങ്ങൽ ഇന്ത്യൻ സിനിമാ ലോകത്തിന് നഷ്ടം തന്നെ. എന്നാൽ ആ നഷ്ടം വലിയൊരു നേട്ടമായി കണക്കാക്കുന്നവർ

സംഗീത ലോകത്തിനും ഭാരതത്തിലെ കലാ സാംസ്കാരിക രംഗത്തിനും ധർമ്മസ്ഥാപനങ്ങൾക്കും അതൊരു നേട്ടം തന്നെ. എം എസിന്റെ സർഗാത്മക സംഭാവനകൾ പിന്നീട് പൂർണമായും ശാസ്ത്രീയ സംഗീതത്തിന് ലഭിച്ചു. യു എൻ സഭാ ഹാളിൽ വരെ ആ ശബ്ദം മുഴങ്ങിക്കേട്ടു. ദേശീയോദ്ഗ്രഥനത്തിനും സമൂഹ നന്മയ്ക്കും വേണ്ടി ധനശേഖരണാർത്ഥം എം എസ് പല വേദികളിൽ പാടി. പൊതുനന്മയ്ക്കായി നിർലോഭം തന്റെ കച്ചേരികളിൽ നിന്നുള്ള പ്രതിഫലം എം എസ് സംഭാവന ചെയ്തു. കർണാടക സംഗീത സാമ്രാജ്യത്തിലെ കിരീടം വെക്കാത്ത ഈ രാജ്ഞിയുടെ മുദ്ര പതിഞ്ഞ 2500-ലധികം കീർത്തനങ്ങളുണ്ട്. എം എസിന്റെ കീർത്തനങ്ങളായാണ് സംഗീതപ്രേമികൾ ഇവ അറിയുന്നത്. ഭൗതികമായ ബന്ധം തന്റെ കൃഷ്ണഭക്തിക്കായി പരിത്യജിക്കുന്ന ഭക്തമീരയെപ്പോലെ എം എസ് സുബ്ബലക്ഷ്മിയും സംഗീതത്തിനു വേണ്ടി സിനിമയെ ഉപേക്ഷിക്കുകയായിരുന്നു. അപ്പോഴേക്കും 4-4 ചിത്രങ്ങളിൽ നിന്ന് 400 സിനിമകളിൽ നിന്ന് കിട്ടുന്ന പ്രശസ്തിയും സംതൃപ്തിയും അവർ നേടിയെടുത്തു കഴിഞ്ഞിരുന്നു. തലമുറകളും അഭിരുചികളും മാറി മാറി വന്നാലും ട്രെൻഡുകളും വിദേശ സംസ്കാരങ്ങളും നമ്മുടെ സംഗീതത്തെ എത്രയൊക്കെ മാറ്റിമറിച്ചാലും തന്റെ സ്വരനാളം കൊണ്ട് തൊട്ടതെല്ലാം വിശുദ്ധമാക്കിയ എം എസിന്റെ ചലച്ചിത്ര സംഗീത ജീവിതത്തിൽ നിന്ന് ഒരു ഗാനമെങ്കിലും ഒരുവനെ സ്പർശിക്കാതിരിക്കില്ല, ആർദ്രമാക്കാതിരിക്കില്ല. അതൊരുപക്ഷെ കാറ്റിലൂടെ ഒഴുകി വരുന്ന ഈ ഗാനമായിരിക്കും.

സുബ്ബലക്ഷ്മിയുടെ ചലച്ചിത്ര ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണം പൂർണ്ണമാകുന്നു. വിവരണം വിനീത സുമം, ഗവേഷണം ബി വിജയകുമാർ, നിർവഹണം കെ വി

നീലപ്പൊന്മാൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. വയലാർ രാമവർമ്മയുടെ വരികൾ, സലീൽ ചൗധരിയുടെ സംഗീതം. ഇനി അംഗീകാരം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം കേൾക്കൂ. ഗാനശില്പികൾ ബിച്ചു തിരുമല, എ ടി ഉമ്മർ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്ത് നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.